ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 5, കൊല്ലവർഷം 1201 മിഥുനമാസം 12 തീയതി, 2026 ജൂൺ 26 തീയതി വെള്ളിയാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി എച്ച് ഇസ്മയിൽ ഫാറൂഖി.
2: പുതുപുത്തൻ പ്രതീക്ഷകളേകി ഒരു പുതിയ ഹിജ്റ വർഷം കൂടി പിറന്നിരിക്കുകയാണ്. ജീവിതത്തിന്റെ സമസ്ത തലങ്ങളെയും സമഗ്രമായി നവീകരിക്കാനുള്ള ആഹ്വാനമാണ് ഹിജ്റ. അതൊരിക്കലും ഉപേക്ഷിക്കലോ ഒളിച്ചോട്ടമോ അല്ല, ആദർശ പ്രബോധനത്തിന് വേണ്ടിയുള്ള ധീരമായ ചുവടുവെപ്പാണ്. ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഓടിപ്പോകുന്നതിന്റെ പേരല്ല ഹിജ്റ എന്നത്. ഒരു നാടിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള പലായനമാണ്. വഴികളെല്ലാം അടയുമ്പോൾ

0: നിരാശപ്പെടാതെ ഒരു വിസ്മയം പോലെ പുതിയ വഴികൾ തുറക്കപ്പെടുന്നു. അതാണ് ഹിജ്റ. മുഹമ്മദ് നബി ഉൾപ്പെടെ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിർണായകമായ വിജയങ്ങൾ ഇസ്ലാമിന് സമ്മാനിച്ച മാസമാണ് മുഹറം. രണ്ടാം ഖലീഫ ഉമറിന്റെ കാലത്താണ് ഇസ്ലാമിക കലണ്ടർ നിലവിൽ വരുന്നത്. പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നെങ്കിലും പ്രവാചകന്റെ ഹിജ്റയെ ആസ്പദമാക്കി അതിന് തുടക്കം കുറിച്ചു. ഇസ്ലാമിക ചരിത്രത്തിലും പ്രവാചകൻ മുഹമ്മദിന്റെ ജീവിതത്തിലും അവിസ്മരണീയവും അതിപ്രധാനവുമാണ് മദീന ഹിജ്റ. ദീർഘദൃഷ്ടിയോടെയും സമഗ്രമായ ആസൂത്രണങ്ങൾ നടത്തിയുമാണ് പ്രവാചകൻ ഹിജ്റ പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സന്തത സഹചാരിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും നടത്തിയ മഹത്തായ പലായനം ചരിത്രത്തിലെ ഉജ്ജ്വല വിജയമായിരുന്നു. കാൽനടയായും ഒട്ടകപ്പുറത്തും 450 കിലോമീറ്ററുകളാണ് അവർ താണ്ടിയത്. ഹിജ്റ മുന്നോട്ട് വെക്കുന്ന അതിജീവന പാഠങ്ങൾ സത്യവിശ്വാസി തന്റെ ജീവിതത്തിലും സ്വീകരിക്കേണ്ടതാണ്. വിശ്വാസ ആദർശ സംരക്ഷണത്തിന് വേണ്ടി പിറന്ന മണ്ണും നാടും ഒഴിവാക്കി ഉറ്റവരെ പോലും വെടിഞ്ഞ് യാത്ര ചെയ്യലാണത്. മക്കയിലെ മുഹാജിറുകൾ ദൂരെയുള്ള മദീനയിലേക്ക് ആ ഒരു യാത്രയാണ് നടത്തിയത്. മദീനക്കാർ അഥവാ അൻസാറുകൾ മക്കാരെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. തങ്ങളുടെ വീടുകളിൽ അവരെ താമസിപ്പിച്ചു. കൃഷി, കച്ചവടം എന്നിവയിലൊക്കെ കൂടെ ചേർക്കുകയും ചെയ്തു. ഇത്തരമൊരു കൈത്താങ്ങും ഹൃദയവിശാലതയും പങ്കുവെപ്പും ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലെ അതിജീവനം സാധ്യമാകാത്തതിനാലാണ് നബി ഹിജ്റ പോയത്. പ്രബോധനത്തിന് പുഷ്കലമായ കർമ്മഭൂമി കണ്ടെത്തുകയായിരുന്നു. മുഹറം മാസത്തിൽ വേറെയും ചില സവിശേഷതകളുണ്ട്. മൂസാ നബിയും അനുയായികളും ഫിർഔനിന്റെ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആ മാസമാണ്, അഥവാ മുഹറം 10. മുഹറം 9-10 ദിനങ്ങളിൽ മുസ്ലിങ്ങൾ വ്രതമനുഷ്ഠിക്കുന്നത് അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചാണ്. റമദാൻ വ്രതം കഴിഞ്ഞാൽ ഏറ്റവും പവിത്രതയുള്ള നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. സമകാലിക സാഹചര്യത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് വിശ്വാസ ദാർഢ്യതയോടെ മുന്നോട്ട് ഗമിക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ പുതുവത്സരവും അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ദൈവമാർഗത്തിൽ ജീവിതം സമർപ്പിക്കാൻ ആർജവത്തോടെ മുന്നേറുകയാണ് വേണ്ടത്. പോയ കാലത്തെ പാകപ്പിഴവുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ ജീവിതക്രമം ആവിഷ്കരിക്കാനും നാം തയ്യാറാകണം. അതെ, ദൈവമാർഗത്തിൽ ഒരാൾ ദേശത്യാഗം ചെയ്താൽ ഭൂമിയിൽ ഒട്ടേറെ അഭയസ്ഥലങ്ങളും ജീവിത വിശാലതയും അവന് ലഭ്യമാകും എന്നത് തീർച്ചയാണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് CH ഇസ്മയിൽ ഫാറൂഖി.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 3 ദിവസം സീഷെൽസ് സന്ദർശിക്കും. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഇന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ ഉന്നതതല യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി. SE.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ വിവരങ്ങൾ സമർപ്പിക്കാം. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ രണ്ടു വീതവും തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇയിലെ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഒന്നാം സ്ഥാനക്കാരായി ജർമ്മനി നോക്കൌട്ടിൽ. മൂന്നാം മത്സരത്തിൽ ഇക്വഡോർ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. എഫ് എം പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ഐടിഐ FM ഡയറി, ഇതിൽ ശ്രീതിലകം. PWD കോൺട്രാക്ടറും കർഷകയും പൊതുപ്രവർത്തകയുമായ ആയിത്തറ മമ്പറം സ്വദേശിനി ശ്രീമതി സതി വണ്ടിച്ചാലിൽ അതിഥിയായി പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 11 മണിക്ക് പുതുവസന്തം പുതിയ ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 11:30 വളപ്പൊട്ടുകൾ, മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 അസീസ് തായ്നേരിയും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകൾ. 12:40 ആരോഗ്യദീപ്തി. ലോക വന്ധ്യതാ മാസാചരണത്തോടനുബന്ധിച്ച് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PK പ്രജിത നടത്തിയ സംഭാഷണത്തിന്റെ 2-ാം ഭാഗം. ഉച്ചയ്ക്ക് 1 മണിക്ക് മിലേനിയം മെലഡീസ് ചലച്ചിത്രഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകുന്നേരം 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് പ്രതിദിനാവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. വൈകുന്നേരം 5:30 റിഫയ്യ ഒപ്പന സംഘം അവതരിപ്പിച്ച ഒപ്പനപ്പാട്ട്. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. വൈകുന്നേരം 6:10 ജില്ലാ വൃത്താന്തം പാലക്കാട്. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 ഹരിതവീഥി. കേളകം മൂർച്ചിലക്കാട്ട് എന്ന പ്രദേശത്തെ ശ്രീ AN ശ്രീനിവാസിന്റെ കാർഷികാനുഭവങ്ങൾ. തുടർന്ന് മൊകേരി വെസ്റ്റ് വള്ളിയായിയിലെ ശ്രീ PN ശ്രീദാസൻ മാസ്റ്ററുടെ കാർഷികാനുഭവങ്ങൾ. രാത്രി 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 രാത്രി 9:30 ചലച്ചിത്രഗാനങ്ങൾ. രാത്രി 8 മണിക്ക് സാഹിത്യരംഗം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10 മണിക്ക് നാടകം. തുടർന്ന് ഹരിഹരൻ പാടിയ ഗസലുകൾ കേൾക്കാം. 11 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Sarabjit Kaur. Prime Minister Narendra Modi met Queen Maxima of the Netherlands, the UN Secretary General's Special Advocate for Financial Health, in New Delhi yesterday. Mr. Modi stated that during the meeting they discussed how India's digital public infrastructure-led revolution is making financial services more accessible and affordable, enhancing ease of living and empowering people at scale. The Prime Minister added that India remains committed to sharing its experience with partner countries across the world. Prime Minister Modi will be on a state visit to Seychelles from 27th to 29th of this month to attend the Golden Jubilee celebrations of the National Day of Seychelles as the guest of honour. Prime Minister last visited Seychelles in 2015. External Affairs Ministry said in a statement that a contingent of the Indian Defence Forces along with 2 Indian Navy ships will participate in the celebrations. During the visit, Prime Minister will hold talks with President of Seychelles, Dr. Patrick Harmini, and review the full spectrum of bilateral cooperation and exchange views on regional and international issues of mutual interest. He will also address the National Assembly of Seychelles and interact with members of the Indian diaspora. Union Home Minister Amit Shah will chair the 10th apex level meeting of the Narco Coordination Centre in New Delhi today. The meeting, being organised by the Narcotics Control Bureau, NCB, will bring together representatives of central ministries, state governments and drug law enforcement agencies to review and strengthen efforts to combat drug trafficking and drug abuse across the country. On the occasion, Mr. Shah will release the vision document on narcotics.

0: ബാലാമണിയമ്മ എഴുതിയ പോറ്റമ്മ എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് സ്മിത പി മേനോൻ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അർച്ചന. ഇന്ന് സിബെല്ല പാടിയ ഗാനമാണ് ആദ്യം.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ശ്രീകണ്ഠപുരത്ത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ഇന്ന് രാവിലെ 9 മണിക്ക് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന കൂട്ടയോട്ടം അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്യും. ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ സിറ്റി പോലീസിന്റെയും തലശ്ശേരി പോലീസ് സബ് ഡിവിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 5K Run Season 2 എന്ന പേരിൽ ഇന്ന് രാവിലെ 5:30 തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റൺ ആരംഭിച്ചു. മൃഗസംരക്ഷണ വകുപ്പിൽ ഇന്ന് നടക്കാനിരുന്ന വെറ്റിനറി സർജൻ തസ്തികയിൽ നിയമനത്തിലുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. ഇക്കഴിഞ്ഞ SSLC പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കണ്ണൂർ നിയോജകമണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികൾക്ക് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എംഎൽഎയുടെ മെറിറ്റോ 2026 എന്ന പേരിലുള്ള അനുമോദന ചടങ്ങ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്യും. പിലിക്കോട് പടുവളം CRC ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ലൈബ്രറി ഹാളിൽ ലഹരി വിരുദ്ധ സദസ് സംഘടിപ്പിക്കും. ഉളിക്കൽ തേർമല പരിക്കളം സ്കൂളിന് സമീപം മിനി മാസ്റ്റർ തെരുവ് വിളക്കിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് സജീവ് ജോസഫ് എംഎൽഎ നിർവഹിക്കും. പൊതു അവധിയായതിനാൽ ഇന്ന് നടത്താനിരുന്ന അഫിലിയ

0: കേഡറ്റ് കോളേജുകളിലെയും സെന്ററുകളിലെയും നാലാം സെമസ്റ്റർ എം ബി എ ഏപ്രിൽ 2026 പരീക്ഷ 30 ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന വിധം പുനഃക്രമീകരിച്ചു. കണ്ണൂർ സർവകലാശാല പഠനവകുപ്പിലെ ഇന്ന് നടത്താനിരുന്ന നാലാം സെമസ്റ്റർ ഇന്റഗ്രേഡ് എം പി ഇ എസ് മെയ് 2026 പരീക്ഷ പൊതു അവധിയായതിനാൽ 29 മാറ്റിവച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ഭരണകൂടം, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ ശുചിത്വ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഉണർവ് 2026 മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 2:30 ജില്ലാ കലക്ടറേറ്റ് ആംഫി തിയേറ്ററിൽ ജില്ലാ കലക്ടർ പി വിശ്വരാജ് ഉദ്ഘാടനം നിർവഹിക്കും. പരപ്പ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് പരിധിയിൽ സഹായി സെന്ററുകളിലേക്ക് ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നതിനായി ഇന്ന് നടക്കാനിരുന്ന കൂടിക്കാഴ്ച ജൂലൈ 3 രാവിലെ 10:30 മാറ്റിയിരിക്കുന്നു. വെളാംതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST കമ്പ്യൂട്ടർ സയൻസ് തസ്തികയിലേക്ക് നിയമനത്തിന് ഇന്ന് നടത്താനിരുന്ന കൂടിക്കാഴ്ച ജൂലൈ 2 മാറ്റിവച്ചു. കാസർകോട് ജില്ലാ വികസന സമിതി യോഗം നാളെ രാവിലെ 10:30 കാസർകോട് കലക്ടറേറ്റിൽ ചേരും. ലഹരിവിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് എടക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഇന്ന് രാവിലെ 9 വിവിധ പരിപാടികൾ നടക്കും. അമ്പലത്തറ കേശവജി സ്മാരക പൊതുജന വായനശാല എൻ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച ഇന്ന് വൈകുന്നേരം 4 വായനശാലയിൽ നടക്കും. കണ്ണൂർ ജില്ലാ ചെസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 28 തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഹാളിൽ നടക്കും. ടൂർണമെന്റിലെ ആദ്യ 4 സ്ഥാനക്കാർക്ക് തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സീനിയർ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജില്ലയെ പ്രതിനിധീകരിക്കാൻ അവസരമുണ്ടാകും. പങ്കെടുക്കുന്നവർ 26 മുൻപ് പേർ രജിസ്റ്റർ ചെയ്യണം. 9496142366 എന്ന ഫോൺ നമ്പറിൽ വിശദ വിവരങ്ങൾ അറിയാം. നിധി ആപ്കെ നികഷ് കാസർകോട് ജില്ലാ വ്യാപന പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്കായുള്ള പ്രതിമാസ പരാതി പരിഹാര സമ്പർക്ക പരിപാടി 29 രാവിലെ 9:30 കാഞ്ഞങ്ങാട് പത്മ പോളിക്ലിനിക്കിൽ നടക്കും. പെരിയയിലെ കാസർകോട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2 വർഷത്തിലേക്ക് നേരിട്ട് ചേരുന്നതിനായി ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനുള്ള സ്പോട്ട് അഡ്മിഷൻ 29 രാവിലെ 10 നടക്കും. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മട്ടന്നൂർ ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നാളെ രാവിലെ 10 മുതൽ 1 മണിവരെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്കായി വൺ ടൈം രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 300 രൂപയാണ്. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 0497270761. അസാപ് കേരളയുടെ കാസർകോട് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9447326319 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ആധാർ എടുത്ത കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കുന്നത് സെപ്റ്റംബർ വരെ എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സൌജന്യമായി ചെയ്തു നൽകും. കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കാത്ത കുട്ടികളുടെ ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ സാധ്യതയുണ്ട്. 2017 നടത്തിയ എൻഡോസൾഫാൻ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട് അന്തിമ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ നഷ്ടപരിഹാര ധനസഹായം ലഭിക്കാത്തവർക്ക് 5 ലക്ഷം രൂപ വീതമുള്ള ധനസഹായ വിതരണം ആരംഭിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർ www.landrevenue.kerala.gov.in വെബ്സൈറ്റ് മുഖേന ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0499425330 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 21 തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 ഡോ കെ വാഗേഷിന്റെ വായ്പാട്ട്. കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനം താഴെ മടപ്പുരയിൽ ഇന്ന് രാവിലെ 10:30 മുത്തപ്പൻ വെള്ളാട്ടമുണ്ടാകും. തുടർന്ന് അന്നദാനം. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള

0: ആദരവും പുരസ്കാര സമർപ്പണവും ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714333577.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
4: ലാപ്രോസ്കോപ്പിക് സർജന്റെ നേതൃത്വത്തിൽ June 28 ഞായറാഴ്ച രാവിലെ 10 കോയിലി ഹോസ്പിറ്റലിൽ സൌജന്യ ഹെർണിയ പരിശോധനാ ക്യാമ്പ്. ഫോൺ 90 48 71 44 71.
5: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42 കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
8: ലാപ്ടോപ്പോ?
7: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
9: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
0: തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നിങ്ങളുടെ വീടിന് നൽകാം ഹോമം ചെയ്ത പവിത്രതയുടെ അനുഭൂതി. പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം, രാസവസ്തുക്കളും ചാർക്കോളുമില്ലാതെ പഞ്ചഗവ്യങ്ങളും ജടാമാംസി, കുന്തിരിക്കം, മുത്തങ്ങ, കച്ചോലം തുടങ്ങിയ പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് തയ്യാറാക്കിയ വിശുദ്ധ ധൂപം, വേദ പരമ്പരയുടെ പവിത്രത ഒന്നിക്കുന്ന ഒരു ആയുർവേദ ഉൽപ്പന്നം പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം ഇപ്പോൾ പൂജാ സ്റ്റോറുകളിൽ ലഭ്യമാണ്. വാങ്ങാനും ഏജന്റായി ചേരാനും വിളിക്കൂ 8921380560.
4: ലേസർ സർജൻ ഡോക്ടർ വി സുരേഷിന്റെ നേതൃത്വത്തിൽ June 28 ഞായറാഴ്ച രാവിലെ 10 കോയിലി ഹോസ്പിറ്റലിൽ സൌജന്യ പൈൽസ് പരിശോധനാ ക്യാമ്പ്. ഫോൺ 9048714471.
10: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
11: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
12: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
11: അതെങ്ങനെയാ?
12: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
11: എടാ സംഭവം കൊള്ളാലോ.
12: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക്.

0: 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
0: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തും. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
0: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-484950-8893-9495-98.
2: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, ഏച്ചൂർ. ഫോൺ 7907-308934.
3: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
4: ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
7: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: പ്രിയ ശ്രോതാക്കളെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.
10: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
11: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
12: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ. ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്തമായ ഒരു രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ 2023-2024 ബാച്ചുകളിലെ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യരക്ഷാ മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തന്ത്രപ്രധാന പ്രതിരോധ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനും സായുധസേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഈ വിഭാഗം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും ദ്രൌപദി മുർമു പറഞ്ഞു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 29 വരെ സീഷെൽസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും.

സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന്റെ സാമ്പത്തിക കാര്യ പ്രത്യേക ഉപദേശക നെതർലാൻഡ്സ് രാജ്ഞി മാക്സിമയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതും ജീവിതം എളുപ്പമാക്കുന്നതും ജനങ്ങളെ ശാക്തീകരിക്കുന്നതുമായത് എങ്ങനെയെന്ന് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മോദി ഒരു സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 21 നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യത്തിന് 200 രൂപ നിരക്കിൽ ചോദ്യങ്ങൾ വിലയിരുത്താം. ചലഞ്ച് സ്വീകരിച്ചാൽ ഫീസ് പൂർണ്ണമായും തിരികെ ലഭിക്കും. പുനഃപരീക്ഷയ്ക്ക് ഹാജരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ ലഭിക്കുന്നതിനും ബാങ്ക് അക്കൌണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും NTA പോർട്ടലിൽ ഈ മാസം 30 വരെ സൌകര്യം ലഭ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത്. ലഹരിയെ തുടച്ചുനീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതലയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് യോഗം. യോഗത്തിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമനിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തുടനീളം പിടിച്ചെടുത്ത ഏകദേശം 6,000 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് വസ്തുക്കൾ നിയമപരമായ നടപടികൾക്കനുസൃതമായി നശിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് അമിത്ഷാ തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. വൈകിട്ട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ഇന്ന് രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടയോട്ടം നടത്തും. TO മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ഉച്ചയ്ക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസും തലശ്ശേരി പോലീസ് സബ് ഡിവിഷനും ചേർന്ന് 5K Run Season 2 എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റണ്ണും സംഘടിപ്പിക്കും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർകോട്ട് പറഞ്ഞു. നശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച അയാമെ തൂഫാൻ വാരിയർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. വ്യാവസായിക വാണിജ്യ LPG വിതരണത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്തതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന LPGയുടെ വിതരണം പ്രതിസന്ധിക്ക് മുന്നത്തെ നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ 2 വീതവും തിരുവനന്തപുരം, വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 248 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 10 ശേഷം ഇതുവരെ പുതിയ രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ 15 പേരെ പരിശോധിച്ചതിൽ ആർക്കും രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 52 പേരുടെ ഫലവും നെഗറ്റീവാണ്. എങ്കിലും രോഗനിരീക്ഷണ നടപടികൾ ശക്തമായി തുടരുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര

0: മുനിസിപ്പാലിറ്റിയിലെ 64 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഇയിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഒന്നാം സ്ഥാനക്കാരായി ജർമ്മനി നോക്കൌട്ടിലെത്തി. മൂന്നാം മത്സരത്തിൽ ഇക്വഡോർ 1-2 രണ്ട് ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. ഐവറി കോസ്റ്റ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് കുറസാവയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: തുടങ്ങി 2 മിനിറ്റിൽ തന്നെ ജർമ്മനി ഗോൾ നേടി ലീഡ് പിടിച്ചെങ്കിലും 9 മിനിറ്റിൽ മറുപടി നൽകി തെക്കേ അമേരിക്കൻ കരുത്തരെ ഇക്വഡോർ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് സൂചന നൽകി. ഒപ്പത്തിനൊപ്പം പൊരുതി കളിച്ച ഇക്വഡോർ ഒടുവിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ച് പുറത്താകലിന്റെ വക്കിൽ നിന്ന് നോക്കൌട്ട് റൌണ്ടിന്റെ പടിവാതിൽ. ഇതാദ്യമായാണ് ലോകകപ്പിൽ ഇക്വഡോർ ജർമ്മനിയെ വീഴ്ത്തുന്നത്. 77 മിനിറ്റിൽ ഗോൺസാലോ പ്ലാറ്റയാണ് ഇക്വഡോറിന്റെ വിജയ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ കുറസോവയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മറികടന്ന് ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. മത്സരത്തിന്റെ 7:64 മിനിറ്റുകളിൽ നിക്കോളസ് പെപ്പയുടെ 2 ഗോളുകളാണ് ഐവറി കോസ്റ്റിലെ മിന്നും ജയം സമ്മാനിച്ചത്. ലോകകപ്പിലെ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ കുറസോവ ഒരു മത്സരം പോലും ജയിക്കാതെയാണ് ടൂർണമെന്റിൽ നിന്നും പുറത്തായത്.
0: പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 3 ഗോളുകൾക്ക് ടുണീഷ്യയെ തോൽപ്പിച്ചു. ജപ്പാൻ സ്വീഡൻ മത്സരം സമനിലയിൽ. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളോട് കേന്ദ്രമന്ത്രി തികച്ചും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷന്റെ പുതൂർ സ്മാരകത്തിന് സ്മാരക പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണി അർഹനായി. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94-ാം ജന്മവാർഷിക സ്മൃതിദിനമായ ജൂലൈ 15 ഗുരുവായൂരിൽ പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. കോതമംഗലം, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടു. ഇന്നലെ രാവിലെ മയക്കുവെടിവെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ചീഫ് വൈൽഡ് വാർഡന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ വനത്തിലേക്ക് തിരിച്ചുവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ, ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഹ്യഃ നവദില്യാം സംയുക്തരാഷ്ട്രസംഘസ്യ മഹാസചിവസ്യ വിത്തീയ സ്വാസ്ഥ്യസ്യ വിശേഷാധിവക്ത്ര നെതർലാൻഡ് ദേശസ്യ രാജ്ഞ മാക്സിമ ഇത്യനയാ സഹ മിലിതവാൻ. സാമാജിക മാധ്യമ സന്ദേശെ ശ്രീമോദിനാ ഉക്തം യത് ഭാരതസ്യ ഡിജിറ്റൽ ക്രാന്തിഹി വിത്തീയ സേവാനാം സാരല്യം കൃത്വാ കഥം സാമാന്യ ജനാനാം ജീവനസ്യ സുഗമതാം വർദ്ധയതി ജനാൻ സശക്തഞ്ച കരോതി ഇത്യസ്മിൻ വിഷയേ ദ്വയോഹു മധ്യേ ചർച്ച അഭവത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ശ്വഃ ആരഭ്യ 39 ദിനാങ്ക പര്യന്തം സെഷൽസ് ദേശസ്യ രാജനൈതിക യാത്രായാം ഭവിഷ്യതി. സഹ തത്ര സെഷൽസ് ദേശസ്യ രാഷ്ട്രീയ ദിവസസ്യ സ്വർണജയന്തി ഉത്സവേ അതിഥിരൂപേണ ഭാഗം ഗ്രഹീഷ്യതി. ഇതഃ പൂർവം പ്രധാനമന്ത്രിണ 15-2000 വർഷെ സെഷൽസ് ദേശസ്യ ഭ്രമണം കൃതമാസീത്. വിദേശമന്ത്രാലയേന വിജ്ഞപ്തൌ ഉക്തം യത് ഭാരതീയ രക്ഷാബലാനാം ഏകം ദലം ഭാരതീയ നൌസേനായാഃ ദ്വാഭ്യാം നൌകാഭ്യാം സഹ ഉത്സവേ ഭാഗം ഗൃഹീയാത്. യാത്രാസമയെ പ്രധാനമന്ത്രി സെഷൽസ് ദേശസ്യ രാഷ്ട്രപതിന ഡോക്ടർ പാട്രിക് ഹർമിനി ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. ദ്വിപക്ഷീയ സഹകാര്യസ്യ സമ്പൂർണ സമീക്ഷാം കരിഷ്യതി. അഥ ച പരസ്പര ഹിതസ്യ ക്ഷേത്രീയ അന്താരാഷ്ട്രീയ വിഷയേഷു ച വിചാരാണാം ആദാനപ്രദാനം കരിഷ്യതി. പ്രധാനമന്ത്രി സെഷൽസ് ദേശസ്യ രാഷ്ട്രീയ സഭായാഃ സംബോധനം ച കരിഷ്യതി. പ്രവാസി ഭാരതീയൈ സഹാപി സംവാദം കരിഷ്യതി. केन्द्रीय गृहमन्त्री अमितशाहः अद्य नवदिल्ल्यां नार्को समन्वयकेन्द्रे दश

0: ഹിന്ദു സമൂഹഘടനയും രാഷ്ട്ര സംവിധാനമാകെയും ഉടച്ചുവർക്കാനുള്ള ശ്രമത്തിന്റെ അതിപ്രധാന ഘടകമായിരുന്നു ഹരിജന ഉദ്ധാരണം. ഹരിജൻ പത്രത്തിലേക്ക് ഗാന്ധിജി എഴുതിയ ഒരു ലേഖനം ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരിക്കുന്നു.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം

0: കാലാനുസൃതമായ മാറ്റം ഉൾക്കൊള്ളാതെ വിദ്യാർത്ഥികൾക്ക് പൊതു ഹോസ്റ്റലുകളിൽ പ്രവേശനം നിഷേധിക്കുന്നതിനെപ്പറ്റി ഒരു വായനക്കാരൻ എഴുതിയ കുറിപ്പ് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: വിദ്യാർത്ഥികൾ തന്നെ ഈ പ്രശ്നം ഏറ്റെടുക്കണം. എല്ലാ ഹോസ്റ്റലുകളും ഹരിജൻ കുട്ടികളെ പ്രവേശിപ്പിക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ വിദ്യാർത്ഥി സമൂഹം ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും. ഈ കാലത്ത് മാനേജിംഗ് കമ്മിറ്റിക്കാർക്ക് അവരുടെ ഇഷ്ടാനുസാരം തീരുമാനങ്ങൾ നടപ്പാക്കുക സാധ്യമല്ല. ശൈത്യകാലത്തിന്റെ പിടിയിൽ നിന്നും മോചനം നേടി ഇടയ്ക്കിടെ സൂര്യപ്രകാശം പ്രത്യക്ഷപ്പെടുന്നത് പോലെ ഗാന്ധിജിയുടെ സ്വതസിദ്ധമായ നേരിയ നർമ്മബോധം അദ്ദേഹത്തിൽ നിലനിന്ന കടുത്ത മാനസിക സംഘർഷത്തെ ലഘൂകരിക്കുകയുണ്ടായി. കാശ്മീരിലും പഞ്ചാബിലും ഡൽഹിയിലും നടമാടുന്ന ഹിംസയുടെ വേലിയേറ്റം അദ്ദേഹത്തെ ഒട്ടേറെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും രണ്ടു കത്തുകളിൽ ഗാന്ധിജി മന്ദഹസിക്കുന്നത് കാണാം. ഈള ഗാന്ധിക്ക് അദ്ദേഹം ഇങ്ങനെ എഴുതി: എനിക്കൊരു കത്തെഴുതാൻ പോലും സമയം കിട്ടാത്തത്ര തിരക്കിലാണ് നീ ഉള്ളതെന്ന് തോന്നുന്നു. എപ്പോഴും ധാരാളം സംസാരിക്കുന്ന ആളല്ലേ, അപ്പോൾ എഴുതാൻ എവിടെ സമയം കിട്ടാൻ? മൗനവ്രതം ആചരിക്കണമെന്നതിനെ കുറിച്ച് നീ കാര്യമായി ആലോചിക്കണം. അനുഗ്രഹങ്ങളോടെ, ബാപ്പു. സീതാഗാന്ധിയാകട്ടെ ഒരു കുട്ടി ജനിച്ചതിനെ കുറിച്ചും അതിനൊരു പേര് നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടും ഗാന്ധിജിക്ക് എഴുതിയിരുന്നു. ബാപ്പുവിന്റെ മറുപടി ഇങ്ങനെ: ഇന്നിപ്പോൾ നോവലുകളിൽ നിന്നും നാടകങ്ങളിൽ നിന്നും ആണ് ആളുകൾ പേരുകൾ കണ്ടെത്തുന്നത്. എനിക്കാണെങ്കിൽ ഇതേക്കുറിച്ച് യാതൊരു അറിവുമില്ല. അല്ലെങ്കിലും ഒരു പേരിൽ എന്തിരിക്കുന്നു. എത്രയോ നല്ല പേരുകൾ ഉള്ള ആളുകൾ ആ പേരുകളെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണോ പെരുമാറുന്നത്? ആനന്ദ് ടി ഹിംഗോറാണിക്ക് അയച്ച ഒരു കത്ത് ഗൗരവമാർന്ന ജീവിത ദർശനം ഉൾക്കൊള്ളുന്നു. അസഹിഷ്ണുതയുടെ കൂരമ്പുകൾ നിറഞ്ഞ വിമർശനങ്ങളും കുത്തിനോവിക്കുന്ന മുൾക്കിരീടവും ധരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ നീങ്ങുകയായിരുന്നു മഹാത്മജി. തന്റെ അഭിപ്രായങ്ങൾക്കും അഭ്യർത്ഥനകൾക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത ചുറ്റുപാടുകളിലായിരുന്നു അദ്ദേഹം. വിഭജനത്തെ നേരിട്ട തന്റെ രാജ്യം ആഭ്യന്തര സംഘടനകളിൽ പൊറുതിമുട്ടിക്കഴിയുന്ന കാഴ്ചയാണ് ഗാന്ധിജിക്ക് മുന്നിലുണ്ടായിരുന്നത്. ഗോൾഗോതയിലേക്കുള്ള യാത്രയിൽ ആ യാത്ര തുടരുകയായിരുന്നു സത്യത്തിന്റെയും അഹിംസയുടെയും പ്രവാചകൻ. അദ്ദേഹം തനിക്ക് വേണ്ടിയല്ല, തന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കണ്ണീരൊഴുക്കിയത്. ആ ജനത്തിന് ആശ്വാസവും ശക്തിയും പകർന്നു നൽകാൻ ദിനരാത്രങ്ങൾ അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. സായാഹ്ന പ്രാർത്ഥനാ വേളയിൽ ഗാന്ധിജി പറഞ്ഞു: നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ദൗർഭാഗ്യം ജനങ്ങൾ അക്രമം നടത്തുന്നു എന്നതാണ്. രാജ്യം സ്വാതന്ത്ര്യം നേടിയെന്നതുകൊണ്ട് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് ഇവരുടെ ധാരണ എന്ന് തോന്നുന്നു. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നടന്ന ഒരു ഭീകര സംഭവത്തെ ബാപ്പു പരാമർശിച്ചു. കറാച്ചിയിലെ ഗുരുദ്വാരയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന സിഖ് അഭയാർത്ഥികൾ ആക്രമിക്കപ്പെട്ടു. ആരാധനാലയം അക്രമത്തിന് വിധേയമായി. പട്ടണത്തിലാകെ കൊള്ളയും കൊലയും നടന്നു. 2000-ലേറെ കടകളും വീടുകളും തകർക്കപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു. ഗാന്ധിജിക്ക് പറയാനുള്ളത് ഇതായിരുന്നു: എനിക്ക് സിന്ധിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഏത് തരം മുഖവും കൊണ്ടാണ് ഞാൻ സിന്ധിലേക്ക് ചെല്ലേണ്ടത്? ഇവിടെ എന്റെ വീട്ടിൽ തീ ആളിക്കത്തുമ്പോൾ അത് കെടുത്തുകയല്ലേ ഞാൻ ആദ്യം ചെയ്യേണ്ടത്?
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: ട്രാൻസ്വാളിലും ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിലുമുള്ള ഇന്ത്യക്കാരുടെ അവസ്ഥ പൂർണ്ണമായും വിവരിക്കുക ഇവിടെ അനാവശ്യമാണ്. അതേപ്പറ്റി സമഗ്രമായ അറിവ് വേണമെന്നുള്ളവർ എന്റെ ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ ചരിത്രം വായിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഇവിടെ അതിന്റെ ചെറിയൊരു ഭാഗം ആവശ്യമായി തോന്നുന്നു. 1888 അതിനു മുൻപോ നടപ്പിലാക്കിയ ഒരു നിയമപ്രകാരം ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിലെ ഇന്ത്യക്കാരുടെ എല്ലാ അവകാശങ്ങളും നീക്കപ്പെട്ടിരുന്നു. അവർ അവിടെ താമസിക്കാൻ നിശ്ചയിക്കുകയാണെങ്കിൽ ഹോട്ടലുകളിൽ പരിചാരകരായോ അല്ലെങ്കിൽ അതുപോലുള്ള താഴ്ന്ന ജോലിക്കാരായോ മാത്രം കഴിയാനേ അവർക്ക് പറ്റൂ. കച്ചവടക്കാരായ ഇന്ത്യക്കാരെയെല്ലാം നിസ്സാര പ്രതിഫലം കൊടുത്ത് ആട്ടിപ്പായിച്ചു. അവർ നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും ഒരു ഫലവുമുണ്ടായില്ല. 1885 ട്രാൻസ്വാളിൽ കർശനമായൊരു നിയമം പാസാക്കി. 1886 അത് അല്പം പരിഷ്കരിച്ചു. അതുപ്രകാരം ട്രാൻസ്വാളിൽ പ്രവേശിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും 3 പവൻ വീതം പ്രവേശനക്കരം കൊടുക്കണമായിരുന്നു. അവർക്കായി പ്രത്യേകം നീക്കിവച്ചിട്ടുള്ളിടത്തല്ലാതെ മറ്റെങ്ങും ഭൂമി സ്വന്തമാക്കാൻ പാടില്ല. അതുതന്നെയും ഫലത്തിൽ ഉടമസ്ഥാവകാശം ആയിരുന്നില്ല. അവർക്ക് വോട്ടവകാശം ഇല്ലായിരുന്നു. ഇതെല്ലാം ഏഷ്യക്കാർക്കുള്ള പ്രത്യേക നിയമത്തിന് കീഴിലാണ് വന്നത്. കറുത്ത വർഗക്കാർക്കുള്ള നിയമങ്ങളും ഏഷ്യക്കാർക്ക് ബാധകമായിരുന്നു. ഈ നിയമങ്ങളനുസരിച്ച് ഇന്ത്യക്കാർ പൊതു നടപ്പാതകളിലൂടെ നടക്കാൻ പാടില്ലായിരുന്നു. പ്രത്യേക അനുവാദമില്ലാതെ രാത്രി 9 മണിക്ക് ശേഷം വീട് വിട്ട് പുറത്തു പോകാനും പാടില്ല. ഈ അവസാനം പറഞ്ഞ നിയമം നടപ്പാക്കുന്നതിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ചില വിട്ടുവീഴ്ചകൾ ഉണ്ടായിരുന്നു. അറബികൾ

0: എന്ന പേരിൽ നടന്നിരുന്നവർക്ക് ഒരു ആനുകൂല്യം എന്ന പോലെ അത് ഒഴിവാക്കപ്പെട്ടിരുന്നു. ഈ ഒഴിവാക്കൽ സ്വാഭാവികമായും പോലീസിന്റെ ഇഷ്ടത്തെയാണ് ആശ്രയിച്ചിരുന്നത്. മുൻപ് പറഞ്ഞ രണ്ട് നിയമങ്ങളുടെയും ഫലം എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. രാത്രിയിൽ കോട്സിന്റെ കൂടെ മിക്കപ്പോഴും ഞാൻ നടക്കാൻ പോകുമായിരുന്നു. 10 മണിക്ക് ഏറെ മുമ്പായി ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുമായിരുന്നില്ല. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്തു ചെയ്യും? ഇതേപ്പറ്റി എന്നെക്കാളേറെ വേവലാതി മിസ്റ്റർ കോട്സിനായിരുന്നു. അദ്ദേഹം തന്റെ നീഗ്രോ ജോലിക്കാർക്ക് രാത്രി പോകാൻ ആവശ്യമുള്ളപ്പോൾ പാസുകൾ നൽകിയിരുന്നു. പക്ഷേ എനിക്കത് തരുന്നത് എങ്ങനെ? ഒരു ജോലിക്കാരന് പെർമിറ്റ് കൊടുക്കാൻ അയാളുടെ യജമാനന് കഴിയും. എനിക്കത് വേണമെങ്കിൽ മിസ്റ്റർ കോട്സ് അത് തരാൻ സന്നദ്ധനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് തരാൻ കഴിയുമായിരുന്നില്ല. കാരണം അത് ഒരു വഞ്ചനയാകുമായിരുന്നു. അതുകൊണ്ട് മിസ്റ്റർ കോട്സോ അദ്ദേഹത്തിന്റെ ഏതോ സ്നേഹിതനോ എന്നെ സ്റ്റേറ്റ് അറ്റോർണി ഡോക്ടർ ക്രോസിന്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹവും ഞാനും ഒരേ സ്ഥാപനത്തിൽ നിന്ന് ബാരിസ്റ്റർ പരീക്ഷ പാസ്സായവരായിരുന്നു. രാത്രി 9 മണിക്ക് ശേഷം പുറത്തു പോവാൻ എനിക്ക് ഒരു പാസ് ആവശ്യമാണ് എന്ന വസ്തുത അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടാക്കി. അദ്ദേഹം എന്നോട് സഹതപിക്കുകയും എനിക്കൊരു പാസ് തരാൻ ഉത്തരവിടുന്നതിന് പകരം പോലീസിന്റെ ശല്യം കൂടാതെ ഏത് സമയത്തും പുറത്തു പോകാൻ എന്നെ അധികാരപ്പെടുത്തുന്ന ഒരു കത്ത് തരികയും ചെയ്തു. പുറത്തു പോയിരുന്നപ്പോഴൊക്കെ ഞാൻ ഈ കത്ത് കയ്യിൽ വച്ചിരുന്നു. എനിക്കത് ഒരിക്കലും ഉപയോഗിക്കേണ്ടി വന്നില്ല എന്നത് കേവലം ആകസ്മികമാണ്. ഡോക്ടർ ക്രോസ് എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ സുഹൃത്തുക്കളായി തീർന്നു എന്നും പറയാം. ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുമായിരുന്നു. അദ്ദേഹത്തിലൂടെയാണ് കൂടുതൽ പ്രശസ്തനായ അദ്ദേഹത്തിന്റെ സഹോദരനുമായി എനിക്ക് പരിചയമായത്, ജോഹന്നാസ്ബർഗിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ. ബോവർ യുദ്ധകാലത്ത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതിന് പട്ടാള നിയമപ്രകാരം 7 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ബാരിസ്റ്റർ സ്ഥാനത്തു നിന്ന് അധികൃതർ അദ്ദേഹത്തെ നീക്കുകയും ചെയ്തു. യുദ്ധം അവസാനിച്ചപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ട്രാൻസ്വോൾ ബാറിലേക്ക് അദ്ദേഹം ബഹുമാനപൂർവ്വം വീണ്ടും സ്വീകരിക്കപ്പെടുകയും പ്രാക്ടീസ് തുടങ്ങുകയും ചെയ്തു. ഈ പരിചയങ്ങൾ പിന്നീട് എൻ്റെ പൊതുജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുകയും എൻ്റെ ജോലി എളുപ്പമാകാൻ സഹായിക്കുകയും ചെയ്തു. നടപ്പാതയുടെ ഉപയോഗത്തെ സംബന്ധിച്ച നിയമത്തിന്റെ അനന്തരഫലങ്ങൾ എനിക്ക് വളരെ ഗൗരവമുള്ളതായി അനുഭവപ്പെട്ടു. പ്രസിഡന്റ് സ്ട്രീറ്റിലൂടെ ഒരു മൈതാനത്തേക്ക് നടക്കാൻ പോവുക എന്റെ പതിവായിരുന്നു. പ്രസിഡന്റ് ക്രൂഗറുടെ വീട് ഈ തെരുവിലായിരുന്നു. വളരെ ഒതുക്കമുള്ളതും ആർഭാടരഹിതവുമായ കെട്ടിടം, ഉദ്യാനമില്ലാത്തതും അടുത്തുള്ള മറ്റു വീടുകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്തതുമായിരുന്നു അത്. പ്രിറ്റോറിയയിലെ മിക്ക ലക്ഷപ്രഭുക്കളുടെയും വീടുകൾ അതിനേക്കാൾ മോടിയേറിയതും ചുറ്റും ഉദ്യാനമുള്ളതുമായിരുന്നു. പ്രസിഡന്റ് ക്രൂഗറുടെ ലാളിത്യം അവിടെ ഒരു ചൊല്ലായി തീർന്നിരുന്നു. മുന്നിലെ പോലീസ് സാന്നിധ്യം മാത്രമാണ് അത് ഏതോ ഉദ്യോഗസ്ഥന്റെ വീടാണ് എന്ന സൂചന നൽകിയത്. ഈ പാറാവുകാരനെ പിന്നിട്ടുകൊണ്ടാണ് ആ നടപ്പാതയിലൂടെ മിക്കവാറും എല്ലായ്പ്പോഴും യാതൊരു ശല്യമോ തടസ്സമോ കൂടാതെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ പാറാവുകാർ ഇടയ്ക്കിടെ മാറി വരുമായിരുന്നു. ഒരിക്കൽ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ചെറിയൊരു മുന്നറിയിപ്പ് പോലും തരാതെ നടപ്പാത വിട്ടുപോകാൻ എന്നോട് ആവശ്യപ്പെടുക കൂടി ചെയ്യാതെ എന്നെ തള്ളിച്ചവിട്ടി തെരുവിലേക്കിട്ടു. ഞാൻ അമ്പരന്നുപോയി. അങ്ങനെ ചെയ്തത് എന്താണ് എന്ന് അയാളോട് ചോദിക്കാൻ കഴിയുന്നതിന് മുമ്പ് മിസ്റ്റർ കോട്സ് അതിലെ കുതിരപ്പുറത്ത് വരാൻ ഇടയാവുകയും എന്നോട് ഇങ്ങനെ വിളിച്ചു പറയുകയും ചെയ്തു, "ഗാന്ധി, ഞാനെല്ലാം കണ്ടു. അയാൾക്കെതിരായി നടപടി എടുക്കുകയാണെങ്കിൽ കോടതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാം. നിങ്ങൾ ഇത്ര ക്രൂരമായി കയ്യേറ്റം ചെയ്യപ്പെട്ടതിൽ ഞാൻ അത്യധികം വ്യസനിക്കുന്നു." ഞാൻ പറഞ്ഞു, "നിങ്ങൾ വ്യസനിക്കണ്ട. ആ പാവത്തിന് എന്തറിയാം? വെള്ളക്കാരല്ലാത്ത എല്ലാവരും അയാൾക്കൊരുപോലെയാണ്. അയാൾ എന്നെ കൈകാര്യം ചെയ്തതുപോലെയാണ് നീഗ്രോകളെ കൈകാര്യം ചെയ്യുന്നത് എന്നതിൽ സംശയമില്ല. എന്റെ വ്യക്തിപരമായ പ്രയാസങ്ങളുമായി കോടതിയെ സമീപിക്കുകയില്ല എന്ന് ഞാൻ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ അയാൾക്കെതിരായി നടപടിയെടുക്കാൻ എനിക്കുദ്ദേശമില്ല. മിസ്റ്റർ കോട്സ് പറഞ്ഞു, അത് നിങ്ങളുടെ നന്മയ്ക്ക് യോജിച്ചത് തന്നെ. എങ്കിലും അതേപ്പറ്റി ഒന്നുകൂടി ആലോചിക്കൂ. അത്തരക്കാരെ നമ്മൾ ഒരു പാഠം പഠിപ്പിക്കേണ്ടതാണ്. അനന്തരം അദ്ദേഹം ആ പോലീസുകാരനോട് സംസാരിക്കുകയും അയാളെ ശാസിക്കുകയും ചെയ്തു. ബോവർ വർഗക്കാരനായ ആ പോലീസുകാരനും അദ്ദേഹവും തമ്മിലുള്ള സംഭാഷണം ഡച്ച് ഭാഷയിലായതിനാൽ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അയാൾ എന്നോട് മാപ്പ് പറഞ്ഞു. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല, കാരണം ഞാൻ മാപ്പ് കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഒരിക്കലും ഞാൻ ആ തെരുവിലൂടെ പോയിട്ടില്ല. അയാളുടെ സ്ഥാനത്ത് വേറെ ആളുകൾ വരികയും ഈ സംഭവത്തെപ്പറ്റി അറിയാതെ അതുപോലെ തന്നെ പെരുമാറുകയും ചെയ്തേക്കും. എന്തിനാണ് ഞാൻ ആവശ്യമില്ലാതെ വീണ്ടും ചവിട്ടുവാങ്ങുന്നത്? അതുകൊണ്ട് നടക്കാൻ മറ്റൊരു വഴി ഞാൻ തിരഞ്ഞെടുത്തു. ഈ സംഭവം ഇന്ത്യൻ കുടിയേറ്റക്കാരോടുള്ള എന്റെ സഹാനുഭൂതി വർദ്ധിപ്പിച്ചു. ഈ നിയമങ്ങളെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ഏജന്റുമായി സംസാരിച്ചതിന് ശേഷം ആവശ്യമെന്ന് കണ്ടാൽ പരീക്ഷണാർത്ഥം ഒരു കേസ് കൊടുക്കുന്നതിനെപ്പറ്റി അവരുമായി ചർച്ച ചെയ്തു. അങ്ങനെ വായിച്ചും കേട്ടും മാത്രമല്ലാതെ നേരിട്ടുള്ള അനുഭവത്തിലൂടെ തന്നെ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ദാരുണമായ അവസ്ഥ എനിക്ക് നന്നായി പഠിക്കാൻ കഴിഞ്ഞു. ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരന് പറ്റിയ രാജ്യമല്ല ദക്ഷിണാഫ്രിക്ക എന്ന് എനിക്ക് മനസ്സിലായി. ഈ അവസ്ഥയെ എങ്ങനെ നന്നാക്കാൻ കഴിയും എന്ന ചോദ്യം എന്റെ മനസ്സിനെ കൂടുതലായി അലട്ടി. എന്നാൽ അപ്പോഴുള്ള എന്റെ പ്രധാന കർത്തവ്യം ദാദാ അബ്ദുള്ളയുടെ കേസിൽ ശ്രദ്ധിക്കുക എന്നതായിരുന്നു.
1: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ആകാശവാണി കണ്ണൂർ.
4: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ LSGD ഓഫീസിലേക്ക് ഓവർസിയറെ നിയമിക്കുന്നതിലുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത ഡിപ്ലോമ ITI. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 0499-2372-276. ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെ കല്ലളിയിൽ ആശാവർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 2 July രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. അപേക്ഷകർ 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിവാഹിതരായിരിക്കണം. പ്രായപരിധി 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാൻ 0499-2102-235. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അറബിക് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. വിളിക്കാം 0499-2562-27 എന്ന ഫോൺ നമ്പറിൽ വിശദാംശങ്ങൾക്കായി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത +2, കമ്പ്യൂട്ടർ പരിജ്ഞാനം, മലയാളം ടൈപ്പിംഗ്, MS ഓഫീസ്. പ്രവൃത്തി പരിചയം അഭികാമ്യം. പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണനയുണ്ട്. പ്രായപരിധി 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 0467211504. എളേരിത്തട്ട് ഇ കെ നയനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാവുന്നതാണ്. യോഗ്യത, ബന്ധപ്പെട്ട വിഷയത്തിൽ നെറ്റ്, PhD ഇവരുടെ അഭാവത്തിൽ 55% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0467224533 എന്ന ഫോൺ നമ്പറിൽ. ചെമ്മനാട് പഞ്ചായത്തിലെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് കന്നഡ മലയാളം അറിയാവുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് 0499942372276 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുകളുണ്ട്. യോഗ്യത, ഡിഗ്രി അഥവാ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആന്റ് അനസ്തേഷ്യ ടെക്നോളജി. പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 30ാം തീയതി രാവിലെ 11 മണിക്ക് മുൻപായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
4: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567323740.
3: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്ന് റിലീസ് ചെയ്യുന്നു.
5: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം യുകെ ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് യുകെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദക്ഷിണ കൊറിയയിൽ ജെജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ആഗോള സുസ്ഥിരത ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
6: The global south should be enabled with greater capacity and greater opportunities. This would also create new factors of global growth. And provide global goods through common and shared endeavors. We cannot rely on a few to uphold rules and norms. The world must take more control over its own future.
5: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി മാഫിയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിക്കും. ജമ്മു ഗുവാഹത്തി എന്നിവിടങ്ങളിലെ എൻസിപി മേഖല ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ദേശീയതലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര എൽപിജി വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
7: ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം നീങ്ങിയതോടെ രാജ്യത്ത് പാചകവാതക ലഭ്യത മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഗാർഹികേതര എൽപിജി വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ബൾക്ക് എൽപിജി വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. എൽപിജി നിർമ്മാണത്തിനായി C3-C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന എൽപിജി ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. അതേസമയം PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയരും. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന്റെ നിരക്ക് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൽക്കാൽ സംവിധാനത്തിലൂടെ 36 പേജിന്റെ പാസ്പോർട്ട് എടുക്കാൻ ഇനി മുതൽ 5000 രൂപയും 60 പേജിന്റെ പാസ്പോർട്ടിന് 6000 രൂപയും ചെലവ് വരും. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 36 പേജുള്ള പാസ്പോർട്ടിന് 5000 രൂപയും 60 പേജുള്ളതിന് 6000 രൂപയുമാണ് ഈടാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധിയായ നെതർലൻഡ്സ് രാജ്ഞി മാക്സിമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വിപ്ലവം സാമ്പത്തിക സേവനങ്ങൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കുന്നത് എങ്ങനെയെന്ന് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ വിജയകരമായ അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 21 നടന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ പരിശോധിക്കാൻ അവസരമൊരുക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉത്തരസൂചികകൾ www.neet.nta.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഈ മാസം 28 വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം ഫീസ് അടച്ച് വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉന്നയിക്കാമെന്നും NTA അറിയിച്ചു. പരാതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഫീസ് പൂർണ്ണമായും തിരികെ നൽകും. കൂടാതെ പുനഃപരീക്ഷ എഴുതിയവർക്ക് ഫീസ് റീഫണ്ട് നൽകുന്നതിനായി തങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള പോർട്ടലും NTA സജ്ജമാക്കിയിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ പുതുക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 ആണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വമ്പന്മാരെ ഞെട്ടിച്ചും ആവേശപോരാട്ടങ്ങൾ സമ്മാനിച്ചും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാന ദിനങ്ങളിലേക്ക്. ഗ്രൂപ്പ് ഇയിൽ നിന്ന് ജർമ്മനിയും ഐവറി കോസ്റ്റും ഗ്രൂപ്പ് എഫിൽ നിന്ന് നെതർലൻഡ്സും ജപ്പാനും നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഒരു റിപ്പോർട്ട്.
7: ഇന്നലെ രാത്രി നടന്ന നിർണായക മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾ കട്ടിമറിച്ചാണ് ലാറ്റിനമേരിക്കൻ പോരാളികളായ ഇക്വഡോർ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കുറസോവയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഡച്ച് പട തകർത്തത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജപ്പാനും സ്വീഡനും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ ഇപ്പോൾ അമേരിക്ക തുർക്കിയെയും പരാഗ്വേ ഓസ്ട്രേലിയയെയും നേരിടുകയാണ്. ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാലന്റിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ലോകകപ്പിൽ അരങ്ങേറും. ന്യൂസ് ഡെസ്ക്, ആകാശം.

0: വാണി.
1: ICC വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് ജയം. ബംഗ്ലാദേശ് ഉയർത്തി 137 റൺ വിജയലക്ഷ്യം. 19 പന്ത് ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനെ 88 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലന്റിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ മൈ ജിഒവി നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 188 ആയി. 1520 പേർക്ക് പരിക്കേറ്റു. 200 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണുണ്ടായത്. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI
5: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
4: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
5: 50% ഫീസുള്ളവോട് കൂടിയ സ്കോളർഷിപ്പ്.
4: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
6: ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
7: ശ്രീതിലകത്തിൽ ഇന്ന് ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ച് നിർമ്മാണ മേഖലയിലും കൃഷിയിലും വിജയിച്ച സതി വണ്ടിച്ചാലിനെ പരിചയപ്പെടാം. ബാല്യകാലവും കുടുംബ പശ്ചാത്തലവും പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കൂടെ?
8: മട്ടന്നൂരിനടുത്ത് ചാവശ്ശേരി എന്ന എന്റെ ജന്മസ്ഥലം. അച്ഛൻ അമ്മ 12 മക്കൾ. നമ്മൾ 12 മക്കളിൽ 6-ാമത്തവളാണ് ഞാൻ. പിന്നെ അച്ഛന്റെ പെങ്ങളും പെങ്ങളെ 3 മക്കളും. അങ്ങനെയുള്ള വലിയ കൂട്ടുകുടുംബത്തിൽ നിന്നാണ് ബാല്യകാലം. ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല. രാവിലെ കഞ്ഞിക്കലത്തിലുള്ള വെള്ളം തേങ്ങയും ചെറുകിയിട്ടിട്ട് അത് കുടിച്ചിട്ടാണ് പോവുക. പക്ഷെ ഒന്നും പൈസ കൊടുത്ത് വാങ്ങിക്കില്ല. എല്ലാം വീട്ടിൽ നട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ് കഴിക്കുന്നത്. പക്ഷെ അത് കുറച്ച് മാത്രമേ ഉണ്ടാവും, കഴിക്കാനായിട്ട് അധികം ഉണ്ടാവില്ല. 5-ാം ക്ലാസ്സിൽ എത്തിയവരെ സ്കൂൾ പഠിത്തം നിർത്താൻ പറഞ്ഞപ്പോ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോ ശനിയും ഞായറും കല്ല് കൊണ്ട് വെക്കാൻ പോകും പണയില്, കപ്പണയില്. എന്നിട്ട് ഡ്രസ്സ്, ബുക്ക് അങ്ങനത്തെ എല്ലാം വാങ്ങും. ഒറ്റൊരു ഡ്രസ് ഇട്ടിട്ടാണ് ഞാൻ SSLC കഴിച്ചത്. രാവിലെ ഒരു 5 കഷ്ണം കല്ലങ്ങ് കൊണ്ടുവച്ചിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോവുക. പിന്നെ ഞാറ് നടുക.
7: എന്തെല്ലാം പണികൾ ചെയ്തു?
8: ഞാറ് നടും, നെല്ലുമൂരും, പണയില് പണിക്ക് പോവും, വയക്കാൻ പോവും. എന്ന് വേണ്ട, ഒരു നാട്ടിൽ എന്തെല്ലാം പണികളുണ്ട് അതെല്ലാം ചെയ്യും. എല്ലാം പോയിട്ട് എന്റെ വീടിന്റെ സ്റ്റെപ്പ് അന്ന് ഞാൻ കെട്ടിത്തേച്ചതാ ഇന്നും ആ വീട്ടിലുള്ളത്. തേപ്പിന്റെ പണിക്ക് പോയിട്ടുണ്ട്. 1-ാം ക്ലാസ് മുതൽ എന്റെ കൂടെ ഒരു എന്റെ ബെസ്റ്റ് ഒരു ഫ്രണ്ട് രാധിക, വെള്ളിയാഴ്ച ദിവസം ആകാൻ കാക്കുഞ്ഞ്. വെള്ളിയാഴ്ച ദിവസം അവളെ വീട്ടിൽ പോയിട്ട് ആ ഉച്ചക്ക് അവളുടെ അമ്മ തരുന്ന ആ ഒരു ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ട് ഞാൻ വരും. ആ ഒരു ദിവസം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ വേണ്ടിട്ട് പറഞ്ഞപ്പോ പറഞ്ഞു പഠിപ്പ് ഇവിടെ വെച്ച് നിർത്തിക്കോന്ന് പറഞ്ഞു. പഠിപ്പ് അവിടെ വെച്ച് നിർത്തി. പിന്നെ പണിക്കിറങ്ങി, തേപ്പിന്റെ പണിക്ക് പോയി കുറച്ച്.

0: അത് കഴിഞ്ഞിട്ട് ഒരു ഏജൻസിയിൽ കളക്ഷന് പോയി. അപ്പൊ അത് കഴിയുമ്പോഴത്തേനും കല്യാണാലോചന വന്നു. 18 വയസ്സ്
1: 18 വയസ്സ്
0: കഴിഞ്ഞവാടെ കല്യാണ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ മരിച്ചു.
1: അപ്പൊ നമ്മള് ശരിക്കും ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ഒരു കല്യാണം എന്നുള്ളതൊരു വലിയൊരു എന്താ പറയുക, ഒരു വര വരച്ചതുപോലെയാണ്. നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന സമയത്ത് കല്യാണം കഴിയുന്നതിന് മുന്നേ ഉള്ള ഒരു സ്ത്രീയും കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സ്ത്രീയും രണ്ടും രണ്ടാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ വിവാഹ ജീവിതത്തിലെ അനുഭവങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ എങ്ങനെ രൂപപ്പെടുത്തിയെടുത്തു?
0: എന്റെ ഭർത്താവിന്റെ ആൾക്കാർ എന്റെ കുടുംബത്താക്കാണി എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ഭർത്താവിന്റെ ഏട്ടൻ ഭയങ്കര സപ്പോർട്ട്. ഭർത്താവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർക്ക് അന്നേരം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സബ് ആയിട്ട് എടുത്തോണ്ടിരുന്നത്.
1: സബ് കോൺട്രാക്ടർ
0: അതെ, സബ് കോൺട്രാക്ടർ ആയിട്ട് ഇറങ്ങിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ അവിടെ നിന്ന് നമ്മള് മാറി ആയിത്തറ മമ്പുറത്തോട്ടേക്ക് പോയി.
1: സെപ്പറേറ്റ് വീടെടുത്ത് താമസം
0: തുടങ്ങി. അപ്പോ അവിടെ ഒരു ജീവിക്കാൻ ഒരു കോളനിയാണ്. അപ്പോ 4 സെന്റ് സ്ഥലം പഞ്ചായത്ത് നിന്ന് കിട്ടിയ ആ സ്ഥലത്ത് വീട് വെച്ചിട്ടാണ് നിന്നത്. അപ്പൊ അത് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് മാറി ആയിത്തറ മമ്പുറത്തേക്ക് പോയി. ആയിത്തറ മമ്പുറം പോയതിന് ശേഷം ഒരു 2 റൂമാക്കി എടുത്തു. അവിടെ നിന്നു 18 വർഷം ഇവരെ ചികിത്സിച്ചു. ആ 18 വർഷത്തില് എല്ലാ വർഷവും ഒരു മാസം 1.5 മാസം ഹോസ്പിറ്റലാണ്. ഒരു നിമിഷം പോലും അപ്പുറം ഇപ്പുറം രണ്ടാളും പിരിഞ്ഞു നിൽക്കൂല. ഒരു ടൗണിൽ പോകുന്നുണ്ടെങ്കിൽ രണ്ടാളും ഒരുമിച്ച. ഇപ്പൊ വർക്കിന് പോകുമ്പോ ആണെങ്കിലും കൂടെ അങ്ങ് പോകും ഞാൻ. അത് കൂടെ ആദ്യം പോകലില്ല, കുട്ടികൾ ചെറുതായതുകൊണ്ട്. സൈറ്റിൽ ഭക്ഷണം വെക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തോ അസൗകര്യം ഉണ്ടായിട്ട് വരാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എന്നെ അടുത്ത് പറഞ്ഞു, സതി ഇന്ന് ഇനി വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആയി ഇറങ്ങിയതാണ് എന്റെ ജീവിതം ഇന്ന് ഈ നിലയിലെത്തിയത്. ഈ സബ് കോൺട്രാക്ടായിട്ട് ചെയ്യാൻ തുടങ്ങി അന്ന് മുതലുള്ള കണക്ക് കാര്യം കംപ്ലീറ്റ് എന്റെ കയ്യിലാണ്. പണിക്കാർ അന്ന് 50 പേര് പണിക്കാരുണ്ടായിരുന്നു. അപ്പൊ ആ മുഴുവൻ പണിക്കാരതും കൊടുക്കേണ്ടതും വാങ്ങേണ്ടതും കംപ്ലീറ്റ് എന്റെ കയ്യിലാണ്. അത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോന്ന് ഈ അസുഖത്തിന്റെ
1: ദുർദന്യാവസ്ഥയിലായി ഭർത്താവ് മരണപ്പെടുന്നതും.
0: അതെ, കറക്റ്റാ. 48-ാമത്തെ വയസ്സിൽ പുള്ളി പോയി.
1: സമാനമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു പലരും തളർന്നു പോകുന്ന ഒരവസ്ഥയാണ്, പലരും പിൻവാങ്ങുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രീതിയിലൊരു കരുത്തോടെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാനുള്ളൊരു പ്രചോദനം കിട്ടിയത്?
0: എന്റെ ഭർത്താവിന്റെ ഒരു പ്രചോദനം ഒന്നും കൊണ്ട് മാത്രമാണ്. ഇന്ന് ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഭർത്താവിന്റെ ഒറ്റ കഴിവാണ്. എന്നും പറയും ഞാൻ ഇന്നല്ലാണ്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ നീ വർക്ക് ഒഴിവാക്കറ്, വർക്കും കൊണ്ട് മുന്നോട്ട് പോകണം, മക്കൾ നാളെ നോക്കിയില്ലെങ്കിലും നിന്റെ ജീവിതം നിന്റെ കയ്യിലായിരിക്കണം എന്ന് എപ്പോഴും പറയും. പിന്നെ പറയാനുള്ള, എടുത്തു പറയാനുള്ളത്, ഈ മൂപ്പർ പോയതിന് ശേഷം മലബാർ ക്രഷർ, അതിന്റെ ബാബുക്കുട്ടൻ, അവരെ വർക്കായിരുന്നു നമ്മൾ 9 വർഷം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവരങ്ങനെ പറഞ്ഞു, സതിയച്ചി 3 മാസം തികഞ്ഞില്ല പോയിട്ട്, വീട്ടിലിരിക്കണ്ട, പുറത്തിറങ്ങിക്കോ, വർക്കുണ്ട് എടുത്തിട്ടിട്ട് ഞാൻ അത് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇറങ്ങി.
1: അങ്ങനെയാണ് ഈ കോൺട്രാക്ട് മേഖലയിലേക്ക് വരുന്നത്. സ്ത്രീകൾ അധികം കടന്നു വരാത്തൊരു മേഖലയാണ്. അത് മാത്രമല്ല, ഇതിലുള്ള തൊഴിലാളികൾ എല്ലാവരും തന്നെ പുരുഷന്മാരും ആയിരിക്കും അല്ലേ?
0: അത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്റെ കൂടെ. പിന്നെ എന്റെ ആങ്ങളെ ഉണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇടങ്ങണ്ണും നഷ്ടപ്പെട്ടു, ബലം കണ്ണും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഇടങ്ങണ്ണ് എന്റെ ഭർത്താവാണെങ്കിൽ ബലങ്ങണ്ണ് എന്റെ ആങ്ങള. അപ്പൊ ആങ്ങളെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോ പുള്ളിയും പോയി, മുഴുവൻ ഹിന്ദിക്കാരാണ്. അവരെ മാനേജ് ചെയ്യാൻ നന്നായിട്ട്, നമ്മളെ സാഹചര്യം അവിടെ അവിടെ എത്തുമ്പോൾ എന്ത് സാഹചര്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് അത് നമുക്കൊരു പ്രചോദനം തന്നുകൊണ്ട് എന്തായാലും മുന്നോട്ട് പോകേണ്ട കരുത്ത് എനിക്ക് എന്തോ സർവശക്തൻ തന്നു എന്ന് തന്നെ പറയാം. മൂപ്പർ പോയപ്പോ ഞാൻ വിചാരിച്ചിന് എനിക്ക് നിൽക്കാൻ പറ്റൂല, ജീവൻ കളയണമെന്ന് തന്നെ തീരുമാനിച്ചതാണ്. പക്ഷേ ബാബുക്കുട്ടന്റെ ആയി ഒരു വിളിയും, പിന്നെ അന്ന് പോയതിന് ശേഷം ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങി.
1: കുട്ടികള് എത്ര പേരാണ്?
0: 3 പേരാണ് കുട്ടികള്.
1: കോൺട്രാക്ട് വർക്കിന്റെ ആ ഒരു മേഖലയിലേക്ക് വന്നപ്പോഴത്തേനും തൊഴിലാളികളിൽ നിന്നോ സമൂഹത്തിലെ മറ്റാളുകളിൽ നിന്നോ എന്തെങ്കിലും ഒരു പ്രതിസന്ധി, ഒരു മുൻവിധി, ഓ ഇവര് ഇതിന്റെ അകത്തൊക്കെ ഇറങ്ങിയിട്ട് എന്തായി, പെണ്ണുങ്ങൾക്കൊക്കെ പറ്റിയ പണിയാണോ ഇത്, അവിടെ വരുന്നതെല്ലാം ആണുങ്ങളായിട്ടുള്ള തൊഴിലാളികളല്ലേ, അവരെങ്ങനെ ഇവര് മാനേജ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടേതല്ലാത്ത, നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നില്ലെങ്കിലും അഭിപ്രായം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, അതിനെയൊക്കെ എങ്ങനെയാണ് നേരിട്ടത്?
0: അതിനെ നേരിടാന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരോ ഏരിയയിൽ പോയി കഴിഞ്ഞാല് നമ്മൾ ആ വർക്ക് ചെയ്യുമ്പം അവർക്ക് ശരിക്കും മനസ്സിലാവും എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത്. അവർക്ക് മനസ്സിലായി. ഇന്ന് വരെ എനിക്ക് ജനങ്ങളെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ജനങ്ങളെ ഭാഗത്തുനിന്ന് ആ വർക്ക് നല്ലതാണെന്ന് തന്നെയുള്ള അഭിപ്രായം. സതിയച്ചാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്.
1: ആരും നിരുത്സാഹപ്പെടുത്താനൊന്നും വന്നില്ല,
0: ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോ

0: 100% പറ്റൂലെങ്കിലും ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കേൾക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ പണിക്കാരെ മാനേജ് ചെയ്യാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ലെങ്കിലും ഹിന്ദി എന്റെ ഇഷ്ട വിഷയമായിരുന്നു. മലയാളത്തെക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഹിന്ദി. പക്ഷെ ഇവര് സംസാരിക്കുന്നത് നമ്മളെ ശരിക്കും അച്ചടി ഭാഷയല്ല. ബാക്കി ഇവരെ കൂടെ കൂടി ഇപ്പൊ 17 വർഷമായിട്ട് സ്ഥിരമുള്ള കുട്ടികൾ ഇന്ന് എന്റെ കൂടെ പണിക്ക് വരുന്നുണ്ട്. 17 വർഷമായിട്ട് ഇപ്പൊ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വന്നത് ഇപ്പൊ എല്ലാ പണിയും പഠിച്ചു. എന്റെ മെയിൻ മേസ്രി ആയിട്ട് എന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ രാവിലെ പോയി കഴിഞ്ഞാല് ആ സൈറ്റിൽ നിന്ന് എവിടെയും പോവില്ല. പണി കയറി പണിക്കാരെ റൂം കൊണ്ടുപോയിട്ട് എന്നതിന് ശേഷം മാത്രമേ ഞാൻ വീട്ടിലേക്ക് എത്തൂ. അതുപോല ഞാൻ എങ്ങോട്ടെങ്കിലും പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരൂലെന്ന് പറയില്ല. ആ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഉടനടി സൈറ്റിലേക്ക് എത്തും. എത്തുമ്പം എവിടെയെങ്കിലും ഇവര് ഇരിക്കുക വെള്ളം കുടിക്കുകയോ നിൽക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ തല കണ്ടു കഴിഞ്ഞാൽ ഓടി വേഗം പണിയെടുക്കും. അപ്പൊ സ്നേഹമാണ് എന്താനും, പക്ഷെ ആ ഒരു
1: കർശന കൺട്രോൾ വെക്കാറുണ്ട്. നിങ്ങൾ തന്നെ മുൻകൈ എടുത്തിട്ടാണോ അവരുടെ താമസ സൗകര്യങ്ങളൊക്കെ?
0: താമസം ഇതുവരെ നിന്നത് വാടക കൊടുത്തിട്ട് ഒരു വീട് വാങ്ങിക്കുക അവര് വരേണ്ട സമയമാകുമ്പോ. അപ്പൊ 6 മാസത്തേക്ക് വാടക കൊടുത്ത് ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് താമസം. പിന്നെ അവർക്ക് പോകാനും വരാനും വണ്ടി ഞാൻ അങ്ങ് വിട്ടുകൊടുക്കും. 2 ജീപ്പുണ്ട്.
1: എത്ര പേരുണ്ട്?
0: 24 പേര് ഇപ്പൊ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്. എന്താണോ സൗകര്യം വേണ്ട വിറക് അങ്ങനത്തെ എല്ലാം കൊടുക്കും. രാത്രിയത്തെ ഭക്ഷണം മാത്രമേ അവര് വെച്ച് കഴിക്കണ്ടു, ബാക്കി പകലുള്ളതെല്ലാം ഞാൻ കൊടുക്കും. പിന്നെ ഇത് സബ് ചെയ്തോണ്ടിരിക്കുമ്പം എനിക്ക് തോന്നി ലൈസൻസ് എടുക്കണം, ഒന്നും കൂടി ഉഷാറാക്കണം. ലൈസൻസ് എടുത്തു. ലൈസൻസ് എടുത്ത് ആ വർഷം തന്നെ വർക്ക് ചെയ്തു. 19 ലൈസൻസ് എടുത്തു. ഇത്രയും വർഷം സ്വന്തമായിട്ട് വർക്ക് എടുത്ത് ചെയ്യുന്ന അതിന്റെ എല്ലാ സാധനങ്ങളും
1: തുടക്കം മുതല് ഫിനിഷിംഗ് വരെയുള്ള കാര്യങ്ങള് നിങ്ങൾ തന്നെ ഇടപെട്ടിട്ടാണ് ചെയ്യിക്കുന്നത്. അതൊന്ന് പറഞ്ഞൂടെ ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത്?
0: ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറിങ്ങാണ് കൂടുതൽ എടുക്കുന്നത്. ബിൽഡിങ്ങിന്റേത് കുറച്ച് കുറച്ച് എടുക്കുള്ളൂ. അത്യാവശ്യം കോൺക്രീറ്റ് വർക്ക് എടുക്കും, താറിങ്ങാണ് കൂടുതൽ എടുക്കുന്നത്. താറിങ്ങിന്റെ പറഞ്ഞാൽ ഫിനിഷ് വർക്ക് ജെ സി ബി വെക്കുന്ന മുതൽ നിലം മണ്ണ് കളച്ച് വൃത്തിയാക്കേണ്ടടുത്ത് വൃത്തിയാക്കി ലെവൽ അടിച്ച് എന്നിട്ട് വേണം നമ്മൾ ഇത് ഇടാൻ വേണ്ടിട്ട്. ജി എസ് പി എല്ലാം മെറ്റലും പൊടിയും എല്ലാം കൂടി മിക്സിംഗ് ആക്കിയിട്ടുള്ള സംഭവമാണ് അത്. 15 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും ആ കനത്തിലാണ് ചെയ്യേണ്ടത്. ജി എസ് പി ഇട്ടതിന് ശേഷം കെമിക്കൽ അടിച്ച് തലേ ദിവസം കെമിക്കൽ അടിച്ചു വെക്കും. പുതിയ റോഡാണെങ്കിൽ കെമിക്കൽ അടിച്ചു വെച്ച് പിറ്റേന്ന് പിന്നെ അതിന്റെ RS1 അത് അടിച്ച് എന്നിട്ട് പിന്നെ മിക്സിംഗ് ആണ്. സിംഗിൾ പ്ലാന്റ് ഉണ്ടായിരുന്നു, ഡബിളും ഉണ്ട്. 2 മെഷീനറീസും ഉണ്ട്. അപ്പൊ ഡബിൾ പ്ലാന്റിന്റെ അകത്ത് സ്പീഡ് കൂടുതലാ. അത് വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് നല്ല സപ്പോർട്ടാണ്. ആരും ഇതുവരെ എനിക്ക് ഒരു മുഷിഞ്ഞ ഒരു സംസാരിക്കേണ്ടി വന്നിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടോ.
1: ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എന്താ പറയാനുള്ളത്?
0: നമുക്ക് ഒരു കാര്യം പറ്റൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറ്റൂല. ഇപ്പൊ ഒറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് തയ്യൽ മിഷൻ ചവിട്ടാൻ പോലും അറിയില്ല. ഇന്ന് ഞാൻ എന്റെ ഡ്രസ്സെല്ലാം ഞാൻ സ്വയം മനസ്സിന്ന് എടുത്ത് അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് മേശപ്പുറത്ത് പഴയ തുണിയെടുത്ത് ഒരു സാരി മുറിച്ചു കട്ട് ചെയ്തു. ഇപ്പൊ എന്റെ ചുരിദാറ് കുട്ടികൾക്ക് പാവാട ബ്ലൗസ് അങ്ങനത്തെ എല്ലാം ഞാൻ അടിച്ചു കൊടുക്കും. നമ്മൾ സ്വയം ചിന്തിക്കുക, നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് ഓരോ കാര്യത്തിൽ ഏർപ്പെടാൻ പറ്റും, എന്തെല്ലാം ചെയ്യാൻ പറ്റും. അത് നമ്മളെ മനസ്സിനൊരു ദൃഢത കൊടുത്തു കഴിഞ്ഞാൽ ആണുങ്ങളാ കാണിയും അന്തസ്സായിട്ട് നമുക്ക് വർക്ക് എന്നല്ല എന്ത് കാര്യവും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ.
1: ടാറിങ് അത് ഒരു സീസണലായിട്ടുള്ള ഒരു ജോലിയാണല്ലോ. പ്രത്യേകിച്ച് പറഞ്ഞാൽ മഴക്കാലം സമയത്തൊക്കെ എനിക്കൊന്ന് കൂടുതൽ കൃഷിയിലോട്ടാണ് പോകുന്നത് അല്ലേ?
0: ഇപ്പൊ 14 വർഷമായിട്ട് എന്റെ മട്ടുപ്പാവ് എന്ന് പറയുമ്പോൾ മട്ടുപ്പാവിന്റെ മുകളില് ഇല്ലാത്ത ഫ്രൂട്ട് ഐറ്റംസ് ഇല്ല.
1: എന്തൊക്കെയാണ് പറയുക?
0: ഡ്രാഗൺ ഫ്രൂട്ടാണ് ഏറ്റവും കൂടുതൽ. ഒരു 60 ഡ്രമ്മിന്റെ അകത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. സപ്പോട്ട, മാവിന്റെ ഒരു 5-6 തൈകളുണ്ട്. പിലാവ് ഒരു 3 ഐറ്റം നാരകമുണ്ട്. റംബൂട്ടാൻ, പുലാസ, അബിയു, ലോങ്ങൻ, നെല്ലി 2 വിധത്തില്, റെഡ് നെല്ലിയുണ്ട്, സാദാ നെല്ലിയുണ്ട്, മിയാസാക്കി മാങ്ങ. 35 പഴവർഗ്ഗങ്ങൾ മാത്രം ഉണ്ട്. ചെറി, സപ്പോട്ട ഇതെല്ലാം കാഴ്ചയിങ്ങനെ കിടക്കുന്നുണ്ട്. കുട്ടികളാ കാണി ഉപരി ഒരു സന്തോഷം തരുന്ന ഒരു കൃഷി.
1: ഫലവൃക്ഷ തൈകളെ നിറഞ്ഞു കിടക്കാണ് നിങ്ങളുടെ ടെറസ്. അതിന് പുറമേ ഇപ്പൊ മഴക്കാല കൃഷി അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ. അതിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു കാരണം എന്താണ്?
0: അതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ കാരണം മുമ്പേ ഭർത്താവ് ഉള്ളപ്പോ ഉണ്ടായിരുന്നു. ഒരു 2 ഏക്കർ സ്ഥലത്ത് നെൽവയലില് നമ്മള് ഒരു 20 ടീം 2 ഗ്രൂപ്പായിട്ട് നെൽകൃഷിയും പച്ചക്കറിയും ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു 3-4 വർഷം ചെയ്തതിന് ശേഷം പന്നിശല്യം എന്ന് പറഞ്ഞാല് 100 മേനി നെല്ല് വളഞ്ഞു നിന്ന് പഞ്ചായത്തുനിന്ന് വന്നു, ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു, നാളെ പന്നി കംപ്ലീറ്റ്. ഒന്നും കിട്ടി.

0: ഇല്ല. അപ്പൊ അന്ന് ഉപേക്ഷിച്ചു നെൽകൃഷി. അപ്പൊ അങ്ങനെയാണ് ടെറസിലേക്ക് കയറിയത്. ഈ വർഷം ഞാൻ ഒരു തരിശായിട്ട് കിടന്ന വീടിന് തൊട്ടടുത്ത, അപ്പൊ അവിടെ എന്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഉദ്ഘാടനത്തിന് പഞ്ചായത്തിലുള്ള എല്ലാവരും വന്നു. ഉദ്ഘാടനം കഴിഞ്ഞു പോകുമ്പോ ഈ സ്ഥലം കണ്ടപ്പോ എന്റെ അടുത്ത് ചോദിച്ചു, സതീച്ചി അവിടെ ഇങ്ങക്ക് കൃഷി ചെയ്തൂടെ? പറഞ്ഞു ഓ ചെയ്യാലോ.
1: അതെങ്ങനെ അത് കൃഷിയോഗ്യമാക്കിയത് ഈ തരിച്ച ഭൂമി?
0: പാട്ടത്തിനെടുത്തിട്ടാണത്. ആ സ്ഥലത്തിന്റെ ഉടമ JCB വെച്ച് കംപ്ലീറ്റ് നിരപ്പാക്കി തന്നു. ഞാനും ഈ പറഞ്ഞ പോലെ ഒരു ഹിറ്റാച്ചി കൊണ്ടുപോയി കുതിരാക്കി. ഇപ്പൊ തൈ നട്ട് കുറച്ചായിട്ട് വന്നു. അതിന്റെ കൂടെ തന്നെ ഓണത്തിന് ഒരു മുറ പൂവ്, ആ ലക്ഷ്യത്തോടുകൂടി ചെണ്ടുമല്ലി,
1: ചെണ്ടുമല്ലി,
0: വെണ്ട, പയറ്, പൊട്ടിക്ക, കക്കിരി, കുമ്പളം, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ ഐറ്റം പച്ചക്കറി എന്റെ ടെറസിലുണ്ട്.
1: തക്കാളി
0: ഗ്രോ ബാഗിൽ സ്റ്റാൻഡ് അടിച്ച് അതിന്റെ മേലെ മൂന്ന് തട്ടായിട്ട് സ്റ്റാൻഡ് അടിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ സ്പേസ് ഉണ്ടാവില്ല നമുക്ക്. ഒരു 500-600 ഗ്രോ ബാഗ് വെക്കാം ഈ സ്റ്റാൻഡിന്റെ മേലെ മാത്രം.
1: മഴക്കാല കൃഷി എന്ന് പറയുന്ന സമയത്ത് ഈ കോൺട്രാക്ട് പണിയൊന്നും ഇല്ലാത്തൊരു സമയത്താണ് ചെയ്യുന്നത്. പക്ഷേ ടെറസിൽ കൃഷി എന്ന് പറയുന്നത് കൊല്ലം മുഴുവൻ ചെയ്യുന്നല്ലേ. പകല് മുഴുവൻ ഈ വെയിലത്ത് പോയി ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്തെടുത്ത് തളർന്ന് വീട്ടിൽ വന്ന് വീണ്ടും എന്താ, ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടുന്നത്?
0: രാവിലെ ഞാൻ 7 മണിക്ക് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങും. ചില ദിവസങ്ങളിൽ 5:30 വീട്ടിൽ നിന്ന് പോവാറുണ്ട്. താറിന് തീ കത്തിക്കണം എന്നുണ്ടെങ്കിൽ 5:30 പോവാറുണ്ട്. രാത്രി 8 മണി എങ്ങനെയായാലും വീട്ടിലെത്തുമ്പോൾ 8 മണിയാവും. ആ വീട്ടിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ ഒരു ഊർജം വരുന്നെന്ന് എനിക്ക് പറയാൻ പറ്റൂല. പിന്നെ മുള്ളിൽ കയറിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇറങ്ങാൻ തോന്നൂല. 1 മണിക്കൂർ 2 മണിക്കൂർ, ചില ദിവസങ്ങളിൽ 11 മണി വരെ ഞാൻ ടെറസിലുണ്ടാവും. രാത്രിയാണ് എന്റെ ടെറസ് കൃഷിന്റെ പരിപാലനം മുഴുവനും എന്ന് പറഞ്ഞാൽ രാത്രി ഈ ഒച്ചിന്റെ ശല്യം കുറെ കൂടുതലാണ്. അപ്പൊ ഒരു കുറച്ച് കുമ്മായം എടുത്തു പോയി കഴിഞ്ഞാൽ വെള്ളം നനച്ചു കഴിഞ്ഞ് ഈ ഒച്ചിനെയും പിടിച്ചിട്ട് എന്നിട്ടല്ലാന്ന് ഇറങ്ങി വരും. എന്നെങ്കിലും ഒരു ലീവുള്ള ദിവസം ഉണ്ടെങ്കിൽ അന്ന് മുഴുവനും എന്റെ കൃഷിയിലുണ്ടാവുക. അതിനുള്ള സുഖം വേറെ ഒന്നുമില്ല.
1: അപ്പോ കോൺട്രാക്ടർ വർക്കായി, കൃഷിയായി, അതിനോടൊപ്പം കുറച്ച് പരിസ്ഥിതി പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതയാകാറുണ്ട് അല്ലേ?
0: നമ്മളെ തൊട്ടടുത്ത് തന്നെ മാവുളിയാൽ ചാരിറ്റബിൾ സൊസൈറ്റി, അതില് A-class മെമ്പറാണ് ഞാൻ. നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീരെ താഴേക്കിടയിലുള്ള ആളുകൾക്ക് അസുഖം വന്നു കഴിഞ്ഞാല് അപ്പൊ അങ്ങനെ നമ്മളൊരു പൈസ സ്വരൂപിച്ചിട്ട് കൊടുക്കും. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ പലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നെല്ലി, അങ്ങനെ ഫ്രൂട്ടിന്റെ ഐറ്റംസും തണൽ മരങ്ങള്, അങ്ങനെയുള്ള കുറെ
1: റോഡ് സൈഡിൽ.
0: അതെ, റോഡ് സൈഡില് നമ്മള് സൊസൈറ്റി മുൻനിരയിൽ നിന്നുകൊണ്ട് കുറെ തൈകൾ നട്ടുപിടിപ്പിച്ചു.
1: നട്ടുപിടിപ്പിക്കുക മാത്രമല്ല അതിനെ
0: പരിപാലിക്കുന്നുണ്ട്. ഈ പൊതുസ്ഥലങ്ങളില് നമ്മളിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലാസ്റ്റിക്, അവിടെ ഒരു ക്ഷേത്രമുള്ള സ്ഥലമാണ്, വിശാലമായ സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത് ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിലുകള് കൊണ്ടിടും. സാമൂഹ്യ ദ്രോഹികളും മറ്റുള്ളവരും കൊണ്ടിടുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം നമ്മൾ കുറച്ച് ആൾക്കാർ പോയിട്ട് കളക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് കൂട്ടിവെക്കും. കൂട്ടിവെച്ചിട്ട് ഹരിത കർമ്മസേന വന്നു കഴിഞ്ഞാല് അവരോട് എടുക്കാൻ വേണ്ടിയിട്ട് പറയും.
1: അങ്ങനെയും കുറെയൊക്കെ ചെയ്യാൻ പറ്റാറുണ്ട് അല്ലേ?
0: പിന്നെ ഒരു മരണം നടന്നു കഴിഞ്ഞാല് അവിടെയും പോയിട്ട് മരിച്ചു കഴിഞ്ഞാൽ അവരെ കുളിപ്പിക്കല്, വീട്ടിലുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യും. തൊട്ട് വീടിന്റെ തൊട്ടടുത്തുള്ള രാധ, ഓള് അധികം മരിച്ചു കഴിഞ്ഞാലെല്ലാം കുളിപ്പിക്കാനെല്ലാം പോകും. അപ്പൊ അങ്ങനെ ഞാനും പോകും കൂടെ. നമ്മളെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ആര് മരിച്ചു കഴിഞ്ഞാലും വിളിക്കും, ഒന്ന് എന്നെയും വിളിക്കും, ഒന്ന് രാധേനെയും വിളിക്കും. അപ്പൊ നമ്മൾ രണ്ടാളും അന്ന് പോയിട്ട് അധികം എല്ലാവരുടെയും കുളിപ്പിച്ച് കിടത്തി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരുള്ളൂ.
1: അതിനൊക്കെ ആളുകളെ കിട്ടല് കുറവാണ്. ലേഡീസ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങളെ പോലെ ഇപ്പൊ എല്ലാരും അതിനൊന്നും സന്നദ്ധത കാണിക്കൂല. അപ്പൊ അതിനും ധൈര്യമുണ്ട്, മനസ്സുമുണ്ട്. ജീവിതം നിങ്ങളെ പലതവണ പരീക്ഷിച്ചു, പക്ഷെ നിങ്ങൾ തോറ്റുകൊടുത്തിട്ടില്ല. വേറെ ഏതോ ഒരു ലോകത്ത് നിന്ന് നിങ്ങളെ നോക്കി നിൽക്കുന്ന ഭർത്താവിനോട് എന്താണ് പറയാൻ തോന്നുന്നത്?
0: ഒന്ന് ഞാൻ എടുത്തു പറയേണ്ട, എന്റെ ഭർത്താവിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വണ്ടി. ആ വണ്ടി ആ മരിക്കുന്നതിന്റെ ആ വർഷം ഒരു ജീപ്പ് എടുത്തു, സെക്കൻഡ് ഹാൻഡ് ജീപ്പ് എടുത്ത്. ആ ജീപ്പ് ഒന്ന് മൂപ്പറ് ഇറങ്ങിയിട്ടേ ഇല്ല. ആ ഒരു വർഷം മുഴുവനും വർക്കിന് വന്നു, മുന്നിലത്തെ സീറ്റിലിരിക്കും, എല്ലാ ദിവസവും വരും. ചേട്ടൻ പോകുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല, സീറോ ആയിരുന്നു. ഇപ്പൊ വീടിപ്പോ കുറച്ച് മുടി പിടിപ്പിച്ച് കുറച്ച് വലുതാക്കി, രണ്ട് കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു. എന്റെ മിഷനറീസ്, ഒരു ടിപ്പറുണ്ട് എനിക്ക്, 2 ജീപ്പുണ്ട്, 1 ബൊലേറോ ഉണ്ട്, മിഷനറീസ്, 2 എണ്ണം റോഡ് റോളർ, എല്ലാ ഐറ്റംസും എന്റെ യശാണ്ടായി ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഞാൻ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചു. യശാണ്ട് എന്നും പറയുന്ന വാക്ക് ഞാൻ പാലിച്ചിട്ട് തന്നെ ഇന്നും നിൽക്കുന്നുണ്ട്.
2: PWD കോൺട്രാക്ടറും കർഷകയും പൊതുപ്രവർത്തകയുമായ

0: ആയിത്തറ മമ്പറം സ്വദേശി ശ്രീമതി സതി വണ്ടിച്ചാലിൽ ആയിരുന്നു ശ്രീതിലകം പരിപാടിയിൽ ഇന്നത്തെ അതിഥി. അഭിമുഖം നിർവഹണം ജീജ ശ്രീജിത്ത്, കൂടെ സ്മിത മണിക്കോത്ത്. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. മോഡേൺ ഐ ടി ഐ
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
2: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
1: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
2: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ഐ ടി ഐ, കാൽടെക്സ് കണ്ണൂർ.
2: ഫോൺ 8891107238.
3: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
0: വായന ഒരു ലഹരിയായി കൊണ്ടു നടക്കുന്നവർ ഏറെയാണ്. ഒരു പുസ്തകത്തിൽ മുഖം പൂഴ്ത്തിക്കഴിഞ്ഞാൽ അത് ഉയർത്തണമെങ്കിൽ പുസ്തകം വായിച്ചു കഴിയണം. ആശ്വസിക്കാൻ വരട്ടെ, അടുത്ത പുസ്തകം ഉടൻ വരവായി. ഇങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്നു പുസ്തകപ്പുഴുക്കൾ എന്ന്. ഇംഗ്ലീഷിൽ ഇത്തരക്കാരെ വിളിക്കുന്നത് ബുക്ക് വേംസ് എന്നാണ്. ബുക്ക് വേം, BOOKWORM, ബുക്ക് വേം, പുസ്തകപ്പുഴു. പുസ്തക വായന മാത്രമല്ല, പുസ്തകങ്ങളെ തന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ബിബ്ലിയോഫൈൽസ്. BIBLIOPHILE, ബിബ്ലിയോഫൈൽ, പുസ്തകങ്ങളെ അതിയായി സ്നേഹിക്കുന്ന വ്യക്തി. എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ്. ബിബ്ലിയോഫൈലിന്റെ പുസ്തക സ്നേഹം വായനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പുസ്തകങ്ങൾ ശേഖരിക്കുന്നതും അവർ ഏറെ ആസ്വദിക്കുന്നു. The term bibliophile describes someone who has a deep affection for books, often enjoying both reading and collecting them. പുസ്തക സ്നേഹികൾ ഉണ്ടാകുമ്പോൾ വിദ്വേഷികളും ഉണ്ടാവണമല്ലോ. Bibliophobe is a person who hates, fears or distrusts books. പുസ്തകങ്ങളെ വെറുക്കുകയും ഭയത്തോടെയും സംശയത്തോടെയും കാണുകയും ചെയ്യുന്ന വ്യക്തി. Bibliophobe. BIBLIOPHOBE, ബിബ്ലിയോഫോബ്. പുസ്തകങ്ങളോടും വായനയോടുമുള്ള യുക്തിരഹിതവും അനിയന്ത്രിതവും നീണ്ടുനിൽക്കുന്നതുമായ ഭയം, അതാണ് ബിബ്ലിയോഫോബിയ. ബിബ്ലിയോഫോബിയ ഇസ് എ ഫിയർ ഓർ ഹേറ്റ്രിഡ് ഓഫ് ബുക്സ്, ഇറാഷണൽ ഓർ പെർസിസ്റ്റന്റ് ഫിയർ ഓഫ് ബുക്സ് ഓർ റീഡിംഗ്. ഫോബിയ എന്നാൽ ഫിയർ, യുക്തിരഹിതവും അനിയന്ത്രിതവും നീണ്ടുനിൽക്കുന്നതുമായ ഭയം. ഇറാഷണൽ ആൻഡ് പെർസിസ്റ്റന്റ് ഫിയർ ഓർ ഹേറ്റ്രിഡ്. ബൈ ആൻഡ് ടേക്ക് കെയർ. ദിസ് ഇസ് സ്മിത മണിക്കോത്ത്.
2: മോഡേൺ ഐ ടി ഐ FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: മോഡേൺ ഐ ടി ഐ
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
2: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ.
2: ഫോൺ 8891107238.
4: ആകാശവാണി കണ്ണൂർ.
5: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
6: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
4: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1-65-11, ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് അരമണിക്കൂറും, 1-26-01 ചെന്നൈ മംഗലാപുരം മെയിൽ 15 മിനിറ്റും, 1-65-27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 7 മിനിറ്റും ഇപ്പോൾ വൈകിയോടുകയാണ്.
6: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
5: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714333577.
8: ലാപ്രോസ്കോപ്പിക് സർജന്റെ നേതൃത്വത്തിൽ ജൂൺ 28 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊയിലി ഹോസ്പിറ്റലിൽ സൗജന്യ ഹെർണിയ പരിശോധന ക്യാമ്പ്. ഫോൺ 90 48 71 44 71.
9: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
10: കൊയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
9: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയിലി ഹോസ്പിറ്റൽ തളാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
11: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
12: ലാപ്ടോപ്പോ?
11: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
12: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
7: തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നിങ്ങളുടെ വീടിന് നൽകാം ഹോമം ചെയ്ത പവിത്രതയുടെ അനുഭൂതി. പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം, രാസവസ്തുക്കളും ചാർക്കോളുമില്ലാതെ പഞ്ചഗവ്യങ്ങളും ജടാമാംസി, കുന്തിരിക്കം, മുത്തങ്ങ, കച്ചോലം തുടങ്ങിയ പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് തയ്യാറാക്കിയ വിശുദ്ധ ധൂപം, വേദ പരമ്പരയുടെ പവിത്രത ഒന്നിക്കുന്ന ഒരു ആയുർവേദ ഉൽപ്പന്നം പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം ഇപ്പോൾ പൂജാ സ്റ്റോറുകളിൽ ലഭ്യമാണ്. വാങ്ങാനും ഏജന്റായി ചേരാനും വിളിക്കൂ 8921380560.
5: ലേസർ സർജൻ ഡോക്ടർ വി സുരേഷിന്റെ നേതൃത്വത്തിൽ ജൂൺ 28 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊയിലി ഹോസ്പിറ്റലിൽ സൗജന്യ പൈൽസ് പരിശോധന ക്യാമ്പ്. ഫോൺ 9048714471.
4: പ്രിയ ശ്രോതാക്കളെ, ഇനി 8 മണിക്ക് വാർത്തകൾ, ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും. ഡൽഹിയിലെ
13: നമസ്കാർ. ആകാശവാണി സേ സമാചാർ പ്രഭാത് കെ സാത്ത് മേ ജാഗ്രതി ശർമ്മ. मुख्य समाचार. प्रधानमंत्री नरेंद्र मोदी और नीदरलैंड्स की महारानी मैक्सिमा ने भारत में डिजिटल सार्वजनिक व्यवस्था से हुए क्रांतिकारी परिवर्तन पर चर्चा की. सरकार ने वाणिज्यिक एलपीजी आपूर्ति को पश्चिम एशिया संकट से पहले के स्तर पर बहाल किया, सभी प्रतिबंध हटाए. अयोध्या में श्रीराम जन्मभूमि के दान में हेराफेरी के मामले में 8 नामजद और कई अज्ञात लोगों के विरुद्ध पुलिस में मामला दर्ज. अंतर्राष्ट्रीय मुद्रा कोष ने कहा, ईरान संघर्ष के आर्थिक प्रभाव और ऊर्जा की बढ़ती कीमतों के बावजूद भारत वैश्विक आर्थिक विकास का प्रमुख चालक बना हुआ है. फीफा फुटबॉल विश्व कप में इक्वाडोर ने जर्मनी को 2-1 से हराकर नॉकआउट दौर में प्रवेश किया. और महिला टी20 क्रिकेट विश्व कप में मैनचेस्टर में शेफाली वर्मा के शानदार प्रदर्शन की बदौलत भारत ने बांग्लादेश को 5 विकेट से हराया. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी ने कल नीदरलैंड्स की महारानी मैक्सिमा से मुलाकात की. बैठक के दौरान भारत की डिजिटल सार्वजनिक अवसंरचना आधारित क्रांति से अधिक सुलभ और किफायती बन रही वित्तीय सेवाओं पर चर्चा की गई. उन्होंने कहा कि इस प्रयास से जीवन की सुगमता बढ़ रही है और बड़े पैमाने पर लोग सशक्त बन रहे हैं. सोशल मीडिया पर एक पोस्ट में श्री मोदी ने कहा कि उन्हें नीदरलैंड्स की महारानी मैक्सिमा से मिलकर प्रसन्नता हुई, जो संयुक्त राष्ट्र महासचिव की वित्तीय स्वास्थ्य संबंधी विशेष अधिवक्ता और वित्तीय समावेशन के लिए एक दीर्घकालिक वैश्विक आवाज भी हैं. प्रधानमंत्री ने कहा कि भारत विश्व स्तर पर साझेदार देशों के साथ अपने अनुभव साझा करने के लिए प्रतिबद्ध है. महारानी मैक्सिमा संयुक्त राष्ट्र महासचिव की वित्तीय स्वास्थ्य संबंधी विशेष अधिवक्ता के रूप में भारत की यात्रा पर हैं. विदेश मंत्रालय ने कहा कि अपनी यात्रा के दौरान महारानी मैक्सिमा ने विभिन्न पृष्ठभूमि के लोगों से वित्तीय सेवाओं के साथ उनके अनुभवों और वित्तीय व्यवस्था से संबंधित उनकी चुनौतियों के बारे में बात की. प्रधानमंत्री नरेंद्र मोदी कल से 29 तारीख तक सेशल्स के राजकीय दौरे पर रहेंगे. वे सेशल्स के राष्ट्रीय दिवस के स्वर्ण जयंती समारोह में विशिष्ट अतिथि होंगे. प्रधानमंत्री ने अंतिम बार 2015 में सेशल्स का दौरा किया था. भारतीय रक्षा बलों का एक दल और नौसेना के दो जहाज भी समारोह में शामिल होंगे। प्रधानमंत्री मोदी सेशल्स के राष्ट्रपति डॉ पैट्रिक हर्मनी से द्विपक्षीय

0: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
1: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
0: അതെങ്ങനെയാ?
1: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ
0: സംഭവം കൊള്ളാലോ.
1: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20.

0: വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: മാപ്പിളപ്പാട്ടുകളിൽ ഇനി ഷാഫി കൊല്ലം പാടിയതാണ്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
3: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
3: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
3: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
4: മാപ്പിളപ്പാട്ടുകൾ തുടർന്ന് കേൾക്കാം. ഇനി രഹന പാടിയത്.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ ഇന്ത്യ

ഗ്ലോബൽ ഫോറം യുകെ ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്തരാഖണ്ഡിലെ രുദ്രാപൂരിൽ ഇന്ന് ഖേത് ബചാവോ അഭിയാൻ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പങ്കെടുക്കും. കാർഷിക മേഖലകൾ സന്ദർശിക്കുന്ന അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ കർഷകരുമായി ചർച്ച നടത്തും. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയരും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനത്തെ അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധപ്പെടുത്തും. തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ബുധനാഴ്ച വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. രണ്ടു ദിവസത്തെ സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ യോഗം ചർച്ച ചെയ്യും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന കാഴ്ച പരിമിതരായ വനിതകളുടെ സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളും കോഴിക്കോട്ട് എസ് കെ പൊറ്റക്കാട്ട് ഹാളിൽ. നാളെ രാവിലെ മന്ത്രി പി കെ ബഷീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 135 പോയിന്റോടെ മുന്നിൽ. 110 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക്കാണ് രണ്ടാം സ്ഥാനത്ത്. എഫ്എം പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം, ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്നാദ്യം യത്തീം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ഒറിജിനൽ നോട്ടുകൊണ്ട്

0: എന്താ കഴിക്കുന്നെ ബ്രോ? ഇത് കീറിയതാണ്.
1: നോക്കൂ, കീറിയതോ പഴിയതോ നോട്ടുകളെ ബാങ്ക് ബ്രാഞ്ചിൽ ചെന്ന് എക്സ്ചേഞ്ച് ചെയ്യാം.
0: അതെയോ, പുതിയ നോട്ട് കിട്ടും?
1: അതെ, ഇതുകൊണ്ട് നീ നമുക്ക് പിസ പാർട്ടി തരും.
2: ആദ്യമായി പറയുന്നു, സ്മാർട്ട് ആകൂ.
3: ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇന്ദ്രധനുസ് എന്ന ചിത്രത്തിലെ ഗാനമാണിനി ജോളി അബ്രഹാമും അമ്പിളിയും കൂട്ടരും പാടിയത്. ചെറിയൻകീഴ് രാമകൃഷ്ണന്റെ വരികൾക്ക് ഈണം പകർന്നത് MS വിശ്വനാഥൻ.

രീ സഞ്ചാരി എന്ന പടത്തിലെ ഗാനമാണ് യൂസഫലി കേച്ചേരിയുടെ വരികൾ. സംഗീതം പകർന്ന് ആലപിച്ചത് യേശുദാസ്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണിവരെ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ഗാനാമൃതത്തിൽ അടുത്ത ഗാനം ഹർഷബാഷ്പം എന്ന പടത്തിനു വേണ്ടി ഖാൻ സാഹിബ് രചിച്ച് എം കെ അർജുനൻ ഈണം പകർത്തത്. യേശുദാസിന്റെ ആലാപനം.

ഇനി ഈറ്റില്ലം എന്ന പടത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത്. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എ ടി ഉമ്മർ.

ഒരു കളിയരങ്ങ്, ഈ കളിയരങ്ങത്തെ കളിപ്പാട്ടങ്ങൾ. ദുനിയാവൊരു കളിയരങ്ങ്, ഈ കളിയരങ്ങത്തെ

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ഗാനാമൃതം തുടരുന്നു. ജയിക്കാനായി ജനിച്ചവൻ എന്ന ചിത്രത്തിലെ ഗാനമാണിനി ജോളി എബ്രഹാം, രാജകുമാരനുണ്ണി എന്നിവർ പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം.

ആദാമിന്റെ മകൻ അബു. ഈ ചിത്രത്തിന് വേണ്ടി ശങ്കർ മഹാദേവൻ, രമേശ് നാരായണൻ എന്നിവർ പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രമേശ് നാരായണൻ സംഗീതം പകർന്നിരിക്കുന്നു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ഇനി ആടുജീവിതം എന്ന ചിത്രത്തിലെ ഗാനം റഫീഖ് അഹമ്മദിന്റെ രചന, AR റഹ്മാന്റെ സംഗീത നിർദ്ദേശത്തിൽ ജിതിൻ രാജ് പാടിയതാണ്.

ഇനി ഖലീഫ എന്ന പടത്തിലെ ഗാനമാണ് നജീം മർഷാദ് പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ദേവി കൃഷ്ണയുടെ സംഗീതം.

ഇനി മണിയറ എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസും ജോളി അബ്രഹാമും പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ലഹരി മാഫിയയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിന് പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ അമിത്ഷാ പ്രകാശിപ്പിക്കും. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയുടെ അടിവേര് തകർക്കുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച 2 ദിവസത്തെ 11-ാമത് ബ്രിക്സ് ഊർജ മന്ത്രിമാരുടെ ഉച്ചകോടി ഹരിയാനയിലെ ഗുരുഗ്രാമിൽ സമാപിച്ചു. ഊർജ സുരക്ഷ, സുസ്ഥിരത, തുല്യത എന്നിവ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന അംഗീകരിച്ചാണ് ഉച്ചകോടി അവസാനിച്ചത്. വ്യോമസേനയുടെ ഇതിഹാസ മാർഷൽ അർജുൻ സിംഗിന്റെ 107-ാം ജന്മവാർഷിക ദിനം ഇന്ന്. ഡൽഹിയിലെ വ്യോമസേന ഓഡിറ്റോറിയത്തിലെ അനുസ്മരണ പരിപാടിയിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധുവും എയർ ചീഫ് മാർഷൽ AP സിംഗും പങ്കെടുക്കും. വെനിസ്വേലയിൽ ശക്തമായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 235 ആയി. 1,500-ലധികം പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്.

0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി മലപ്പുറം കൊണ്ടോട്ടി അരൂരിൽ 780 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ അരൂർ സ്വദേശി രതീശനെ അറസ്റ്റ് ചെയ്തു. കൊച്ചി ചക്കരപ്പറമ്പ് ഭാഗത്തെ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് സ്ഥാപനം കുത്തിത്തുറന്ന് 500,000+ രൂപ കവർന്ന മഹാരാഷ്ട്ര സ്വദേശി അറസ്റ്റിൽ. ഔറംഗാബാദ് സ്വദേശി സലീം സിക്കന്ദർ ഷെയ്ഖ് എന്നയാളെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 16.5 ഓവറിലാണ് ഇന്ത്യ ലക്ഷ്യം നേടിയത്. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 26 ആഗോള ലഹരി വിരുദ്ധ ദിനം. ഈ ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രോതാക്കൾക്ക് ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ.
4: 1989 മുതൽ എല്ലാ വർഷവും June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെട്ടു വരുന്നുണ്ട്. ലഹരി വ്യാപനവും അനധികൃതമായ ലഹരി വിപണനവും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനാചരണം എല്ലാ വർഷവും ആചരിക്കപ്പെട്ടു വരുന്നത്. ഈ വർഷത്തെ 2026 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ആഗോള ലഹരി പ്രശ്നം, നിലനിൽക്കുന്ന വിഷയങ്ങൾ, തുടരുന്ന വെല്ലുവിളികൾ, നൂതനമായ പ്രതികരണങ്ങൾ എന്നിവയാണ്. ലഹരി ഉപയോഗം എന്നത് കേവലം മദ്യമോ പുകയില ഉൽപ്പന്നങ്ങളോ മാത്രമല്ല, രാസലഹരികൾ അടക്കമുള്ള വിപുലമായ ലഹരി വസ്തുക്കളുടെ ഉപഭോഗവും വിനിമയവും ലോകമെമ്പാടും നടന്നു വരുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പുതിയ പ്രമേയം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നത് മൂലം നാടിന്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്. കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ലഹരി വസ്തുക്കളുടെ വിനിമയം തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുകയും അതിനുവേണ്ടി ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൂതനമായിട്ടുള്ള പ്രതികരണ മാർഗങ്ങൾ തേടുന്നതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ദിനാചരണം സംഘടിപ്പിക്കപ്പെടുന്നത്. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 വയസ്സിൽ സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൗമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൗമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിഭാഗം വ്യക്തികളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് അടിമത്തത്തിലേക്കും പോകാൻ സാധ്യത കൂടുതലുള്ളത്, ഇവരെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ കഴിയും, അഥവാ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നാം കാണാനിടയായാൽ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, അദ്ദേഹത്തെ ലഹരി വിമോചനത്തിന്റെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ

ഗ്രൂപ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിവിരിപ്പും അമിത

അടുത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും പിരിവിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്വത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതിയും. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി പാരമ്യത്തിലെത്തി കുറെ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിന്റെ ക്രമമായുള്ള വർധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിനെ സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച് പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിന്റെ അളവ് കുത്തനെ കൂടുമ്പോൾ, ആ ലഹരി ഉപയോഗത്തിന്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം സംഭവിക്കുന്നത്. ADHD എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം ADHD കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും, അവർ പഠനം അവസാനിപ്പിച്ചേക്കും. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതുമൂലം അവിടെയും അവർ പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ ADHD എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. ADHD പോലെ തന്നെ ലഹരി അടിമത്വത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തി

0: ായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. ഒന്ന്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാകുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ സമയവും അളവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 15 മിനിറ്റ് കൊണ്ട് ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങി പലപ്പോഴും മണിക്കൂറുകളോളം തുടർച്ചയായി ഉപയോഗിച്ച് ബോധരഹിതനായി വീഴുന്ന അവസ്ഥ ആണ് ഈ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ക്രമേണ ആഹ്ലാദ അനുഭവങ്ങൾ കിട്ടാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിന്റെ അളവ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആദ്യം വളരെ ചെറിയ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുവെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആ അളവ് തികയാതെ വരുന്നു. കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. പൊടുന്നനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ആണ് നാലാമത്തെ പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൌൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അവസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും ശരീരം ആസകലമുണ്ടാകുന്ന തീവ്രമായ വേദനയും ഒക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ കലാരൂപങ്ങൾ ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ച് പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. ആറാമത്തേതായിട്ട്, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അടിമത്വത്തിന്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ 6 ലക്ഷണങ്ങളിൽ 3 എണ്ണമെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്വത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം. 2 ഘട്ടങ്ങളിലായാണ് ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യ ഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7 മുതൽ 10 ദിവസം സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും. എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് 2ാം ഘട്ട ചികിത്സ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സാഘട്ടത്തിൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബ ചികിത്സയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിലെ പ്രധാന ചികിത്സ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസം തൊട്ട് 9 മാസം വരെ ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായ ഒരു ഫലം ലഭിക്കാൻ. ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്തത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ആകാശവാണി ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 2015 നരേന്ദ്രമോദി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ സാമ്പത്തിക കാര്യ പ്രത്യേക ഉപദേശക നെതർലാൻഡ്സ് രാജ്ഞി മാക്സിമയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതും ജീവിതം എളുപ്പമാക്കുന്നതും ജനങ്ങളെ ശാക്തീകരിക്കുന്നതുമായത് എങ്ങനെയാണെന്ന് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മോദി ഒരു സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന ഗാർഹികേതര LPGയുടെ വിതരണം പ്രതിസന്ധിക്ക് മുമ്പത്തെ അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാൻ ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് 10,00,000,000 ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരിക്കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിയെ തുടച്ചുനീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിന് നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമ നിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും അമിത്ഷാ തുടക്കം കുറിക്കും. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പദ്ധതിക്ക് വലിയ തോതിൽ പൊതുജന സഹായം ലഭിക്കുന്നുണ്ട്. ലഹരി മാഫിയയുടെ അടിവേര് തകർക്കുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്നുകൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത് ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. വൈകിട്ട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ പിടിയിൽപ്പെടാതെ വളരുന്ന തലമുറ മുന്നോട്ടു പോകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ലഹരിക്കെതിരെ കേരള ഗവൺമെന്റ് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെ പദ്ധതികളോട് തലശ്ശേരി അതിരൂപത പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരെ തലശ്ശേരി സാന്റ് ജോസ് മെട്രോപൊളിറ്റൻ സ്കൂളിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചാണ്ടിയമ്മൻ MLA റാലിയിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. TO മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ശ്രീകണ്ഠാപുരത്ത് ഉച്ചയ്ക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസും തലശ്ശേരി പോലീസ് സബ് ഡിവിഷനും ചേർന്ന് 5K റൺ സീസൺ 2 എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റൺ സംഘടിപ്പിച്ചു. മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കേരളം ഉന്നയിച്ച

ങ്ങളോട് കേന്ദ്രമന്ത്രി തികച്ചും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. കെഎസ്ആർടിസിയുടെ നവീകരണത്തിന് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കണമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശം സാമ്പത്തിക കാര്യ വകുപ്പിന് കൈമാറുമെന്ന് നിതിൻ ഗഡ്കരി അറിയിച്ചു. പുതിയ ബസ്സുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായി ഭവന നഗരകാര്യ മന്ത്രാലയത്തെ സമീപിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകിയതായും സി പി ജോൺ വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 ഗോളുകൾക്ക് ട്യൂണീഷ്യയെ പരാജയപ്പെടുത്തി. ജപ്പാൻ സ്വീഡൻ മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിൽ അവസാനിച്ചു. രാവിലെ നടന്ന പരഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 1-ാം സ്ഥാനക്കാരായി ജർമ്മനി നോക്കൌട്ടിലെത്തി. ഇക്വഡോർ 1-2 ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് കുറസാവയെ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 നോർവെ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുഹറം ആചരിക്കുന്നു. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമാണിത്. ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചുനിൽക്കാൻ ഹസ്രത്ത് ഇമാം ഹുസൈൻ നിരവധി പേർക്ക് പ്രചോദനമേകുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 135 പോയിന്റോടെ മുന്നിട്ട് നിൽക്കുന്നു. 110 പോയിന്റ് നേടിയ തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2-ാം സ്ഥാനത്തും 99 പോയിന്റോടെ നോർത്ത് പറവൂർ കൂറ്റുകാരൻ പോളിടെക്നിക് 3-ാം സ്ഥാനത്തുമുണ്ട്. കലോത്സവം നാളെ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ 2 വീതവും തിരുവനന്തപുരം, വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 248 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ്പ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 10 ശേഷം ഇതുവരെ പുതിയ രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ 15 പേരെ പരിശോധിച്ചതിൽ ആർക്കും രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ്പ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 52 പേരുടെ ഫലവും നെഗറ്റീവാണ്. എങ്കിലും രോഗനിരീക്ഷണ നടപടികൾ ശക്തമായി തുടരുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷന്റെ പുതൂർ പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണി അർഹന. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94-ാം ജന്മവാർഷിക സ്മൃതിദിനമായ ജൂലൈ 15 ഗുരുവായൂരിൽ പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും വെങ്കലശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം രാജ്യവ്യാപകമായി മറ്റന്നാൾ നടത്തും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി മലപ്പുറം കൊണ്ടോട്ടി അരൂരിൽ 780 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ അരൂർ സ്വദേശി രതീഷിനെ അറസ്റ്റ് ചെയ്തു. ഡാൻസാഫ് സംഘവും കൊണ്ടോട്ടി പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ആലപ്പുഴ ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക വാഹന പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയ 8 വാഹനങ്ങൾക്ക് പിഴ ചുമത്തി. 26 ടിപ്പർ ലോറികളും 15 സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ ആകെ 41 വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. നിയമലംഘനങ്ങൾ നടത്തിയ 8 വാഹനങ്ങളിൽ നിന്ന് 12,000 രൂപ പിഴ ഈടാക്കിയതായി ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. കോതമംഗലം ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചയച്ചു. ഇന്നലെ രാവിലെ മയക്കുവെടി വെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ വൈകിട്ട് വനത്തിലേക്ക് തിരിച്ചയച്ചത്. വെനിസ്വേലയിൽ ശക്തമായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 235 ആയി. 1,500-ലധികം പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്. ഈ മാസം 21 നടന്ന നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികകൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചഷ്മേ ബദൂർ എന്ന ചിത്രത്തിൽ നിന്ന് യേശുദാസും ഹേമന്ദി ശുക്ലയും പാടിയതാണ്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കമാൻഡോ എന്ന പടത്തിലെ ഗാനമാണ് വിജയ് ബെനഡിക്റ്റ്, അലിഷ ചിനൈ എന്നിവർ പാടിയത്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: അടുത്ത ഗാനം ചക് ദേ ഇന്ത്യ എന്ന ചിത്രത്തിൽ നിന്ന് ഹേമ സർദേശായി പാടിയതാണ്.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഹിന്ദി ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി ഹിമ്മത്ത് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. മുഹമ്മദ് റാഫി, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയതാണ്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര സംഭാവന കേസിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ FIRൽ പേരുള്ള 8 പേരെ UP പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയും മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുഹറം ആചരിക്കുന്നു. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമാണിത്. ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത്ത് ഇമാം ഹുസൈൻ നിരവധി പേർക്ക് പ്രചോദനമേകുന്നതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മദ്യനയം കൂടിയാലോചനയില്ലാതെ നടപ്പാക്കിയില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ.

പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തേ നയപരമായ കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്നും തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് കോഴിക്കോട്ട് ഫൺ റൺ സംഘടിപ്പിച്ചു. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷയുടെ ഫലപ്രഖ്യാപനം നാളെ. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ഇടുക്കി രാജകുമാരി നടുമറ്റത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മാങ്ങാത്തൊട്ടി സ്വദേശി ആദർശാണ് മരിച്ചത്. എഫ് എം പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

ആദ്യം ചിത്രപാടിയ ഗാനമാണ്. ചിത്രം കള്ളിയരങ്ങ്. വരികൾ ബി കെ ഹരിനാരായണൻ. സംഗീത സംവിധാനം ബിജിപാൽ.

0: സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പുതുവസന്തത്തിൽ അടുത്തതായി അൻവർ അലിയുടെ വരികൾക്ക് ഗോവിന്ദ് വസന്ത സംഗീതം പകർന്ന് അഭിജിത്ത് അനിൽകുമാർ പാടിയത് ചിത്രം ചിന്ന ചിന്ന ആശയം.

പുതുവസന്തത്തിൽ അടുത്തതായി നില രാജ, ആദ്യ അനീഷ് എന്നിവർ പാടിയ ഗാനമാണ് ചിത്രം ബാലൻ ദ ബോയ്. അൻവർ അലിയുടെ വരികളാണ് ഈണം സുഷിൻ ശ്യാം.

ഇനി സുഹൈൽ കോയയുടെ വരികൾക്ക് വിഷ്ണു വിജയ് സംഗീതം പകർന്ന് വിനീത് ശ്രീനിവാസനും വിഷ്ണു വിജയും പാടിയ പാട്ടാണ് ചിത്രം അതിരടി.

കെ എസ് ഹരിശങ്കറാണ് അടുത്ത ഗാനം പാടിയത്. ചിത്രം അരൂപി. ഗാനശില്പികൾ ബി കെ ഹരിനാരായണൻ, ഗോപി സുന്ദർ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു പ്രത്യേക അറിയിപ്പ്. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. പുതുവസന്തം തുടരുന്നു. അടുത്ത ഗാനം

എവുജിൻ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം ദൃശ്യം 3. വിനായക് ശശികുമാറിന്റെ വരികളാണ് ഈണം പകർന്നത്. അനിൽ ജോൺസൺ. ഇന്നത്തെ പുതുവസന്തം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. വളപ്പൊട്ടുകൾ. ആദ്യഗാനം

50 ലക്ഷവും മാരുതിക്കാറും ഈ പടത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജോൺസൺ. അടുത്ത ഗാനം

സുജാത സംഗീത എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം സ്ട്രീറ്റ്. വരികൾ പി കെ ഗോപി, ഈണം ടോമിൻ തച്ചങ്കരി. അടുത്തതായി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ്. ചിത്രം ആലഞ്ചേരി തമ്പ്രാക്കൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതവും.

വളപ്പൊട്ടുകളിൽ അടുത്തതായി മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഈ പടത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണം പകർന്നത് ഇളയരാജ.

യേശുദാസും എസ് ജാനകിയും സംഘവും പാടിയത്. ചിത്രം ആദർശം. ഗാനശില്പികൾ ബിച്ചു തിരുമല, ശ്യാം.

യേശുദാസ് പാടിയത്. ചിത്രം ടോം ആൻഡ് ജെറി. ഗാനമൊരുക്കിയത് ബിച്ചു തിരുമല, സനൽ നായർ.

അടുത്ത ഗാനം യേശുദാസും മാധുരിയും ചേർന്ന് പാടിയതാണ്. ചിത്രം തീക്കളി. വരികൾ MD രാജേന്ദ്രൻ, സംഗീതം ദേവരാജൻ.

0: വളപ്പൊട്ടുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 1 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MSW, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, പ്രായപരിധി 40 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499425536. നർക്കിലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് ആശുപത്രിയിൽ നടക്കും. യോഗ്യത സർക്കാർ അംഗീകൃത DMLT, BSc MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. ഫോൺ നമ്പർ 0467224188. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുണ്ട്. യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. ചെമ്മനാട് പഞ്ചായത്തിലെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് കന്നഡ മലയാളം അറിയാവുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499425736. എളേരിത്തട്ട് EK നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 29 രാവിലെ 11 മണിക്ക് നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ നെറ്റ്, PhD. ഇവരുടെ അഭാവത്തിൽ 55% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467224583. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 29 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത +2, കമ്പ്യൂട്ടർ പരിജ്ഞാനം, മലയാളം, ടൈപ്പിംഗ്, MS Office, പ്രവൃത്തി പരിചയം അഭികാമ്യം, പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന, പ്രായപരിധി 18-41 ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467221154. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: അസീസ് തായിനേരിയും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിൽ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 2015 നരേന്ദ്രമോദി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക്

0: ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശന സഹായകമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര എൽ പി ജി വിതരണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന ഗാർഹികേതര എൽ പി ജിയുടെ വിതരണം പ്രതിസന്ധിക്ക് മുമ്പത്തെ അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പി എൻ ജി കണക്ടിവിറ്റി വ്യാപിപ്പിക്കാൻ ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ മയക്കുമരുന്ന് കടത്തിനും ദുരുപയോഗത്തിനുമെതിരെ നശാമുക്ത് ഭാരത് കെട്ടിപ്പടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്ന സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സംഘടനകളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഇത്തരം ശ്രമങ്ങൾ ശക്തവും ആരോഗ്യകരവും ആസക്തിരഹിതവുമായി ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് അർത്ഥവത്തായ സംഭാവന നൽകുന്നുണ്ടെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്നും മയക്കുമരുന്ന് ലോബിയുടെയും മാഫിയയുടെയും വേരറുക്കണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇതിന് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ പിന്തുണയും നൽകും. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിന്റെ വേര് പിഴുതെറിയുന്ന സമഗ്ര പരിപാടി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുമെന്നും ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി എം ലിജു പറഞ്ഞു. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിന് നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമ നിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും അമിത്ഷാ തുടക്കം കുറിക്കും. കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത കുട്ടികളുടെ ആരോഗ്യ ജീവിതത്തിന് നിർണായകമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പോലീസ് സേന സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സൈക്കിൾ റാലി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളും പോലീസ് സേനാംഗങ്ങളും റാലിയിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടിയോട്ടം സംഘടിപ്പിച്ചു. ടി ഒ മോഹനൻ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത് ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. ലഹരിയുടെ പിടിയിൽപ്പെടാതെ വളരുന്ന തലമുറ മുന്നോട്ടു പോകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പറഞ്ഞു. ലഹരിക്കെതിരെ കേരള ഗവൺമെന്റ് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെ പദ്ധതികളോട് തലശ്ശേരി അതിരൂപത പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പദ്ധതിക്ക് വലിയ തോതിൽ പൊതുജന സഹായം ലഭിക്കുന്നുണ്ട്. ലഹരി മാഫിയയുടെ അടിവേര് തകർക്കുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് കുറഞ്ഞ കാലത്തിനകം വലിയ ജനകീയ മുന്നേറ്റമായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായി മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിമുക്തി മിഷൻ കോഴിക്കോട് ഡിവിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് റോഡിൽ സംഘടിപ്പിച്ച ഫണ്ട് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുത സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ ജലസംഭരണം ആശങ്കാജനകമാം വിധം താഴ്ന്ന നിലയിലെത്തി. നിലവിൽ അണക്കെട്ടിന്റെ സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2321 അടിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇനി 513.513 യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാകൂ. മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.363 യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി 13.2 മില്ലിമീറ്റർ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഇത് ഡാമിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കാലവർഷം തുടങ്ങിയിട്ടും ജലനിരപ്പ് ഉയരാത്തത് സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു.
0: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. SC.census.

0: .gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കീം പ്രവേശന പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. നേരത്തെ ഈ മാസം 22-ന് ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും CBSE പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിനെ തുടർന്നാണ് പ്രഖ്യാപനം മാറ്റിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് പൊതുഗതാഗത മേഖലയിലെ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര അംഗീകാരങ്ങളിലൊന്നായ UITP ഇമ്പാക്ട് അവാർഡ് ലഭിച്ചു. മെട്രോ റെയിൽ, വാട്ടർ മെട്രോ, ഫീഡർ സർവീസുകൾ, നടപ്പാതകൾ, സൈക്കിൾ സൌകര്യങ്ങൾ തുടങ്ങി വിവിധ ഗതാഗത സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് നൂതന മൾട്ടി മോഡൽ ഇന്റഗ്രേഷൻ പദ്ധതിക്കാണ് അവാർഡ്. ബെൽജിയത്തിലെ ബ്രസൽസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാവിലെ നടന്ന പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. മറ്റ് മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 ടുണീഷ്യയെ പരാജയപ്പെടുത്തി. ജപ്പാൻ സ്വീഡൻ മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിൽ അവസാനിച്ചു. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 135 പോയിന്റോടെ മുന്നിട്ട് നിൽക്കുന്നു. 110 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് രണ്ടാം സ്ഥാനത്തും 99 പോയിന്റോടെ നോർത്ത് പറവൂർ കൂറ്റുകാരൻ പോളിടെക്നിക് മൂന്നാം സ്ഥാനത്തുമുണ്ട്. കലോത്സവം നാളെ സമാപിക്കും. സംസ്ഥാന ഇന്റർ ITI യൂണിയൻ കലോത്സവം കാസർകോട് മടിക്കയിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. രാവിലെ മുതൽ വിവിധ വേദികളിലായി നടക്കുന്ന കലോത്സവം വൈകിട്ട് സമാപിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഹറം ആചരിക്കുന്നു. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമാണിത്. ഹസ്രത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത് ഇമാം ഹുസൈൻ നിരവധി പേർക്ക് പ്രചോദനമേകുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം രാജ്യവ്യാപകമായി മറ്റന്നാൾ നടത്തും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിന് 2,187 ബൂത്തുകൾ സജ്ജീകരിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകാൻ 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ഒരുക്കും. പൾസ് പോളിയോ ദിനത്തിൽ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് 29-30 തീയതികളിൽ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി മലപ്പുറം കൊണ്ടോട്ടി അരൂരിൽ 780 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ അരൂർ സ്വദേശി രതീഷിനെ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടന്ന മിന്നൽ പരിശോധനയിൽ 500 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവിനെ കാസർകോട് നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. നീലേശ്വരം ആനച്ചാലിലെ മുസ്താവാക്കാണ് അറസ്റ്റിലായത്. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷന്റെ പുതൂർ പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണി അർഹനായി. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.
2: വന്ധ്യതാ ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PK പ്രജിത സംസാരിച്ചത് ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടിരുന്നുവല്ലോ. ഇന്ന് ആയുർവേദ ശാസ്ത്രപ്രകാരം എന്താണ് വന്ധ്യത, വന്ധ്യതാ പരിശോധനകൾ എപ്രകാരം, ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നു.
3: സ്ത്രീ പുരുഷ ജന്യ കാരണങ്ങൾ കൂടാതെ ദൈനംദിന ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, മാറിയ ഭക്ഷണരീതികൾ, വ്യായാമക്കുറവ്, അമിത മാനസിക സമ്മർദ്ദം,

0: ഉറക്കക്കുറവ്, ഉയർന്ന പ്രായം, നീട്ടിവെക്കുന്ന ഗർഭധാരണം എന്നിവയും വന്ധ്യതയ്ക്ക് കാരണമാവാം. കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള പലതരം രാസവസ്തുക്കളുടെ ഉപയോഗം, പരിസ്ഥിതി മലിനീകരണം എന്നിവ ഹോർമോൺ സന്തുലിതാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇതുകൂടാതെ പുകവലി, മദ്യപാനം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്നിവയും പ്രത്യുത്പാദന ശേഷിയെ ഗണ്യമായി കുറയ്ക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വന്ധ്യതാ പരിശോധന എപ്പോൾ തുടങ്ങാം? വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തോളം ഗർഭനിരോധന മാർഗങ്ങൾ ഒന്നുമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും ഗർഭം ധരിക്കാത്ത ദമ്പതികൾ പരിശോധനയ്ക്ക് വിധേയരാവണം. എന്നാൽ 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ, ഗർഭാശയ അണ്ഡാശയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ, ഇത്തരക്കാർ 6 മാസമായിട്ടും ഗർഭധാരണം സാധ്യമാകുന്നില്ലെങ്കിൽ പരിശോധനകൾ തുടങ്ങണം. മറ്റ് രോഗങ്ങളൊന്നുമില്ലാത്ത വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികളിൽ ആദ്യം ചെയ്യേണ്ട പരിശോധന ശുക്ല പരിശോധനയാണ്, അഥവാ സെമൻ അനാലിസിസ്. പലപ്പോഴും പുരുഷനെ പരിശോധിക്കുന്നതിന് മുമ്പ് സ്ത്രീക്ക് ചികിത്സ ആരംഭിക്കുന്ന പ്രവണത വന്ധ്യതാ ചികിത്സയിൽ കണ്ടുവരാറുണ്ട്. എന്നാൽ ഏറ്റവും ലളിതവും താരതമ്യേന കുറഞ്ഞ ചിലവിൽ നടത്താവുന്നതുമായ പരിശോധനയാണ് സെമൻ അനാലിസിസ്. പുരുഷ വന്ധ്യതയുടെ ഏകദേശം 70 മുതൽ 90% പുരുഷ ബീജങ്ങളുടെ പ്രശ്നങ്ങൾ കാരണമാണ്. ശുക്ല പരിശോധന ഒന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത് എളുപ്പം കണ്ടെത്താം. ഇതുകൂടാതെ അൾട്രാസൗണ്ട് സ്കാനിംഗ്, രക്തപരിശോധന എന്നിവയും ആവശ്യമായി വരാറുണ്ട്. അൾട്രാസൗണ്ട് സ്കാനിംഗ് ചെയ്യുന്നതിലൂടെ വൃഷണങ്ങൾ, ബീജവാഹിനി കുഴലുകൾ, സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളിലെ തകരാറുകൾ എന്നിവ കണ്ടെത്താൻ സഹായിക്കുന്നു. വൃഷണത്തിലെ സിരകളുടെ വീക്കം അഥവാ വെരിക്കോസിൽ കണ്ടെത്താനും അൾട്രാസൗണ്ട് സ്കാനിംഗ് സഹായിക്കുന്നു. രക്തപരിശോധന, ഹോർമോൺ പരിശോധനകൾ, ബ്ലഡ് ഷുഗർ ലെവൽ, കൊളസ്ട്രോൾ ലെവൽ പരിശോധനകൾ എന്നിവയും അനിവാര്യമാണ്. എന്താണ് ആയുർവേദ ശാസ്ത്രം വന്ധ്യതയെക്കുറിച്ച് പറയുന്നത്? ആയുർവേദ പ്രകാരം ആരോഗ്യമുള്ള ഒരു ഗർഭത്തിൻ്റെ രൂപീകരണത്തിന് 4 പ്രധാന ഘടകങ്ങൾ ആവശ്യമാണ്. ഋതു, ക്ഷേത്രം, അമ്പു, ബീജം എന്നാണ് ഇവയെ പറയുന്നത്. ഒരു നല്ല വിത്ത്, ഫലഭൂയിഷ്ഠമായ മണ്ണ്, ആവശ്യമായ വെള്ളം, അനുകൂലമായ കാലാവസ്ഥ എന്നിവ ലഭ്യമാകുമ്പോഴാണ് ഒരു ആരോഗ്യവാനായ ചെടി വളരുന്നത്. അതുപോലെ ആരോഗ്യകരമായ ബീജം, ആരോഗ്യമുള്ള ഗർഭാശയം, മതിയായ പോഷണം, അനുയോജ്യമായ സമയം എന്നിവ ഒത്തുചേരുമ്പോഴാണ് ആരോഗ്യവാനായ ഒരു കുഞ്ഞ് രൂപം കൊള്ളുന്നത്. ഈ ഘടകങ്ങൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഋതു എന്നത് ഗർഭധാരണത്തിന് അനുയോജ്യമായ സമയമാണ്, അതായത് സ്ത്രീയുടെ അണ്ടോത്പാദന കാലഘട്ടം. ക്ഷേത്രം എന്നത് ഗർഭാശയവും സ്ത്രീയുടെ പ്രത്യുത്പാദന വ്യവസ്ഥയുമാണ് സൂചിപ്പിക്കുന്നത്. ആരോഗ്യമുള്ള ഗർഭാശയം ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. അമ്പു എന്നാൽ അമ്മയുടെ ശരീരത്തിലെ പോഷകാംശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അമ്മയുടെ ആഹാരത്തിൽ നിന്നുള്ള പോഷകങ്ങൾ ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമാണ്. ബീജം എന്നതുകൊണ്ട് പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവുമാണ് സൂചിപ്പിക്കുന്നത്. ഇവയുടെ ഗുണനിലവാരവും ആരോഗ്യവും ഗർഭധാരണത്തിനും ആരോഗ്യവാനായ കുഞ്ഞിന്റെ ജനനത്തിനും വളരെ പ്രധാനമാണ്. ഈ പറഞ്ഞ ഘടകങ്ങളിൽ എന്തെങ്കിലും ഒന്നിൽ തകരാറുകൾ ഉണ്ടാകുമ്പോൾ ഗർഭധാരണത്തിനോ ഗർഭത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കോ തടസ്സങ്ങൾ ഉണ്ടാകാം. വന്ധ്യതാ ചികിത്സയിൽ ആയുർവേദത്തിന്റെ സാധ്യതകൾ. വന്ധ്യതാ ചികിത്സയിൽ ആയുർവേദം സമഗ്ര സമീപനമാണ് സ്വീകരിക്കുന്നത്. പ്രത്യുത്പാദന ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്ന ചികിത്സാ രീതിയാണ് ആയുർവേദം. വന്ധ്യതാ ചികിത്സയിൽ ഗർഭധാരണം സാധ്യമാകുന്നതിനൊപ്പം ആരോഗ്യവാനായ സന്താന ലാഭത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനും പ്രാധാന്യം നൽകി വരുന്നു. അതുകൊണ്ട് തന്നെ പല ദമ്പതികളും വന്ധ്യതാ ചികിത്സയ്ക്ക് പുറമെ പ്രീകൺസെപ്ഷൻ കെയർ അഥവാ ഗർഭധാരണ പൂർവ്വപരിചരണത്തിനായും ആയുർവേദ ചികിത്സകരെ സമീപിക്കാറുണ്ട്. വന്ധ്യതയുടെ സ്ത്രീജന്യ പുരുഷജന്യ കാരണങ്ങൾ വിശദമായി വിലയിരുത്തിയ ശേഷം അതത് കാരണങ്ങൾക്ക് അനുസൃതമായ സമഗ്ര ചികിത്സാ രീതിയാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. രോഗിയുടെയും രോഗത്തിന്റെയും അവസ്ഥ കണക്കിലെടുത്ത് ശമന ചികിത്സകളും ശോധന ചികിത്സകളും ഉൾപ്പെടുന്ന വ്യക്തിഗത ചികിത്സാ പദ്ധതികൾ സ്വീകരിച്ചു വരുന്നു. പലപ്പോഴും വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികൾ ആദ്യം വിവിധ ആധുനിക ചികിത്സാ രീതികളും സഹായക പ്രത്യുത്പാദന സാങ്കേതിക വിദ്യകളും സ്വീകരിച്ച ശേഷമാണ് ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത്. അപ്പോഴേക്കും ദീർഘകാല ചികിത്സകളുടെ ഭാഗമായി ചിലരിൽ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ടാകാം. കൂടാതെ പ്രായം കൂടുന്നതിനനുസരിച്ച് ചില സ്ത്രീകളിൽ അണ്ഡാശയ ശേഖരം അഥവാ ഒവേറിയൻ റിസർവ് കുറയുന്നതായും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആയുർവേദ ചികിത്സ തേടിയെത്തുമ്പോൾ രോഗാവസ്ഥ കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിൽ എത്തിയിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വന്ധ്യതാ ചികിത്സയിൽ സമയോചിതമായ ഇടപെടലും വിവിധ ചികിത്സാ രീതികളുടെ യുക്തിസഹമായ പ്രയോജനപ്പെടുത്തലും അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ്.
1: എന്തെല്ലാം അസുഖങ്ങളാണ് ശുക്ല പരിശോധനയിൽ പ്രധാനമായും കണ്ടെത്താറ്?
0: ശുക്ലത്തിൽ ബീജങ്ങളുടെ എണ്ണം സാധാരണയേക്കാൾ കുറവായിരിക്കുന്ന അവസ്ഥയെ ഒലിഗോസ്പേർമിയ എന്ന് പറയും. ബീജങ്ങളുടെ എണ്ണക്കുറവ് മൂലം ഗർഭധാരണ സാധ്യത കുറയുന്നു. ബീജങ്ങളുടെ ചലനശേഷി കുറയുന്ന അവസ്ഥയെ അസ്തനോസ്പേർമിയ എന്ന് വിളിക്കുന്നു. വേണ്ടത്ര സഞ്ചരിക്കാൻ കഴിയാത്ത ബീജങ്ങൾ അണ്ഡവുമായി കൂടിച്ചേർന്ന് ബീജസങ്കലനം നടക്കാതെ ഗർഭധാരണ സാധ്യത കുറയുന്നു. ശുക്ലത്തിൽ ബീജങ്ങൾ പൂർണ്ണമായും ഇല്ലാത്ത അവസ്ഥയാണ് അസൂസ്പേർമിയ. ഇത് ബീജോത്പാദനത്തിലെ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് കൗമാരപ്രായത്തിലെ മുണ്ടിനീര്, വൃഷണങ്ങളെ ബാധിച്ചുണ്ടായേക്കാവുന്ന മംസ് ഓർക്കൈറ്റിസ് എന്ന അവസ്ഥ, ബീജവാഹിനികളിലെ തടസ്സങ്ങൾ എന്നിവയെല്ലാം അസൂസ്പേർമിയ ഉണ്ടാക്കുന്നു. ബീജങ്ങളുടെ ആകൃതിയിൽ അസാധാരണതകൾ കൂടുതലുള്ള അവസ്ഥയാണ് ടെറാട്ടോസ്പേർമിയ. ഇത്തരത്തിലുള്ള ബീജങ്ങൾ അണ്ഡവുമായി സംയോജിക്കാൻ ബുദ്ധിമുട്ട് നേരിടും. ഇതുമൂലം വന്ധ്യതയ്ക്ക് കാരണമാവാം. ശുക്ലപരിശോധനാ ഫലത്തിലെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ചികിത്സ നൽകുന്നത് വളരെ പ്രധാനമാണ്. സ്ത്രീകളിൽ ചെയ്യേണ്ടുന്ന പരിശോധനകൾ എന്തെല്ലാം? അൾട്രാസൗണ്ട് സ്കാനിംഗ്, അണ്ടോത്പാദനം, അണ്ടവിസർജനം, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങൾ, ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ് എന്നീ അവസ്ഥകൾ കണ്ടെത്താൻ സഹായിക്കുന്നു. ഹോർമോൺ പരിശോധന, തൈറോയിഡ്, പ്രൊലാക്ടിൻ, FSH, LH തുടങ്ങിയ പ്രത്യുത്പാദന ശേഷിയെ സ്വാധീനിക്കുന്ന ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഹിസ്റ്ററോസാൽപിൻജിയോഗ്രാഫി അഥവാ ട്യൂബ് പരിശോധന, അണ്ഡവാഹിനി കുഴലിലെ തടസ്സങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന എക്സ്റേ പരിശോധനയാണ് ഹിസ്റ്ററോസാൽപിൻജിയോഗ്രാഫി അഥവാ ട്യൂബ് പരിശോധന. യോനി ഗർഭാശയത്തിലെ വളർച്ചാ തകരാറുകൾ നിർണയിക്കാനും ചികിത്സിക്കാനും സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് ഹിസ്റ്ററോസ്കോപ്പി. ലാപ്രോസ്കോപ്പി, ഗർഭാശയം, അണ്ഡവാഹിനി കുഴൽ എന്നിവയിലെ തകരാറുകൾ, എൻഡോമെട്രിയോസിസ് പോലുള്ള രോഗനിർണയം, ചികിത്സ എന്നിവയ്ക്ക് സഹായകരം. യോനി മാർഗ പരിശോധന, യോനിയിലെയും ഗർഭാശയ മുഖത്തിലെയും അണുബാധ, സെർവിസൈറ്റിസ് എന്നിവയുടെ നിർണയത്തിന് സഹായിക്കുന്നു. ഇത്തരം പരിശോധനകളുടെ സഹായത്താൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന വന്ധ്യതയുടെ പ്രധാന കാരണങ്ങൾ കണ്ടെത്തുകയും പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു.
1: വന്ധ്യതാ ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PK പ്രജിത സംസാരിച്ചതിന്റെ രണ്ടാം ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം നാളെ ഇതേ സമയം ആരോഗ്യദീപ്തിയിൽ കേൾക്കാം.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റ് 48 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും.

0: ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യുകെയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന രണ്ടാമത് പാക് സിലിക്ക ഉച്ചകോടിയിൽ AI സാങ്കേതികവിദ്യ സുരക്ഷിത വിതരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഒപ്പുവച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് IT മന്ത്രാലയം സെക്രട്ടറി എസ് കൃഷ്ണനും വ്യവസായ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇന്ത്യ പാക് സിലിക്ക ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ധനസഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഒന്നാം FIRൽ ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ രേഖാമൂലമുള്ള പരാതിയിൽ ശ്രീരാമ ജന്മഭൂമി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: ലഹരിമുക്ത ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ രാജ്യമൊട്ടാകെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ശക്തവും ആരോഗ്യകരവും ലഹരിമുക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് ദുരുപയോഗം എന്ന ആഗോള വെല്ലുവിളിക്കെതിരെ ഇന്ത്യ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രമങ്ങളെ ശ്രീ ഷാ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലഹരി മാഫിയയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിച്ചു. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ മന്ത്രി M ലിജു വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൌത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യമെന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിലാപയാത്രയും മറ്റ് ചടങ്ങുകളോടും അനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഹറം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത് ഇമാം ഹുസൈന്റെ ജീവിതം ഇന്നും പ്രചോദനമാകുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNewsTiruvananthapuram ഫേസ്ബുക്ക് പേജിലും AIR News_Tiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും.

0: കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനവും പിഎം ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിൽ ഗോവിന്ദ് ഭല്ലവ് പന്ത് കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരി ഉൽപാദനത്തിൽ രാജ്യം ചൈനയെ മറികടന്ന് ലോകത്ത് 1-ാം സ്ഥാനത്തെത്തി. ബസുമതി അരി ലോകമെമ്പാടും ശ്രദ്ധ നേടി. പല രാജ്യങ്ങളിലേക്കും ഗോതമ്പ് കയറ്റുമതി നടത്തുന്നതായും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
1: चावल के उत्पादन पर हिंदुस्तान आज चीन को पीछे छोड़ के दुनिया में नंबर 1 हो गया है. गेहूं हमारे पास सरप्लस, हमारा बासमती दुनिया में धूम मचा रहा है. हमारा गेहूं दुनिया के कई देशों की भूख मिटा रहा है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ജിഒവി നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 ഗോളിന് തുർക്കിയെ പരാജയപ്പെടുത്തി. പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസും നോർവേയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. വെരുസ്വേനയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നു. 1500-ലധികം പേർക്ക് പരിക്കേറ്റു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽ സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയാകും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മില്ലേനിയം മെലഡീസ്. ഇന്നത്തെ ആദ്യത്തെ പാട്ട് വിനീത് ശ്രീനിവാസൻ പാടിയതാണ്. ചിത്രം ഒരു അഡാർ ലവ്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിന് മുൻപ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. മിലേനിയം മെലഡീസ് തുടരുന്നു. അടുത്തതായി ഷെഹബാസ് അമൻ ചിട്ടപ്പെടുത്തി പാടിയ ഗാനമാണ്. ചിത്രം ഹലാൽ ലവ് സ്റ്റോറി. ഗാനരചന മുഹസിൻ പരാരി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചിത്രയും സൂരജ് സന്തോഷും ചേർന്ന് പാടിയത്. ചിത്രം മാലിക്. അൻവർ അലിയുടെ വരികളാണ് ഈണം പകർന്നത്. സുഷിൻ ശ്യാം.

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
3: മിലേനിയം മെലഡീസ് തുടരുന്നു. അടുത്തതായി അർജുൻ, കൃഷ്ണ, നിത്യ മാമീൻ, സിയാവുൽ ഹക്ക് എന്നിവർ പാടിയ ഗാനമാണ്. ചിത്രം സൂഫിയും സുജാതയും. വരികളെഴുതിയത് ബി കെ ഹരിനാരായണൻ. ഈണം പകർന്നത് എം ജയചന്ദ്രൻ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി. ഈ പടത്തിന് വേണ്ടി ശ്രേയാ ഘോഷാലും കബീറും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. മിലേനിയം മെലഡീസ് തുടരുന്നു. അടുത്തതായി തട്ടത്തിൻ മറയത്ത്, ഈ പടത്തിലെ ഗാനമാണ് സച്ചിൻ വാര്യർ, രമ്യ നമ്പീശൻ എന്നിവർ പാടിയത്. വരികളെഴുതിയത് അനു എലിസബത്ത് ജോസ്, ഈനം ഷാൻ റഹ്മാൻ.

കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം പെരുമഴക്കാലം.

മില്ലേനിയം മെലഡീസിൽ അടുത്തതായി എന്ന് നിന്റെ മൊയ്തീൻ ഈ പടത്തിലെ ഗാനമാണ്. പാടിയത് മുഹമ്മദ് മഖ്ബൂൽ, മൻസൂർ, ഗോപി സുന്ദർ. മുഹമ്മദ് മഖ്ബൂലിന്റെ വരികളാണ്, ഗോപി സുന്ദറാണ് ഇണം പകർന്നത്.

ആനത്ത കല്യാണം ഈ പടത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പാടിയത് ആര്യനന്ദ ബാബു, പി കെ സുനിൽകുമാർ എന്നിവർ. അടുത്തതായി

നടൻ. ഈ പടത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ജി ശ്രീറാം, മൃദുല വാര്യർ എന്നിവർ പാടിയത്. വരികൾ എഴുതിയത് മധു വാസുദേവാണ്. ഈണം പകർന്നത് ഔസേ ബച്ചൻ. ഈ ഗാനത്തോടെ ഇന്നത്തെ മിലേനിയം മെലഡീസ് ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെറോ സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ഇന്ന് 2:15 തുടർ നാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം, വൈകുന്നേരം 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യാതിഥിയാകും. ലഹരി മാഫിയയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിന് പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ അമിത്ഷാ പ്രകാശിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് മറ്റന്നാൾ രാവിലെ 11 പരിപാടിയുടെ 135th പതിപ്പാണിത്. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ സംഭാവന തട്ടിപ്പ് കേസിൽ ആദ്യ FIR ഉൾപ്പെട്ട 8 ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ രാവിലെ ആരംഭിച്ച കൂട്ടയോട്ടം ടിഒ മോഹനൻ MLA ഫ്ളേഗ് ഓഫ് ചെയ്തു. ലഹരി വിരുദ്ധ അവബോധത്തോടൊപ്പം ലഹരി വിപണനത്തിന്റെ ഉറവിടം നശിപ്പിക്കാനുള്ള ശക്തമായ പ്രവർത്തനങ്ങളും ഗവൺമെന്റ് നടത്തുമെന്ന് MLA പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാന ഇന്റർ ITI യൂണിയൻ കലോത്സവം കാസർഗോഡ് മടിക്കൈയിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ തുർക്കി ആതിഥേയരായ അമേരിക്കയെ 2-3 പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 നോർവെ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Home Minister Amit Shah calls for a united fight against drugs, says drug menace poses threat to national security and future of youth. Uttar Pradesh police arrest 8 in connection with Ram Mandir donation embezzlement case. India along with 34 nations sign US-led initiative to build resilient AI supply chains. Prime Minister Narendra Modi recalls sacrifices of Hazrat Imam Hussein on Muharram. In men's cricket, India to take on hosts Ireland in T20 International in Belfast this evening. All eyes on debutant prodigy Vaibhav Suryavanshi. And Australia qualify for knockout stage after goalless draw against Paraguay in Group D clash in FIFA World Cup. Home Minister Amit Shah today called for a united war against drugs, saying that drug menace threatens national security, social stability, economic interests, and the future of youth and the country. He urged spiritual leaders, youth, and mothers to come together on a single platform to win this war. Mr. Shah made these remarks while addressing the 10th apex level meeting of the Narco Coordination Center in New Delhi.
2: Today, our country stands at a critical juncture in its fight against narcotics. The next 3 will determine whether drugs prevail over us or we

0: Merrily. In men's cricket, India will take on hosts Ireland in the first T20 international of the two-match series in Belfast today. The match is scheduled to begin at 6 p.m. The series marks the start of a new T20 cycle for India, who will be playing its first T20 international since lifting the T20 World Cup. Captain Shreyas Iyer will lead a young squad that includes 15-year-old batting prodigy Vaibhav Suryavanshi. In the FIFA World Cup, Australia has qualified for the knockout stage after playing out a goalless draw against Paraguay in their Group D clash at the San Francisco Bay Area Stadium this morning. In another Group D fixture, Turkey signed off its World Cup campaign on a positive note with a 3-2 victory over the USA at Los Angeles Stadium. In another match, the Netherlands outclassed Tunisia by 3-1 in Kansas City to top Group F and set up a knockout clash with Morocco. In another Group F fixture, both Japan and Sweden stormed into the round of 32 as they played a 1-1 draw at the Dallas Stadium this morning. Japan will now face five-time champion Brazil in the next round. Ecuador also advanced to the knockout stage, beating Germany 2-1 in a Group E clash at the New Jersey Stadium early this morning. In men's hockey, India will face arch rivals Pakistan in its penultimate FIH Pro League match at the Lee Valley Hockey and Tennis Centre in London this evening. The match is scheduled to begin at 10:20 p.m. And now before we end the bulletin, the headlines once again. Home Minister Amit Shah calls for united fight against drugs, says drug menace poses threat to national security and future of youth. Uttar Pradesh police arrest 8 people in connection with Ram Mandir donation embezzlement case. India, along with 34 nations, signs US-led initiative to build resilient AI supply chains. Prime Minister Narendra Modi recalls sacrifices of Hazrat Imam Hussein on Muharram. In men's cricket, India to take on hosts Ireland in T20 International in Belfast this evening. All eyes on debutant prodigy Vaibhav Suryavanshi. And Australia qualify for knockout stage after goalless draw against Paraguay in Group D clash in FIFA World Cup. With that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 56-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അനന്തപുരം രവി, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: വെടിയുണ്ട കൊണ്ട് വീഴ്ത്താനാവാത്തവനെയും വാക്കുകൊണ്ട് വകവരുത്താം. തോക്കിനുന്നം തെറ്റാം, പക്ഷേ വാക്കിനുന്നം തെറ്റുമോ? അയാൾ സുട്ടികയിലോ സുഖഭോഗിയായ ധനികൻ, സോണിയെ സ്വന്തമാക്കാൻ സ്വന്തം ഭാര്യയെ കൊന്നവനാണ്. അവൾ കഥാനായകൻ കൊലപാതകത്തിന് ശിക്ഷ കാത്തിരിക്കുന്ന റസ്കോൾനിക്കോവിന്റെ അനുജത്തിയാണ്. തിരസ്കരിക്കുന്ന പ്രണയം തിരിച്ചറിവാകാറുണ്ട് പലർക്കും. സുട്ടികയിലോകന് എന്തറിവാണത് നൽകിയതെന്ന് ആർക്കറിയാം?
4: എവിടെ നിന്നാണ് നിനക്ക് ഈ തോക്ക് കിട്ടിയത്?
5: എന്താ ഇത് നിനക്ക് റെസുമുഖിൻ വച്ചേക്കാൻ തന്നതാണ്?
4: ഇത് എന്റെ പഴയ തോക്കാണല്ലോ. ഞാനത് എത്രയോ തിരഞ്ഞു. ഗ്രാമത്തിൽ വച്ച് നിന്നെ ഞാൻ തോക്കുപയോഗിക്കാൻ പഠിപ്പിച്ചത് വെറുതെ ആയില്ലല്ലോ.
6: ഇത് നിങ്ങളുടെ തോക്കല്ല വൃത്തികെട്ടവനെ. നിങ്ങൾ നിർദ്ദയം കൊന്ന നിങ്ങളുടെ ഭാര്യയുടെ തോക്ക്. അവരുടെ വീട്ടിൽ നിങ്ങളുടേതായി ഒന്നുമില്ല. നിങ്ങളുടെ ദുരുദ്ദേശത്തിൽ സംശയം തോന്നിയപ്പോ തന്നെ ഞാനത് കൈക്കലാക്കി. ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ നിങ്ങളെ കൊല്ലും, അതുറപ്പാ. വെടിവെക്കും ഞാൻ.
5: അപ്പോ നിന്റെ സഹോദരൻ

0: നിങ്ങൾക്ക് വേണമെങ്കിൽ രഹസ്യ വിവരം പോലീസിനെ അറിയിക്കാം. ഉണങ്ങി പോവരുത്, എന്റെ അടുത്ത് വരരുത്. വന്നാൽ ഞാൻ തീർച്ചയായും വെടിവെക്കും. നിങ്ങൾ സ്വന്തം ഭാര്യയെ വിഷം കൊടുത്ത് കൊന്നവനാണെന്ന് എനിക്കറിയാം. നിങ്ങളൊരു കൊലപാതകിയാ, കൊലപാതകി.
1: ഞാൻ എന്റെ ഭാര്യയ്ക്ക് വിഷം കൊടുത്തു എന്ന് നീ ദൃഢമായി വിശ്വസിക്കുന്നു?
0: അതെ, അത് നിങ്ങൾ ചെയ്തു. നിങ്ങൾ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ വിഷത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വാങ്ങാൻ ടൗണിൽ പോയതായും അറിയാം. പിന്നെ അത് തയ്യാറാക്കി വെച്ചു. നിങ്ങൾ തന്നെയാ അത് ചെയ്തത്.
1: അത് സത്യമായിരുന്നെങ്കിൽ തന്നെ നിനക്ക് വേണ്ടിയായിരുന്നു. നീയാണ് എല്ലാത്തിനും കാരണം. നീ മാത്രം
0: ഇല്ല, നുണ നുണയാത്. ഞാൻ നിങ്ങളെ എന്നും വെറുത്തിട്ടേ ഉള്ളൂ.
1: എനിക്കറിയാം നീ വെടിവെക്കാൻ മടിക്കുകയില്ലെന്ന്. സുന്ദരിയായ ഭീകരയക്ഷി, നീ എന്റെ നേർക്ക് വെടിവെക്കോ? വെടിവെക്കോ? തലനാരിട വ്യത്യാസം മാത്രം. എന്റെ ശിരസിലേക്കാണ് ഉന്നം വെച്ചത്. എന്താണത്? രക്തം. ഒരു തൂവാല കൊണ്ട് തുടയ്ക്കാവുന്നതേ ഉള്ളൂ. കൊള്ളാം. നിനക്ക് ഉന്നം തെറ്റി. വീണ്ടും വെടിവെക്കൂ, ഞാനിതാ നിന്നു തരാം. നീ ഇങ്ങനെ ആലോചനയില്ലാതെ നിന്നുപോയാൽ തോക്ക് നേരെ ജവേ പിടിക്കുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ പിടികൂടാനാകും.
0: അടുക്കരുത്, ഞാൻ നിങ്ങളെ വെടിവെക്കും, ഞാൻ നിങ്ങളെ കൊല്ലും.
1: കൊള്ളാം, മിടുക്കി. കഷ്ടിച്ചു മൂന്നടി മാത്രം ദൂരെ ആയതിനാൽ ഉന്നം പിഴയ്ക്കാനിടയില്ല. എന്നാൽ നിനക്കതിന് പറ്റിയില്ലെങ്കിൽ. അത് ശരിക്കും നിറച്ചിട്ടില്ലായിരുന്നു. സാരമില്ല, ഒരു ഉണ്ട കൂടി അതിലുണ്ട്, അത് ശരിയാക്കൂ. ഇടുക്കപ്പെടണ്ട, ഞാൻ അതുവരെ കാത്തു നിൽക്കാം. നീ എന്താ തോക്ക് നിലത്തെറിഞ്ഞത്? എന്നെ കൊല്ലണ്ടേ? കൊല്ലുന്നില്ലേ?
0: ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കൂ.
1: ഓ, അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ നിനക്കതിന് കഴിയില്ലേ ഡോണിയ? ഒരിക്കലും
0: ഇല്ല, ഒരിക്കലും കഴിയില്ല.
1: ഇതാ താക്കോൽ, ഇതെടുത്ത് വേഗം പോകും, വേഗം. വേഗം പോകൂ. വേഗം.

0: സ്വിഡ്രിഗേലോവ്, നിങ്ങൾ ഈ രാത്രി
1: വന്നു
0: എന്തിന്?
1: കാണാൻ.
0: എന്നിട്ട്?
1: ഞാനൊരു യാത്ര പോവുകയാണ്. ഒരുപക്ഷേ ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാവാം.
0: അവസാനത്തെയോ?
1: അതെ, അവസാനത്തെ കൂടിക്കാഴ്ച.
0: എന്തിനാണ് നാം തമ്മിൽ വീണ്ടും കാണുന്നത്?
1: വേണം, പറയാൻ ഒരു വാക്ക് ബാക്കി വച്ചിട്ടുണ്ട്. സോണിയ, നീ ആ സ്ത്രീയെ ഇന്ന് കണ്ടിരുന്നു. അവൾ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. വേണ്ട,

0: നീ അതെന്നെ അറിയിക്കണമെന്നില്ല.
1: വീണ്ടും എന്തിനാണ് ഈ ക്രൂരത?
0: ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ അനിയത്തിമാർക്ക് അനിയന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതാ നിനക്ക്.
1: ഇതെന്തിനാണ് എനിക്ക്?
0: ഇരിക്കട്ടെ. രേഖകൾ, പണം കൊടുത്തതിന്റെ രസീതുകൾ, ഇത് നിന്റെ കയ്യിലിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിലോ?
1: വേണ്ട. എനിക്കിതെന്തിന്?
0: വാങ്ങു സോണിയ. ഇത് കണ്ടോ, 3000 വിലയ്ക്കുള്ള 3.5% ബോണ്ടുകൾ. ഇത് നിനക്കുള്ളത്.
1: എനിക്കുള്ളതോ?
0: എന്താ സംശയം? എല്ലാം നിനക്കുള്ളത്, നിനക്കു മാത്രമുള്ളത്. പിന്നൊരു കാര്യം, നമ്മളല്ലാതെ ആരും ഇത് അറിയാൻ പാടില്ല.
1: എനിക്ക് ആവശ്യമില്ല.
0: വേണം. നിനക്ക് ഈ പണം ആവശ്യമുണ്ട്. കാരണം ഇനിയും നീ ആ ജീവിതം ആരംഭിക്കരുത്. മോശമല്ലേ?
1: ഞാൻ
0: ഇത് പിടിക്കൂ.
1: ഞാനും എന്റെ കുടുംബവും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ശരിയല്ലേ?
0: ഇതിനെന്തിനാണ് കടപ്പാട്?
1: ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് വാക്ക് കിട്ടുന്നില്ല. പക്ഷേ
0: എന്തു പക്ഷേ?
1: പണം ഇപ്പോൾ വേണ്ട. എനിക്കിനി എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ.
0: ജീവിക്കാൻ പണം വേണ്ടേ?
1: എനിക്ക് ജീവിക്കാനുള്ള പണം ഞാൻ സ്വയം അധ്വാനിച്ചുണ്ടാക്കും. ഒരപേക്ഷ, എന്നെ നന്ദി കെട്ടവളെന്ന് മാത്രം വിളിക്കരുത്. നിങ്ങൾ അത്ര ധർമ്മിഷ്ഠനാണെങ്കിൽ.
0: സോണിയ, ഇത് നിനക്കുള്ളതാണ്, നിനക്കിത് ആവശ്യം വരും. എന്റെ മുന്നിൽ ഇനി 2 മാർഗങ്ങളേ ഉള്ളൂ. അതെ, ഒന്നുകിൽ ഒരു വെടിയുണ്ട്, അല്ലെങ്കിൽ സൈബീരിയ.
1: വെടിയുണ്ടയോ?
0: വെടിയുണ്ട പായിച്ച് ജീവിതം അവസാനിപ്പിക്കുക. എളുപ്പത്തിൽ കഥ കഴിയും. സാരമില്ല, നീ വിഷമിക്കരുത്. ഒരു കാര്യം ഞാൻ ആരോടും പറയില്ല. കീഴടങ്ങാൻ, കുറ്റസമ്മതം നടത്താൻ നീ അയാൾക്ക് നൽകിയ പ്രേരണ, ആ ഉപദേശം നന്നായി. അയാളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലമെന്ന് വച്ചാ അതും മനസ്സിലൊതുക്കി കഴിയുന്നത്?
1: കഷ്ടം.
0: ആ കുറ്റസമ്മതം സൈബീരിയയിലേക്കാണ് നീളുന്നതെങ്കിൽ അയാൾ പോകും. സോണിയ, നീയും അയാളെ പിന്തുടരും, അങ്ങനെയല്ലേ?
1: നിശ്ചയമായും ഞാനും പോകും അദ്ദേഹത്തിന് പിന്നാലെ.
0: അങ്ങനെയാണെങ്കിൽ നിനക്ക് പണത്തിന്റെ ആവശ്യം വരും, അയാൾക്ക് വേണ്ടി. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ?
1: മനസ്സിലാകുന്നു. ഇപ്പോൾ എല്ലാം മനസ്സിലാകുന്നു. പക്ഷേ
0: നിനക്ക് തരുന്നത് അയാൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. നിന്റെ വീട്ടുടമസ്ഥയ്ക്ക് പണം കൊടുക്കാനില്ലേ? സോണിയ, അതെങ്ങനെ നീ കൊടുക്കും? അരുതെന്ന് പറയരുത്. ഇത് നിനക്കാവശ്യമാണ്. ഈ പണം ആരെയെങ്കിലും കാണിക്കുകയോ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുകയോ ചെയ്യാൻ പാടില്ല. അപ്പോ പിന്നെ കാണാം.

ആകാശത്താണ് ഇടിയും മഴയും. അതിനിടയിലൂടെ ഒരു വാതിൽ ഞാൻ കണ്ടെത്തും, എനിക്ക് വേണ്ടി തുറക്കും. സോണിയ, പ്രിയപ്പെട്ടവളെ, ദീർഘായുസ്സായിരിക്കുക. എനിക്ക് പോയേ മതിയാവും. എൻ്റെ ആശംസകൾ

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 56-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗൈ ലോഗ് അനന്തപുരം രവി, സോണിയ നിതുന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4.

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇന്നുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

കണ്ണുകൾ കൊണ്ട് നാം കാണുന്ന സിനിമയെന്ന വിസ്മയത്തിന് ശ്വാസവും ആത്മാവും നൽകുന്നത് സംഗീതമാണ്. ജനിച്ച നിമിഷം മുതൽ കേൾക്കുന്ന താരാട്ടുപാട്ടായും കൗമാരത്തിലെ പ്രണയഗീതമായും ഒടുവിൽ ഏകാന്തതയിലെ കൂട്ടുകാരനായും സംഗീതം എപ്പോഴും നമുക്കൊപ്പമുണ്ട്.

വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത്. സിനിമയിലെ പശ്ചാത്തല സംഗീതവും പാട്ടുകളും നമ്മുടെ ഹൃദയത്തിലേക്ക് നേരിട്ടെത്തിക്കുന്നു. വെള്ളിത്തിരയിലെ വെളിച്ചമണിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ആ സിനിമയെ എന്നും ജീവനോടെ നിർത്തുന്നത് ഈ സംഗീതമാണ്. സിനിമ ഒരു ശരീരമാണെങ്കിൽ സംഗീതം അതിന്റെ ജീവനാണ്. കാഴ്ചയും കേൾവിയും ഒന്നായി ലയിക്കുന്നു.

ഈ ആസ്വാദനം മനുഷ്യ മനസ്സിന് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനങ്ങളിലൊന്നാണ്. ഈ സംഗീത ദിനത്തിൽ സിനിമയെയും സംഗീതത്തെയും നെഞ്ചിലേറ്റുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ലോക സംഗീത ദിനാശംസകൾ.

0: നിങ്ങൾ കേട്ട ഈ പാട്ട് ഏത് ചിത്രത്തിലേതാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരി ഉത്തരമയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ, ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്നാണ്, കണ്ണൂർ ടാക്കസിൽ നിന്നാണ്. പ്രിയ അല്ലേ?
2: അതെ, പ്രിയാണ്.
1: പ്രിയയുടെ മെസ്സേജാണ് നമുക്ക് ആദ്യമായിട്ട് ഇന്ന് കിട്ടിയത്.
0: അപ്പോ ആ സിനിമയൊക്കെ ഓർമ്മയിലില്ലേ?
2: ആ ഉണ്ടല്ലോ.
1: എന്തായിരുന്നു ഉത്തരം? എന്തായിരുന്നു? ഒരു പാട്ടാണ് നമ്മൾ
2: ആൽമരം.
1: പാട്ട് എങ്ങനെ? എപ്പോഴും കേൾക്കുന്ന പാട്ടല്ലേ അല്ലേ?
2: ഇഷ്ടമാണ്? ആ കേൾക്കുന്ന പാട്ടാണ്. പഴയ പാട്ട് നല്ല, എന്താ വെച്ചാ നമ്മള് ആർട്ട് ടച്ചിങ് പാട്ടുണ്ടാവും കൊറേ.
1: അതെ,
2: എല്ലാം നല്ല ഇതായിരിക്കും. ഇപ്പോഴത്തെ പാട്ട് പോലെയല്ലല്ലോ.
0: ഒരു നിത്യഹരിത പ്രണയ ഗാനം എന്ന് തന്നെ പറയാ അല്ലേ?
2: ആ അതെ, അങ്ങനെ തന്നെ.
0: നിത്യഹരിത നടനും കൂടിയായിരുന്നു അതില് അഭിനയിച്ചത്.
1: പ്രേം നസീറും ഷീലയായിരുന്നു അല്ലേ?
2: അതെ അതെ അതെ.
1: സിനിമ കണ്ടിരുന്നോ പ്രിയ?
2: സിനിമ കണ്ടിരുന്നില്ല, അച്ഛനാന്ന് ആൻസർ നമുക്ക് പറഞ്ഞു തന്നത്.
1: അപ്പൊ അച്ഛൻ കണ്ടിട്ടുണ്ടാവും അല്ലേ?
2: അച്ഛൻ ഈ പഴയ സിനിമയോട് ഭയങ്കര ഒരിതാണ്.
0: എന്നാലും നമുക്ക് കേൾക്കുമ്പോ ഒരു മൂളിക്കൊണ്ട് നടക്കാൻ തോന്നുന്ന ഒരു പാട്ടല്ലേ? ആർക്കാണെങ്കിലും, ഇപ്പൊ പുതിയ തലമുറയാണെങ്കിലും പഴയവരാണെങ്കിലും ഒക്കെ പ്രണയിതാക്കൾ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന അല്ലേ? അതിന്റെ വളരെ ലളിതമായ വരികളാണ് അതിന്റെ ഒരു പ്രത്യേകത
2: അല്ലേ?
0: അതുപോലെ തന്നെയാണ് അതിന്റെ ഈണവും. പി ഭാസ്കരൻ മാഷായിരുന്നു വരികൾ എഴുതിയത്. ഈണം പകർന്നത്
1: എ ടി ഉമ്മർ.
0: അപ്പൊ
1: പാടിയത് ജയചന്ദ്രനാണ്. ജയചന്ദ്രനും എസ് ജാനകിയും അല്ലേ?
0: അതെ,
2: ജാനകിയമ്മ.
1: അതെ, പാടാൻ അറിയോ പ്രിയക്ക്?
2: പാടാറുണ്ടോ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല.
1: എന്നാലും ചെറുതായിട്ട് പാടാൻ തോന്നുമല്ലോ.
2: ചെറുതായിട്ട് ആ പാടാറുണ്ട്.
1: എന്നാ രണ്ടു ലൈൻ കേൾക്കട്ടെ, ഇങ്ങ് പോരട്ടെ.
2: ഏത് പാട്ടാണ്?
1: ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കാം.
2: എന്റെ ഫേവറിറ്റ് പാട്ട് എന്ന് പറയുന്നത് അച്ഛന്റെ അമ്മയിലെ എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ.
1: രണ്ടു ലൈൻ
0: ആയിക്കോട്ടെ.

0: മുട്ടിയില്ല.
1: ഓ, നന്നായി പാടി.
2: അതെ,
1: പ്രിയ,
0: താങ്ക് യു.
1: അപ്പൊ ഇന്ന് ലോക സംഗീത ദിനം കൂടിയാണ്. അപ്പൊ ഈ ഒരു അവസരത്തില് പ്രിയയുടെ പാട്ടും കൂടി ആയപ്പോ.
2: പ്രിയയുടെ വീട് എവിടെയാ?
0: ഞാൻ പള്ളിയാമൂലയാണ്.
2: ചാലാട് മണൽ അല്ലെ? ആ ഭാഗത്ത്
0: മണൽ പള്ളിയാമൂല.
2: പ്രിയ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: ഞാൻ പിന്നെ പ്രൈവറ്റ് ഫേമിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യും.
2: കൊറേ വർഷമായോ?
0: ഇപ്പൊ ഒരു 5 കൊല്ലം ആവുന്നു.
2: പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടില് അച്ഛനും അമ്മയും. ഒരു 5 അത്തിയുണ്ട്. അവള് കല്യാണം കഴിഞ്ഞ് ഇപ്പൊ അവള് ടീച്ചറാണ് സെന്റ് മൈക്കിൾസില്. അവർ പഞ്ഞമ്പാറയാണ്, പഞ്ഞമ്പാറയാ താമസം.
1: അപ്പൊ റേഡിയോ കേൾക്കുന്ന ആളാണെന്ന് അറിയാം, അതുകൊണ്ടാണല്ലോ ഇപ്പൊ മെസ്സേജ് അയച്ചതും ആദ്യത്തെ മെസ്സേജ് തന്നെ നമുക്ക് കിട്ടിയതും ഒക്കെ. എങ്ങനെയാണ് റേഡിയോ ആയിട്ടുള്ള ആ ഒരു ബന്ധം?
0: റേഡിയോ സ്റ്റാർട്ടിങ് മുതലേ വീട്ടിലൊരു ചെറിയൊരു പഴയൊരു സോണിന്റെ ഒരു ചെറിയൊരു റേഡിയോ ഉണ്ടായിരുന്നു. അച്ഛൻ പണ്ടേ വാങ്ങി വെച്ചതായിരുന്നു. പിന്നെ അത് കുറെ കഴിഞ്ഞപ്പോ അതിന് ചെറിയ പ്രശ്നം വന്നു. അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു ടൈപ്പ് റെക്കോർഡർ മേടിച്ചു സോണിന്റെ തന്നെ. അപ്പൊ അതിൽ റേഡിയോ ട്യൂൺ ചെയ്തപ്പോ റേഡിയോ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വെക്കും. പിന്നെ രാവിലെ ഒരു 9:30 ആകുമ്പോ ഞാൻ അവിടുന്ന് വീട്ടിന്ന് ഇറങ്ങുന്നവരെ
1: കേട്ടോണ്ടിരിക്കും.
0: ഞാൻ പോയി കഴിഞ്ഞാൽ വീട്ടിന്ന് ഓഫ് ചെയ്യും. പിന്നെ ഉച്ചക്ക് ഞാൻ ഉള്ള സമയമെല്ലാം ഉച്ചക്കെല്ലാം പ്രോഗ്രാമെല്ലാം വെക്കും. പിന്നെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് കേട്ടത്.

0: ശേഷമാണ് വൈകുന്നേരം 4 മണിക്ക് വെക്കാൻ തുടങ്ങി.
1: അത് ശരി.
0: കണ്ണൂർ നല്ല പ്രോഗ്രാം. ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഇപ്പൊ
2: കിട്ടിയത്.
1: എന്താണ് ആ ഒരു പരിപാടി കേൾക്കുമ്പോ എന്തെങ്കിലും ഒരു എന്താണ് മനസ്സിൽ തോന്നാറ്?
0: നൊസ്റ്റാൾജിക്കായിട്ടുള്ള
1: ഓർമ്മകളാണ് അല്ലേ? പാട്ട് കേൾക്കുമ്പോഴും
0: പഴയ പാട്ടെല്ലാം തിരിച്ചു വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്.
2: പിന്നെ അതുപോലെ നമ്മള്
0: പുതിയ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ ഒരു അതിന്റെ നടുക്ക് ഒരു പഴയ പാട്ട് എന്ന് പറയുമ്പോ നല്ലതല്ലേ അത് കേൾക്കാൻ.
2: അതുപോലെ തന്നെ നമ്മള് കണ്ടുമറന്ന സിനിമകൾ അല്ലേ, ക്ലിപ്പിംഗ്സ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ആ സിനിമ കണ്ടില്ലേ, ആ ഒരു സിനിമ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തില്ലേ?
1: നമ്മൾ ആ കണ്ട സിനിമ ആ ഒരു തിയേറ്റർ ഓർമ്മകളിലേക്കും അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണ് കണ്ടതെങ്കിൽ ആ ഒരു ഓർമ്മകളിലേക്കും അതുപോലെ ആ സിനിമയ്ക്ക് പോയ ഓർമ്മകളിലേക്കും ഒക്കെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. സിനിമ കാണാറില്ലേ?
0: സിനിമ കാണാറുണ്ട്
1: വീട്ടിൽ,
0: ടിവിയിൽ കാണാറുണ്ട്. പിന്നെ അച്ഛനധികം പഴയ ഫിലിമിനോട് താല്പര്യം ആയതുകൊണ്ട് കൈരളിയിലല്ലോ പഴയ ഫിലിം അധികം ഇടാം, അപ്പൊ അങ്ങനെ ഒരുപാട് പഴയ ഫിലിം കാണാറുണ്ട്.
2: നമ്മള് വീണ്ടും ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ ആൽമരം എന്നുള്ള സിനിമ 1969 പിന്നെ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ്, ഒരു തമിഴ് സിനിമയുടെ.
1: അതെ, കുലദൈവം എന്ന പേരുള്ള ഒരു തമിഴ് സിനിമയുടെ പുനർസൃഷ്ടിയാണ് ഇത്. ഇതിന്റെ തിരക്കഥ തോപ്പിൽ ഭാസിയായിരുന്നു, എ വിൻസെന്റ് ആണ് സംവിധാനം ചെയ്തത്. അതുപോലെ കഥ ബിലഹരി,
2: നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അഭിനയിച്ചത് പ്രേംനസീറും ഷീലയും കൂടാതെ മധു ശങ്കരാടി പിന്നെ കവീർ പൊന്നമ്മ ഇവരൊക്കെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
1: അതുപോലെ വേറെയും കുറെ പാട്ടുകൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു.
2: പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് നമ്മൾ ഈ പിന്നെയും ഇണക്കുയിൽ അല്ലേ,
1: അതുപോലെ നൂതന ഗാനത്തിനും കൂടുതൽ കേൾക്കാറുണ്ട്. അതുപോലെ എല്ലാം വ്യർത്ഥം. നമുക്ക് ഈ സംഗീത ദിനത്തിലേക്ക് ഒന്ന് വീണ്ടും വരാം. അപ്പോ പിന്നെ ഒരു ഭാഷയുടെ ഒന്നും അതിർവരമ്പുകൾ ഇല്ലാത്ത ഒന്നല്ലേ സംഗീതം അല്ലേ? ഏത് ഭാഷയിലുള്ള സംഗീതവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അല്ലേ. അതുപോലെ ഇപ്പം ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കാനും ഒക്കെ സംഗീതത്തിന് സാധിക്കുന്നു എന്നുള്ള ഒരു പഠനം തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്.
2: മ്യൂസിക് തെറാപ്പി ഉണ്ടല്ലോ ഇല്ലേ?
1: അപ്പൊ നമുക്ക് വിഷമിച്ചിരിക്കുമ്പോ നല്ലൊരു പാട്ട് കേട്ടാല് നമ്മുടെ ഒരു സങ്കടം കുറെയൊക്കെ
2: മാറും. നല്ലൊരു നമ്മളെ പാട്ടിലേക്ക് അങ്ങോട്ട് മാറിപ്പോവും.
1: നല്ലൊരു ഔഷധം തന്നെയാണ് നമ്മുടെ വേദനകളൊക്കെ മാറ്റാനുള്ള അല്ലേ. ഒരുപാട് പാട്ട് കേൾക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു പ്രിയയും.
0: കേൾക്കാറുണ്ട്, അതെ, എനിക്ക് ഇഷ്ടമുള്ള പാട്ട്.
2: പിന്നെ എന്തായാലും പ്രിയ പരിചയപ്പെടാൻ കഴിഞ്ഞു, ഒത്തിരി സന്തോഷം. പിന്നെ നമ്മുടെ അന്വേഷണം അറിയിക്കുക, അച്ഛനോടും അമ്മയോടും
0: അറിയിക്കാം.
1: ഓക്കെ, അപ്പോ ആകാശവാണിയുടെ വിജയിയായതിനുള്ള എല്ലാ വിധ അഭിനന്ദനങ്ങളും.
0: താങ്ക് യു, താങ്ക് യു.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം.
5: നമസ്കാരം.
4: പേരെന്താ?
5: പേര് നാരായണൻ.
4: നാരായണൻ ചേട്ടൻ എന്താ ജോലി ചെയ്യുന്നത്?
5: ഞാൻ കനറാ ബാങ്കില് കണ്ണൂർ റീജിയണൽ ഓഫീസിൽ റിട്ടയർ ചെയ്തു. 2020 റിട്ടയർ ചെയ്തത്.
4: അത് ശരി. റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു?
5: സുഖമായിട്ട് പോകുന്നു.
4: സെലിബ്രിറ്റി?
5: തലപ്പുറമൊന്നും 2 കിലോമീറ്റർ ഈ നോർത്ത് സൈഡിൽ കുപ്പം എന്ന് പറയും.
4: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
5: വീട്ടില് വൈഫുണ്ട്, 2 കുട്ടികളുള്ളത്. മൂത്ത മകള് US ഗുരുവായൂരാണ് അവരെ മാരേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് മകൻ. മകൻ ജർമ്മനിയില് ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്യാണ്. 2 കുട്ടികളാണ്.
4: അപ്പോ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഇപ്പം വീട്ടിലുള്ളൂ അല്ലേ?
5: ഇപ്പോഴും മകള് വന്നിട്ടുണ്ട്, കാരണം മകന്റെ മാരേജ് ഉണ്ട് ഓഗസ്റ്റ്.
4: ഓ, അത് ശരി.
5: അതുകൊണ്ട് മകള് US വന്നിട്ടുണ്ട്.
4: അപ്പൊ ആഘോഷത്തിന്റെ ഒരു സമയമാണല്ലേ. മകന്റെ കല്യാണം വലിയ ആഘോഷമായിരിക്കും.
5: ഓഗസ്റ്റ് 30
4: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്നൊരു പ്രോഗ്രാം എന്നാണ്. റേഡിയോ ആയിട്ട് എങ്ങനെയാണ് നാരായണട്ടെ കണക്ട് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു.
5: റേഡിയോ സാധാരണ ഈ ജോലിയുടെ തിരക്കിനിടയിൽ അതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പൊ ഇപ്പൊ ഫ്രീ ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ 2 മാസം മുമ്പ് ഒരു പുതിയ റേഡിയോ വാങ്ങി.
4: അത് ശരി.
5: അത്യാവശ്യം പരിപാടിയൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്.
4: പകൽ സമയം
5: നല്ല പരിപാടിയൊക്കെ കേൾക്കാറുണ്ട്.
4: പകൽ സമയത്ത് എങ്ങനെയാണ് റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുമ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും?
5: അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ചെറുപ്പത്തിലെ പാഷനാണ് മ്യൂസിക്. അപ്പൊ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അതിനകത്ത് കുറച്ച് ആക്റ്റീവ് ആവാൻ പറ്റിയത്.
4: ബാങ്കിൽ ഇരിക്കുന്ന സമയത്ത് പാട്ട് പാടാനൊന്നും പറ്റാറില്ലല്ലോ സാധാരണ. ഓൾറെഡി ബാങ്ക് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ടെൻഷന്റെ ആൾക്കാരാണ് അല്ലേ. എല്ലാ ജോലിക്കും ടെൻഷൻ ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി ടെൻഷൻ കൂടുതൽ ബാങ്ക് ജീവനക്കാർക്കാണ്. അപ്പൊ അവർക്ക് വിശ്രമവേള ആനന്ദകരമാക്കാനേ പറ്റാറുണ്ടാവില്ല.
5: 2020 ഞാൻ റിട്ടയർ ചെയ്തത്. അതോടുകൂടി തന്നെ കുറേശ്ശെ പാടാം. മുമ്പ് പാടാറുണ്ടായിരുന്നു കുറച്ച് കഥകളി പദം കഥകളിയൊക്കെ പാടിയിരുന്നു.
4: അത് ശരി. പാട്ട് പഠിച്ചിട്ടുണ്ടോ ശാസ്ത്രീയമായിട്ട്?
5: പാട്ട് 2020 പഠിക്കാൻ തുടങ്ങി.
4: ഓ,
5: ഇടയാറുണ്ട്. ശങ്കരമോഷ്
4: സംഗീതത്തിന് പ്രായം ഒരു തടസ്സമേ അല്ല.

0: അല്ലേ? അപ്പൊ ചെറുപ്പകാലത്ത് പഠിക്കാത്തതിന് വിഷമമുണ്ടോ? അതിന് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റാത്തതിലൊന്നും വിഷമമുണ്ടോ?
1: അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല, കഴിഞ്ഞു പോയി. ഇപ്പോഴൊന്നും പഠിക്കാൻ പറ്റിയെന്നുള്ളൊരു
0: സന്തോഷം. വേൾഡ് മ്യൂസിക് ഡേ ആയതുകൊണ്ട് ഇന്ന് നമുക്കൊരു പാട്ടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോ നാരായണ അനുപല്ലവി തന്നാൽ പല്ലവി പാടാൻ സാധിക്കോ?
1: നോക്കാം.
0: ഓക്കെ,
1: പുതിയ പാട്ടുകളൊന്നും അത്ര പരിചയമില്ല, പഴയ പാട്ടുകളാണെന്ന് ശ്രമിച്ചോ.
0: പഴയ പാട്ടെടുക്കാം. ഓക്കെ.

0: ഏതാ പാട്ടെന്ന് മനസ്സിലായ?
1: ആ മനസ്സിലായി. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും.
0: പറഞ്ഞ പോരെ പാടുന്നു.
1: ചന്ദ്രബിംബം നെഞ്ചിലേറ്റും.

0: ഏതായാലും ഈ മ്യൂസിക്കിലേക്ക് ഞാൻ തേടി പിടിച്ച ആള് മോശക്കാരനല്ല, ഗംഭീരായിട്ട് പാടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഭാവമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഏജിലും ശ്വാസമൊക്കെ നിയന്ത്രിച്ച് പാടുക എന്ന് പറയുന്നത് കുറച്ചൊരു പ്രയാസമുള്ളതാണ്. പക്ഷെ വളരെ ഭംഗിയായിട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്. വലിയ സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതിൽ. ഇത് ഏത് സിനിമയാണെന്ന് നാരായണേട്ടനറിയോ? അതിലൊക്കെ ഉണ്ട്, ആ വരിയിൽ തന്നെ പറയുന്നുണ്ട്. കറക്റ്റ്. പുള്ളിമാൻ എന്ന ചിത്രത്തിനുണ്ട് യേശുദാസ് പാടിയതായിരുന്നു. കൗക്കേഴായിരുന്നു അതിന്റെ മ്യൂസിക്. ശ്രീകുമാരൻ തമ്പിയുടേതായിരുന്നു വരികൾ. ഏതായാലും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. റേഡിയോ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് എല്ലാ സമയവും കേൾക്കുക. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കാണ് കണ്ണൂർ ടാക്കീസ്. അത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 റിപ്പീറ്റ് കൊടുക്കുന്നുണ്ട്. കേൾക്കാൻ ശ്രമിക്കാം. വലിയ സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതിൽ. അപ്പോ സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
0: നമസ്കാരം.
2: നമസ്കാരം.
0: പേര്?
2: സുനിത.
0: എന്താ ചെയ്യണേ?
2: സ്വന്തം ബിസിനസ് ആണ്.
0: എന്തിന്റെ ബിസിനസ്സാ ചെയ്യുന്നത്?
2: ഹോട്ടലാണ്.
0: അപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെയാണോ അല്ല ഷിഫ്റ്റ് എങ്ങനെയാണ്?
2: ഉച്ചമുതലാണ്.
0: സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാ?
2: സ്വന്തമായിട്ട്.
0: ഹെൽപ്പ് ചെയ്യാനാരുള്ളത്?
2: ഒരു പാർട്ണർ ഉണ്ട്.
0: ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ രീതി എന്ന് പറയുന്നത് തന്നെ പുറത്തുനിന്ന് ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പൊ ഹോട്ടലുകാർക്ക് നല്ലൊരു സാധ്യതയാണ് അല്ലേ?
2: അതെ അതെ.
0: ഒരുപാട് വർക്ക് ഉണ്ടാവും നിങ്ങൾക്ക് അല്ലെ?
2: എങ്ങനെയാണ്? നല്ല വർക്കുണ്ട്. കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇതില്.
0: പക്ഷേ നല്ലതാണ്. പിന്നെ മാത്രമല്ല നമുക്കൊരു സന്തോഷമാണ് ഭക്ഷണം കൊടുക്കുക. പൈസ വാങ്ങിച്ചാലും നമ്മളൊരു മനസ്സിന്റെ ഒരു തൃപ്തി
2: ഉണ്ടാവുമല്ലോ.
0: രാവിലെ ഇല്ല എന്ന് പറയും, ഉച്ചയ്ക്ക് ശേഷം തുറക്കുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ ബാക്കി പണികളൊക്കെ രാവിലെ ചെയ്യേണ്ടി വരൂലേ? എങ്ങനെയാണ്?
2: ഒരു 11 മണി മുതല് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു ഹെൽപ്പർ ഉണ്ട്, അവര് ചെയ്തോളും.
0: എന്താ നിങ്ങളുടെ ഹോട്ടലിൽ സ്പെഷ്യൽ? എന്താണ്
2: സ്പെഷ്യൽ? അപ്പം മിക്സ്, അപ്പം പൊളിച്ചത്.
0: അതാണ് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത്. ശരി. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല തിരക്കുണ്ടാവും.
2: തിരക്കുണ്ടാവും.
0: രാത്രി എത്ര സമയം വരെ ഉണ്ടാവും?
2: 11 മണി.
0: എവിടെ ഹോട്ടൽ എവിടെയാണുള്ളത്?
2: എളമ്പേരം. നാടുകാണി.
0: നാടുകാണി എളമ്പേരം. അവിടെ പൊതുവെങ്കിലും വ്യവസായ മേഖല തന്നെയല്ലേ?
2: അതെ അതെ.
0: പിന്നെ രാത്രി ഒരുപാട് വർക്കേഴ്സ്. ഇപ്പം ഇപ്പൊ നമ്മുടെ എന്റെ സംസ്ഥാന തൊഴിലാളികളൊക്കെ പോയി, പിന്നെ കുറച്ചൊരു കുറവുണ്ടാവും അല്ലേ?
2: കുറവുണ്ട്.
0: സാധാരണഗതിയിൽ അവർക്ക് രാത്രി ഭക്ഷണങ്ങൾ പൊതുവെ ഇത്തരം ഹോട്ടലുകൾ ആശ്രയിക്കലുണ്ടല്ലോ. പിന്നെ വീട്ടിലാരൊക്കെ ഉള്ളത്?
2: വീട്ടില് ഹസ്ബൻഡ്, പുറത്താണ് 2 മക്കള്, 2 ആൺകുട്ടികള്.
0: പഠിക്കുന്നതാണ് രണ്ടുപേരും?
2: ഒരാള് പോളിടെക്നിക് കഴിഞ്ഞതാണ്, ഒരാളിപ്പം 10ാം ക്ലാസ് കഴിഞ്ഞു.
0: ഇത്രയും പരിചയപ്പെടുമ്പോ എന്താണ് സംഭവം എന്ന് അറിയാതെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി ഈ പരിപാടികൾ കേൾക്കുന്ന ആളാണോ? എങ്ങനെയാണ്?
2: കേൾക്കാറുണ്ട്.
0: കണ്ണൂർ ടാക്കീസ് പറയുന്നത് ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയായിട്ട് കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഈ പ്രാവശ്യം നമ്മള് വേൾഡ് മ്യൂസിക് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശാസ്ത്രീയ സംഗീതം മാത്രമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്, സാധാരണക്കാരെ ആകർഷിക്കുന്നത് സിനിമാ പാട്ടുകൾ തന്നെയാണ്. അത് മലയാളമായാലും ഹിന്ദി ആയാലും ഏത് ഭാഷയായാലും നമുക്ക് സിനിമാ പാട്ടുകളോട് ഒരു പ്രത്യേക കമ്പം ഉണ്ട്. ഒരുപക്ഷെ പാട്ട് പഠിക്കാത്ത ആളുകൾ പോലും സിനിമാ പാട്ടുകൾ ആസ്വദിക്കുന്നുണ്ട്. വന്നിട്ട് സിനിമയിലും അതേപോലെ തന്നെ പാട്ടുകൾ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലേ? സിനിമ കാണുമ്പോഴായാലും നമ്മൾക്ക് ആ ഒരു ഫീലിംഗ്, ആ ഒരു സിറ്റുവേഷനിലെ ഫീലിംഗ് മനസ്സിലാക്കാനും, പിന്നെ ഒരു കഥയിന്റെ ഏറ്റവും പെട്ടെന്ന് ഷോർട്ട് ചെയ്യാനും എല്ലാം ഒരു പാട്ടുകൊണ്ട് സാധിക്കുന്നു. അത്തരത്തില് പല പല പാട്ടുകൾ സിനിമയിലുണ്ട്.

0: പാട്ടുകളിലെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. കിട്ടുമോ നോക്കാം അല്ലേ. പാട്ട് പാടുന്ന ആളാണ്, അത് ചോദിക്കട്ടെ ആദ്യം
1: ചെറുതായിട്ട്.
0: ആ രണ്ടുപേരെയും അതൊന്ന് മൂളിയേ കേൾക്കട്ടെ.
1: മോഹം.

0: ചെറുതായിട്ടെന്ന് പറഞ്ഞപ്പോ കൊച്ച് വലുതായിട്ടാണല്ലോ പാടിയത്. ഏതായാലും നന്നായിട്ടുണ്ട്. നമുക്കപ്പം ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുൻപ് സിനിമ കാണുന്ന ആളാണ്
1: ആസ്വദിക്കുന്നത്?
0: എങ്ങനത്തെ സിനിമകളോടാണ് ഇഷ്ടം കൂടുതൽ?
1: എല്ലാ സിനിമയും ഇഷ്ടമാണ്.
0: കോമഡി അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി ഉണ്ടോ? ഹൊറർ സിനിമകൾക്ക് ഹൊറർ നോവല് വായിക്കുന്ന പോലെ ഹൊറർ സിനിമകളോട് ഇഷ്ടമുണ്ടോ? അങ്ങനെയുണ്ടോ?
1: ഇല്ല, എല്ലാ സിനിമയും.
0: എല്ലാ സിനിമയും കാണാം. അപ്പൊ ടാക്കീസിൽ പോയിട്ട് കാണുമോ? അല്ല,
1: നല്ല സിനിമയാണെങ്കിൽ ടാക്കീസിൽ പോയിട്ട്.
0: നമുക്ക് പാട്ടിലേക്ക് പോവാം. അനുപല്ലവി കേൾപ്പിക്കാം. പല്ലവി ആണ് പാടേണ്ടത്. പറ്റുമോ നോക്ക്? കേട്ടോ.

0: വൈദഗ്ധരാണ്. വീണപാട് വീണമായി നില്ല ആ പാട്ട് തന്നെയാണ്. ഏതാ സിനിമ എന്നറിയോ അത്?
1: അത് വാർദ്ധക്യപുരാണോ?
0: ആ വാർദ്ധക്യപുരാണ് നല്ല സിനിമയിലാണ്. ചിത്രപാടിയ പാട്ടായിരുന്നത്. കണ്ണൂർ രാജനായിരുന്നു അതിന്റെ മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ എസ് കുണ്ടൂരിന്റെ വരികൾ ആയിരുന്നു ഈ പാട്ടിലുണ്ടായിരുന്നത്. അപ്പൊ ഏതായാലും ഉത്തരം സുനിത കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
1: താങ്ക് യു.
0: സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.
3: നമസ്കാരം.
0: പേര്?
3: എന്റെ പേര് സുനീഷ്.
0: സുനീഷ് എന്താ ചെയ്യണേ?
3: ഞാൻ ഒരു ടയർ ഷോപ്പ് നടത്തുന്നു.
0: എവിടെയാ?
3: നാടില്ലാത്ത. നാട് ഇവിടെ പരിയാരം പൊയിൽ എന്ന് പറയും.
0: കൊറേ വർഷമായോ?
3: വർഷമായി.
0: ടയറിന്റെ റീസോൾ ചെയ്യുന്നതും
3: അങ്ങനെയുള്ള
0: സ്റ്റാഫിന് വെച്ച്
3: ചെയ്യുന്നതും.
0: ഈ ടയറിന്റെ ബിസിനസ്സിലേക്ക് വരാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ?
3: കാരണം യാദൃശ്ചികമായിട്ട് ആ ഒരു മേഖലയിലേക്ക് പോയി, അത്രേ ഉള്ളൂ.
0: ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലല്ലോ?
3: അല്ല,
0: അങ്ങനെ തോന്നി. അങ്ങനെ എങ്ങനെ പോകുന്നു ബിസിനസ്?
3: കുഴപ്പമില്ല,
0: നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. ആകാശവാണി റേഡിയോ ഇതെല്ലാം എങ്ങനെയാണ്, കേൾക്കുന്ന ആളാണോ?
3: കേൾക്കാറുണ്ട്. ട്രാവലിംഗ് വണ്ടി
0: വണ്ടിയിൽ വെച്ച് കേൾക്കാറുണ്ട്.
3: പാട്ട് കൂടുതൽ പാട്ട് തന്നെ കേൾക്കുവോ ആകാശവാണി?
0: പാട്ടിനോടാണ് ഇഷ്ടം. മ്യൂസിക് ഡേ ആയതുകൊണ്ട് കുറച്ച് പാട്ടുകാരെ വേണമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോ തന്നെ എല്ലാം എത്തിപ്പെട്ടത് പാട്ടുകാരുടെ അടുത്താന്ന് പറയാം. അപ്പോ പൊതുവെങ്കിലും കുറെ പാട്ടുകാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. പാട്ട് ആസ്വദിക്കണം എങ്കിൽ നമ്മൾ വലിയ പാട്ടുകാരാവണമെന്നൊന്നുമില്ല അല്ലെ? നമുക്ക് ആർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് മ്യൂസിക്, സംഗീതം എന്ന് പറയുന്നത്. അതേപോലെ ആർക്കും പാടാം ഇന്ന രീതിയിലെ പാടിക്കൂടുന്നൊന്നുമില്ല അല്ലെ? നമുക്ക് മനസ്സിന്റെ സന്തോഷമാണ് സംഗീതം എന്ന് പറയുന്നത്. സുനീഷി പാട്ട് പാടലുണ്ടോ? എങ്ങനെയാണ്?
3: പാട്ട് അത്യാവശ്യം ഇപ്പം കുറച്ചു കാലമായിട്ട് പാടുന്നുണ്ട്.
0: കുറച്ചുകാലായിട്ട് പാടാൻ പോകുന്ന ആളാണ്.
3: ചെറിയൊരു പ്രോഗ്രാമല്ല, ചെറിയ
0: കുഞ്ഞുകുഞ്ഞു പ്രോഗ്രാമിൽ ഇപ്പം റിസപ്ഷൻ അങ്ങനെയുള്ള ഇടത്തെല്ലാം പാട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലോ അല്ലെ? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് ഒന്ന് പറഞ്ഞു.
3: മെലഡീസ്.
0: മെലഡീസ് അത് ഇഷ്ടം. ഇപ്പം യാത്രയിലായാലും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ തനിച്ചിരിക്കുമ്പോൾ പാടാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടിന്റെ രണ്ടു വരി ഒന്ന് മൂളിയേ.
4: ഇനിയൊന്ന് പാടു ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പു. ഇനിയൊന്നു പാടു ഹൃദയമേ.
0: നന്നായിട്ടുണ്ട് കേട്ടോ. കണ്ണൂർ ടാക്കീസ് എന്ന് പറയുന്നത് സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. സിനിമ എങ്ങനെയാ കാണുന്ന, ആസ്വദിക്കുന്ന ആളാണോ?
3: അത്യാവശ്യം കാണലുണ്ട്.
0: ടാക്കീസ് പോയിട്ട് കാണോ?
3: അപൂർവേള്ളൂ. എന്നാലും
0: അപൂർവേള്ളൂ. ലാസ്റ്റ് ചെയ്ത കണ്ടത് ഓർക്കുന്നു?
3: ലാസ്റ്റ് കണ്ടത് മോഹൻലാലിന്റെ ദൃശ്യം.
0: ദൃശ്യം 3 കണ്ടു അല്ലേ? അപൂർവം എന്ന് പറയണ്ട അപ്പൊ. ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട സിനിമയാണ് ദൃശ്യം 3. ഇപ്രാവശ്യം നമ്മള് സിനിമ

0: பாடு காற்றே கடல் காற்றின் முத்தங்களில் கரல் கொடுத்தாரு.
1: അത് കുഴപ്പമില്ല. അപ്പൊ ഏതായാലും ഉത്തരം കറക്റ്റായിട്ട് പറയട്ടെ. ഏത് സിനിമാന്ന് മനസ്സിലായി? അത് അത് തുമ്പോളി കടപ്പുറം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ടായിരുന്നു. സുനീഷ് കൃത്യമായിട്ട് ഉത്തരം പാടിയിട്ടുണ്ട്, പറഞ്ഞു എന്നല്ല നമുക്ക് പറയണ്ടേ, ഉത്തരം പാടിയിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
0: സിനിമക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
1: ഹലോ, നമസ്കാരം.
3: ഹായ്.
1: മോളെ പേരെന്താ?
3: എന്റെ പേര് സദ്രൂപ.
1: സദ്രൂപ ആരെ പേരിട്ടത്?
3: ഒരു സ്വാമിജിയാണ്.
1: സദ്രൂപ എന്ന് വെച്ചാൽ എന്താ മീനിങ്?
3: സദ്രൂപ നല്ല രൂപമുള്ളവൾ.
1: കറക്റ്റ്. അപ്പോ ഈ പേര് സ്കൂളിൽ വായിക്കുമ്പോ അല്ലെങ്കിൽ വിളിക്കുമ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ? സദ്രൂപ
3: മീനിങ് ആണ് നല്ല ചോദിക്കുന്നുണ്ട്. ചില ആള് വായിക്കുന്നതേ തെറ്റായിരിക്കും.
1: എന്താ വായിക്കല്? തെറ്റായിട്ട് വായിക്കുന്നത്
3: ചില സദ്രൂപ എന്നല്ല വിളിക്കും.
1: അത്
3: ഞാൻ പറയും സദ്രൂപ എന്നാന്ന് പറയും.
1: വീട്ടിൽ ഷോർട്ടായിട്ട് എന്താ വിളിക്കല്?
3: വിളിക്കില്ല, സദ്രൂപ തന്നെ
1: വിളിക്കും. വീട്ടിൽ വിളിക്കലില്ല,
3: അങ്ങനെയല്ല, വേറെ ഒന്നും വിളിക്കില്ല.
1: ദേഷ്യം വരുമ്പോ എന്തെങ്കിലും വിളിക്കുക?
3: ഇല്ല
1: ഇല്ല, സദ്രൂപ തന്നെ വിളിക്കും അല്ലേ. ശരി. വീട്ടിൽ വരാരൊക്കെ ഉള്ളത്?
3: വീട്ടിലെ അച്ഛൻ, അമ്മ, ഞാൻ, അനിയൻ.
1: മോൾ എത്ര ക്ലാസ് പഠിക്കും?
3: ഞാൻ എട്ടില്.
1: ഏത് സ്കൂളാണ് പഠിക്കുന്നത്?
3: സെന്റ് പോൾസ് തൃശ്ശംപരിച്ച്.
1: എവിടെയാ വീട്? എവിടെയാ
3: വീട്? ചർച്ചയ്ത് കോളേജിന്റെ അടുത്ത്.
1: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്നാണ്. ആകാശവാണി റേഡിയോ ഇതെല്ലാം
3: കേട്ടിട്ടുണ്ടോ?
1: കേക്കലുണ്ട്. റേഡിയോ
3: വെക്കലുണ്ട്.
1: ഏത് പരിപാടിയാ കേൾക്കല്? ശ്രദ്ധിക്കല്.
3: ഞാൻ മറ്റേ ഈ സിനിമേന്റെ ഇത് പറഞ്ഞിട്ട് ക്ലിപ്പ് കേട്ടിട്ട് പറയുന്നത്
1: അത് കേൾക്കലുണ്ട്.
3: അത് അന്ന് കേട്ടിട്ടുണ്ടായിരുന്നു റേഡിയോയിൽ.
1: അതെ അല്ലേ.
3: പിന്നെ പാട്ടുകള്
1: പറഞ്ഞത് മനസ്സിലായ. കണ്ണൂർ ടാക്കീസ് കേക്കലുണ്ട്.
3: കേക്കലുണ്ട്.
1: പിന്നെ ഫിലിം സോങ് ഉണ്ടാവലുണ്ട് ഉച്ചക്ക്. പിന്നെ ഇപ്പൊ സ്കൂളിൽ പോകുന്നുണ്ട്, അതൊന്നും കേൾക്കാൻ പറ്റില്ല. പക്ഷെ രാവിലെ നമുക്ക് ന്യൂസ് കേൾക്കാൻ പറ്റും. അതേപോലെ കുറെ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് രാവിലത്തെ എഫ് എം ഡയറി എന്ന് പറഞ്ഞ പ്രോഗ്രാം. വീട്ടിൽ വെക്കലുണ്ട്? അറിയണോ?
3: രാവിലെ വെക്കലുണ്ട്.
1: അത് ശരി. ഓക്കെ. വീട്ടില് അമ്മ എന്താ ജോലി ചെയ്യുന്നതോ?
3: അമ്മ ഹോം മേക്കർ.
1: അച്ഛൻ എന്താ ജോലിയാണ്?
3: അച്ഛൻ കൺസൾട്ടിംഗ് സിവിൽ എഞ്ചിനീയർ.
1: സ്കൂളിൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ?
3: ഡാൻസ്, പാട്ട് അങ്ങനത്തെ എല്ലാം പങ്കെടുക്കും.
1: പിന്നെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒന്നും കഴിവുണ്ടോ?
3: അതിപ്പോ എനിക്ക് ഒരു വേർഡ് തന്നെ അതിന്റെ ലെറ്റേഴ്സ് തിരിച്ചു പറയാൻ പറ്റും.
1: എങ്ങനെ മനസ്സിലായില്ല?
3: ഇപ്പൊ ഒരു വേർഡ് ഇപ്പം ഫോർ എക്സാമ്പിൾ ആപ്പിൾ, അപ്പൊ ഇ എൽ പി പി എ അങ്ങനെ തിരിച്ചു പറയാം.
1: ഓ, എ പി പി എൽ എന്നുള്ളത് തിരിച്ചു വായിക്കാം അല്ലേ. അപ്പൊ ബ്യൂട്ടിഫുൾ എങ്ങനെ വായിക്കുക?
3: എൽ യു എഫ് ഐ ടി യു എ ഇ ബി.
1: അതിനൊക്കെ കറക്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് ആലോചിക്കേണ്ടി വരും. അപ്പൊ ഇതിനെന്തെങ്കിലും കോഴ്സിന് പോയിട്ടുണ്ടോ?
3: അല്ലല്ല.
1: അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നു. നോട്ട്സ് ഒക്കെ വായിക്കുമ്പോൾ അങ്ങനെ വായിക്കാൻ തോന്നുവാ? തിരിച്ചു വായിക്കാൻ
3: തോന്നുന്നുണ്ട്.
1: ക്ലാസ് ടീച്ചർ പറയുമ്പം ആ പറയുന്നതിനെ തിരിച്ചു പറയാൻ തോന്നുവാ?
3: അപ്പൊ എനിക്ക് ആ ലെറ്റേഴ്സ് ഇങ്ങനെ തിരിഞ്ഞിട്ട് വരും മൈൻഡില്.
1: അത്
3: വരും.
1: അതൊരു പ്രത്യേക കഴിവാണ് കേട്ടോ. ഓക്കെ. ഏതായാലും അതിന് വലിയ അഭിനന്ദനങ്ങൾ.
3: താങ്ക് യു.
1: ഈ കണ്ണൂർ ടാക്കീസ്ഥാന്ന് വരുന്നതെന്ന് പറഞ്ഞല്ലോ, സിനിമയുടെ ക്ലിപ്പ് കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മള് സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ചോദിക്കുക. സിനിമ കാണാൻ സദ്രൂപക്ക് ഇഷ്ടമാണോ? അതെ അല്ലേ. എങ്ങനത്തെ സിനിമകളാണ് ഏറ്റവും ഇഷ്ടം?
3: കോമഡി.
1: കോമഡി സിനിമ ഇഷ്ടം. ലേറ്റസ്റ്റ് കണ്ട സിനിമ ഏതാ?
3: കോമഡി ആയിട്ട് തന്നെ സർവമായ.
1: സർവമായ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു അല്ലേ. ദൃശ്യം 3 കണ്ടോ?
3: കണ്ടു.
1: അതും കണ്ടു അല്ലേ. അപ്പൊ എല്ലാ സിനിമയും അപ്ഡേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാ? ആക്ട്രസിനെയാണ് ഇഷ്ടം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇഷ്ടമുണ്ടോ ആരോടെങ്കിലും?
3: അങ്ങനെ വെച്ചാൽ ആക്ടർ മോഹൻലാലാണ്. പക്ഷേ സർവമായ ഇഷ്ടം.
1: സർവമായ ഇഷ്ടം. സിനിമ സർവമായ ഇഷ്ടമാണ്. വേൾഡ് മ്യൂസിക് ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പാട്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പ്രശ്നം ചോദിക്കുന്നത്. സദ്രൂപ പാട്ട് പാടുമോ?
3: പാടും.
1: പാടും. ഒന്നോ രണ്ടോ ഒരു പാടി?

0: ഓക്കെ, ഇത് ഏത് സിനിമയിലേന്ന് അറിയാം?
1: ഇത്
0: AR MLA പാട്ടായിരുന്നു. നല്ലൊരു പാട്ടായിരുന്നു അല്ലേ? നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ആയിരുന്നു ഈ പാട്ട് പാടിയിട്ടുണ്ടായത്. നമ്മൾക്ക് ചോദ്യത്തിലേക്ക് പോവാം അല്ലെ? എന്നാല് ചോദ്യം എന്ന് പറയുന്നത് ഒരു സിനിമയുടെ പാട്ടിന്റെ പകുതി ഭാഗം, അതായത് അനുപല്ലവി തന്നാല് പല്ലവി കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മളൊരു മ്യൂസിക് ഡേ ആയതുകൊണ്ട് നമുക്ക് പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം.

0: കാൻവാ.
1: അപ്പൊ ഉത്തരം ഏതാനും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
0: സിനിമക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
1: നമസ്കാരം.
3: നമസ്കാരം.
1: പേര്?
3: മോസി.
1: എന്താ ചെയ്യണേ?
3: ടീച്ചറാണ്.
1: എവിടെയാ ടീച്ചർ?
3: അഞ്ചരക്കണ്ടി സ്കൂളിലാണ്.
1: ഏതാ ഹൈസ്കൂളിലാണ്?
3: സെക്ഷൻ.
1: ഏതാ സബ്ജക്ട് എടുക്കുന്നത്?
3: സോഷ്യൽ സയൻസ്.
1: ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണോ?
3: ഇഷ്ടമായോണ്ട് എടുത്തായിരുന്നു.
1: അഞ്ചടിയാണ്. കുറെ വർഷമായോ ഇവിടെ?
3: ഇപ്പോഴും 8 വർഷത്തോളമായി.
1: ഇവിടെ സ്ഥലം എവിടെയാ? നാടെവിടെ?
3: ചക്കരക്കല്ല്.
1: ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടിയിൽ കേൾക്കുന്ന ആളാണോ?
3: അതെ, തീർച്ചയായിട്ടും.
1: ഏത് സമയത്താണ് കേൾക്കാൻ പറ്റാറ്?
3: രാവിലെ. രാവിലെ മോർണിംഗ്.
1: മോർണിംഗ് 8 മണി വരെ കേൾക്കാൻ സാധിക്കുമായിരിക്കും അല്ലെ? പൊതുവെ
3: മാക്സിമം ശ്രമിക്കാറുണ്ട്.
1: ഏതെങ്കിലും ശ്രദ്ധിക്കുന്ന പരിപാടി ഓർത്തെടുക്കാൻ പറ്റുമോ?
3: രാവിലെ മാക്സിമം വാർത്ത കേൾക്കാനാണ് കൂടുതൽ
1: ഇഷ്ടം.
3: അതെ. പിന്നെ ലീവൊക്കെ ഉണ്ടാ സമയത്ത് 1 മണിയുടെ പാട്ടുകള്.
1: പാട്ടിനോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം ഉണ്ടോ? ഇങ്ങനെയാ?
3: തീർച്ചയായിട്ടും ഉണ്ട്.
1: പാട്ട് പാടുന്ന ആളാണോ?
3: പാടും.
1: ഓക്കെ, നമുക്ക് തുടരെ പാടാം. കണ്ണൂർ ടാക്കീസ് എന്ന് പറയുന്നത് സിനിമാ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കാം. പ്രാവശ്യം വേൾഡ് മ്യൂസിക് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടിന്റെ അനുപല്ലവി കേൾപ്പിച്ചിട്ട് പല്ലവി ഏതാണ് പാടാൻ പറ്റുമെന്നുള്ളത് നോക്കിയാൽ
3: മതി.
1: സിനിമ കാണുന്ന ആളാണ്. ലേറ്റസ്റ്റ് ഏതാ കണ്ടത്?
3: ലേറ്റസ്റ്റ് ആണ് ദൃശ്യം 3.
1: ഫാമിലി മൂവീസിനോടാണ് കൂടുതൽ ഇഷ്ടം? അല്ല, ഹൊറർ മൂവീസ്.
3: ഹൊറർ ആക്ഷൻ അതാ ഇഷ്ടം.
1: ഓ, അതാണ്.
3: കുറച്ചുകൂടെ കാണാൻ നമുക്ക് ഈഗേർലി വെയിറ്റിംഗ് ആയിട്ടുള്ള നമുക്ക് ഹൊറർ മൂവീസ് അതുപോലത്തെ അല്ല. അങ്ങനെ
1: ഇഷ്ടമാണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
3: വീട്ടില് 2 കുട്ടികളുണ്ട്. ഒരാൾ 10th പഠിക്കുന്നു, ഒരാൾ 2nd സ്റ്റാൻഡേർഡ്. ഹസ്ബൻഡ് അബ്രോഡാണ്.
1: ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. സിനിമയിലുള്ള ഒരു പാട്ടാണ്, അതിന്റെ പല്ലവി എന്നത് പാടാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ.

0: അതെ, ആ പാട്ട് തന്നെയാണ്. അത് ഏത് സിനിമ എന്നറിയാം?
1: ഫിലിം എനിക്ക് അത്ര പരിചയം
0: ഫിലിം ഓർമ്മയില്ല. താരാട്ട് എന്നുള്ള സിനിമയിൽ രവീന്ദ്രമാഷിന്റെ മനോഹരമായ ഈണാണ് അതിനകത്തുള്ളത്. ഭരണിക്കാവ് ശിവകുമാറിന്റേതായിരുന്നു അതിന്റെ ലൈൻസ്. മോസി എന്നാൽ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം. വെള്ളി

മലയാളിയുടെ വിരഹത്തിനും പ്രണയത്തിനും അക്ഷരങ്ങളാൽ ജീവൻ നൽകിയ കവി, മലയാള സിനിമയിലെ പകരം വയ്ക്കാനില്ലാത്ത ഗാനരചയിതാവ് ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

നടൻ, തിരക്കഥാകൃത്ത് തുടങ്ങി കൈവച്ച എല്ലാ മേഖലകളിലും തിളങ്ങിയ പ്രതിഭ. പാട്ടെഴുത്തിന് പ്രായഭേദങ്ങളിൽ നിന്ന് തെളിയിച്ച, ഓരോ പാട്ടിലൂടെയും സ്വയം നവീകരിക്കുന്ന പാട്ടെഴുത്തുകാരൻ. മലയാളിയുടെ ഗൃഹാതുരതയെ പാട്ടുകളാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട കൈതപ്രം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു.

എൻ്റെ ആദ്യ ചിത്രം ഫാസിലിൻ്റെ എന്നും കണ്ടിട്ടുണ്ട്. ഫാസിൽ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, നാടക രംഗത്തൂടെ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ എനിക്ക് പാട്ടെഴുതാൻ കഴിയുന്നോ പാട്ടെഴുതാൻ പറ്റുന്നോ എന്നോ എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ ഫാസിലോട് ചോദിച്ചിട്ടുമില്ല. ഫാസിൽ പ്രസിദ്ധനായിരുന്നത് എനിക്കറിയാം, പക്ഷേ ഞാൻ ചാൻസ് ചോദിക്കുമെന്നൊന്നും ചെയ്തിട്ടില്ല. എന്നോട് പറഞ്ഞ ഫാസിൽ നിങ്ങളങ്ങനെയൊന്നും ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ മാതൃഭൂമിയിലൂടെ വർക്ക് ചെയ്യുന്ന കോഴിക്കോട് വർക്ക് ചെയ്യുമ്പോഴാണ് ഫാസിൽ വിളിക്കുന്നത്. എന്നോട് പറഞ്ഞു ഇങ്ങനെ ജെറി അമൽദേവാണ് മ്യൂസിക് എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ജെറിയ മാഷ് എന്ന് പറഞ്ഞത് ട്യൂൺ ഇട്ടൊരു പാട്ടെഴുതുന്ന ആളാണല്ലോ. ഞാൻ പറഞ്ഞു അത് എനിക്കറിയാമെന്നറിയില്ല, എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞു. അത് സാറല്ല നിങ്ങൾ വരാൻ പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ ആലപ്പുഴ പോയി. ആലപ്പുഴയിൽ നിന്ന് ഫസ്റ്റ് കമ്പോസ് ചെയ്യാൻ കിടക്കുന്നു. അന്ന് വയലാറ് ഗാനങ്ങൾ എഴുതുന്ന സാധാരണ എഴുതാറുള്ളത് അവിടുത്തെ ബ്രദേഴ്സ് ഹോട്ടലിലാണ്. ആ ബ്രദേഴ്സ് ഹോട്ടലിൽ വയലാറിരുന്ന് എഴുതുന്ന അതേ റൂമാണ് എനിക്ക് പാസൽ ബുക്ക് ചെയ്തത്. അവിടെ ഇരുന്ന് തന്നെയാണ് ഞാൻ എഴുതിയത്. അതൊരു വലിയ ഗുരുത്തായിരുന്നു എനിക്ക് തോന്നുന്നു. വയലാറിനെ പോലെയുള്ള അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. വയലാറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ എഴുതിയ ആ റൂമിലിരുന്ന് എഴുതുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ആദ്യ ഗാനം ഞാൻ എഴുതുന്നത് ദേവദുന്ദുഭി സാന്ദ്രളയാണ്.

0: അത് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഫാദറിനോട് ചോദിച്ചു, എനിക്ക് പറ്റുമോ ഈ ജോലി? ഫാദറിനോട് ഉദ്ദേശിച്ച പോലെ ആവുന്നുണ്ടോ? ഞാൻ ആവുന്നുണ്ട്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഓക്കെ എന്ന് പറഞ്ഞു. അടുത്ത പാട്ട് ശരിക്കും ഒരു ഫോക്കാണ്. പൂവട്ടക തട്ടിച്ചിന്ന്, പൂമലയിൽ പുതുമഴ ചിന്ന്, പൂക്കവിത കയ്യും വീശി, ആമല ഈമല പൂമല കേറി, അങ്ങേ കണ്ടത്ത തൃത്താ പെണ്ണിനൊരമ്മ കൊടുത്തു തന്തോന്നിക്കാറ്റ്. എൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ, പൂവട്ടക തകതിമി ഇങ്ങനെ വന്നിട്ട് തക്കിട്ട തക്കതിമി തക്കിട്ട, അടുത്ത അതേ ഒരു പല്ലവി തന്നെ രണ്ട് പ്രധാനപ്പെട്ട താളം ഉപയോഗിച്ചിരിക്കുക. തകതിമി തകതിമി തകതിമി തക്കിട്ട തക്കതിമി തക്കിട്ട തക്കതിമി ഇങ്ങനെ, അങ്ങേ കണ്ടത്തെ തൃത്ത പെണ്ണിനൊരുമ്മ കൊടുത്തു
1: തന്തോന്നിക്കാറ്റ്.

അപ്പോൾ അഭിനയത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരാൾ നാടകരംഗത്ത് ഒരു 50 കൊല്ലം വർക്ക് ചെയ്താലും ഒരു സിനിമ ക്ലിക്കായ ഒരു സിനിമയിൽ ഒരു ക്ലിക്കായ ഒരു രംഗത്തിലുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ഫേമസ് അതിന് ഫേമതിന് കിട്ടില്ല. ഇപ്പം നാടകരംഗത്തിൽ എത്രയോ എന്നെക്കാളൊക്കെ എത്രയോ മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട്, പക്ഷേ അവർക്കൊന്നും ഒരു നടന്നുള്ളവർക്ക് എന്നെ പോലെ പേരില്ല. ഞാൻ എഴുത്തുകാരൻ എന്നുള്ളവർക്ക് അതേ സമയത്ത് തന്നെ അഭിനയിക്കുകയും പിന്നെ തിരക്കഥ എഴുതിക്കുകയും ഇപ്പം സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ വിവിധ രംഗങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റി. അതേപോലെ സിനിമാ സംഗീത സംവിധാനത്തിൽ എനിക്ക് കിട്ടിയ ഗുണം എന്ന് വെച്ചാൽ, ഞാൻ നല്ല സംവിധായകരുടെ പടം കിട്ടി, ഒന്ന് ജയരാജ്, പിന്നെ അതിനകത്ത് എനിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയം കിട്ടി, അതിനകത്ത് എഴുത്തും ഞാൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കളി വീടുറങ്ങിയല്ലോ, ഇങ്ങനെ മെലഡി എസ്ആറിന്റെ പാട്ടുണ്ടാക്കാൻ പറ്റിയത് അതുകൊണ്ടാണ്. വേളിക്ക് വെളുപ്പാങ്കാലം, താലിക്ക് ഗുരുത്തോല.

എനിക്ക് തോന്നുന്ന പോലെ എൻ്റെ മനസ്സ് തോന്നുന്ന ലിറിക്കും എൻ്റെ അതിനെ പറ്റിയ ട്യൂണും എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇതൊന്നും എല്ലാവർക്കും കിട്ടണമെന്നില്ല. അങ്ങനെ ഭാഗ്യം കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അഭിനയം, ഗാനരചന, തിരക്കഥ, സംഗീത സംവിധാനം, അങ്ങനെ പല രംഗത്ത് എനിക്ക് വരാൻ പറ്റി. അത് അപൂർവം, വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഭാഗ്യമാണ്. ഭാഗ്യമെന്നേ വരാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരാളുടെ കഴിവ് എന്നൊന്നും പറയാൻ പറ്റില്ല. കഴിവ് എങ്ങനെയാണ് ഒരാളുടെ കഴിവ് പറയുന്നത്? ഒരേ അവസരം കിട്ടുമ്പോഴാണ് കഴിവുണ്ടാകുന്നത്. വെറുതെ നടക്കുന്ന ഒരാൾ, അയാൾക്ക് ഒരവസരം കിട്ടിയാൽ അയാൾ ശോഭിക്കും. വെറുതെ മൂളി പാട്ട് പാടി നടക്കുന്ന ഒരാൾക്ക് ശരിക്കുള്ളൊരു അവസരം കിട്ടിയാൽ അയാൾ പാടും. അതുപോലെയാണ് എൻ്റെ കാര്യം. ഞാനൊരു അത്ര അസാധാരണമായ കഴിവുള്ള ആളെന്ന് ആയിട്ടല്ല, സാധാരണ ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഞാൻ, ഈ തിരുവനന്തപുരം. പക്ഷേ എന്നിൽ എന്തൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ കണ്ടുപിടിക്കുമ്പോൾ, പിടിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ആവുന്നത്. അല്ലാതെ ഞാനിങ്ങനെയാണെന്ന് പറഞ്ഞ് നടന്നിട്ടല്ല. അതിലൊന്നും കാര്യമില്ല. നമ്മളെ ശോഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് പറ്റിയ ആൾക്കാരുടെ കയ്യിൽ കിട്ടുമ്പോഴാണ്. ഒരു വെറും കളിമണ്ണ്, വെന്ത കളിമണ്ണ് ഒരു ശരിക്കും പാത്രം ഉണ്ടാക്കുന്ന ഒരാളുടെ കൈ കിട്ടിയാൽ അത് നല്ല പാത്രമായി മാറും. അത് തന്നെ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാളുടെ കൈ കിട്ടിയാൽ നല്ല വിഗ്രഹമായി മാറും, അല്ലെങ്കിൽ സാധാരണ മണ്ണായി അവിടെ ഇരിക്കുകയുള്ളൂ.

0: ஏய், தமிழ்நாடும் வாரணாசியும் தமிழ் ஒரு பெரிய கனெக்ஷன் இருக்கு. தமிழா,
1: வாரணாசியுடைய மனோஹாரிதையும் சங்கீதவுமொக்கே கோர்த்திணக்கி அவதரிப்பிக்கிற சின்ன சின்ன ஆசை ரிலீஸ் ஆகி. ഈ ചിത്രം എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഓരോ ടീസറും ട്രെയിലറും നൽകുന്ന സൂചന. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മധുബാല മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് ഇത്.
2: സാധാരണമായി മാറ്റവങ്ങ തുമ്പ പോവാട്ടാങ്ക.
1: വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഹ്രസ്വ ചിത്രം എന്റെ നാരായണിക്ക് ശേഷം വർഷ വാസുദേവ് ഒരുക്കുന്ന ചിത്രം കൂടിയാണ് ഇത്. അടുത്തിടെ തിങ്ക് മ്യൂസിക് ചാനലിലൂടെ പുറത്തുവിട്ട ട്രെയിലറിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. പുണ്യസ്ഥലമായ വാരാണസിയെ പശ്ചാത്തലമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഇതുവരെ പുറത്തിറങ്ങിയ ട്രെയിലറും പ്രീ റിലീസ് ടീസറുമെല്ലാം ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുകയാണ്. വാരാണസിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന കഥാപാത്രമായാണ് മധുബാല ചിത്രത്തിൽ എത്തുന്നത്. ഇവരെ സഹായിക്കാനായി റിട്ടയർഡ് യു പി സ്കൂൾ അധ്യാപകനായ മാധവൻ മാഷ് എന്ന കഥാപാത്രമായി ഇന്ദ്രൻസും എത്തുന്നു. തുടർന്ന് ഇരുവർക്കുമിടയിൽ നടക്കുന്ന സൗഹൃദവും പ്രണയവുമൊക്കെയാണ് ചിത്രം പറയുന്നത് എന്നാണ് ട്രെയിലറും ടീസറും നൽകുന്ന സൂചന.
3: വാരണാസിയിൽ ഒരു ടീമിന്റെ കൂടെ വന്നിട്ട് മിസ്സായ ഒരു സ്ത്രീയാ.
4: நான் மறுபடியும் சொல்றேங்க, அவங்களுக்கு ஏதாவது ஆச்சுன்னா நான் பொறுப்பு கிடையாது, நீங்க தான் பாக்கணும்.
1: തമിഴിലും മലയാളത്തിലുമാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. ബാബുജി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അഭിജിത്ത് ബാബുജിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ജൂൺ 19 ചിത്രം ആഗോളതലത്തിൽ തിയേറ്ററുകളിൽ എത്തി. ഇന്ദ്രൻസ്, മധുബാല എന്നിവരെ കൂടാതെ അപർണ ബാലമുരളി, വിഷ്ണു അഗസ്ത്യ, തമ്പി രാമയ്യ, കാളി വെങ്കട്, ജാഫർ സാദിഖ്, സായ് ജനനി എന്നിവരും ഈ ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട്. സംവിധായിക വർഷ വാസുദേവ് തന്നെ രചിച്ച ചിത്രം ഏറെ പ്രതീക്ഷകളോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഗോവിന്ദ വസന്ത ഒരുക്കിയ സംഗീതമാണ് ഈ സിനിമയുടെ മറ്റൊരു ആകർഷണം. ചിത്രത്തിലെ ഗാനങ്ങൾ ഇതിനോടകം മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഛായാഗ്രഹണം ഫൈസ് സിദ്ദിഖ്, സംഗീതം ഗോവിന്ദ വസന്ത, എഡിറ്റർ റെക്സൺ ജോസഫ്, പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്ത് നാരായൺ, ആർട്ട് ഡയറക്ടർ സാബു മോഹൻ, വസ്ത്രാലങ്കാരം സമീറ സനീഷ്, മേക്കപ്പ് രഞ്ജിത് അമ്പാടി, സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി, സൗണ്ട് മിക്സിംഗ് പി സി വിഷ്ണു, കോറിയോഗ്രാഫർ ബിന്ദ്ര, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ നവനീത് കൃഷ്ണ, ലൈൻ പ്രൊഡ്യൂസർ ബിജു പി കോശി, ഡി ഐ ചലച്ചിത്രം ഫിലിം സ്റ്റുഡിയോ.
5: போலாமா?
6: போலாம்.

0: എത്ര വണ്ടി കയറി?
1: എന്റെ കണ്ണുണ്ടായിരുന്നൂടെ അവളൻ 100%.
2: മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിൽ ടോപ്പ് ലിസ്റ്റിലുള്ള മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന ബാലൻ ദി ബോയ് ഈ വെള്ളിയാഴ്ച പ്രദർശനത്തിന് എത്തി. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി മാർഷേ ഡു ഫിലിമിൽ പ്രദർശിപ്പിച്ച ചിത്രം മികച്ച അഭിപ്രായം

അഭിപ്രായം നേടിയിരുന്നു. പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന ബാലൻ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലായി തിയേറ്ററുകളിൽ എത്തും. KVN പ്രൊഡക്ഷൻസും തെസ്പിയൻ ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ട്രെയിലറിനും താക്കോൽ എന്ന ഗാനത്തിനും മികച്ച വരവേൽപ്പാണ് സോഷ്യൽ മാധ്യമങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിത്വം, സ്വത്വം, അതിജീവനം എന്നീ വിഷയങ്ങളിൽ വേരൂന്നിയ ആഴത്തിലുള്ള മാനുഷികവും വൈകാരികവുമായ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സിനിമ അനുഭവത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ചയാണ് ചിത്രത്തിന്റെ ട്രെയിലർ നൽകുന്നത്. ഏറെ ആകർഷകമായ ട്രെയിലർ സസ്പെൻസ്, ത്രിൽ, ദുരൂഹത എന്നിവ നിറച്ചാണ് ഒരുക്കിയിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരമൊരുക്കുന്ന ചിത്രം എന്ന നിലയിലും പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബാലൻ. ചിത്രത്തിന്റെ പുറത്തിറങ്ങിയ പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ വൻ ശ്രദ്ധ നേടിയിരുന്നു. സുഷിൻ ശ്യാം ഒരുക്കിയ സംഗീതവും ചിത്രത്തിന്റെ ആകർഷക ഘടകമാണ്. സംവിധായകൻ ചിദംബരവും തിരക്കഥാകൃത്ത് ജിത്തു മാധവനും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ബാലൻ ദി ബോയ്ക്ക് ഉണ്ട്. രണ്ടു പ്രതിഭകളുടെയും കൂട്ടുകെട്ട് സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഛായാഗ്രഹണം ഷൈജു ഖാലിദ്, സംഗീതം സുഷിൻ ശ്യാം, എഡിറ്റർ വിവേക് ഹർഷൻ, പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരി, കാസ്റ്റിംഗ് ഡയറക്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഗണപതി, വസ്ത്രാലങ്കാരം സപ്ന കാജ റാവുത്തർ, മേക്കപ്പ് റോണക് സേവ്യർ, ആർട്ട് ഡയറക്ടർ ഇന്ദുലാൽ കാവീട്.

0: അതൊക്കെ വെറും കഥയാ മോളെ.
1: മോളെ ഈ സമയത്ത് പാടത്തോടങ്ങല്ലേ, പുളിയര് എപ്പോഴാ വരുന്നറിയില്ല.
2: തിയേറ്ററുകളിൽ വലിയ ചർച്ചയായ വേറിട്ട ദൃശ്യാനുഭവം സമ്മാനിച്ച ഗൂൾ ഈ വരുന്ന June 19 ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം വടക്കൻ കേരളത്തിലെ തങ്ങളുടെ തറവാട്ടിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നതാണ് ഗൂ എന്ന സിനിമയുടെ പശ്ചാത്തലം. നാട്ടിൻപുറത്തെ തറവാടിന്റെ ഇരുണ്ട ഇടനാടുകളിലും കാവുകളിലും മിന്ന എന്ന കൊച്ചു പെൺകുട്ടി അവിടുത്തെ പ്രാദേശിക മിത്തുകളിലേക്കും ഗുളികൻ എന്ന അമാനുഷിക ശക്തിയുടെ കഥകളിലേക്കും ആകർഷിക്കപ്പെടുന്നു. തുടർന്ന് അവയെല്ലാം യാഥാർത്ഥ്യമായി മാറുന്ന പോലെ കഥ വികസിക്കുന്നു. കേരളത്തിന്റെ തനത് ആചാരങ്ങളെയും മലബാറിലെ തെയ്യം തനിമയെയും സൈക്കോളജിക്കൽ ടെൻഷനൊപ്പം കോർത്തിണക്കിയാണ് സംവിധായകൻ മനു രാധാകൃഷ്ണൻ ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്.
3: ഓർമ്മ വച്ച കാലം മുതൽ കേൾക്കുന്നു ഗുളികൻ, യക്ഷി, പ്രേതം, ബാധ, തെക്കച്ചുവ, അങ്ങനെ ഒരു കുഞ്ഞിനെ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റും, അതെല്ലാം
4: അരൂപികളുടെ ലോകം.
2: ചിത്രത്തിൽ യുക്തിവാദിയായ അച്ഛനായി സൈജു കുറുപ്പ് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ മാളികപ്പുറം എന്ന സിനിമയിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ ദേവനന്ദ മിന്നയായി വീണ്ടും വിസ്മയിപ്പിക്കുന്നു.
5: ഭയങ്കര കാഴ്ചയായിരുന്നു അത്.
2: പാലക്കാട്ടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു യഥാർത്ഥ തറവാട്ടിൽ ചിത്രീകരിച്ച ഈ സിനിമ മലയാളിക്ക് പരിചിതമായ നാട്ടുഭംഗിയും അതേസമയം ഭയത്തിന്റെ നിഴലുകളും ഒരേപോലെ ആവിഷ്കരിച്ചിരിക്കുന്നു. മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻപിള്ള രാജുവാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്.
4: യാഥാർത്ഥ്യത്തിനും സത്യത്തിനും ഇടയിലുള്ള ഒരു നേർത്ത ലോകം.

0: വാടക പറഞ്ഞ കാലം കഴിഞ്ഞു, ഇനി കേപ്പബിലിറ്റിയുടെ വരവാണ്. രണ്ടു വർഷമായിട്ട് മുടങ്ങി കിടക്കുന്ന ആരോ ഇൻവെസ്റ്റ് ഞാൻ ഏറ്റെടുത്ത് നിർത്തിയാൽ എന്റെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാക്കും.
1: മുടങ്ങി കിടക്കുന്ന ബെസ്റ്റ് എടുത്താൽ നീ അരിജഗന്നാഥ്.
2: ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അടുത്തിടെ തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് അതിരടി. തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടിയ ചിത്രം ഇപ്പോൾ OTTയിൽ റിലീസിനെത്തുകയാണ്. ഡോക്ടർ അനന്ത്

0: ഡു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ അനന്തു എസ് എം, ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്.
1: തോട്ടിറങ്ങി നടന്നോണ്ടിരുന്നവര് ഇപ്പൊ നരല്ലേ വേലായതിനെ പോലെ ചരടും കെട്ടി കുടുംബം കുട്ടിയായിട്ട് പാട്ടിന്റെ വഴിയെ പൊക്കോണ്ടിരിക്കുന്നു.
0: നവാഗതനായ അരുൺ അനിരുദ്ധനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. സമീർ താഹിറും ടോവിനോ തോമസുമാണ് ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസർമാർ. കോളേജ് വിദ്യാർത്ഥിയായാണ് ബേസിൽ ജോസഫ് ചിത്രത്തിൽ എത്തുന്നത്. മിന്നൽ മുരളിക്ക് ശേഷം ബേസിൽ ജോസഫും ടോവിനോ തോമസും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് അതിരടി. ബേസിൽ ജോസഫ് ഒരുക്കിയ മിന്നൽ മുരളിയുടെ രചയിതാക്കളിൽ ഒരാളായ അരുൺ അനിരുദ്ധന്റെ സംവിധായകനായുള്ള അരങ്ങേറ്റ ചിത്രമാണ് അതിരടി. പോൾസൺസ് കറിയ, അരുൺ അനിരുദ്ധൻ എന്നിവർ ചേർന്നാണ് ചിത്രം രചിച്ചിരിക്കുന്നത്. ഛായാഗ്രഹണം സാമുവൽ ഹെൻറി, സംഗീതം വിഷ്ണു വിജയ്, എഡിറ്റർ ചമൻ ചാക്കോ എന്നിവർ നിർവഹിക്കുന്നു.
2: എന്നാലും ആരടേ ഈ സാക്ഷാൽ തോറ്?
3: തോറായിരുന്നാലും വേർക്കുന്ന നമുക്ക് നോക്കാം.
4: സോങ് ഓഫ് ദ വീക്ക്.

ഈ ഗാനം ചിന്ന ചിന്ന ആസൈ എന്ന ചിത്രത്തിൽ ശ്രുതി ശിവദാസ് പാടിയത്. ഗജനൻ മിക്കയുടെ വരികൾക്ക് ഗോവിന്ദ് വസന്തയുടെ സംഗീതം.

നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, നിർവഹണ സഹായം ബേബി സ്മിത, ഷേനി രഞ്ജിത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ. കണ്ണൂർ ടോക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 40 സെക്കൻഡും. ഇനി 4:45 കേൾക്കാം കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം.

ലോകകപ്പിലെ ഓരോ ഗ്രൂപ്പിലെയും അവസാന മത്സരങ്ങൾ നോക്കൌട്ട് റൌണ്ട് പോലെയാണ്. ചിലർക്ക് ജീവൻ മരണ പോരാട്ടം, ചിലർക്ക് ഒന്നാം സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരം, മറ്റു ചിലർക്ക് അടുത്ത റൌണ്ടിലേക്ക് കയറാനുള്ള അവസാന പ്രതീക്ഷ. ലോകകപ്പിൽ ഇന്നലെ ന്യൂയോർക്കിൽ നടന്ന ഗ്രൂപ്പ് ഇയിലെ ജർമ്മനി ഇക്വഡോർ മത്സരം വലിയൊരു അട്ടിമറിയായിട്ടാണ് അവസാനിച്ചത്. ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച് ഇതിനകം തന്നെ നോക്കൌട്ട് ഉറപ്പിച്ച ജർമ്മനി ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങിയത്. മറുവശത്ത് ഇക്വഡോറിന് ജയിച്ചാൽ മാത്രമേ അടുത്ത റൌണ്ടിനെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ടുതന്നെ തുടക്കം മുതൽ അവർ ആവേശത്തോടെ കളിച്ചു. എന്നാൽ കളി തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ ജർമ്മനി മുന്നിലെത്തി. വിവാദം നിറഞ്ഞ മുന്നേറ്റത്തിനൊടുവിലാണ് ലിറോയ് സാനെ ഗോൾ നേടിയതെങ്കിലും VAR പരിശോധനയ്ക്ക് ശേഷം റഫറി ഗോൾ അനുവദിച്ചു. മുൻ ലോക ചാമ്പ്യന്മാരുടെ സ്വാഭാവിക മികവ് വീണ്ടും കാണാനാവുമെന്ന് തോന്നിച്ച നിമിഷം. എന്നാൽ തെക്കേ അമേരിക്കയിൽ നിന്ന് അർജന്റീനയ്ക്ക് മാത്രം പിന്നിലായി രണ്ടാം സ്ഥാനക്കാരായി ലോകകപ്പിന് യോഗ്യത നേടിയ ഇക്വഡോർ പതറിയില്ല. അധികം വൈകാതെ അവരുടെ മറുപടി എത്തി. 9th മിനിറ്റിൽ നിൽസൺ ആംഗുലോ ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത അതിമനോഹരമായ ഷോട്ട് ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ നോയറിന് പോലും തടയാനായില്ല. ഈ ലോകകപ്പിൽ ഇക്വഡോറിന്റെ ആദ്യ ഗോൾ കൂടിയായിരുന്നു അത്. രണ്ട് മത്സരങ്ങളിലായി ഒട്ടേറെ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടും ഗോൾ നേടാൻ കഴിയാതിരുന്ന ടീമിന് ആ ഗോളോടെ ആത്മവിശ്വാസം ഇരട്ടിയായി. കളിയുടെ നിയന്ത്രണം പതിയെ ഇക്വഡോർ ഏറ്റെടുക്കുന്നതാണ് പിന്നീട് കണ്ടത്. മോയ്സസ് കൈസഡോ മധ്യനിരയിൽ അസാമാന്യ പ്രകടനമാണ് പുറത്തെടുത്തത്. ജർമ്മനിയുടെ പാസിംഗ് താളം തകർത്തും പന്ത് തിരിച്ചുപിടിച്ചും മുന്നേറ്റങ്ങൾക്ക് ദിശാബോധം നൽകിയും അദ്ദേഹം ഇക്വഡോറിന്റെ ഹൃദയമായി മാറി. രണ്ടാം പകുതിയിൽ ജർമ്മനിക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി വിധിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് VAR പരിശോധനയ്ക്ക് ശേഷം റഫറി തീരുമാനം പിൻവലിച്ചതോടെ ഇക്വഡോറിന് ആശ്വാസമായി. 77th മിനിറ്റിൽ മത്സരത്തിലെ നിർണായക നിമിഷം പിറന്നു. ഒരു കോർണറിൽ നിന്ന് കെവിൻ റോഡ്രിഗസ് ഹെഡർ വഴി നൽകിയ പന്തിനോട് ഗോൺസലോ പ്ലാറ്റ അതിവേഗത്തിൽ പ്രതികരിച്ചു. ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ നോയറിനെ മറികടന്ന് പന്ത് വലയിൽ. ലോകകപ്പ് ചരിത്രത്തിലെ ഇക്വഡോറിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള ഗോളുകളിലൊന്നായി അത്. സ്റ്റേഡിയം മുഴുവൻ ഇക്വഡോർ ആരാധകരുടെ ആഘോഷത്തിൽ മുങ്ങി. അവസാന നിമിഷങ്ങളിൽ ജർമ്മനി സമനില ഗോളിനായി ആഞ്ഞുശ്രമിച്ചെങ്കിലും ഇക്വഡോർ പ്രതിരോധം ഉറച്ചുനിന്നു. ശക്തരായ ജർമ്മനിയെ വീഴ്ത്തിയ ഈ വിജയം അവരെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മികച്ച 3 സ്ഥാനക്കാരിൽ ഒരാളായി നോക്കൌട്ട് റൌണ്ടിലേക്ക് എത്തിച്ചു. ഈ തോൽവി ജർമ്മനിയുടെ 1st സ്ഥാനം നഷ്ടമാക്കിയെങ്കിലും തുടർച്ചയായ 3 മത്സരങ്ങളിലും ഗോൾ വഴങ്ങിയ പ്രതിരോധം കോച്ചിന് തലവേദനയായി മാറി. ഫിലാഡൽഫിയയിൽ നടന്ന കുറസാവോ ഐവറി കോസ്റ്റ് മത്സരത്തിലും ആവേശത്തിന് കുറവുണ്ടായില്ല. നോക്കൌട്ട് റൌണ്ടിലേക്ക് കടക്കാൻ ഐവറി കോസ്റ്റിന് ഒരു സമനില പോലും മതിയാകുമായിരുന്നു. മറുവശത്ത് ആദ്യമായി ലോകകപ്പിനെത്തിയ കുറസാവോയ്ക്ക് വലിയൊരു ജയമല്ലാതെ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ കിക്ക് ഓഫ് വിസിൽ മുതൽ മത്സരം തുറന്ന പോരാട്ടമായി മാറി. എന്നാൽ പരിചയ സമ്പത്തും ശാരീരിക മികവും ആഫ്രിക്കയിലെ ആനകൾ എന്നറിയപ്പെടുന്ന ഐവറി കോസ്റ്റിനെ തുണച്ചു. മധ്യനിരയിൽ ഫ്രാങ്ക് എസിയും ഇബ്രാഹിം സാങ്കരയും ചേർന്ന കൂട്ടുകെട്ട് കളിയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു. കുറസാവോ ആക്രമണത്തിനിറങ്ങിയപ്പോഴൊക്കെ അവരുടെ ഡിഫൻസിൽ രൂപപ്പെട്ട സ്പേസുകൾ ഐവറി കോസ്റ്റ് കൃത്യമായി ഉപയോഗിച്ചു. ആ സമ്മർദ്ദത്തിന്റെ ഫലമായിരുന്നു നിക്കോളാസ് പെപ്പയുടെ ആദ്യ ഗോൾ. ബോക്സിനുള്ളിൽ ലഭിച്ച അവസരം പാഴാക്കാതെ പെപ്പെ പന്ത് വലയിലെത്തിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോഴേക്കും ഐവറി കോസ്റ്റിന്റെ മത്സരം നിയന്ത്രണം കൈയടക്കിയിരുന്നു. രണ്ടാം പകുതിയിൽ ഗോൾ തിരിച്ചടിക്കാനായി കുറസാവോ കൂടുതൽ ആക്രമിച്ചു കളിച്ചു. പക്ഷേ അതോടെ അവരുടെ പ്രതിരോധം കൂടുതൽ ദുർബലമായി.

അറ്റാക്കിലൂടെ പെപ്പെ തന്നെ വീണ്ടും ലക്ഷ്യം കണ്ടതോടെ ഐവറി കോസ്റ്റ് 2-0 മുന്നിൽ. കൂടുതൽ ഗോൾ വഴങ്ങുന്നതിൽ നിന്ന് ഗോൾ കീപ്പർ എലോയ് റൂം കുറസാവോയെ കാത്തെങ്കിലും നേരത്തെ വഴങ്ങിയ ഗോളുകൾ തിരിച്ചടിക്കാൻ മുന്നേറ്റം നിരക്ക് കഴിഞ്ഞില്ല. താഹിദ് ചോങ്ങും യൂർഗൻ ലോക്കാഡിയും ഇടയ്ക്കിടെ ഭീഷണി സൃഷ്ടിച്ചെങ്കിലും അവസാന പാസിലും ഫിനിഷിംഗിലും കൃത്യത കുറവായിരുന്നു. 2-0 വിജയത്തോടെ ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. കുറസാവോയ്ക്ക് ആദ്യ ലോകകപ്പ് അവിസ്മരണീയമായ അനുഭവമായെങ്കിലും അവരുടെ സ്വപ്നയാത്ര ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാനിച്ചു. ഗ്രൂപ്പ് എഫിലെ അവസാന മത്സരത്തിൽ ട്യുണീഷ്യക്കെതിരെ ഇറങ്ങുമ്പോൾ നെതർലാൻഡ്സിന് ഉറപ്പിക്കാനുണ്ടായിരുന്നത് ഗ്രൂപ്പിലെ 1-ാം സ്ഥാനം മാത്രമായിരുന്നു. ആദ്യ 7 മിനിറ്റിൽ തന്നെ അവർ നയം വ്യക്തമാക്കുകയും ചെയ്തു. 3-ാം മിനിറ്റിൽ ഡെൻസൽ ഡംഫ്രീസിന്റെ വലതുവശത്തു നിന്നുള്ള ക്രോസ് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ച ട്യുണീഷ്യൻ നായകൻ എലിയസ് സ്കിരിക്ക് പിഴച്ചു. പന്ത് സ്വന്തം വലയിലേക്ക്. നിർഭാഗ്യകരമായ സെൽഫ് ഗോൾ. ആ ഞെട്ടലിൽ നിന്നും കരകയറും മുൻപേ 2-ാം പ്രഹരവും വന്നു. 7-ാം മിനിറ്റിൽ ടിജാനി റെയ്ൻഡേഴ്സിന്റെ ഫ്രീ കിക്കിൽ നിന്ന് വിർജിൻ വാൻഡക്കിന്റെ ഹെഡർ. ബാക്ക് പോസ്റ്റിൽ കാത്തുനിന്ന ബ്രയൻ ബ്രോബി അനായാസം വല കുലുക്കി. ലോകകപ്പിലെ ബ്രോബിയുടെ 3-ാം ഗോളായിരുന്നു അത്. 2 ഗോളിന്റെ ലീഡ് നേടിയ ശേഷം നെതർലാൻഡ്സ് മത്സരം ബുദ്ധിപൂർവ്വം നിയന്ത്രിച്ചു. പന്ത് കൈവശം വെച്ച് ടുണീഷ്യയെ കാഴ്ചക്കാരാക്കി. ഫ്രാങ്കി ഡിയോങ്ങും റെയ്ൻഡേഴ്സും മധ്യനിരയിൽ കളിയുടെ വേഗം നിയന്ത്രിച്ചപ്പോൾ ഡംഫ്രീസും കോഡി ഗാക്പോയും വിങ്ങിലൂടെ നിരന്തരം സമ്മർദ്ദം സൃഷ്ടിച്ചു. 2-ാം പകുതിയിൽ ടുണീഷ്യ തിരിച്ചുവരവിന്റെ സൂചന നൽകി. 54-ാം മിനിറ്റിൽ കോർണറിൽ നിന്ന് ഹസൻ മസ്തൂരി ഹെഡറിലൂടെ ഗോൾ നേടി. സ്കോർ 2-1. ഒരു നിമിഷം മത്സരം വീണ്ടും ജീവൻ വെച്ചതുപോലെയായി. എന്നാൽ ആ പ്രതീക്ഷ അധിക നേരം നീണ്ടില്ല. 8 മിനിറ്റിന് ശേഷം ടിജാനി റെയ്ൻഡേഴ്സിന്റെ മറ്റൊരു കോർണർ. യാൻ പോൾവാൻ ഹക്കെ ഉയർന്ന് ഹെഡർ തൊടുത്തു. പന്ത് അനീസ് ബെൻസ്ലിമാന്റെ ശരീരത്തിൽ തട്ടി വലയിലേക്ക്. വിജയം ഏകദേശം ഉറപ്പിച്ചതോടെ ഡച്ച് കോച്ച് റൊണാൾഡ് കൂമാൻ പ്രധാന താരങ്ങളെ പിൻവലിച്ചു. എന്നാൽ മഴയിലും ഇടിമിന്നൽ മുന്നറിയിപ്പുകളും പശ്ചാത്തലമായ മത്സരത്തിൽ നെതർലാൻഡ്സിന്റെ നിയന്ത്രണത്തിന് ഒരിക്കലും ഭംഗം വന്നില്ല. 3-1 വിജയത്തോടെ 7 പോയിന്റുമായി നെതർലാൻഡ്സ് ഗ്രൂപ്പ് എഫ് ജേതാക്കളായി. അടുത്ത റൌണ്ടിൽ അവരുടെ എതിരാളി മൊറോക്കോ. മറുവശത്ത് ടുണീഷ്യ 3 മത്സരങ്ങളിലും തോറ്റ് ആകെ 12 ഗോളുകൾ വഴങ്ങി ലോകകപ്പിൽ നിന്ന് പുറത്തായി. പ്രതിരോധത്തിന്റെ കരുത്തിലാണ് അവർ യോഗ്യത നേടിയത്. എന്നാൽ ലോകകപ്പിൽ അതേ പ്രതിരോധം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ദൌർബല്യമായി മാറിയത്. ഗ്രൂപ്പ് എഫിലെ ജപ്പാൻ സ്വീഡൻ മത്സരം അതിലും ആവേശകരമായിരുന്നു. ഇരു ടീമുകൾക്കും നോക്കൌട്ട് സാധ്യത നിലനിന്നിരുന്നെങ്കിലും മത്സരത്തിനിടെ അപ്പുറം നെതർലാൻഡ്സ് ടുണീഷ്യക്കെതിരെ മുന്നിലെത്തിയത് ഇവിടുത്തെ ഫലത്തെയും സ്വാധീനിച്ചു. ജപ്പാൻ ഈ ലോകകപ്പിൽ ഇതിനകം തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്നു. വേഗത, കൃത്യമായ പാസിംഗ്, കൂട്ടായ പ്രസിംഗ് ഇവയായിരുന്നു അവരുടെ മുഖമുദ്ര. ശാരീരിക മികവും സെറ്റ് പീസുകളുമായിരുന്നു സ്വീഡന്റെ കരുത്ത്. കിക്ക് ഓഫ് വിസിൽ മുതൽ തന്നെ ജപ്പാനാണ് കൂടുതൽ സജീവമായി തുടങ്ങിയത്. മധ്യനിരയിൽ കളിയുടെ താളം നിയന്ത്രിച്ച ജപ്പാൻ വിങ്ങുകളിലൂടെ നിരന്തര മുന്നേറ്റങ്ങളും സൃഷ്ടിച്ചു. ഇതോടെ സ്വീഡൻ പ്രതിരോധം ആദ്യ പകുതിയിൽ തന്നെ വലിയ സമ്മർദ്ദമാണ് നേരിട്ടത്. ജപ്പാന്റെ സമ്മർദ്ദം ഫലം കണ്ടത് 2-ാം പകുതിയിലാണ്. 56-ാം മിനിറ്റിൽ ഒരു അതിവേഗ മുന്നേറ്റത്തിനൊടുവിൽ ഡൈസൺ മയേദ വല കുലുക്കി. ടൂർണമെന്റിൽ തുടർച്ചയായ ശ്രദ്ധേയ പ്രകടനം നടത്തുന്ന മയേദ വീണ്ടും തന്റെ സാന്നിധ്യം അറിയിച്ച നിമിഷം ജപ്പാൻ 1-0 മുന്നിൽ. എന്നാൽ ആ ലീഡ് അധിക സമയം നീണ്ടില്ല. 6 മിനിറ്റിനകം സ്വീഡൻ തിരിച്ചടിച്ചു. അതിവേഗ കൌണ്ടർ അറ്റാക്കിനൊടുവിൽ ലഭിച്ച അവസരം കൃത്യമായി ഉപയോഗിച്ച് അന്തണി എലങ്ക സ്വീഡന്റെ സമനില ഗോൾ നേടി. അതിനുശേഷം ഇരു ടീമുകളും വിജയ ഗോളിനായി ശ്രമിച്ചെങ്കിലും അത്ര വലിയ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല എന്ന് വേണം പറയാൻ. കാരണം അപ്പോഴേക്കും മറ്റേ മത്സരത്തിൽ നെതർലാൻഡ്സ് ട്യുണീഷ്യക്കെതിരെ സുരക്ഷിത ലീഡിലെത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ ഈ 1-1 സമനില ഇരു ടീമുകൾക്കും അനുകൂലമായിരുന്നു. ഈ ഫലത്തോടെ ജപ്പാൻ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്തെത്തി നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. അടുത്ത റൌണ്ടിൽ അവരുടെ എതിരാളി ടൂർണമെന്റിലെ ഫേവറിറ്റുകളിലൊന്നായ ബ്രസീലാണ്. മറുവശത്ത് സ്വീഡനും മികച്ച 3-ാം സ്ഥാനക്കാരിൽ ഒരാളായ അവസാന 32-ൽ ഇടം നേടി. ജപ്പാനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകകപ്പിൽ അവർ വീണ്ടും തെളിയിക്കുന്നത് ഫുട്ബോൾ വെറും വ്യക്തിഗത പ്രതിഭാപ്രകടനങ്ങളുടെ കളിയല്ലെന്നതാണ്. ഓരോ കളിക്കാരനും ഓരോ താളത്തിൽ നീങ്ങുന്ന കൂട്ടായ്മയാണ് അവരുടെ ഏറ്റവും വലിയ മികവ്. പന്ത് നഷ്ടപ്പെട്ടാൽ 5 സെക്കൻഡിനുള്ളിൽ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം, പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്കുള്ള അതിവേഗ മാറ്റം, മൈതാനത്തെ അസാധാരണമായ അച്ചടക്കം, ഇവയാണ് ജപ്പാനെ എതിരാളികൾക്ക് അപകടകാരിയാക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്നു രാവിലെ നടന്ന ഡി ഗ്രൂപ്പിലെ അവസാന മത്സരങ്ങൾ സമ്മാനിച്ചത് അപ്രതീക്ഷിത ഫലങ്ങളാണ്. ഡി ഗ്രൂപ്പിലെ 1-ാം സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് USA തുർക്കിക്കെതിരെ ഇറങ്ങിയത്. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ദൌർഭാഗ്യകരമായ തോൽവി വഴങ്ങിയ തുർക്കിക്ക് അഭിമാനം കാക്കാൻ വിജയം അനിവാര്യമായിരുന്നു. 3-ാം മിനിറ്റിൽ തന്നെ ഓസ്റ്റൻ ട്രസ്റ്റിയുടെ ഗോളിൽ അമേരിക്ക മുന്നിലെത്തിയെങ്കിലും തുർക്കി പതറിയില്ല. ആവേശം വിടാതെ കളിച്ച അവർ അരമണിക്കൂറിനുള്ളിൽ 2 ഗോൾ തിരിച്ചടിച്ച് മുന്നിലെത്തുകയും ചെയ്തു. അർദ ഗുലർ, ബാരിസ് അൽപർ ഇൽമാസ് എന്നിവരായിരുന്നു സ്കോറർമാർ. 2-ാം പകുതിയിൽ അമേരിക്ക വീണ്ടും തിരിച്ചുവന്നു. 49-ാം മിനിറ്റിൽ ഒരു മികച്ച മുന്നേറ്റത്തിലൂടെ സമനില കണ്ടെത്തി. സെബാസ്റ്റ്യൻ ബെൽഹാറ്ററായിരുന്നു സ്കോറർ. സ്കോർ 2-2. എന്നാൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി നേരത്തെ ഉറപ്പായിട്ടും തുർക്കി അവസാന ശ്വാസം വരെ വിജയത്തിനായി പൊരുതി.

0: അതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇഞ്ചറി ടൈമിൽ 8th minute കാൻ ആയ്ഹന്റെ ആ ഗോൾ. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. മറ്റൊരു ഗ്രൂപ്പ് മത്സരത്തിൽ പരാഗ്വേയും ഓസ്ട്രേലിയയും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞതോടെ ഗ്രൂപ്പിലെ പോയിന്റ് പട്ടിക അമേരിക്കയ്ക്ക് അനുകൂലമായി. 6 points അവർ 1st ഉറപ്പിച്ചു. 4 points ഓസ്ട്രേലിയ 2nd. അതേ പോയിന്റുള്ള പരാഗ്വേ 3rd. അവസാന മത്സരത്തിൽ ജയം നേടിയെങ്കിലും തുർക്കി പുറത്താവുകയും ചെയ്തു. ഇന്ന് നടക്കുന്ന GHI ഗ്രൂപ്പുകളിലെ അവസാന മത്സരങ്ങളുടെ ഫലവും അറിയുന്നതോടെ ലോകകപ്പിലെ റൌണ്ട് ഓഫ് 32 മത്സരചിത്രം കൂടുതൽ വ്യക്തമാകും. ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കുന്ന നോർവേ ഫ്രാൻസ് പോരാട്ടം തന്നെ. ഇരു ടീമും നേരത്തെ തന്നെ നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇരു ടീമിലെയും സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് മത്സരം ആരാധകർ കാത്തിരിക്കുന്നതാവുന്നത്. നോർവേയുടെ ആക്രമണത്തിന്റെ കേന്ദ്രബിന്ദുവായ സ്ട്രൈക്കർ എർലിംഗ് ഹാലണ്ടും ഫ്രാൻസിന്റെ അതിവേഗ ആക്രമണങ്ങളുടെ കുന്തമുനയായ കിലിയൻ എംബാപ്പയും തമ്മിലുള്ള കണ്ടുമുട്ടൽ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ബോക്സിനുള്ളിലെ ചെറിയൊരു മത്സരം പോലും ഗോളാക്കി മാറ്റാനുള്ള കഴിവാണ് ഹാലണ്ടിന്റെ ഏറ്റവും വലിയ ശക്തി. അദ്ദേഹത്തിനു പിന്നിൽ ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് നോർവേയുടെ കളി നിയന്ത്രിക്കും. മറുവശത്ത് ഫ്രാൻസ് ടീമിലെ താരസാന്നിധ്യം എംബാപ്പെ മാത്രമല്ല, മൈക്കൽ ഒലീസെ, ഉസ്മാൻ ഡംബലെ എന്നിവരും ഒപ്പം പകിട്ടുള്ളവരാണ്. മധ്യനിരയുടെ നിയന്ത്രണം, വിങ്ങുകളിലെ വേഗം, പ്രതിരോധത്തിന്റെ കരുത്ത്, എല്ലാ മേഖലകളിലും സന്തുലിതരാണ് ഫ്രാൻസ്. കൌണ്ടർ അറ്റാക്കുകളിലൂടെ ഹാലണ്ട് പന്തെത്തിക്കാനാവും നോർവേ ശ്രമിക്കുക. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരം സെനഗലും ഇറാഖും തമ്മിലാണ്. ഇരു ടീമിനും നോക്കൌട്ട് സാധ്യത നിലനിർത്താൻ വിജയം അനിവാര്യമായതിനാൽ ഈ മത്സരവും ആവേശകരമാകും. സെനഗലിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ പ്രതിരോധ മികവും വേഗതയുമാണ്. പ്രത്യേകിച്ച് വിങ്ങുകളിലൂടെ അവർ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാഖ് പ്രതിരോധത്തെ പരീക്ഷിക്കും. മറുവശത്ത് ഇറാഖ് പ്രതിരോധത്തിൽ നിന്നു തന്നെ ആക്രമണം ആസൂത്രണം ചെയ്യുന്ന ശൈലിയിലാണ് കളിക്കുന്നത്. എച്ച് ഗ്രൂപ്പിൽ 4 നോക്കൌട്ട് സാധ്യത ശേഷിക്കുന്നതിനാൽ അവസാന 2 ആവേശകരമാകും. അതിൽ തന്നെ കേപ്പ് വെർദെ സൌദി അറേബ്യ മത്സരം എല്ലാവരും കാത്തിരിക്കുന്നതാണ്. സ്പെയിനിനെയും ഉറുഗ്വേയെയും സമനിലയിൽ പിടിച്ച കുഞ്ഞൻ ദ്വീപ് രാഷ്ട്രമായ കേപ്പ് വെർദെ ആദ്യ ലോകകപ്പിൽ തന്നെ നോക്കൌട്ട് സ്വപ്നം കണ്ടാണ് സൌദിക്കെതിരെ ഇറങ്ങുന്നത്. ഗോൾ മുഖത്ത് മികച്ച സേവുകൾ കൊണ്ടും പ്രതിരോധ നിരക്ക് നിർദ്ദേശങ്ങൾ നൽകിയും നിറഞ്ഞു നിൽക്കുന്ന ഗോൾ കീപ്പർ വൊസീനയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ അട്ടിമറിച്ച സൌദി അറേബ്യ സാങ്കേതികമായി മികച്ച ടീമാണ്. പക്ഷെ ഫിനിഷിംഗ് ആണ് അവരുടെ പ്രധാന പ്രശ്നം. കേപ്പ് വെർദെ വീണ്ടും പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കുകയും കൌണ്ടർ അറ്റാക്കുകൾ വിജയകരമായി ഉപയോഗിക്കുകയും ചെയ്താൽ അവരുടെ ആദ്യ വിജയത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മുൻ ലോക ജേതാക്കളായ ഉറുഗ്വേയും സ്പെയിനും തമ്മിലുള്ള മത്സരവും ഗ്രൂപ്പിലെ സ്ഥാന നിർണയങ്ങളിൽ നിർണായകമാണ്. ആദ്യ കളിയിൽ കേപ്പ് വെർദെയോട് അപ്രതീക്ഷിത സമനില വഴങ്ങിയ സ്പെയിൻ പിന്നീട് സൌദിയെ 4-0 തോൽപ്പിച്ച് നോക്കൌട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഗ്രൂപ്പ് ജേതാക്കളാവാൻ ഇന്നത്തെ മത്സരഫലം അനുകൂലമാവണം. ഉറുഗ്വേക്കാവട്ടെ മത്സരം തോറ്റാൽ ലോകകപ്പിൽ നിന്ന് പുറത്താവുക എന്ന ഭീഷണി വരെ ശേഷിക്കുന്നുണ്ട്. മധ്യനിരയിലെ പോരാട്ടമായിരിക്കും ഈ മത്സരത്തിൽ നിർണായകം. സ്പെയിൻ അവിടെ ആധിപത്യം സ്ഥാപിച്ചാൽ മത്സരം അവരുടെ കൈവശമാകും. എന്നാൽ ഉറുഗ്വേക്ക് കൌണ്ടർ അറ്റാക്കുകളിൽ ലഭിക്കുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കാനായാൽ ചിത്രം മാറും. സമാനമാണ് ജി ഗ്രൂപ്പിലെയും സ്ഥിതി. ന്യൂസിലാൻഡ്, ബെൽജിയം, ഈജിപ്ത്, ഇറാൻ മത്സരങ്ങളിൽ 4 നോക്കൌട്ട് സാധ്യതയുണ്ട്. ബെൽജിയം അവരുടെ കടലാസിലെ കരുത്ത് ഇതുവരെ കളിക്കളത്തിൽ പുറത്തെടുത്തിട്ടില്ല. മറുവശത്ത് സംഘടിത പ്രതിരോധത്തിൽ വിശ്വാസമർപ്പിക്കുന്ന ടീമാണ് ന്യൂസിലാൻഡ്. ഈജിപ്ത്, ഇറാൻ നിലവിൽ ഗ്രൂപ്പിൽ 1-2 സ്ഥാനങ്ങളിലുള്ള ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. നോക്കൌട്ട് ഉറപ്പിച്ചെങ്കിലും 1st ഭദ്രമാവാൻ ഈജിപ്തിന് മത്സരഫലം അനുകൂലമാവണം. ഇറാനാവട്ടെ തോൽവി വലിയ തിരിച്ചടിയാകും. 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്ന രീതിയിലും ഈ മത്സരം ആരാധകർക്കിടയിൽ ശ്രദ്ധേയമാണ്. അപ്രതീക്ഷിത മത്സരഫലങ്ങൾ സമവാക്യങ്ങൾ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു മത്സര ദിനം തന്നെയാണ് ഇന്നും ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. അതിന്റെ ആവേശവും വിശേഷങ്ങളുമായി നാളെ വീണ്ടും എത്താം.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. MG ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം നാരായം. PK ഗോപിയുടെ വരികൾക്ക് ഈണം നൽകിയത് ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസും പി മാധുരിയും പാടിയത്. ചിത്രം ഈറ്റപ്പുലി. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ദേവരാജൻ.

0: റിഫയ്യ ഒപ്പന സംഘം അവതരിപ്പിച്ച ഒപ്പനപാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: പ്ലാറ്റ്ഫോം നമ്പർ 2 ചൊല്ലേ വാലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്
5: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
6: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
5: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
6: കണ്ടില്ലേ
7: പപ്പ, നിക്കും ഞാൻ പേ ചെയ്യാം.
8: നോ സിഗ്നൽ.
5: ഇനി എന്ത് ചെയ്യും?
7: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
6: ഏയ് മണ്ടത്തരം നിർത്ത്.
5: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു
9: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
13: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
14: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
15: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
14: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
15: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
14: ഏറ്റവും പുതിയ റിലീസുകൾ,
15: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
14: നമുക്ക് ആസ്വദിക്കാം
15: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
14: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
16: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
17: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
18: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
19: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
1: ബുദ്ധു നിർത്ത്.
2: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
1: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
2: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
0: RBI പറയുന്നു സ്മാർട്ട് ആകൂ.
6: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യഗാനം ബിജു നാരായണൻ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ. നിന്നോർമദൻ എന്നാരംഭിക്കുന്നു.

ലളിതഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി മാഫിയയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിന് അവബോധം നൽകാനായി മലപ്പുറം ജില്ലയിൽ നാളെ അന്താരാഷ്ട്ര ലഹരി വർജന ദിനാചരണം സംഘടിപ്പിക്കും. വിമുക്തി മിഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാതല ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. ഇടുക്കി ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന തീവ്രതയേറിയ വേദന സംഹാരി ഗുളികകൾ ലഹരിക്കായി ഉപയോഗിച്ച 3 യുവാക്കൾ പിടിയിലായി. വിഴിഞ്ഞം സോണൽ ഹാർബർ വാർഡിലെ വീടുകളിലെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് പരിശോധന നടത്തുന്നതിനായി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിച്ചതായി മേയർ വി.വി. രാജേഷ്. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. എറണാകുളം പാലാ ബൈപ്പാസ് സാധ്യതാ പഠനത്തിനായി തുക അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമാണെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. ചിത്രം കൂട്ടുകാരി. പാടിയത് ജി. വേണുഗോപാൽ. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം SP വെങ്കിടേഷ്.

0: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
1: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി ജില്ലയിൽ 1850 പോളിയോ ബൂത്തുകൾ വഴി 175,226 കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഞായറാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകർ 5 വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കുമാണ് തുള്ളിമരുന്ന് നൽകുക. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ രമേശ് പിഷാരടി MLA നിർവഹിക്കും. പ്രത്യേകം സജ്ജീകരിച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി കുട്ടികൾ വരാൻ സാധ്യതയുള്ള പോളിയോ ബൂത്തുകൾ വഴി കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് ലഭ്യമാക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8-ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 18 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പ് പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടക്കുന്നത്. ജില്ലയിലെ 1.5 ലക്ഷത്തോളം കന്നുകാലികൾക്ക് മുഴുവൻ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫണ്ട് റൺ എ സുമേഷ് അച്യുതൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഴക്കാലത്ത് ഭക്ഷ്യ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 94 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കിയതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി പ്രത്യേക സ്ക്വാഡുകൾ വഴി 1 മാസത്തിനുള്ളിൽ ജില്ലയിലെ 676 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ നിന്നാണ് 94 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. നിയമലംഘനങ്ങളും ന്യൂനതകളും കണ്ടെത്താനുള്ള പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കുടുംബശ്രീയുടെ കീഴിലുള്ള മൃഗസംരക്ഷണ മേഖലയുമായി സഹകരിച്ച് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ കന്നുകാലി വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൃഗസംരക്ഷണ മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ചിട്ടുള്ള ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ലഹരിക്കെതിരെ 1 മില്യൺ തൂഫാൻ ഗോൾ ചലഞ്ച് സംഘടിപ്പിച്ചു. ചിറ്റൂർ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക്, ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി, മൈ ഭാരത് ജനമൈത്രി പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച റൺ മലബാർ റൺ മാരത്തൺ മത്സരം സംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കാഴ്ചാ പരിമിതരുടെ ഇടയിൽ ബ്രെയിൽ വായന പരിപോഷിപ്പിക്കുന്നതിന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2-ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങളുടെ കൈമാറ്റവും വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും പിരായിരി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പിരായിരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. യോഗാഭ്യാസ പ്രകടനം, യോഗ ഡാൻസ്, പ്രകൃതി പാചക ഭക്ഷ്യമേള തുടങ്ങിയവ അനുബന്ധമായി നടന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന വായനാ മാസാചരണത്തിന് തുടക്കമിട്ട് ജില്ലാതല വായനാ ദിനം ജില്ലാ കളക്ടർ K. സുധീർ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ വായനയുടെ കാലത്തും പുസ്തക വായനയുടെ പ്രാധാന്യം കുറയില്ലെന്നും പുസ്തകങ്ങളിലൂടെ സ്വാംശീകരിക്കുന്ന അറിവുകൾക്ക് ഡിജിറ്റൽ വായനയേക്കാൾ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വായനയോടുള്ള താൽപര്യം എക്കാലവും നിലനിർത്തണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാജീവ് പുലവർ പറഞ്ഞു. തുടർന്ന് വിവിധതരം തോൽപ്പാവക്കൂത്ത്, നിഴൽപ്പാവക്കൂത്ത് എന്നിവയുടെ സ്വോദാഹരണ ദൃശ്യാവിഷ്കാരവും വേദിയിൽ അവതരിപ്പിച്ചു. ലോകകപ്പിനോടനുബന്ധിച്ച് മേഴ്സി കോളേജിലെ വനിതാ താരങ്ങളുടെ സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഒതുങ്ങോട് മേടാർ ടർഫ് മൈതാനിയിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് T. M. ശശി ഉദ്ഘാടനം ചെയ്തു. കോളേജ് വിദ്യാർത്ഥികൾ ബ്രസീൽ, അർജന്റീന എന്നീ ടീമുകളായി മത്സരിക്കുകയും ബ്രസീൽ 2-1 വിജയിക്കുകയും ചെയ്തു. മഴക്കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്തിന് ഭീഷണിയാകുന്ന ഊത്തപിടുത്തത്തിനെതിരെ ഫിഷറീസ് വകുപ്പ് നടപടി കർശനമാക്കി. ജില്ലയിൽ പട്ടാമ്പി, തൃത്താല, പെരിങ്ങോട്ടുകുറിശി, ഞാങ്ങാട്ടിരി, കൊടുമുണ്ട പ്രദേശങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച വലകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ഈടാക്കി. മത്സ്യങ്ങളുടെ പ്രജനനകാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഊത്തപിടുത്തം തടയാൻ ജില്ലയിലുടനീളം ഫിഷറീസ് പട്രോളിംഗ് സംഘം പരിശോധന നടത്തുന്നുണ്ട്.
0: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി

പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 ഹരിതവീഥി. കേളകം മൂർച്ചിലക്കാട്ട് എന്ന പ്രദേശത്തെ ശ്രീ എ എൻ ശ്രീനിവാസന്റെ കാർഷികാനുഭവങ്ങൾ. തുടർന്ന് മൊകേരി വെസ്റ്റ് വള്ളിയായിലെ ശ്രീ പി എൻ ശ്രീദാസൻ മാസ്റ്ററുടെ കാർഷികാനുഭവങ്ങൾ. 7:35 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 സാഹിത്യരംഗം. പിതാവും പുത്രനും ഡോക്ടർ പി സി അഷ്റഫ് അവതരിപ്പിക്കുന്ന ചെറുകഥ. രവീന്ദ്രൻ പാടി ചൊല്ലുന്ന കവിതകൾ. പി വി ഷാജികുമാറിന്റെ മരണവംശം എന്ന നോവലിന്റെ വായനാ അനുഭവം പങ്കുവയ്ക്കുന്ന ഡോക്ടർ സി കെ ദീപ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, 10:00 നാടകം, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിച്ചത് ടി പ്രകാശൻ മാസ്റ്റർ. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. ഒ എൻ വി കുറുപ്പ് എഴുതിയ തീരെ ചെറിയ ശബ്ദങ്ങൾ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം പി സുനന്ദ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. AIയും എന്റെ തൊഴിലിടവും. നിർമ്മിത ബുദ്ധി വിവിധ തൊഴിലിടങ്ങൾക്കു നൽകുന്ന പ്രതീക്ഷകളും വെല്ലുവിളികളും. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ അപൂർവഗാനം, നിങ്ങൾക്കറിയാമോ, സ്പോർട്സ് ടൈം. ദേശീയ പാര പഞ്ചഗുസ്തി മത്സരത്തിൽ സ്വർണ മെഡൽ ജേതാവും തുടർച്ചയായി 7 തവണ സംസ്ഥാന ചാമ്പ്യനുമായ ഷിജു MM പങ്കെടുക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലളിതഗാനങ്ങൾ. 9:00 പ്രിയം പ്രിയതരം. ഗായകൻ പ്രമോദ് കണ്ണൻ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നു. 9:58 10:58 FM പ്രധാന വാർത്തകൾ. 10:00 നേർവഴി, കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 ബ്രാഹ്മണിപ്പാട്ട്, ഉമാ ബ്രാഹ്മണി അമ്മയും സംഘവും അവതരിപ്പിച്ചത്. ആരോഗ്യദീപ്തി. വന്ധ്യതാ ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ പ്രജിത നടത്തിയ സംഭാഷണത്തിന്റെ അവസാന ഭാഗം. 1:00 ഓർമ്മയിൽ ഒരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 നാട്ടുവഴിയിലീനങ്ങൾ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ വേൾഡ് കപ്പ് പ്രതിദിന അവലോകനം. 5:00 സംസ്കൃത പാഠം. 5:15 കേളികൊട്ട്, കെ വി നാരായണ മാരാരും സംഘവും അവതരിപ്പിച്ചത്. 5:30 രാത്രി 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. പെരുവയിലെ കൊളപ്പമല എന്ന പ്രദേശത്തെ ശ്രീ എം രതീഷിന്റെ കാർഷികാനുഭവങ്ങൾ. തുടർന്ന് മൊകേരി ഈസ്റ്റ് വള്ളിയായിലെ ശ്രീ കെ പ്രസാദിന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണി. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി നൽകി വരുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ച നാടൻപാട്ട് കലാകാരൻ പ്രതിൻ കുഞ്ഞിപ്പാറയുമായുള്ള അഭിമുഖം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 സ്പോട്ട് ലൈറ്റ്. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലേക്ക്.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ടു വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ലഹരി മരുന്നിനെതിരെ ഒന്നിച്ച് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും DGP മാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ടു വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കും. ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും പുനരധിവാസത്തിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയ വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് PR. വളർന്നുവരുന്ന തലമുറയെ ചേർത്ത് നിർത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണിന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം.
1: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം, കളമശ്ശേരി, പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സമീപനം സ്വീകരിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
3: ചിന്നക്കനാലിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18 ആനകൾ ആണ് ഇവിടെ. ഫെൻസിംഗ് ഒന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളവരെ

0: അഡീഷൻ്റെ RRT അതിപ്പോ തന്നെ ഉത്തരവിറക്കുന്നതായിരിക്കാം.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വൈദ്യുതി സംഭരണം പരിമിതമാണ്. ഇതിനായി പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങളുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ച് മാനന്തവാടി നഗരസഭ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം തേക്കുന്നതിനായി സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ശരിയായ രീതിയിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ ഉപരിപഠനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെ രേഖകൾ പരിശോധിച്ച് തത്സമയ ജനന സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. അടിയന്തര അദാലത്തിൽ 100 സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആവശ്യമായവർക്ക് വരും ദിവസങ്ങളിലും രേഖകൾ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു.
1: തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. നാളെ മുതൽ ഈ മാസം 30 വരെ പുനലൂർ മധുര എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ പാസഞ്ചറും സർവീസ് നടത്തില്ല. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. ലീഗിലെ ആദ്യപാദ മത്സരത്തിൽ 4-3 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ മത്സരങ്ങളിൽ ഇന്ന് ആവേശപ്പോരാട്ടങ്ങൾ. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഫ്രാൻസിനെ നേരിടും. ഇതേസമയം നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൽ ഇറാഖ് സെനഗലുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണിത്. ഭൂകമ്പം വിതച്ച വെനീസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ അമിസ്താദ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ 2 ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ന് വെനീസ്വലയിലേക്ക് പുറപ്പെട്ടു. സ്പാനിഷ് ഭാഷയിൽ സൌഹൃദം എന്നാണ് അമിസ്താദ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലയിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. മുഹറത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ സംഘടിപ്പിച്ച ഹിജ്റ കോൺഫറൻസിന് പ്രൌഢ സമാപനം. പകൽ മുഴുവൻ നീണ്ടുനിന്ന ആരാധനാ കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 5 മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവെ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ.

0: കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസ് പാടിയത് ചിത്രം ഈറ്റപ്പുലി. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം ദേവരാജൻ.

ഈ ഗാനം രവീന്ദ്രനും റോഷ്നി മോഹനും പാടിയത്. ചിത്രം April 19. ഗാനരചന S. രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി കണ്ണൂർ ഹരിതവീഥി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, കേളകം മൂർച്ചിലക്കാട്ട് എന്ന പ്രദേശത്തെ ശ്രീ എ എൻ ശ്രീനിവാസിന്റെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം ഇന്ന് ഹരിതവീഥിയിൽ ആദ്യം. നമസ്കാരം ശ്രീനിവാസ.
1: നമസ്കാരം.
0: എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്?
1: നെൽകൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്, വാഴ ചെയ്യുന്നുണ്ട്, റബ്ബറ്, പിന്നെ തെങ്ങ്, കശുമാവ്, കുരുമുളക്, കാപ്പി, കൊക്കോ, പിന്നെ പശുണ്ട്, കോഴി ഒക്കെയാണുള്ളത്.
0: ഒക്കെയാണുള്ളത് അല്ലേ? അപ്പൊ ഫസ്റ്റ് നെൽകൃഷിയാണ് അല്ലേ? ഈ നെല്ലിട്ടിരിക്കുന്നത് എന്താണ്, കുഞ്ഞുഞ്ഞാണോ?
1: അതെ അതെ, കുഞ്ഞുഞ്ഞ്.
0: കുഞ്ഞുഞ്ഞും കൾച്ചറുമാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് മാറി മാറിയിട്ട്. അപ്പൊ അതിലിടക്ക് പയർ കൃഷിയും ചെയ്യാറുണ്ട്.
1: പയർ ഇത് കഴിഞ്ഞാല് പയർ കൃഷി ചെയ്യും,
0: അത് കഴിഞ്ഞാല് നെൽകൃഷി ചെയ്യും അല്ലെ? വീണ്ടും
1: പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നെൽകൃഷി ചെയ്യും.
0: അത് ശരി. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ കുഞ്ഞുഞ്ഞാണോ കൾച്ചറാണോ നല്ല നെല്ല്?
1: കുഞ്ഞുഞ്ഞിന് കുറച്ച് ഒരു മുരുമുരുന്നുണ്ട്. ഈ കൃഷിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. വെള്ളപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ പറ്റും.
0: അപ്പൊ കൾച്ചറിനെക്കാണി നല്ലത് കുഞ്ഞുഞ്ഞാണെന്നാണോ പറയുന്നത്?
1: അല്ല, കൾച്ചർ നല്ലത്, പക്ഷെ കുഞ്ഞുഞ്ഞിനെ ഇങ്ങനെ അതുകൊണ്ട് മൂപ്പ് കുറഞ്ഞതാക്കി. കൾച്ചറിന് 120, ഇത് 110.
0: ഓഹോ, അപ്പൊ വെള്ളമുള്ള സമയത്ത് കൾച്ചർ തടും. ഓക്കെ, നിങ്ങള് ഈ നെല്ല് വിപണനത്തിനുണ്ടോ?
1: വിപണനത്തിന് ഞാൻ കൊടുക്കില്ല, ആവശ്യം
0: നടക്കലും
1: ചോദിച്ചാലും കൊടുക്കും.
0: വേറെന്താണ് കൃഷി ചെയ്യുന്നത് പറഞ്ഞോളൂ. ഒന്ന്
1: പയർ ചെയ്യുന്നുണ്ട്.
0: പയർ കൊറേ ഉണ്ടോ? പൊട്ടപ്പയറാണോ?
1: വള്ളിപ്പയർ.
0: എന്താണ് അങ്ങോട്ടുണ്ട്?
1: അത് രണ്ടര മാസം കഴിഞ്ഞ പയർ കുറച്ചുകൊണ്ടിരുന്നു.
0: അതെയോ, വിളവെടുത്ത് കഴിഞ്ഞതാണോ?
1: തീർന്നു, കുറച്ച് അതിലേ ഇതിലേ ഉള്ളു.
0: അതെയോ,
1: ബാക്കിയൊക്കെ തീർന്നു.
0: നിറയെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ് വിപണനം ചെയ്തത്?
1: കേളകം ടൗണിൽ.
0: നല്ല വില കിട്ടാറുണ്ടോ ഇതിനൊക്കെ?
1: 55 രൂപ വില കിട്ടുന്നുണ്ട്.
0: ഇതെങ്ങനെയാണ് നിങ്ങൾ പയറെങ്ങനെയാണ് നടുന്ന രീതി ഒന്ന് പറയാമോ?
1: നടുന്നത് ആദ്യം തട എടുക്കും, കിളച്ചിട്ട് അതില് കുമ്മായിട്ട് ഒരു 8 ദിവസം അല്ലെ 10 ദിവസം അതിന്റെ വെള്ളം ഒഴിച്ചൊന്ന് ഇതാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പയറ് നടുന്നത്.
0: ശരി, നല്ല നീളമുള്ള പയറാണ് അല്ലേ? അപ്പൊ ഇതിന്റെ വിത്ത് നിങ്ങൾ ഇതിന്റെ അകത്ത് തന്നെ എടുക്കാറാണോ അല്ലെങ്കിൽ ഇതിൽ തന്നെ എടുക്കും?
1: വിത്ത് ഞാൻ എടുത്തു വെച്ചു.
0: വെച്ചു അല്ലെ? അത് ഫസ്റ്റ് തന്നെ എടുത്തു വെക്കുവോ?
1: ഫസ്റ്റിലല്ല, ഒരു നല്ല വിളവ് വരുമ്പോ ആ സമയത്ത് എടുക്കുന്നത്.
0: അത് ശരി.
1: ശരിക്കും പഴുത്ത് കഴിയുമ്പോ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചോ ഉണക്കി എടുക്കും.
0: അത് ശരി. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയുന്നത് നല്ല വിത്താണ് നല്ല പയറാണ്?
1: നല്ല പയർ
0: കാണുമ്പോൾ തിരിയല്ലേ? അത് എക്സ്പീരിയൻസ് നിങ്ങളുടെ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അല്ലെ? നിങ്ങൾ പാരമ്പര്യ കർഷകനാണോ?
1: അതെ അതെ.
0: ആണല്ലേ. ഇതിപ്പം കിലോ പയറിന് എത്ര കിട്ടിയിട്ട് നിങ്ങൾക്ക്?
1: 55 രൂപ വില കിട്ടുന്നുണ്ട്.
0: ഇവിടെ കേളകത്തന്നെ
1: കൊടുക്കുന്നത്?
0: ഒരു മതില് കെട്ടിയതുപോലെയാണ് പയർ നട്ടിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ ഒരു തടത്തില് എന്തൊക്കെയാണ് നിങ്ങൾ ഇട്ടിട്ടുള്ളത്?
1: ചാണകം ഇടും, എല്ലുപൊടി ഇടും, പിന്നെ വേപ്പ് മണ്ണാക്ക്.
0: എത്ര തൈ നട്ടിട്ടുണ്ടാവും ഒരു തടത്തിൽ?
1: 4 എണ്ണം.
0: 4
1: ചിലപ്പോ 5 ഒക്കെ നടും. അതില് ചിലപ്പം മുളയ്ക്കാൻ മോശമുള്ളത് പറിച്ചുകളയും.
0: അത് ശരി.
1: മുളയില് കിളുത്ത് വരുമ്പോ പറിച്ചു കളയും.
0: ഇനിയിപ്പോ ഇത് പറിച്ചു കളയാറായി അല്ലെ? ഏകദേശം ഒക്കെ വിളവെടുത്ത് കഴിഞ്ഞു.
1: ഇല്ല, ഒന്നും കൂടെ ചാണകം കലക്കി ഒഴിച്ചു നോക്കും.
0: ഇനി തിരിവ് വരുന്നുണ്ടെങ്കിൽ,
1: പൂ വരുവാണെങ്കിൽ കുറച്ചു ദിവസം നമ്മുടെ കായ കിട്ടും.
0: കായ കിട്ടും അല്ലേ? ഓക്കെ. ഇതിപ്പോ എത്രയായി ഇത് സംഭവം?
1: ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ട് 2.5 മാസം കഴിഞ്ഞു.
0: ഓ, അത് ശരി.
1: അപ്പൊ 3 മാസത്തിന് മേലെയായി.
0: ഈ മാവൊക്കെ നിങ്ങളതാണോ?
1: അതെ അതെ.
0: പ്ലാവ്, മാവ് ഇതൊക്കെ നിരത്തി ഇതുവരെയാണോ നിങ്ങളുടെ സ്ഥലം? അപ്പൊ അതിരിന് വെച്ചിട്ടുണ്ട് അല്ലെ? പ്ലാവ്, മാവ്. പ്ലാവൊക്കെ എന്തെങ്കിലും വെറൈറ്റി പ്ലാവ് ആണോ?
1: മറ്റേ
0: വിയറ്റ്നാമേലിയാണോ?
1: അതുണ്ട്, ഇവിടെ വരണുണ്ട്, പിന്നെ അപ്പുറത്തുണ്ടോ?
0: ഇതിനപ്പുറം എന്താണത്?
1: അപ്പുറം പറമ്പ് അങ്ങോട്ടൊക്കെയുള്ള.
0: നിങ്ങൾ തന്നെയാണോ?
1: അവിടെ പച്ചക്കറി ഉണ്ട്, കോളിഫ്ലവർ, വഴുതന,
0: പിന്നെ
1: വെണ്ടയുണ്ട്, ചീര ഉണ്ടായിരുന്നു, പിന്നെ വാഴ.
0: ഇതിന് നടുക്ക് കുളം കാണുന്നുണ്ട് അല്ലെ? ഈ കുളം ഇതിൽ നിന്നാണ് നിങ്ങൾ ജലസേചനം ചെയ്യുന്നത്?
1: അല്ല, വേറൊരു കുളം ഉണ്ട്, അതിൽ നിന്നാണ് വെള്ളം.
0: ഈ വാഴയൊക്കെ നട്ടിരിക്കുന്നത് ടിഷ്യൂ കൾച്ചർ ആണിത്?
1: അല്ലല്ല.
0: എന്ത് തരം വാഴയാണ്?
1: മഞ്ചേരി കുളം.
0: മഞ്ചേരി കുളന്നാണല്ലേ?
1: അങ്ങനെ പറഞ്ഞ മേടിച്ചത്. ഇനിയിപ്പോ
0: ഇതൊക്കെ അതാണ് അല്ലെ നിരത്തി നട്ടിരിക്കുന്നത്? ഇത് എത്ര വാഴ ഉണ്ടാവും?
1: ഇത് 40 എണ്ണം.
0: 40 എണ്ണം ഉണ്ടല്ലേ. ഓക്കെ, ഇത് സ്വന്തം സ്ഥലം തന്നെയല്ലേ?
1: ഞാൻ അപ്പുറം ചെറുപയറിട്ടിട്ടുണ്ട്.
0: ചെറുപയറ്റുണ്ടോ?
1: ഇല്ല, കായ്ച്ചിട്ടില്ല.
0: എത്ര വർഷമായി നട്ടിട്ട്?
1: അതിപ്പോ 2-ാമത്തെ വർഷം.
0: 2 വർഷമായി ഇതോ?
1: ഇത് ഞാൻ അമ്പലവയലിൽ നിന്ന് കൊണ്ടുവന്നൊരു ലാവാണ്.
0: നല്ല ഭംഗിയായിട്ട്
1: കായ്ച്ചിട്ടില്ല. വലിയ ചക്കയാന്ന് പറഞ്ഞിട്ട് വാങ്ങിയതോ അവിടെ കണ്ടിട്ട്.
0: ശ്രീനിവാസ, ഈ

0: എത്ര വർഷമായി കൃഷിയിൽ എന്ന് പറഞ്ഞത്?
1: ഞാൻ 15 വയസ്സായപ്പോ 15 അല്ല, ചെറുതിൽ തൊട്ട് കണ്ണാരി തോട്ടം കൃഷി.
0: ഇപ്പൊ
1: 63 വയസ്സായി
0: അല്ലേ. അപ്പൊ ഇതെന്താണ് നട്ടിരിക്കുന്നത്? ഓ, ചെറുപയർ. അപ്പൊ ഇത് മാറ്റി നടണ്ടേ?
1: വേണ്ട, ഇത് ഇനി അങ്ങനെ പൊന്തിട്ട് നമ്മൾക്ക് ചെറുപയറാകുമ്പോ പറിച്ചെടുക്കാം.
0: പറിച്ചെടുക്കാം. അത് അവിടെ ഒക്കെ
1: നട്ടിട്ടുണ്ടല്ലേ?
0: അപ്പൊ ഇതിങ്ങനെ വിതറിയാ മതി അല്ലേ?
1: ആ, നമ്മള് കളച്ചിട്ട് വന്നിട്ട് നനച്ചു കൊടുക്കും.
0: ഓ ഓ ഓ ഓ, പുൽകൃഷി ഉണ്ടല്ലേ, അതെന്താണ്? CO3 വേറെന്താണ്? CO3 അല്ലേ മറ്റേത്?
1: ആ, CO3
0: മറ്റേ. ഇവിടെ എന്താ വേറെന്താ ഉള്ളത്?
1: വഴുതന, കോളിഫ്ലവർ, പിന്നെ മുളകുണ്ട്.
0: മുളകുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ ഇതിനൊക്കെ വളം കാലിവളം മാത്രമാണ്?
1: ഞാൻ പച്ചക്കറി പിന്നെ പിണ്ണാക്കും, ചാണകവും, പിന്നെ വേപ്പുപിണ്ണാക്കും, പിന്നെ ചെറാമീനും കൂടെ പുളിപ്പിച്ച് വെച്ചിട്ട് 7 ദിവസം കഴിയുമ്പോ ഒഴിക്കലാം.
0: അത് ശരി. ഓക്കെ,
1: വേണ്ട.
0: ആ, വണ്ടിയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു തോന്നുന്നല്ലേ. അപ്പൊ ഇത്രയും കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലേ. ഇതിപ്പോ ചെറുപയറാണല്ലേ. ചെറുപയർ എത്ര കൊണ്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും?
1: ചെറുപയർ 40 ദിവസം ആകുമ്പോഴത്തേക്കാവും.
0: അതെയാ? ഇതിപ്പോ പയറാണ് നട്ടിരിക്കുന്നത് ഇവിടെ?
1: ഇത് പയറാ.
0: പയറിന്, പയറിന് കെട്ടിക്കൊടുത്താണ് ഈ വേലി അല്ലേ.
1: പിന്നെ കപ്പ ഉണ്ടായിരുന്നു.
0: കപ്പ എവിടെ? എന്ത് കപ്പയാണ്?
1: സിലോൺ കപ്പ. മാവുണ്ട്, അങ്ങോട്ട് മാവൊക്കെ ഉണ്ട്. മാവിന്റെ പേരെനിക്കറിയില്ല.
0: വലിയ മാവാണോ അത്?
1: അത് വലുതാ. ഇപ്രാവശ്യം
0: ഇതെല്ലാം കാസർഗോഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത്.
1: ഒരു 100 കവുങ്ങുണ്ട് ചെറുത് വെച്ചേക്കുന്നത്.
0: എത്രയാ വെച്ചിട്ട് ഇപ്പൊ?
1: അത് 1 വർഷമായി.
0: പിന്നെ
1: അതില് 50 എണ്ണം ഇത്രയുള്ളത്, പിന്നെ 50 എണ്ണം ചെറുതാ.
0: ശരി. ഓക്കെ. പിന്നെ പശു ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ?
1: പശു ഒരെണ്ണമുണ്ട്.
0: ഒരെണ്ണമുള്ള അത് ഏത് തരമാണ്? HF ആണ് അല്ലെ. പാല് കിട്ടുമല്ലോ അറിയല്ലേ.
1: അത് ഇല്ല, കുത്തി വെക്കാനായിട്ട്.
0: അതെയാ? ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലും വെച്ചിട്ടുണ്ട്
1: ഇവിടെ? പേരയുണ്ട്. ഇത് പേര.
0: പേര കുറെ തൈ ഉണ്ടെന്നു അല്ലേ. അത് സാധാരണ പേരയാണ് അല്ലെങ്കിൽ ഉള്ളില് ഉള്ളിൽ ചുവപ്പുള്ളതാണ്. പിന്നെ
1: മാതള നാരകം, അത് ചെറുതാ.
0: ആ, ശരി.
1: പിന്നെ നാരക, ചെറുനാരകം.
0: ചെറുനാരങ്ങ ഏതാണ്? അപ്പൊ 2 ചെറുനാരങ്ങ അല്ലേ. ചെറുനാരങ്ങ നിങ്ങൾ കൊടുക്കാറുണ്ടോ? അത് പുറത്ത്
1: 2, 3, 4 എണ്ണം ചെറുനാരകം.
0: 4 ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഈ ചെറുനാരങ്ങ
1: വിപണനത്തിന് കൊടുക്കില്ല? നമ്മൾ സ്വന്തം ആവശ്യം എടുക്കും.
0: അതിന് അറിയണ്ടാവുമ്പോ പിന്നെ വിപണനത്തിന് കൊടുത്തൂടെ?
1: അതുപോലെ ആയിട്ടില്ല, 10-40 എണ്ണം ഒക്കെ ഉണ്ടായി. പാഷൻ ഫ്രൂട്ട്.
0: എന്ത് തരാണത്?
1: അത് മഞ്ഞ കളറുള്ള 2 എണ്ണം സൈസ് ഉണ്ട്. ഒരു ചുമന്നതും ഉണ്ടായിരുന്നു, അത് എന്തോ ഇതായി. പിന്നെ
0: അത് വിപണനത്തിന് കൊടുക്കാറുണ്ട് നിങ്ങള്?
1: ഇല്ല, അതൊക്കെ നമ്മള് കഴിക്കും.
0: തുറുമാമ്പഴല്ലേ.
1: പിന്നെ പൈനാപ്പിള്.
0: പൈനാപ്പിള് കുറെ ഉണ്ടോ?
1: ആ, പൈനാപ്പിള് കുറെ ഇങ്ങനെ വെച്ചു. പിന്നെ ഇത് മുരിങ്ങ. കൃഷിയാണ് മെയിൻ തൊഴിലിപ്പം, അതുകൊണ്ട് പിള്ളേരൊക്കെ പഠിപ്പിച്ചു.
0: കൃഷിയിലൂടെയുള്ള വരുമാനം കൊണ്ടാണ് കുട്ടികളെയൊക്കെ പഠിപ്പിച്ചതും. ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു കുട്ടികൾ?
1: കുട്ടികള് ഒരാള് BHMS കഴിഞ്ഞു, ഇപ്പൊ PG കഴിഞ്ഞിരിക്കോ. PG എന്ന
0: മോനാണോ മോളാണോ?
1: 2 മോളാ.
0: പിന്നെ 2-ാമത്തെ മോൾ എന്താ ചെയ്യുന്നു?
1: 2-ാമത്തെ BTech കഴിഞ്ഞു.
0: അപ്പൊ എല്ലാ മക്കളെയും നല്ല നിലയിൽ എത്തിച്ചിട്ടുണ്ട് അല്ലെ. എന്തുകൊണ്ടും ശ്രീനിവാസേട്ടന് അഭിമാനിക്കാം അല്ലെ. ഈ കൃഷിപ്പണിയിലൂടെയാണ് മക്കളെ ഒരു നല്ല നിലയിൽ പഠിപ്പിച്ച് വലിയൊരു ഉദ്യോഗസ്ഥയാക്കിയിട്ടുള്ളത് അല്ലെ. നല്ലൊരു വിദ്യാഭ്യാസം തന്നെയല്ലേ നൽകിയിട്ടുള്ളത്. എല്ലാത്തിനും വൈഫ് കൂടെ തന്നെയുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തെങ്കിലും പുതുതായിട്ട് ഒന്നും കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ?
1: കുറച്ച് സ്ഥലം കാലി ഉണ്ടായില്ലേ, എന്താ ചെയ്യണം? കൊക്കോ വെക്കണമെന്നുണ്ട്.
0: കൊക്കോ വെക്കണമെന്നുണ്ട് അല്ലേ.
1: പിന്നെ മഞ്ഞള് ചെയ്യുന്നുണ്ട്, ഇഞ്ചി ചെയ്യുന്നുണ്ട്.
0: അതെവിടെയാണ് ചെയ്യുന്നത്?
1: അങ്ങോട്ടാ.
0: അതെയാ? അത് കുറെ സ്ഥലത്തുണ്ടോ മഞ്ഞൾ ഇഞ്ചി ഒക്കെ?
1: ആ, മഞ്ഞള് കുറച്ചുണ്ടായിരുന്നു. ഇഞ്ചി പ്രാവശ്യം കേടായി.
0: അതെയാ?
1: ഒരു മഞ്ഞ നിറം വന്നിട്ട്.
0: അതെന്താ അങ്ങനെ?
1: അതെ, എല്ലായിടത്തും പോയി. കർണാടകയില് പോയി, തമിഴ്നാട്ടില് പോയി, കേരളത്തില് എല്ലായിടത്തും പോയിട്ടുണ്ട്.
0: അതെയാ? അപ്പൊ പൊതുവായിട്ട് വന്ന ഒരു രോഗമാണല്ലേ.
1: അതെ അതെ.
0: ഈ മഞ്ഞൾ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? പൊടിച്ചിട്ടാണോ?
1: മഞ്ഞള് നമ്മള് പച്ചക്ക് അരിഞ്ഞിട്ടിട്ട് പൊടിക്കും.
0: പുഴുങ്ങില്ല?
1: ഇല്ല, പുഴുങ്ങാണ്ടേ. അപ്പൊ ഗുണം കൂടുതൽ
0: കൂടുതൽ കിട്ടും അല്ലേ. പുഴുങ്ങാണ്ട് പച്ചക്ക് അരിഞ്ഞ് ഉണക്കിയിട്ട് പൊടിക്കലാണ്. മഞ്ഞൾ പൊടിച്ചിട്ടാണോ കൊടുക്കാറ്?
1: ആ, മഞ്ഞൾ പൊടിച്ചിട്ടാ കൊടുക്കാറ്.
0: വിപണനത്തിന് ഉണ്ടാവും അല്ലേ.
1: കിലോയ്ക്ക് 300 രൂപ വരെ. പിന്നെ കൂർക്ക ചെയ്യലുണ്ട്.
0: അതെത്ര സ്ഥലത്തുണ്ട്?
1: അത് നമ്മള് മഴക്കാലത്ത് ചെയ്യുന്ന 3 മാസം ആകുമ്പോഴത്തേക്ക് വിളവാകും.
0: 3 മാസം കൊണ്ട് വിളവെടുക്കാനാവും. അത് ഇത് ഇവിടെ കേരളത്തിനാണോ കൊടുക്കാറ്?
1: ആ, പിന്നെ റബ്ബറൊക്കെ വെട്ടുന്ന ഞാൻ സ്വന്തമാണ്.
0: റബ്ബർ എത്രയുണ്ട്? കുറയുണ്ടോ?
1: ഇല്ല, 90 എണ്ണുള്ളൂ.
0: 90 എണ്ണം. ആ, നിങ്ങൾ തന്നെയാണ് വെട്ടാറല്ലേ? ഷീറ്റ് അടിക്കുന്നൊക്കെ നിങ്ങൾ തന്നെയാണോ?
1: ആ, ഷീറ്റ് അടിക്കുന്ന അവിടെ മിഷീൻ ഉണ്ട്, സ്വന്തം അടിക്കുവോ?
0: ആ, ശരി.
1: 2 ദിവസം വീട്ടാണ് റബ്ബർ വെട്ടുന്നത്. ഇന്നത്തെ വെട്ടിക്കഴിഞ്ഞാൽ 2 ദിവസം വെട്ടുകയല്ല, പിന്നെ അടുത്ത
0: ദിവസം
1: വെട്ടൂല. വ്യാഴാഴ്ച
0: 2 ദിവസം കൂടിയിട്ടാണ് വെട്ടുന്നത് അല്ലേ. മരുന്നൊന്നും തേക്കാറില്ലല്ലോ? അതിന്
1: മരുന്ന് തേക്കും.
0: എന്ത് മരുന്ന തേക്കാറ്?
1: എത്തിഫോൺ.
0: എത്തിഫോൺ തേക്കാറുണ്ട്. എത്തിഫോൺ തേച്ച് കഴിഞ്ഞാല് മരം വേഗം പോയി പോവോ?
1: ഇല്ല, മരത്തിന് അത് റബ്ബർ ബോർഡ് ശുപാർശ ചെയ്ത മരുന്ന്.
0: ശരി,
1: മരത്തിന് ഒരു കുഴപ്പമില്ല.
0: എത്ര കൂടിയിട്ടാണ് നിങ്ങൾ മരുന്ന് തേക്കുന്നത്?
1: 3 മാസത്തിലൊരിക്കലും തേക്കാം, പിന്നെ അടുത്ത വീണ്ടും 3 മാസമാകുമ്പോൾ വീണ്ടും തേക്കാം. അങ്ങനെ 3 പ്രാവശ്യം തേക്കാം. മഴക്കാലത്ത് അപ്പൊ പ്ലാസ്റ്റിക് ഇടും.
0: അത് ശരി,
1: പ്ലാസ്റ്റിക് ഇട്ടിട്ട് വെട്ടും. അവിടെ പിന്നെ അവിടുന്ന് പൈപ്പ് ഞാൻ കുളത്തിൽ നിന്ന് വെറുതെ ഇട്ടിട്ട് വെള്ളം അടിക്കില്ല, മോട്ടറൊന്നും വെച്ചിട്ടില്ല.
0: അങ്ങനെ വരുമോ വെള്ളം? മലക്കുന്ന് വരുന്നതാണോ?
1: കുറച്ച് പൊക്കത്തില്ല അവിടെ ഉള്ള സ്ഥലം.
0: അത് ശരി,
1: അവിടെയാണ് കശുമാവ് വെച്ചിട്ടുള്ളത്. 81
0: കശുമാവുണ്ട്. എന്ത് തരാണത്?
1: അത് പന്നിയാമല കശുമാവ്.
0: പന്നിയാമല വലുതാണ്, കുറെ വിളവെടുക്കാറുണ്ടോ?
1: അതിപ്പോ

0: അത് ശരി. അപ്പൊ ഇപ്പൊ വിളവെടുക്കാൻ തുടങ്ങിയിട്ടില്ല. എത്രയായിരുന്നു വെച്ചിട്ട്?
1: ഒരു കൊല്ലം കഴിഞ്ഞു. കർക്കിടായപ്പോ ഒരു കൊല്ലം കഴിഞ്ഞു. അടുത്ത കർക്കിടക ആകുമ്പോ രണ്ടു കൊല്ലം കഴിഞ്ഞു.
0: ഓക്കെ. അപ്പൊ ഈ ജലസേചനം അവിടെ നിന്നുള്ള കുളത്തിൽ നിന്നാണ് എല്ലാത്തിനും ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിങ്ങത്തോളം എത്തും വെള്ളം?
1: ഇവിടെ പൈപ്പിൽ വരും.
0: ഓക്കെ. ജലസേചനത്തിന് ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല അല്ലെ?
1: ഇല്ല. ആദ്യം ഞാൻ വെള്ളത്തിന് വേണ്ടി അവിടെ കുളം കുത്തിയത്.
0: അവിടെ ഒരു കുളം കണ്ടു.
1: ആ, അത് കുത്തിയത്. അത് ഒരാൾ താഴ്ചയുണ്ട്.
0: ആണോ? ശരി.
1: അത് കഴിഞ്ഞിട്ട് വഴി വെട്ടി ഇപ്പൊ കുത്തിയതാ. അത് കഴിഞ്ഞപ്പോ പിന്നെ അവിടെ റബ്ബർ ഉണ്ടായിരുന്നു. അവിടെ അതിന് അത് മുറിച്ചാണ്. രണ്ടേക്കർ ഉണ്ടായിരുന്നു, അത് മുറിച്ചിട്ടാണ് ഇപ്പൊ കശുമാവ് വെച്ചത്. ഒരേക്കറിൽ
0: ഇനി
1: ബാക്കി ഒരേക്കർ കിടക്കുന്നത്. ഒരേക്കറില്ല, 90 സെന്റ്.
0: അതിലിപ്പോ കൊക്കോ വെക്കാൻ വേണ്ടിട്ട്
1: അടുത്ത മഴയിൽ
0: നടക്കട്ടെ, എല്ലാം ഭംഗിയായിട്ട് വരട്ടെ.
1: മറ്റേ ഇന്ദ്രമംഗളം കൗമുദയും വെക്കണം എന്നുണ്ട്.
0: അതെ, എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആകാശവാണിയോട് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവെച്ച ശ്രീനിവാസ് ചേട്ടന് എല്ലാവിധ ആശംസകളും. പൂർണ്ണാരോഗ്യത്തോടുകൂടെ തന്നെ ഇനിയും ഈ കൃഷിയുമായിട്ട് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കേലകം മൂർച്ചിലക്കാട്ട് എന്ന പ്രദേശത്തെ ശ്രീ എ എൻ ശ്രീനിവാസിന്റെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഹരിതവീഥിയിൽ ഇനി മൊകേരി വെസ്റ്റ് പള്ളിയായിയിലുള്ള ശ്രീ പി എൻ ശ്രീദാസൻ മാസ്റ്ററുടെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം. മൊകേരി പഞ്ചായത്തിലെ വെസ്റ്റ് പള്ളിയായി എന്ന സ്ഥലത്തെ പി എൻ ശ്രീദാസൻ എന്ന ഒരു റിട്ടയർഡ് ടീച്ചറുടെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. സാറിന്റെ അടുത്ത് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ കാർഷിക വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് ഈ കൃഷിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? 72-ാമത്തെ വയസ്സിലാണ് എത്തി നിൽക്കുന്നത് അല്ലെ? ഇത്രയും വയസ്സിനിടയിൽ നിങ്ങൾ ഈ കാർഷിക ജീവിതം, അതായത് നമ്മളിപ്പം മാഷായിരുന്നു അല്ലെ, സ്കൂൾ മാഷായിരുന്നു, അതിനിടയിലും ഈ കൃഷിപ്പണി ഉണ്ടായിരുന്നോ?
2: നമ്മുടെ കാർഷിക കുടുംബത്തിൽ പെട്ടതാണ്. അധ്യാപകനായിരുന്നു, അച്ഛന് കൃഷിപ്പണി. അടുത്ത കാളകൂട്ടലല്ലോ, അച്ഛനറിയാം. അപ്പം കുറച്ച് കൃഷിക്കെല്ലാം കുറച്ച് വിഷമാണ്. കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട്
0: ഇവിടെയുണ്ട്.
2: നമുക്ക് ഇപ്രാവശ്യം ഒന്നും കിഴങ്ങൊന്നും
0: കിട്ടിയിട്ടില്ല.
2: എനിക്ക് നെറ്റ് കൊണ്ടിരുന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ പൈപ്പ് കിട്ടാണ്ട് കുറച്ച് താമസം ഉണ്ടായി പോയി. ഇപ്പം കിട്ടും. ഇതുവരെ നമുക്ക് നല്ലൊരു വിവരം കിട്ടിയതേനു. നമ്മളിത് ടാങ്കിയെല്ലാം വെച്ചിട്ട് വെള്ളം കോരും, പച്ചക്കറി നടും, പിന്നെ വാഴ വെക്കും, ഇടവെളിയായിട്ട് പിന്നെ കുറച്ച് കഴുങ്ങു വെക്കും. ഇത് നമ്മള് കൃഷിഭവൻ തന്നതായിരുന്നു. നമ്മളെ ഓഫീസർ കൃഷിഭവൻ, അവര് നല്ല സഹായമായിരുന്നു. സുനിൽകുമാർ സാറ് അയാൾ പോയി. ഇപ്പോഴത്തേക്കും പുതിയ പരിചയപ്പെടുകയും കഴിഞ്ഞിട്ടില്ല.
0: അല്ല, ഇപ്പം പിന്നെ റിട്ടയർഡ് ടീച്ചറാണെന്ന് പറഞ്ഞു അല്ലെ, 72 വയസ്സായി. അപ്പം ഈ ആ ജോലിക്കിടയിലും എങ്ങനെ സമയം കണ്ടെത്തുന്നത്?
2: സമയവും ഞാൻ ഒരു ഹെഡ്മാസ്റ്ററായിരുന്നു കുറെ കാലം. ചമ്പാട്, ചമ്പാട് ചുക്ല സബ് ജില്ലയിലെ ചമ്പാട് കൊടുക്കണമെന്ന് അധ്യാപനായിരുന്നു. രാവിലെ എഴുന്നേൽക്കും, ഒരു 6:30 എഴുന്നേറ്റ് വന്ന് ഒരു 7:30-8 വരെ ജോലി ചെയ്യും, എന്നിട്ട് സ്കൂളിലേക്ക് പോകും. പിന്നെ ഒഴിവ് സമയത്തെല്ലാം വയലിൽ കഴിയുന്ന വയലിൽ കൃഷി ചെയ്യും, സ്വന്തമായിട്ട് ചെയ്യും.
0: കുറച്ച് വളരെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ
2: ചെയ്യും, കുറച്ച് സമയം.
0: എത്ര മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്?
2: അന്നേരം 4:30 എഴുന്നേൽക്കും. എന്ന് വെച്ചാൽ രാവിലെ പശു കറന്നിട്ട് പാല് കൊണ്ടു കൊടുക്കണം സാറിന്റെ സൊസൈറ്റിയിൽ. എന്നിട്ട് അതിന്റെ പരിചരണം എല്ലാം കഴിഞ്ഞിട്ട് ഒരു 6:30-7 വയലെത്തു. എന്നിട്ട് 8:00-7:30 വരെ വയലിൽ തന്നെ.
0: അതിനുശേഷം സ്കൂളിൽ പോകാം.
2: പിന്നെ സ്കൂളിലത്തെ പ്രവർത്തനമായി. അത് ഒരു 5:30 വരെ അടിയെത്തു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വയലിൽ വരും. പിന്നെ ശനി ഞായറും മറ്റുള്ള ഒഴിവുള്ള സമയത്തെല്ലാം പോകും.
0: നേരത്തെ അച്ഛനുള്ള
2: അച്ഛൻ അച്ഛന്റെ പരിചയമായി. നമ്മൾ അച്ഛനൊക്കെ നമ്മൾ
0: ചെയ്യും.
2: അച്ഛൻ അധ്യാപകനായിരുന്നു. അച്ഛനും അധ്യാപകന പാരമ്പര്യമായിട്ട് കൃഷിപ്പണി കുടുംബം.
0: അതെ,
2: കൃഷി. നമ്മൾ അച്ഛൻ പഠിപ്പിച്ച് നമുക്ക് ഇപ്പം ഉപകാരത്തിലെത്തി. അല്ലെങ്കിൽ കഴിയില്ലല്ലോ.
0: പഴയ ഒരു കൃഷി രീതി ഒന്ന് പറയാമോ?
2: പഴയ കൃഷി സാധാരണ നമ്മള് കന്ന് വെച്ച് ആദ്യം അവര് തടം എടുക്കും. തടം ലേശം ഉണക്കും. ഉണക്കും, ഉണക്കി ഉണക്കി കഴിഞ്ഞാൽ നല്ല വ്യത്യാസം. പിന്നെ കുമ്മായിടും. കുമ്മായിട്ട് വഴക്കന്ന് വെക്കും. വഴക്കന്ന് വെച്ചിട്ട് അടിവെള്ളൽ ഇടും. കുമ്മായിട്ട് കുറച്ച് സമയം വേണമല്ലോ, ഒരു 1 ആഴ്ച വേണമല്ലോ. അതിനുശേഷം അടിവെള്ളൽ ഇടും.
0: എന്നിട്ട്
2: അടിവെള്ളം ചാണകപ്പൊടി ഇടും. പിന്നെ പുല്ല്, ഈ വേസ്റ്റ് പുല്ലിടും. പിന്നെ കുറച്ച് ഇതിടും. പിന്നെ വെല്ലുപൊടി ഇടും. അതെല്ലാം ഇട്ട് 2 ആഴ്ച കഴിഞ്ഞാല് പിന്നെ അവര് വെള്ളം നനക്കും.

0: രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് കൊത്തി മൂടുന്ന സമയത്ത് കുറച്ച് വെള്ളം ഇടും, എന്നിട്ട് കൊത്തി മൂടി ഇത് മൂടിയിട്ട് ആ ഇടവള്ളി ആയിട്ട് നമ്മൾ വെള്ളി ഇരുന്ന് ഇടും.
1: ആ സമയത്ത്
0: വെള്ളി ഇടും, ഒന്ന് കുറച്ച് പച്ചക്കറി നടും, പറങ്കി നടും, പിന്നെ വതിനി, അങ്ങനെ നമ്മളെ പച്ചക്കറി ആവശ്യത്തിന് നമ്മളെ വീട്ടിൽ ആവശ്യത്തിന് നമ്മൾ ഇതിരെ വാങ്ങില്ല. ഇപ്പം കുറച്ച് സമയമായില്ല പച്ചവെള്ളം വൃക്ഷം പോലെ ഉണ്ടാവും. ഇഞ്ചിയും മഞ്ഞളിയിൽ അടക്കം ഇടും. അത് നമ്മൾ ഒരു വരുവാനാ, ഇതുവരെ നല്ല വരുവാനേനു, നമ്മുടെ സ്കൂൾ ജീവിതം വരുവാനായിട്ട് നല്ലൊരു അമ്പത്തി ഭദ്രമായിട്ട് പോയതേനും. ഇപ്പൊ ഒരു കുറച്ച് സമയമായിട്ട് വയ്യാണ്ടായതല്ല പന്നിശല്യം, അപ്പം വയ്യാണ്ടായ വിഷമല്ല പന്നിശല്യം കൊണ്ട് തന്നെ. മറ്റേ നമ്മൾ ഈ സ്ഥലത്ത് ഒരു 100 ലക്ഷം റുപ്യന്റെ കിഴങ്ങ് ഉരിക്കും, വേനിക്കാലത്ത് വെള്ളം അടിക്കും, മഴക്കാലത്ത് വല്ല വേനിക്കാലത്ത് നമ്മൾ വെക്കുക, വേനിക്കാലത്ത് വെക്കുന്ന ഏറ്റവും നല്ല നല്ല ആറിയ മണ്ണിൽ വെക്കുന്ന ഇത് വെള്ളം നനക്കും,
1: വഴക്കം
0: നനക്കും, കൊള്ളിക്കും നനക്കും. അത് വണ്ണമാകുന്നപ്പോൾ ഏകദേശം 13-30 വരെ വെള്ളം
1: നിരക്കും.
0: പിന്നെ പിന്നെ ഒരു പ്രാവശ്യം കുറച്ച് വെള്ളവും വെച്ചിട്ട് പിന്നെ പെരുകും. 5-8 മാസം വേണേലും നമ്മൾ ഇടവിളക്ക കൂടുതൽ ചാൻസ്.
1: വളരുമ്പോഴേക്കും
0: കഴിയും, പിന്നെ നമുക്കൊരു ആഹാരമല്ലോ ഭക്ഷണമല്ലോ, അപ്പൊ അതല്ലേ വലിയ കൃഷി.
1: വിപണനം ഉണ്ടോ?
0: വിപണനം നമ്മൾ ആവശ്യക്കാർക്കെല്ലാം കൊടുക്കൂ,
1: ഫ്രീ ആയിട്ട് കൊടുക്കാറാണോ?
0: ഫ്രീ അല്ല, ആവശ്യക്കാർക്ക് ആവശ്യം വന്നിട്ട് മാർക്കറ്റ് വിലക്ക് കൊടുക്കൂ. അപ്പുറത്ത് നമ്മൾക്കൊരു കണ്ടുണ്ട്, അവിടെ കണ്ടു വെച്ചിട്ട് നമ്മളിപ്പം കുറച്ചിട്ട് കുറ്റിപ്പാരിട്ട് കുറ്റിപ്പാരിട്ടിട്ട് നമുക്ക് നല്ല വരുവാണ് കിട്ടിയത്. കുറ്റിപ്പാരി ഒരു കിലോ 70 രൂപ ഇട്ടു.
1: അതെവിടെയാണ്?
0: അത് അപ്പുറത്ത് അടയിൽ 14 സൈസ് സ്ഥലമുണ്ട്.
1: കന്ന് വെച്ചിട്ടുണ്ട്. ഈ കന്ന് എന്ത് തരം കന്നാണ്?
0: അത് സാധാ നേന്ത്ര കന്ന്, നേന്ത്രവഴ കന്ന്. അതിന് ഇന്നോ എന്ന് നമ്മള് നടക്കുന്ന തന്നെയാണ്. നമുക്കൊരു 15-18 കിലോ
1: കിട്ടും.
0: ഇപ്പൊ കുറച്ച് വണ്ടി ശല്യമുണ്ട് കഴിഞ്ഞ
1: പ്രാവശ്യം.
0: അതിന് നമ്മളൊരു നമ്മള് വന്നാലും എല്ലാം വന്നു കഴിഞ്ഞാല് എടുത്താ മതി, വണ്ടിനെ മാറ്റിയാ മതി.
1: അതെങ്ങനെയാണത്?
0: അത് നമ്മള് ഈ കൈയിൻ്റെ ഉള്ളിൽ കാണും, ഒരു ഒരു ദ്രാവം പോലെ കാണും. അത് കൈ ഒടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ മുട്ടയിട്ടുണ്ടാവും. അത് നമുക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നശിപ്പിക്കാം. അതല്ലേ കൃഷി പോകുന്ന എന്തോ ഒരു മരുന്ന് തന്നിന്, അത് കുരല് വെക്ക്.
1: മുന്നേ
0: മുമ്പായിരുന്നില്ല,
1: മുമ്പ് ഈ വണ്ടേയില്ല.
0: വണ്ടില്ല. പണ്ട് മുമ്പ് വളരെ കണ്ടുകാലത്ത് ഒരു 2 കറുപ്പന്ന ഒരു കുഴു ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല, ഇപ്പം കാണില്ല. പണ്ട് വന്നു കഴിഞ്ഞാല് കാമ്പിലുള്ളിൽ എത്തു, ഇങ്ങനെ കായ് ഒന്നാവില്ല, കൊല ഒന്നാവില്ല, കണ്ട വരെ ഉണ്ടാവില്ല, വിത്ത് വരെ ഉണ്ടാവില്ല.
1: ആ
0: സ്ഥിതിയില്ല. മറ്റേ നമ്മള് കണ്ടേ നമ്മള് വറുത്ത് കഴിക്കും, അതും കഴിക്കും കഴിയില്ല. ഇത് ഉണ്ടായി കഴിഞ്ഞാല്
1: സ്ഥിതി. ഈ കണ്ടത്തിലാണ് നട്ടിട്ടുള്ളത്?
0: നട്ടിട്ട് 2 ആഴ്ചയായി. അത് കൊത്തി മൂടി ഇനി കുറച്ച് നനക്കണ്ടേ, നനച്ച് ഇനി അതിലടക്ക് വെള്ളരി നടക്കണോ?
1: വെള്ളരി
0: 2 മാസം വേണ്ടാലോ, അത് കഴിഞ്ഞ് വെള്ളരി കുറച്ച് മാറ്റി തുറക്കും, വളയിലിട്ടിട്ട് പിന്നെ വെള്ളം.
1: ഇതാരാ ചെയ്യുന്നാരാണ്?
0: ജോലിക്കാർ. അതിനെ കുറച്ച് വന്നുമ്പോ ഞാൻ ചെയ്യലില്ല, ഇപ്പൊ കഴിയുന്നില്ല.
1: കഴിയുന്നില്ല അല്ലേ? അപ്പൊ ഇതിനിപ്പം ജോലിക്കാരെ വെച്ചിട്ട് നിങ്ങളെ മേൽനോട്ടത്തില് ചെയ്യും എല്ലാ രീതികളും നിങ്ങൾ
0: പറഞ്ഞു. അവർക്കും അറിയാം, ഏകദേശം കൃഷിപ്പണി ചെയ്ത് ശീലമുള്ള അവർക്കും കുറച്ച് സ്വന്തമായിട്ട് കൃഷിയിലുണ്ട്. പാട്ടത്തിനെടുത്തിട്ട് അവരും ചെയ്ത് ഇവരെല്ലാം കൃഷിക്കാരില്ല, അവര് പാട്ടത്തിനെടുത്ത് ചെയ്യുന്ന. അപ്പൊ അവർക്ക് നല്ല വശമുണ്ട്, നമ്മൾ അറിയാണ്ട് അറിയാം. അവര് നമ്മൾ ഇങ്ങോട്ട് പിടിക്കുക പാടം.
1: പുതിയ പുതിയ
0: നമ്മൾ കൃഷി ഭവനിൽ പോവും, നമ്മള് വിളിക്കും, മാസത്തിലും അല്ലെങ്കിൽ 2 മാസത്തിലും വിളിക്കും. വാഴക്കൃഷി പറ്റിയിട്ട് പോകും, മരച്ചിനെ പറ്റിയിട്ടും പച്ചക്കറിയെ പറ്റിയിട്ടും
1: പറയും.
0: നല്ല നല്ല പ്രോത്സാഹന മുസ്ലിംക്ക് പറയുന്നത് എപ്പോ വലിയ വരൂ. ഇതൊരു ടാങ്കി ഉണ്ട്, ഇതിന്റെ തേങ്ങിന്റെ നമ്മള് വെള്ളേരി കൊള്ളം
1: കോരും.
0: ഇത് ടാങ്കിയാ, ഇത്
1: വെള്ളേരിക്കാം,
0: മറ്റേ നേരിട്ടും കൊടുക്കും.
1: സ്പ്രിംഗ്ലർ അങ്ങനത്തെ ഒന്നും
0: അതില്ല, അത് തന്നെ ഒരു പരിപാടി ഉണ്ട് നമുക്ക്. അത് ഇപ്രാവശ്യം നെറ്റെല്ലാം കിട്ടിയിട്ട് വലിയ സാമ്പത്തികമായി പോയി. പച്ചനെറ്റ് കിട്ടിയിട്ടില്ല എനിക്ക്. നമ്മള് മറ്റേ ഇരുമ്പിൻ നെറ്റ് ഉണ്ട്, എറണാകുളത്ത് നിന്ന് വന്നിച്ച് ഇരുമ്പിൽ
1: കയറ്റും,
0: അത് ചെയ്ത് നോക്കണേ. അത്
1: ഫെൻസിങ് ചെയ്യാൻ വേണ്ടി
0: അതിൽ കാണാം നമ്മള് വെച്ചിട്ടുണ്ട്.
1: അതിന്
0: നമ്മക്ക് 10 രൂപയായി അതിന് മാത്രമായിട്ട്. പിന്നെ നമ്മളൊരു പോസ്റ്റ്
1: വാങ്ങി
0: ഒന്നും കിട്ടിയിട്ടില്ല. അത് പഞ്ചായത്തിൽ ഒരുപാട് ഉണ്ട്, നമ്മള് ദാസവനം
1: പറഞ്ഞിട്ട്
0: സാമ്പത്തിക സഹായം ചെയ്ത് തന്നിട്ട് നമ്മക്കും ചെയ്തിട്ട് അവര് അങ്ങനെ അവര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് കഴിയില്ല, ഇപ്പൊ ഞാൻ ഏകദേശം 10 രൂപ എടുത്ത് വേണ്ടി വരും. ഭദ്രമായിട്ട് ഒരു കൊല്ലമായിട്ട് നമ്മൾ ചെയ്യുക, നമ്മൾ സബ്സിഡി ചെറിയ ലോണാക്കിട്ട് എന്നിങ്ങനെ അവരെ പരിഗണിച്ച് അവര് വെച്ചിട്ട് വിശപ്പുറത്ത് വെച്ചിട്ട് ഇനി അവര് പാസ്സാക്കണല്ലോ. അങ്ങനെയല്ലേ സാധ്യം
1: കരിയാലോ
0: ഞാൻ പറയാണ്ടിരുന്നെ, ഇങ്ങനെയല്ലേ
1: പരിഗണന.
0: അപ്പൊ ഇല്ലെങ്കിൽ അടുത്ത കൊല്ലെങ്കിലും ആയിട്ട് പരിഗണിക്കാത്തവർ പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രോത്സാഹന അതുമായിട്ട് ഇതുമായിട്ട് ബന്ധമുള്ള ആള് തന്നെ.
1: അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പന്നീരുണ്ടാവില്ല,
0: പിന്നെ എല്ലാം കുത്തി ഇതെല്ലാം മാറ്റി പോയി കഴിഞ്ഞാൽ മണ്ണിര ഉണ്ടാവും.
1: ഈ വാഴ നിങ്ങളതാണ്?
0: അതാ ഈ വാഴ നമ്മളതാ.
1: ഇത് നാടൻ പണ്ടേയുള്ള വാഴ?
0: പണ്ടേയുള്ള. നമ്മൾ
1: കണ്ണ് എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്?
0: കണ്ണ് നമ്മള് അതിന്റെ ഉള്ളിൽ ഒരു പുഴു ഉണ്ടാവും, കുത്തുന്നവരെ അതിന് പുഴു പുഴു അങ്ങനെ അത് നീക്കി വെച്ചിട്ട് നമ്മള് എക്കോഡെക്സ് നോക്കും. അന്നേരം ആ പുഴു നശിച്ചു.

0: എന്നിട്ട് നമ്മൾ വെയിൽ തേച്ച് ഉണക്കും, മൂന്ന് ദിവസം വെയിൽ തേച്ച് ഉണക്കും, മൂന്ന് ദിവസം തണലത്ത് വെച്ച് ഉണക്കും, എന്നിട്ട് നടു. ഒരു പരിധി വരെ രക്ഷപ്പെട്ടു.
1: പിന്നെ
0: എല്ലാതൊന്നും കിട്ടൂല, കുറെ കണ്ണ് കിട്ടൂ. അത് നമ്മള് അതിന്റെ തണ്ടൊന്നും കൊത്തിക്കഴിഞ്ഞാല്

0: സംവരണം ഉണ്ടായിരുന്നു കിഴങ്ങ് കൊടുത്തിരുന്നു, ഇപ്പതില്ല. അന്നേരം നമുക്ക് നല്ല വില കിട്ടിയിരുന്നു. അവര് നിശ്ചയിക്കുന്ന വില പിന്നെ അവര് തൂക്കാലും കിട്ടിയില്ല. ഇവര് വന്നിട്ട് 1 kilo 500 അതിൽ അധികം എടുക്കും. അന്നേരം നമുക്ക് അതിനില്ല വെള്ളം ആരും പോകുന്നു പറഞ്ഞു പറയൂ. മറ്റൊരു അപ്പാടെ നമ്മള് തൂക്കിട്ട് കൊടുത്തു കഴിഞ്ഞാല് നല്ല പൈസ അതുകൊണ്ട് അതിന്റെ. പക്ഷെ ആ സംവരണം ഇപ്പൊ ഇല്ല.
1: ഇതില് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ നല്ല കാറ്റുണ്ടല്ലേ,
0: നല്ല
1: സുഖം.
0: സ്വന്തം
1: കൃഷിയിടത്തിൽ നമ്മള് ഇപ്പം മാഷ് നട്ട് നനച്ചുണ്ടാക്കിയാണല്ലോ.
0: അതിന്റെ വൈലി വരാതുകൊണ്ട് മാനസിക വിഷമം
1: അവിടെ
0: കിടക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് എല്ലാം എടുക്കും. അപ്പൊ കുറച്ച് ആട് പെയ്യുന്നുണ്ട്, എല്ലാം പുല്ലെല്ലാം
1: കൊടുക്കും.
0: ആടുണ്ട്, കുറച്ച് ചാണകം പോണേ, രണ്ടാട് രണ്ട് മൂന്നാളുണ്ടായിരുന്നു. അത് ഈ കാലിനെതിരെ കൊടുത്തു
1: കഴിഞ്ഞു.
0: മലബാരി ആയിരുന്നു, രണ്ട് പെൺകുട്ടികളാ. അതിനെ കുത്തി വെച്ചില്ലെങ്കിൽ ആകുമല്ലോ. വെള്ളം കാലസുഖമില്ലായിട്ട് വളർത്തിട്ട് പറയും. അവന് ചാണകം വേണല്ലോ. അപ്പൊ വെള്ളിയിരിക്കലും ചാണകം വേണം. ആട് ആടിന് അങ്ങനെ പരിചരം കുറയും.
1: പശുണ്ടോ? ഇല്ലല്ലോ.
0: ശീത്യമായ ഒരുപാട് ഉണ്ടല്ലോ. പശു അതില്ലാമ്പോ ശ്രീദാർശന്റെ പെൻഷനല്ലേ വെച്ച്. അതുണ്ട്, അതുണ്ട്. അതിപ്പം കിട്ടും. ഇപ്പൊ പശുല്ല. അല്ല, മുമ്പ് നമ്മൾ 5 കൊല്ലം കൃത്യമായി പാല അളന്നാ കിട്ടും. അങ്ങനെ അവര് വന്ന് നോക്കിയിട്ടും കൂടി. നമ്മളൊരു 10-25 കൊല്ലം നമ്മുടെ ചെറുപ്പത്തിലേ ഉണ്ട്.
1: പുരസ്കാരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്?
0: പുരസ്കാരം കുറച്ച് കൂടുതൽ പാലളന്നേന് കിട്ടും. മറ്റേ അങ്ങനെയുള്ളൊരു വലിയൊരു പ്രാദേശിക വെച്ചൊന്നുമില്ല. ഇവിടെയെല്ലാം പോയിട്ട് ഒരു പുരസ്കാരം കൂടുതൽ പാലളന്നു കഴിഞ്ഞാല് നല്ല നല്ല പശുവിലുണ്ട്. നമ്മൾ 5-10 പാലിന് നമ്മൾ കറക്കുന്ന പശുണ്ടായിരുന്നു. പിന്നെ അതെല്ലാവരും കൊടുത്ത് കഴിഞ്ഞാൽ അതൊരു അത് ഈ പറഞ്ഞോട് സംതൃപ്തിയാ. നമ്മള് വരുന്ന സ്കൂളിൽ പോയിട്ട് ആ സമയത്ത് കൃത്യമായിട്ടൊരു ഒരു ബഹുമാനുണ്ടാകും കരച്ചല്. അതിന് വയലിൽ നമ്മളിവിടുന്ന് വയലിൽ നിന്ന് ഏച്ചാ നമ്മള് സമയം കഴിഞ്ഞാൽ അങ്ങനെ കഴിയും. അതിവിടെ
1: കേൾക്കാം.
0: സ്കൂൾ കൊടുക്കും കുട്ടികൾക്ക് ഒരു ഇതല്ലേ. ഇപ്പഴും സ്കൂൾ കൊടുത്തന്നെ. നമ്മക്കൊരു വൈറ്റ് സ്കൂളുണ്ട്. നമ്മൾക്ക് അച്ഛൻ ആദ്യമായിട്ട് കിട്ടിയൊരു സ്കൂളുണ്ട്, മേനേജ് സ്കൂള്. അവിടെയും കൊടുക്കും, ഞാൻ നമ്മുടെ സ്കൂളിൽ കൊടുക്കും. അന്നേരം ഒഴിവില്ലാണ്ട് ഞാൻ ചമ്പാട്ട് പോയി ചെയ്യാറ്. അങ്ങനെ ആ ജീവിതം ഈ ജീവിതം നല്ല ജീവിതേനു. വെള്ളരി കൊടുക്കും, നമ്മളെ ആവശ്യത്തിന് മേച്ചിട്ട് കൊടുക്കും. വെള്ളരി വീട്ടിൽ കിട്ടുപോകില്ല, അതുകൊണ്ട് കൊടുക്കും.
1: വെള്ളരി പിന്നെ ഇങ്ങനെ നിലത്ത് അല്ലെങ്കിൽ കെട്ടിത്തൂക്കി കഴിഞ്ഞാല് കൊറേ മാസം.
0: പക്ഷെ പണ്ടെല്ലാം പാവുണ്ട് മച്ച് നേരത്തിന്റെ. ഇപ്പം പിന്നെല്ലാം വാർപ്പായതുകൊണ്ട് അത് അതാ കൊറേ കാര്യം. കാരണം കെട്ടുപോന്നെ നേരത്തെ നമ്മൾ കെട്ടിത്തൂക്കല്ലേ, നമ്മള് ചെറുപ്പത്തിൽ കെട്ടിത്തൂക്കല്ലേ. ഈ പാവിന്റെ കൊണ്ട് മരത്തിന്റെ പാവിന്റെ കൊണ്ട് കെട്ടിത്തൂക്കും. കെട്ടിത്തൂക്കിയ കുറേ വലിയ രീതിയിൽ രക്ഷപ്പെട്ടു. ഒരു കൊല്ലത്തി കഴിഞ്ഞാല് മഴയത്ത് നല്ല വിലയായിരിക്കും. 55 rupees 60 rupees ഒരു കിലോന് കിട്ടും. ഒരു വെള്ളരിക്ക് തന്നെ 100 rupees
1: കിട്ടും. അങ്ങോട്ടും വെക്കാൻ പാടില്ല, ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടുത്തെ
0: അനക്കാണ്ട് വെക്കണം. അങ്ങനെ ചെയ്യണ്ടപ്പോ
1: ഇവിടെ കപ്പ കൃഷി
0: ഇപ്പം വെച്ച് ഇനി ആണോ ഇപ്പൊ വെച്ച് വരുന്നുണ്ട്. ഇത് പഠിച്ചു വരുന്നുണ്ട്.
1: ഇതിപ്പോ എത്ര സ്ഥലത്തുണ്ട് കപ്പ നട്ടിട്ട്?
0: കപ്പ ഇപ്പം നമ്മൾക്ക് ഇവിടെ 37 cents സ്ഥലമുണ്ട്. അതില് നമ്മള് ഒരു 15 cents കപ്പയുണ്ടാവും, ബാക്കി വാഴയുണ്ടാവും. പിന്നെ തിരിച്ചു കുറച്ച് വെക്കുക. വാഴേന്റെ ഇടക്ക് ഇടവേള പറ്റൂ, മറ്റേ കുള്ളീന്റെ ഇടക്ക് പറ്റൂല, കപ്പേന്റെ ഇടക്ക് ഇടവേള പറ്റൂല. അത് ചോല ഉണ്ടാവില്ല, അതിന്റെ മറവുണ്ടാവില്ല, നന്നാവില്ല. വാഴക്ക് ഈ ഒഴിവുണ്ടാവും. ഈ ഒഴിവില് നമ്മള് വെക്കുക. വെണ്ട വെക്കൂ, പിന്നെ ഇത് ചീര ഇടും, പിന്നെ പറങ്കി ഇടും. അത് നമ്മൾ ആവശ്യത്തിനുണ്ട്. പക്ഷെ ഇപ്പം പിന്നെ ഞാൻ വരാതെ കൊണ്ട് നടക്കൂല.
1: അല്ല,
0: അതിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും കൊടുക്കും. അത് നമ്മള് മൂത്രമെല്ലാം കൊണ്ട് വയ്ക്കും, പശുവിന്റെ മൂത്രമെല്ലാം. അത് നമ്മള് വീട്ടിലിങ്ങനെ ശേഖരിച്ച് മൂത്രം ശേഖരിക്കുന്ന ഒരു പൈപ്പുണ്ട്. അതിനകത്ത് ഒരു ബക്കറ്റ് വെച്ച് കഴിഞ്ഞാല്.
1: അല്ല, ഇപ്പൊ പശു ഇല്ലല്ലോ.
0: അല്ല, ഇപ്പൊ ആടുണ്ട്, ആടുണ്ട്. ആടിന്റെ കുറച്ചേ ഉണ്ട്, പശുവിന്റെ അത്ര വേണ്ട. ആള് കുറച്ചേ ഉണ്ട്.
1: ഭയങ്കര സുഖം.
0: അത് നല്ല വലിയ.
1: നമ്മളിപ്പോ കവുങ്ങൻ തോട്ടത്തിന്റെ നടുവിലാണ് ഇരുന്നിട്ടുള്ളത്. ചെറിയ ചെറിയ കവുങ്ങൻ. ഇതെന്ത് തരം കവുങ്ങാണ്?
0: ഇത് കാസർഗോഡ് കഴിഞ്ഞു. കുള്ളേനുണ്ട് അതിലടക്ക്. ഇല്ല, ഇത് കുള്ളേനാന്ന് തോന്നുന്നു. അതാ വേഗം കഴിച്ച്. അതിലിടക്ക് ഞാൻ കുറച്ച് കുള്ളേനും വെച്ചിരുന്നു.
1: ഇത് നമ്മളൊരു ഹൈറ്റ്.
0: അതെ അതെ. ഇതിനി കുറച്ച് വള്ളി ഇട്ടാന്ന് എല്ലാരും പറയുന്നത് നോക്കണത്.
1: വേറെ സ്ഥലത്തുണ്ട്,
0: വേറെ നമ്മളെ വീട്ടിൽ
1: വിളവെടുക്കുന്ന. അതൊക്കെ എന്താണ് ചെയ്യാറ്?
0: അത് നമ്മള് കൊട്ടിയാക്കിട്ട് കൊണ്ടേ കൊടുക്കും.
1: കൊട്ടടക്ക
0: പച്ച കൊടുക്കൂലപ്പ. പച്ച നമുക്ക് കൊടുക്കൂല. ഇനി നമ്മള് തിരക്കിലിടക്ക് ഉണക്കിട്ട് കൊടുക്കും.
1: ഉണക്കിട്ട് ഇതൊക്കെ പൊളിക്കുന്നതും
0: ഞാൻ തന്നെ കൊടുക്കും. മഴക്കാലത്ത് കൊടുക്കും. മഴക്കാലത്ത് പണിയൊന്നും ഉണ്ടാവില്ല. എല്ലാം ഒന്നും എടുക്കും. ഞാൻ രാത്രി എടുക്കും.
1: കവുങ്ങിന്റെ മേലെ പറിക്കാൻ വേറെ.
0: അത് വേറെ. അത് നമുക്ക്
1: ഇത് കൂടാതെ വേറെ എവിടെയാണ് ഉള്ളത്?
0: ചെറുവഞ്ചി. അത് ഭാര്യ എന്താ?
1: ഭാര്യ എന്താ ചെയ്യുന്നത് സാറേ?
0: ഭാര്യ ഒന്നുമില്ല, ജോലിയൊന്നുമില്ല. വീട്ടിൽ തന്നെ
1: മക്കള്?
0: മക്കൾ രണ്ടു മക്കൾ.
1: രണ്ടും പെമ്മക്കൾ.
0: രണ്ടു പെമ്മക്കളാ. ഒരു മോനായത്, പെണ്ണുങ്ങൾ ഒരു മൂത്തോളം മോനായത്. അവർക്ക് വലിയ കുട്ടി വരുത്തുണ്ട്. ഒരു അഭിരുചി കൊടുക്കണല്ലോ.
1: പിന്നെ
0: അതെ അതെ. അവൻ വന്ന്
1: വളർന്നു വരുന്ന.
0: അതെ അതെ അതെ. അത് അറിയണല്ലോ.

0: നമ്മുടെ അച്ഛൻ നമ്മുടെ വെയിൽ ഒന്ന് വിട്ടു വരൂ, അങ്ങനെ നമ്മൾ ഇത് പഠിച്ച്. ഇനി ഇതൊരു പ്രത്യേക ആഹ്ലാദമല്ലേ ഈ വെയില്, പിന്നെ ഗുണത്തിനും വ്യത്യാസമുണ്ടല്ലോ, പിന്നെ നമുക്ക് കിട്ടുന്നതും വീടിനൊന്നും വ്യത്യാസമില്ലേ.
1: അതെ അതെ, അല്ല നമ്മൾ നട്ടു നനച്ചുണ്ടാക്കിയ കൃഷിയിടത്തില് ഒരു പൂവോ കായോ ഉണ്ടാവുന്നത് കാണാനും അതിലൂടെ നടക്കാനും ഒക്കെ ഉള്ള ഒരു ഉന്മേഷമൊക്കെ വേറെ തന്നെയല്ലേ അല്ലേ സാറേ.
0: അതെ അതെ.
1: പിന്നെ അപ്പൊ ഈ കവുങ്ങിനെ ഈ തടത്തിൽ എന്താ ഇട്ടിരിക്കുന്നത്? നിങ്ങള്
0: പുല്ലിട്ടു എന്ന് വെച്ചാൽ നനവ് ആറിപ്പോവല്ലോ.
1: ഓ,
0: നമ്മള് കുറച്ച് ചേന മഞ്ഞൾ ഇതെല്ലാം നടു.
1: ഇനി നടാനിരിക്കുന്നു ചേനയും
0: മഞ്ഞളും. ഇഞ്ചി നടു,
1: നെല്ല്
0: അതുണ്ട്, അച്ഛന്റെ സമയത്ത് ഉണ്ടായിരുന്നു. നെല്ലിന് വെള്ളം
1: കിട്ടും,
0: പണ്ട് നമ്മള് ചെറുപ്പത്തിൽ നെല്ലുണ്ടായിരുന്നു. നെല്ല് നെല്ലുണ്ടാക്കുന്നുണ്ട്. അന്നേരം അച്ഛന്റെ സമയത്ത് നെല്ലുണ്ടാക്കും. അതാ അച്ഛൻ കാള കൂട്ടിയല്ല അറിയാം അച്ഛന്. പണിയും കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുക.
1: അത് ശരി,
0: നമുക്ക്
1: ചേട്ടനും അതുപോലെ
0: തന്നെ. ഇത് പൈക്കിപ്പോ പോയതാ,
1: ഇതൊക്കെ ചേട്ടന്റെ പറമ്പാണെന്ന്
0: തോന്നുന്നു. പൊങ്ങൾ തിന്ന് കൊറച്ച് അവര് എടുക്കും,
1: പാടത്തെടുത്തിട്ട്
0: ഇത് മറ്റേ പൊങ്ങൾ തരും. എന്നോട് പറഞ്ഞു, പക്ഷെ എനിക്ക് ഈസി ആയിട്ടില്ല, ഞാൻ എന്താ ചെയ്യാനും. നമ്മളൊന്നിച്ച് നടക്കണം, ജോലിക്കാർ ഒന്നിച്ച് നടന്നിട്ടില്ലെങ്കിൽ കാര്യം.
1: നമ്മൾ എന്തായാലും നമ്മളൊരു നോട്ടം
0: വേണം, എന്നാലേ നമുക്ക് ചെയ്യാൻ കഴിയും. അവര് ഏൽപ്പിച്ചാൽ ചെയ്യൂ, പക്ഷെ അത് നമ്മൾ ചെയ്യുന്നതും നമ്മൾ നോട്ടം ഉണ്ടായി ചെയ്യുന്നതിന് രണ്ടാണ്.
1: പിന്നെ ഈ അടക്കയൊക്കെ നിങ്ങൾ എവിടെയാണ് വിപണനം?
0: അടക്ക കുത്തുപറമ്പ് കൊടുക്കും.
1: ഇപ്പൊ നല്ല ഇവിടെ എവിടെയും സ്ഥലമില്ല,
0: ഇവിടെ ഉണ്ട്.
1: പാത്തിപ്പാലം,
0: പാത്തിപ്പാലം ഒന്നുമില്ല, നമ്മള് കൂത്തുപറമ്പ് കൊടുക്കുക. അത് ഒരു ഇന്ത്യൻ്റെ അടുത്തലും ഉണ്ടാവും. ഇപ്രാവശ്യം നല്ല വിളവുണ്ട്, കഴിഞ്ഞാക്കട്ടും ഉണ്ട്. അത് ഇപ്രാവശ്യം വിലയുണ്ട്, 400 രൂപയുണ്ട് പറഞ്ഞു കിലോ. തേക്കും കുറച്ച് കുറഞ്ഞ് പോയാലും ഉണ്ട്. കിലോ 22 നമുക്ക്
1: കിട്ടിയത്
0: ഉരിച്ചാ കൊടുത്തേക്കും. ഞാൻ പെട്ടെന്ന് ഒരു പൈസ
1: ആകുമല്ലോ,
0: പൈസ ആകുമല്ലോ.
1: വേറെ കുരുമുളക് പൊടിയുണ്ടോ? വേറെ ഉണ്ടോ?
0: നമ്മള് വീട്ടിലുണ്ട്.
1: വീട്ടിലുണ്ട്. എന്ത് തരം കുരുമുളകാണ്?
0: അത് പഴയതാ, പഴയ കല്ലുവള്ളി, കല്ലുവള്ളി അല്ലേ, മറ്റേ ചേട്ടമ്പള്ളി.
1: നല്ല
0: നല്ല കറുത്ത
1: വലിയ മണി.
0: അത് ചെറുവഞ്ചേരി ഉണ്ട് കുറച്ച്. പിന്നെ
1: അവിടെ ആരാ നോക്കുന്നത്?
0: ഞമ്മള് പോണം. ഞാൻ ഇപ്പം പ്രാവശ്യം പോകില്ല, അവിടെ പോയി വെള്ളം നനക്കലുണ്ട്. അവിടെ മോട്ടറും പമ്പ് സെറ്റിലും ഉണ്ട്. അവിടെ പണിയെടുക്കാറ് ഏൽപ്പിക്കും,
1: അവിടെ പണിക്കാരെ ഏൽപ്പിക്കും.
0: ഞമ്മള് ഞാൻ പോകും, ഇതുവരെ പോക്കണ്ടേ. ഇപ്പൊ നമ്മള് ശ്രദ്ധിക്കണം, ജോലിക്കാർ കൊടുക്കും.
1: ഇത് നട്ടിട്ടുണ്ടോ? പിന്നെ കശുമാവ്,
0: കശുമാവുണ്ട്, കശുമാവ് അവിടെ ഉണ്ട്.
1: ഒന്ന്
0: നമുക്ക് ഒന്ന് രണ്ടുമൂന്ന് വീട് ഇവിടെ ഉണ്ട്, നമ്മള് വീട്ടിലുണ്ട്.
1: ഇപ്പൊ ഇവിടെ ഒക്കെ ക്ലീൻ ആക്കി എല്ലാം നട്ടിട്ട് വരുന്നതേ ഉള്ളൂ. എല്ലാം നന്നായി വരട്ടെന്ന്
0: ആശംസിക്കുന്നു.
1: റിട്ടയർമെന്റ് ശേഷമുള്ള ജീവിതമാണോ അതോ സർവീസിൽ ഇരിക്കുള്ള ജീവിതമാണോ നല്ലതായിട്ട് തോന്നിയത്?
0: നല്ലത് വെച്ചാൽ അതാ നല്ലത്. സർവീസിലുള്ള കുട്ടികളായിട്ട് ഒരു ഇടപെടലല്ലേ, അതും നിങ്ങൾ പറഞ്ഞ കൂടെ തന്നെയാ. നല്ലൊരു ആഹ്ലാദ സംഗതിയാ. കുട്ടികളെല്ലാം ഇടപെടി, വീട്ടിലെ സംഗതിയും സ്കൂളെ സംഗതിയും പരിചയവും എല്ലാം വരികയല്ല. നേരം അതും ഉണ്ട്, കയ്യിലും കൂടുതൽ. നമ്മളിതിന് അങ്ങനെ ഇടപെടുകയുള്ളൂ. മറ്റേ നമ്മള് മാഷം മാറാനുള്ള ഒരു പേടി. പണ്ടത്തെ ഒരു ചൂരപ്രയോഗം നമ്മൾ ഇതുവരെ ചെയ്യില്ല. അപ്പൊ കുട്ടികളും നമ്മളെ ഒരു പേടിയും പോയി കഴിഞ്ഞാലും പേടിയും കുറെ എല്ലാം പോയി കഴിഞ്ഞാൽ കാണും, ഓർക്ക് നമുക്ക് മനസ്സിലാവും, നമുക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല.
1: ഇനി വരുന്ന കർഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്?
0: കർഷകര് നമ്മള് ജോലി ചെയ്യണം. ഇത് നമ്മള് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായിട്ടൊരു നേട്ടമല്ലേ, ആരോഗ്യപരമായിട്ടും. നമ്മൾക്കിപ്പം ഷുഗറും പ്രഷറും ഒന്നും ഇല്ല, ഇതേരിയോ. അപ്പൊ അതെന്തുകൊണ്ട് നമ്മൾ അധ്വാനത്തിന്റെ ഒരു ഗുണമല്ലേ. അതല്ലേ നമ്മള് പറയലുണ്ട്, സ്കൂളിൽ പോയി നടന്നിട്ട് പോവുക.
1: ഇത്രയും നേരം തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവെച്ച ശ്രീദാസൻ സാറിന് ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. മൊകേരി വെസ്റ്റ് വള്ളിയായിയിലുള്ള ശ്രീ പി എൻ ശ്രീദാസൻ മാസ്റ്ററുടെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ ഹരിതവീഥി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം: എച്ച് വിനോദ് ബാബു, കൂടെ ശീഷ മാനു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ഉറുമി. പാടിയത് ജോബ് കുര്യൻ, റീത. ഗാനരചന ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. സംഗീതം ദീപക് ദേവ്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:35 തുടർന്ന് കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി.

0: കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഓപ്പറേഷൻ അമിസ്റ്റാർഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വ്യോമസേനയുടെ രണ്ട് MCC C-17 വിമാനങ്ങൾ വെനസ്വേലയ്ക്ക് തിരിച്ചു. ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലഹരി മരുന്നിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി, ദേശീയ സുരക്ഷ, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക താൽപര്യങ്ങൾ, യുവതയുടെയും രാജ്യത്തിന്റെയും ഭാവി എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 118 ലക്ഷം കിലോഗ്രാം സിന്തറ്റിക് ലഹരി മരുന്നുകൾ സർക്കാർ പിടിച്ചെടുത്തു. ലഹരിമരുന്നിനും ലഹരിക്കടത്ത് ശൃംഖലകൾക്കുമെതിരായ രാജ്യത്തിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന് മികച്ച ഏകോപനം, സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി ഊന്നിപ്പറഞ്ഞു.
1: നാർക്കോ ഒഫെൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹെ വോ നെറ്റ്വർക്ക് ആധാരിത് ബൻ ചുക്കെ ഹെ ഓർ മൾട്ടി ഡൊമൈൻ അപരാധ കെ രൂപ മേ ബി ആജ് ഹമാരെ സാമനെ ഖഡെ ഹെ. ഈ സഭി ചീജെ ഈ ലഡായി കോ ഓർ കഠിൻ ബനാതി ഹെ. ഇസ്ലിയെ ഹമാരി പ്രതിക്രിയ ഏക റോഡ് മാപ് ആധാരിത് ഹോനി ചാഹിയേ ഓർ ഉസ്മേ ആധുനിക് ഇന്റലിജൻസ് ലീഡ് ബേസ് പ്രതിക്രിയ ഹോനി ചാഹിയേ. ടെക്നോളജി ഡ്രിവൺ അപ്രോച്ച് ഹോനാ ചാഹിയേ ഓർ നെറ്റ്വർക്ക് സെൻട്രിക് ലഡായി ഹമനെ കർനി പഡേഗി.
0: ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി അടുത്ത മാസം 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി ഇരുകൂട്ടർക്കും അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി തകായിച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. നിർമ്മിത ബുദ്ധിക്കൊപ്പം ന്യൂക്ലിയർ, സ്പേസ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയായിരിക്കും ഭാവിയിലെ വളർച്ചയുടെയും ആഗോള മത്സരക്ഷമതയുടെയും രൂപരേഖകൾ നിർണയിക്കുകയെന്ന് ശാസ്ത്ര

0: സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന മീഡിയ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിർത്തി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം ഒരു പ്രധാന ശക്തിയായി ഉയർന്നുവരികയാണെന്ന് ഡോക്ടർ സിംഗ് അടിവരയിട്ടു.
1: ഗ്രോത്ത് കാ സ്തർ ക്യാ ഹൈ, സ്പർദ്ധാ മേ കോമ്പറ്റിറ്റിവ്നെസ് മേ കഹാ ഖഡാ ഹൈ, ദീസ് ആർ ദി ത്രീ ഇമ്പോർട്ടന്റ് സെക്ടർസ് വിച്ച് ആർ ഗോയിങ് ടു ഡിസൈഡ്. ഓൾസോ ദി ജിയോ പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഓഫ് ദി വേൾഡ്. അഭി ആപ്നെ ദേഖാ ഓപ്പറേഷൻ സിന്ധു ഹുവാ തോ ജിത്നാ ഭി വാർഫെയർ ഹൈ വോ സ്പേസ് ടെക്നോളജി ഓർ ന്യൂക്ലിയർ സെക്ടർ പർ ഹി നിർഭർ ഹൈ. ഓർ മുജേ യേ കഹതേ ഹുവേ ഖുഷി ഹൈ കേ അൺലൈക് മേ ബി വാട്ട് വാസ് ഹാപ്പനിംഗ് അബൌട്ട് ടു ഡെക്കേഡ്സ് ബാക്ക്, ആജ് ഹം ഉസി സ്തർ പർ ഖഡേ ഹൈ ജഹാ ദൂസ്രേ ദേശ് ഹൈ.
0: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വയെയും സൌദി അറേബ്യ ക്യാബോ വെറുതെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലാൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. കൌമാരതാരം വൈഭവ് സൂര്യവംശി ആദ്യ ഇലവനിൽ ഇല്ല. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നേരിട്ടുള്ള US ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇരുരാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ US ഇറാനും സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഈ ക്രമീകരണമനുസരിച്ച് ഇരുരാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളെ ഖത്തറിലെ ദോഹയിൽ വിന്യസിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ ഡെയിലി എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. ജൂൺ 27, 28, 29, 30 തീയതികളിൽ പുനലൂർ മധുര ഡെയിലി എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം ഡെയിലി പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ ഡെയിലി പാസഞ്ചറും സർവീസ് നടത്തില്ല. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. UKയുടെ ബിസിനസ് ആന്റ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M. Liju. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം ഗസൽ. യൂസഫലി കേച്ചേരിയുടെ വരികൾ. ബോംബെ രവിയുടെ ഈണം.

എസ് രമേശൻ നായരുടെ വരികൾക്ക് സംഗീതം നൽകിയത് ബാലചന്ദ്ര മേനോൻ. ചിത്രം സമാന്തരങ്ങൾ. പാടിയത് യേശുദാസും സംഘവും.

ലോകനാഥൻ ഐ എ എസ്. പാടിയത് അഫ്സൽ സുജാതാ മോഹൻ. ഗാനരചന കൈതപ്രം. സംഗീതം എം ജയചന്ദ്രൻ.

ലോകനാഥൻ IAS എന്ന പടത്തിൽ അഫ്സൽ, സുജാത മോഹൻ എന്നിവർ പാടിയതാണ്. ചലച്ചിത്രഗാനങ്ങൾ ഇനി 9:30 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി കണ്ണൂർ സാഹിത്യരംഗം. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ ഡോക്ടർ പി സി അഷറഫ് അവതരിപ്പിക്കുന്ന ചെറുകഥ, രവീന്ദ്രൻ പാടി ചൊല്ലുന്ന കവിതകൾ, മരണവംശം എന്ന നോവലിന്റെ വായനാനുഭവം പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ സി കെ ദീപ നടത്തുന്ന പ്രഭാഷണം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ചെറുകഥ. ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് മനുഷ്യഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു കഥ, പിതാവും പുത്രനും. അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി സി അഷറഫ്.
1: ആഗ്ര കോട്ടയിൽ ബന്ദിയാക്കപ്പെട്ടതിന്റെ 4-ാം ദിവസമായിരുന്നു അത്. എല്ലാം സാധാരണ പോലെ തോന്നി. അടുക്കളകളിൽ തീ കത്തുന്നു, സേവകർ ഓടി നടക്കുന്നു,

കാവൽക്കാർ സ്ഥാനങ്ങളിൽ നിൽക്കുന്നു, ഷാജഹാൻ പതിവ് പോലെ. പ്രഭാതം ആരംഭിക്കുന്നു, പക്ഷേ ചില അപകടങ്ങൾ ശബ്ദമുണ്ടാക്കാതെ എത്തും. അവ ആദ്യം ഒരു അസൗകര്യമായി വരും, പിന്നെ ഒരു മുന്നറിയിപ്പായി, അവസാനം ഒരു ആയുധമായി. അന്ന് ഉച്ചയോടെ കോട്ടയിലെ ജലസംഭരണിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പരിഭ്രാന്തനായി ജഹനാരയുടെ അടുത്തെത്തി. മുഖം വിളറിയിരുന്നു, ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. "ബീഗം സാഹിബ, എന്താണ്?" "യമുനയിൽ നിന്നുള്ള പ്രധാന ജലവഴി തടഞ്ഞിരിക്കുന്നു." ജഹനാര ഏതാനും നിമിഷങ്ങൾ മിണ്ടിയില്ല, വാർത്തയുടെ അർത്ഥം മനസ്സിലാക്കാൻ. പിന്നെ പതുക്കെ ചോദിച്ചു, "അപകടമോ?" ഉദ്യോഗസ്ഥൻ തലകുലുക്കി, "അല്ല, ഉത്തരവാണ്." മുറിയിൽ നിശബ്ദത വീണു. ജഹനാര ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. യമുന ഇപ്പോഴും ഒഴുകുന്നു, നദിക്ക് മാറ്റമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ വെള്ളം ഇനി കോട്ടയിലേക്ക് പഴയ പോലെ എത്തില്ല. അപ്പോഴാണ് അവൾ പൂർണ്ണമായി മനസ്സിലാക്കിയത്, ഔറംഗസീബ് ആക്രമണം നടത്താൻ പോകുന്നില്ല, പീരങ്കികൾ ഉപയോഗിക്കാനും പോകുന്നില്ല, മതിലുകൾ തകർക്കാനും പോകുന്നില്ല. അദ്ദേഹം കോട്ടയെ അതിൻ്റെ ആവശ്യങ്ങളാൽ തന്നെ കീഴടക്കും. വെള്ളം, അത് ഒരു സാധാരണ കാര്യമല്ല. ഒരു നഗരം വെള്ളമില്ലാതെ ജീവിക്കില്ല, ഒരു കോട്ട അതിലും കുറവ്. വൈകാതെ വാർത്ത ഷാജഹാന്റെ മുന്നിലെത്തി. അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടു, ഒരു ചോദ്യവും ചോദിച്ചില്ല, മുഖത്ത് വികാരമൊന്നും പ്രകടമായില്ല. പക്ഷേ ജഹനാരയ്ക്ക് അറിയാമായിരുന്നു, ഈ വാർത്ത അദ്ദേഹത്തെ മറ്റെന്തിനേക്കാളും കൂടുതൽ വേദനിപ്പിച്ചിരിക്കുന്നു. കാരണം ഇത് സൈനിക നീക്കം മാത്രമല്ല, ഒരു സന്ദേശമാണ്. നിങ്ങളിപ്പോൾ എന്റെ കരുണയിലാണ്. ഷാജഹാൻ പതുക്കെ എഴുന്നേറ്റു, യമുനയെ നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. ഒരു കാലത്ത് ഈ നദി തന്റെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അതിൻ്റെ ഓരോ കരയും ഓരോ തുറമുഖവും ഓരോ പാലവും അതിലെ വെള്ളം പോലും തന്റെ അനുമതിയില്ലാതെ ഒഴുകിയിരുന്നില്ല. അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, "ഔറംഗസീബ് എന്നാണിത് പഠിച്ചത്?" ജഹനാർ അത്ഭുതപ്പെട്ടു, "എന്ത് ഇത്?" അദ്ദേഹം യമുനയിലേക്ക് വിരൽ ചൂണ്ടി, "ഇത് ആരിൽ നിന്നാണ് പഠിച്ചത്?" അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു കയ്പുള്ള ചിരി വിരിഞ്ഞു, "എന്നിൽ നിന്ന്." ജഹനാരെ മിണ്ടിയില്ല, കാരണം അതും സത്യമാണ്. മുഗൾ സാമ്രാജ്യം വാളുകൾ കൊണ്ട് മാത്രം വളർന്നതല്ല, വിതരണപാതകൾ നിയന്ത്രിച്ചുകൊണ്ട്, ഭക്ഷണം തടഞ്ഞുകൊണ്ട്, ജലം നിയന്ത്രിച്ചുകൊണ്ട്, അധികാരത്തിന്റെ അദൃശ്യമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ ശിഷ്യൻ ഗുരുവിന്റെ പാഠങ്ങൾ ഉപയോഗിക്കുന്നു. വൈകുന്നേരത്തോടെ കോട്ടയിൽ അസ്വസ്ഥത വർദ്ധിച്ചു. ഇനിയും ജലക്ഷാമമില്ല, സംഭരണികൾ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനുഷ്യർ ഭാവിയെ ഭയക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അടുക്കളകളിൽ ചർച്ചകൾ, ഇടനാഴികളിൽ അഭ്യൂഹങ്ങൾ, സൈനികർക്കിടയിൽ ആശങ്ക. വെള്ളം ഒരു വസ്തുവല്ല, പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിൽ ആദ്യ വിള്ളൽ വീണിരിക്കുന്നു. അന്ന് രാത്രി ജഹനാര ഒരു കത്ത് എഴുതാൻ തീരുമാനിച്ചു. ഔറംഗസീബിന്, സഹോദരന്, ഭരണാധികാരിക്ക്, ശത്രുവിന്. അവൾ ഏറെ നേരം കടലാസിന് മുന്നിലിരുന്നു, പിന്നെ എഴുതി. അധികാരത്തെക്കുറിച്ചല്ല, രാഷ്ട്രീയത്തെക്കുറിച്ചല്ല, പിതാവിനെക്കുറിച്ച്, ഒരു വൃദ്ധനായ മനുഷ്യനെക്കുറിച്ച്. അവൾക്കറിയില്ലായിരുന്നു ആ കത്ത് എന്തെങ്കിലും മാറ്റുമോ എന്ന്. പക്ഷേ നിശബ്ദമായി നോക്കി നിൽക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അതേസമയം യമുനയ്ക്കപ്പുറം ഔറംഗസീബ് രാത്രിയിൽ റിപ്പോർട്ടുകൾ വായിക്കുകയായിരുന്നു. ജലവിതരണം നിയന്ത്രണത്തിലായി, കോട്ടയിൽ ആശങ്ക വളരുന്നു, പദ്ധതി വിജയിക്കുന്നു. മിർ ജുംല അദ്ദേഹത്തെ നോക്കി. അവർ അധികം താമസിയാതെ വഴങ്ങും. ഔറംഗസീബ് കുറച്ചുനേരം മിണ്ടിയില്ല, പിന്നെ പതുക്കെ പറഞ്ഞു, "അവർ ആരാണവർ?" മിർ ജുംലയ്ക്ക് മറുപടി പറയാനായില്ല, കാരണം ചോദ്യം സങ്കീർണമാണ്. ഷാജഹാനാണോ, ജഹനാരയാണോ, ആഗ്ര കോട്ടയാണോ, അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണോ? ഔറംഗസീബ് വീണ്ടും ജനാലയുടെ പുറത്തേക്ക് നോക്കി. ഇരുട്ടിൽ കോട്ടയുടെ രൂപം മാത്രം കാണാം. അവിടെ ഇപ്പോഴും തന്റെ പിതാവുണ്ട്, ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ, ഇപ്പോൾ വെള്ളത്തിനായി കാത്തിരിക്കേണ്ട മനുഷ്യൻ. വിജയത്തിന് ചിലപ്പോൾ കയ്പുള്ള രുചിയുണ്ട്. ആ രാത്രിയിൽ ഔറംഗസീബ് അത് ആദ്യമായി അനുഭവിച്ചു. പക്ഷേ ചരിത്രം കയ്പ് കണക്കിലെടുക്കാറില്ല, അത് ഫലങ്ങൾ മാത്രം രേഖപ്പെടുത്തും. ആഗ്ര കോട്ടയുടെ ഉള്ളിൽ വെള്ളം ഇപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ നിഴലിൽ മറ്റൊന്ന് വളരുകയായിരുന്നു, ഭയം. ഭയം വളരാൻ വെള്ളം ആവശ്യമില്ല, ഒരു സൂചന മതി. ഔറംഗസീബ് ആ

സൂചന നൽകിയിരുന്നു. ആ രാത്രി ജഹനാര ഉറങ്ങിയില്ല. കോട്ടയുടെ മുകളിലൂടെ ചന്ദ്രപ്രകാശം ഒഴുകുന്നുണ്ടായിരുന്നു. യമുന നിശബ്ദമായി ഒഴുകിക്കൊണ്ടിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ കൊടുങ്കാറ്റായിരുന്നു. മുന്നിൽ തുറന്നുകിടക്കുന്ന കടലാസ്, അരികിൽ മഷിക്കുപ്പി, എഴുതേണ്ടത് ഒരു കത്ത്. പക്ഷേ ആർക്കാണ്? ഔറംഗസീബിനോ? സഹോദരനോ? സാമ്രാജ്യത്തിന്റെ പുതിയ യജമാനനോ? അവൾ കുറച്ചു നേരം വെറും കടലാസിലേക്ക് നോക്കിയിരുന്നു. പിന്നെ എഴുതാൻ തുടങ്ങി. എന്റെ സഹോദരൻ മുഹിയുദ്ദീൻ ഔറംഗസീബിനെ. അവിടെ തന്നെ പേന നിർത്തി. വർഷങ്ങൾക്കു ശേഷം ആദ്യമായാണ് അവൾ അദ്ദേഹത്തെ സഹോദരൻ എന്ന് എഴുതുന്നത്. അധികാര പോരാട്ടങ്ങൾക്കിടയിൽ ആ വാക്ക് മാഞ്ഞുപോയിരുന്നു. പക്ഷേ ഇന്ന് അത് തിരികെ കൊണ്ടുവരണം. അവൾ വീണ്ടും എഴുതി. ഒരു ചക്രവർത്തിയുടെ പേരിലല്ല, ഒരു രാജകുമാരിയുടെ പേരിലല്ല, ഒരു മകളുടെ പേരിൽ, ഒരു സഹോദരിയുടെ പേരിൽ. അവൾ പിതാവിനെക്കുറിച്ച് എഴുതി, ഷാജഹാന്റെ വാർദ്ധക്യത്തെക്കുറിച്ച്, മുന്തസിന്റെ ഓർമ്മകളെക്കുറിച്ച്, താജ്മഹലിനെക്കുറിച്ച്, ഒരു കാലത്ത് ഒരുമിച്ച് കളിച്ച നാല് കുട്ടികളെക്കുറിച്ച്. അവസാനം ഒരു വാചകം മാത്രം: സാമ്രാജ്യം നിനക്ക് ലഭിച്ചേക്കാം, പക്ഷേ ഒരു പിതാവിനെ വീണ്ടും ലഭിക്കില്ല. കത്ത് പൂർത്തിയായി. അവൾ പേന താഴെ വെച്ചു. രാഷ്ട്രീയമായി അത് ദുർബലമായിരുന്നു. പക്ഷേ മനുഷ്യത്വപരമായി അതാണ് അവളുടെ ഏറ്റവും ശക്തമായ ആയുധം. പ്രഭാതത്തോടെ കത്ത് പുറപ്പെട്ടു. യമുന കടന്നു, പാളയങ്ങളിലൂടെ സഞ്ചരിച്ചു, ഔറംഗസീബിന്റെ കൈകളിലെത്തി. അദ്ദേഹം അത് ഒറ്റയ്ക്കിരുന്നാണ് വായിച്ചത്. ഒരിക്കൽ, പിന്നെ വീണ്ടും, മൂന്നാമതും. മിർ ജുംല അകലെയായിരുന്നു. മുഖഭാവം വായിക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത് അസാധ്യമായ കാര്യമായിരുന്നു. അവസാനം ഔറംഗസീബ് കത്ത് മടക്കി മേശപ്പുറത്ത് വെച്ചു. കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് പോയി. ബുർഹാൻപൂരിലെ പാളയങ്ങൾ, ദക്കാനിലെ യാത്രകൾ, പിതാവിന്റെ പ്രശംസകൾ, പിതാവിന്റെ വിമർശനങ്ങൾ, ദാരയ്ക്ക് ലഭിച്ച സ്നേഹം, സ്വന്തം ജീവിതത്തിലെ ഏകാന്തത, അവയെല്ലാം ഒരു നിമിഷം തിരിച്ചുവന്നു. പക്ഷേ അധികം നേരം അല്ല. കാരണം ഓർമ്മകൾ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കാത്ത ഒരാളായി അദ്ദേഹം വളർന്നിരുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു, മറുപടി തയ്യാറാകൂ. മിർ ജുംല തലയാട്ടി. എന്തു മറുപടി? ഔറംഗസീബ് ജനാലയിലൂടെ ആഗ്ര കോട്ടയിലേക്ക് നോക്കി, ബഹുമാനപൂർവം പക്ഷേ വ്യക്തമായി. ആ വൈകുന്നേരം മറുപടി ജഹനാരയുടെ കൈകളിലെത്തി. അവൾ വേഗത്തിൽ തുറന്നു, വായിച്ചു, പിന്നെ വീണ്ടും വായിച്ചു. വാക്കുകൾ വിനയപൂർവമായിരുന്നു, ഷാജഹാനോടുള്ള ആദരവ് നിറഞ്ഞതും. പക്ഷേ അതിന്റെ ഉള്ളടക്കം ശീതളമായിരുന്നു. എന്റെ പിതാവിന്റെ സുരക്ഷയാണ് എന്റെ പ്രധാന പരിഗണന. അദ്ദേഹത്തിന് ഒരു ദോഷവും സംഭവിക്കില്ല. സാമ്രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി ചില നടപടികൾ അനിവാര്യമാണ്. അവ വ്യക്തിപരമായ വൈരാഗ്യത്തിൽ നിന്നല്ല. ജഹനാര കത്ത് മടക്കി. അവൾക്ക് മനസ്സിലായി, ഇത് സഹോദരന്റെ മറുപടിയല്ല, ഒരു ഭരണാധികാരിയുടെ മറുപടിയാണ്. വികാരങ്ങൾക്ക് ഇടമില്ലാത്ത. അവൾ കത്ത് ഷാജഹാന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം പതുക്കെ വായിച്ചു. അവസാനം ചെറുതായി ചിരിച്ചു. നല്ല കത്താണ്. ജഹനാര അത്ഭുതപ്പെട്ടു. നല്ലതോ? അതെ. അദ്ദേഹം കത്ത് മേശപ്പുറത്ത് വെച്ചു. ഇതിൽ ഔറംഗസീബുണ്ട്, മകൻ ഇല്ല. ആ വാചകം വായുവിൽ തങ്ങി. ഷാജഹാൻ കസേരയിലേക്ക് ചാരിയിരുന്നു. കണ്ണുകൾ അടച്ചു. അതാണ് എന്റെ പരാജയം. ജഹനാര ഉടൻ പ്രതികരിച്ചു, അല്ല. പക്ഷേ ഷാജഹാൻ തലകുലുക്കി. അതെ, ഒരു സാമ്രാജ്യം നഷ്ടപ്പെടുന്നത് പരാജയമല്ല, ഒരു മകനെ നഷ്ടപ്പെടുന്നതാണ്. പുറത്ത് സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. താജ്മഹലിന്റെ വെണ്ണക്കല്ലിൽ സ്വർണ്ണ നിറം പടർന്നു. യമുനയുടെ വെള്ളം ചുവപ്പായി. ആ നിമിഷം ജഹനാരയ്ക്ക് പെട്ടെന്ന് തോന്നി, ഈ യുദ്ധം സിംഹാസനത്തിനു വേണ്ടി മാത്രമല്ല നടന്നത്, ഒരു കുടുംബത്തിന്റെ ആത്മാവിന് വേണ്ടിയും. ആ യുദ്ധത്തിൽ എല്ലാവരും എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ദാര രാജ്യം നഷ്ടപ്പെടുത്തുന്നു, ഷാജഹാൻ അധികാരം നഷ്ടപ്പെടുത്തുന്നു, അവൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു. പക്ഷേ ഔറംഗസീബ്, അദ്ദേഹവും നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിപ്പോൾ ആരും കാണുന്നില്ല, ഒരുപക്ഷെ അദ്ദേഹം പോലും. രാത്രി വീണ്ടും ആഗ്ര കോട്ടയെ മൂടി. കാറ്റ് യമുനയുടെ മുകളിലൂടെ

0: അദ്ദേഹം അധികം സംസാരിച്ചില്ല, രേഖകൾ പരിശോധിച്ചില്ല, ആരെയും കാണാൻ താൽപര്യം പ്രകടിപ്പിച്ചില്ല. വളരെ നേരം ജനാലയ്ക്കരികിൽ ഇരുന്നു. മുന്നിൽ താജ്മഹൽ, അതിനപ്പുറം ആകാശം, ആകാശത്തിനപ്പുറം ഓർമ്മകൾ. ജഹനാര ദൂരെ ഇരുന്ന് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു. അവൾക്ക് ആ നിശബ്ദത പരിചിതമായിരുന്നു. ഷാജഹാൻ ദുഃഖിക്കുമ്പോൾ സംസാരിക്കാറില്ല, ഓർമ്മകളിലേക്ക് പോകും. അന്ന് ഉച്ചയോടെ അദ്ദേഹം പെട്ടെന്ന് വിളിച്ചു, കടലാസ് കൊണ്ടുവരൂ. ജഹനാര ഞെട്ടി, ഒരു കത്താണോ? അതെ. ആർക്കാണ്? ഷാജഹാൻ നേരെ മറുപടി പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞാണ് പറഞ്ഞത്, എന്റെ മകന്. ആ വാക്ക് കേട്ടപ്പോൾ ജഹനാരയുടെ ഹൃദയം പിടഞ്ഞു. ചക്രവർത്തിക്കല്ല, ഔറംഗസീബിനല്ല, മകന്നെ. കടലാസ് കൊണ്ടുവന്നു. മഷിയും. ഷാജഹാൻ കുറച്ചുനേരം ശൂന്യമായ കടലാസിലേക്ക് നോക്കി. ജീവിതത്തിൽ ആയിരക്കണക്കിന് ഉത്തരവുകൾ എഴുതിയ മനുഷ്യൻ. സൈന്യങ്ങളെ നീക്കിയ ഉത്തരവുകൾ, സാമ്രാജ്യങ്ങൾ പണിത ഉത്തരവുകൾ, നഗരങ്ങളെ മാറ്റിമറിച്ച ഉത്തരവുകൾ. പക്ഷേ ഈ കത്ത് എഴുതാൻ അദ്ദേഹത്തിന് അസാധാരണമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കാരണം ഇവിടെ ഉത്തരവിടാൻ കഴിയില്ല, അപേക്ഷിക്കാം, അത്രമാത്രം. അദ്ദേഹം എഴുതാൻ തുടങ്ങി. ആദ്യ വരികൾ ഔപചാരികമായിരുന്നു, പതിവ് പോലെ. പക്ഷേ അധികം താമസിയാതെ ആ ഔപചാരികത തകർന്നു. അവിടെ ഒരു പിതാവ് സംസാരിക്കാൻ തുടങ്ങി. എന്റെ മകനെ, അദ്ദേഹം തന്റെ വാർദ്ധക്യത്തെക്കുറിച്ച് എഴുതി, താജ്മഹലിനെക്കുറിച്ച്, മുംതാസിനെക്കുറിച്ച്, പക്ഷേ അതിലുമധികം ഓർമ്മകളെക്കുറിച്ച്. ഒരു ദിവസം ഔറംഗസീബ് കുതിരയിൽ നിന്ന് വീണപ്പോൾ ഓടിച്ചെന്ന പിതാവിനെക്കുറിച്ച്, ആദ്യമായി വാൾ പിടിച്ചപ്പോൾ അഭിമാനത്തോടെ നോക്കിയ പിതാവിനെക്കുറിച്ച്, ദക്കാനിലേക്ക് യാത്ര തിരിച്ചപ്പോൾ അനുഗ്രഹം നൽകിയ പിതാവിനെക്കുറിച്ച്. കത്തിൽ രാഷ്ട്രീയമില്ലായിരുന്നു, അത് ഒരു തന്ത്രമല്ലായിരുന്നു, ഒരു വൃദ്ധന്റെ ഹൃദയമായിരുന്നു. അവസാനം അദ്ദേഹം എഴുതി, എനിക്ക് സിംഹാസനം നഷ്ടപ്പെട്ടാലും ദുഃഖമില്ല, പക്ഷേ എന്റെ മക്കളെ നഷ്ടപ്പെട്ടാൽ അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമായിരിക്കും. എഴുത്തു നിർത്തി. കുറച്ചുനേരം പേന കയ്യിൽ തന്നെ ഇരുന്നു. പിന്നെ മറ്റൊരു വരി കൂടി ചേർത്തു. നീ വിജയിച്ചു കഴിഞ്ഞു, ഇനി വിജയിയെ പോലെ പെരുമാറുക. ആ വാചകം എഴുതിയപ്പോൾ അദ്ദേഹത്തിന്റെ കൈ ചെറുതായി വിറച്ചു. കാരണം അതിൽ അഭിമാനവും ഉണ്ടായിരുന്നു, വേദനയും, അംഗീകാരവും, പരാജയവും. കത്ത് പൂർത്തിയായി. ജഹനാർ അത് വായിച്ചില്ല, ഷാജഹാൻ ആവശ്യപ്പെട്ടില്ല. ചില വാക്കുകൾ ഒരാളുടെ ആത്മാവിൽ നിന്ന് നേരിട്ട് മറ്റൊരാളുടെ ആത്മാവിലേക്ക് പോകേണ്ടവയാണ്. വൈകുന്നേരത്തോടെ കത്ത് യമുന കടന്നു, ഔറംഗസീബിന്റെ കൈകളിലെത്തി. അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. വിളക്കിന്റെ മങ്ങിയ വെളിച്ചം, മുന്നിൽ കത്ത്. അദ്ദേഹം പതുക്കെ തുറന്നു, വായിച്ചു. ഒരിക്കൽ, വീണ്ടും, മൂന്നാമതും. അവസാനം കത്ത് മേശപ്പുറത്ത് വെച്ചു, കണ്ണുകൾ അടച്ചു. അപ്പോൾ വർഷങ്ങളായി അടച്ചു വെച്ചിരുന്ന ചില ചിത്രങ്ങൾ തിരിച്ചു വന്നു. ആഗ്രയിലെ ബാല്യം, ജഹനാരയുടെ ചിരി, ദാരയുമായുള്ള വാദങ്ങൾ, പിതാവിന്റെ സാന്നിധ്യം, മുംതസിന്റെ മരണശേഷം കൊട്ടാരത്തെ മൂടിയ ദുഃഖം. ഒരു നിമിഷം മാത്രം, വളരെ ചെറിയൊരു നിമിഷം, പക്ഷെ അതുണ്ടായിരുന്നു. മിർ ജുംല അകത്തു വന്നപ്പോൾ ഔറംഗസീബ് മൗനത്തിലായിരുന്നു. ഹുസൂർ. ഔറംഗസീബ് കണ്ണു തുറന്നു. മുഖം വീണ്ടും പഴയ പോലെ, വികാരങ്ങളില്ലാത്തത്. കോട്ടയുടെ സ്ഥിതി. മിർ ജുംല റിപ്പോർട്ട് നൽകാൻ തുടങ്ങി. ജലവിതരണം, ഉദ്യോഗസ്ഥർ, സൈനികർ. ഔറംഗസീബ് ശ്രദ്ധയോടെ കേട്ടു. പക്ഷേ കത്ത് അപ്പോഴും മേശപ്പുറത്തുണ്ടായിരുന്നു, മടക്കിവെച്ച നിലയിൽ. അതിന്റെ ഉള്ളിൽ ഒരു പിതാവിന്റെ ശബ്ദം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. രാത്രി ഏറെ വൈകിയപ്പോൾ അദ്ദേഹം വീണ്ടും അത് തുറന്നു. ഈ തവണ അവസാന ഭാഗം മാത്രം വായിച്ചു. നീ വിജയിച്ചു കഴിഞ്ഞു, ഇനി വിജയിയെ പോലെ പെരുമാറുക. അദ്ദേഹം ഏറെ നേരം ആ വരിയിലേക്ക് നോക്കി. പിന്നെ വിളക്കണച്ചു. മുറി ഇരുട്ടിലായി. പക്ഷേ ആ വാക്കുകൾ അണഞ്ഞില്ല, അവ അവിടെ തന്നെ നിന്നു, നിഴലുപോലെ, ഓർമ്മ പോലെ, വിധി പോലെ. അതേസമയം ആഗ്ര കോട്ടയിൽ ഷാജഹാൻ ജനാലയ്ക്കരികിൽ ഇരിക്കുകയായിരുന്നു. കത്ത് എത്തിയോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല, വായിച്ചോ എന്നറിയില്ല, മറുപടി വരുമോ എന്നറിയില്ല. പക്ഷേ ഒരു കാര്യം അദ്ദേഹം അറിഞ്ഞിരുന്നു, ഇത് ചക്രവർത്തി അയച്ച കത്തല്ല, ഒരു പിതാവ് അയച്ച അവസാന അപേക്ഷയാണ്. അതിന്റെ വിധി ഇനി തന്റെ കൈകളിലല്ല, കാലത്തിന്റെ കൈകളിലാണ്.
1: പിതാവും പുത്രനും. ഡോക്ടർ പി സി അഷ്റഫ് അവതരിപ്പിച്ച ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. ഇനി രവീന്ദ്രൻ പാടി ചൊല്ലുന്ന കവിതകൾ. നിന്നോർമ്മ.

0: നിന്നെ തൂത്തുകളയാനായേയില്ല. കാലമെത്രയോ പോയി, വഴിയെത്രയോ താണ്ടി, നമ്മൾ രണ്ടാളും മാറി, എങ്കിലും പോയില്ലിഷ്ടം. തളിർക്കുന്നിടയ്ക്കിടെ നാമ്പു നീട്ടുന്നുണ്ടത്, പൂക്കുവാനിടമില്ലാതതുവാടിപ്പോവുന്നു. എങ്കിലും കരളിൻ്റെ ഭിത്തിയിൽ ചിരിക്കുന്ന ചിത്രമായി നീയെന്നുമെന്നകത്തു കുടിപാർപ്പൂ. അന്ധകാരം വ്യാപിച്ച് ചുറ്റുപാടിരുളുമ്പോൾ വിളക്കു കൊളുത്തും ഞാൻ നിന്റെ ഓർമ്മയിലുള്ളിൽ.
1: ഫോൺ വിളി.
0: ഒന്നു ഫ്രീയായപ്പോഴാ നിന്നെ ഞാൻ വിളിച്ചത്, രാത്രിയാ പെണ്ണെന്നെന്നും നിനച്ചില്ലയന്നേരം. പതിരായിക്കെന്തേയെന്ന് ഫോണെടുത്തു നിൻ ചോദ്യം, ശരിയാണിന്നേരത്ത് ഞാൻ വിളിച്ചതു തെറ്റ്. വിളിക്കാൻ മാത്രം കാര്യം ഉണ്ടായില്ലതും നേര്, ഏതേതോ വഴികളിൽ നിൻമുഖം തെളിഞ്ഞെത്തി. ഒട്ടുനാളായി കാണാതെ വിളിക്കാതെയും ഒന്നു വിളിച്ചേക്കാമെന്നോർത്തു വിളിച്ചു, അതാ സത്യം. നിനക്കു മനസ്സിലായി എന്റെ നേർ എന്നാകിലും, നിന്റെ ചോദ്യമെന്നുള്ളിൽ തറച്ചു ചെറുനേരം. അതുകൊണ്ടാണേ ഇതു കുറിക്കുന്നു ഞാൻ, മറ്റു വഴിക്കു വായിക്കുവാൻ സ്വാതന്ത്ര്യം നിനക്കുണ്ട്.
1: ഇതുവരെ സ്വന്തം കവിതകൾ ചൊല്ലിയത് രവീന്ദ്രൻ പാടി. ഇനി വായനാനുഭവം. അധികാരവും പ്രത്യയശാസ്ത്രവും ഇഴചേരുന്ന കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ അധ്യായങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന PV ഷാജികുമാറിന്റെ മരണവംശം എന്ന നോവലിന്റെ വായനാനുഭവം പങ്കുവയ്ക്കുന്നത് ഡോക്ടർ CK ദീപ.
2: പോസ്റ്റ് കൊളോണിയൽ സംസ്കാര പഠനങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ദേശം. ദേശത്തെ തിരിച്ചറിയുന്നതും ഊന്നുന്നതും പ്രതിരോധത്തിന്റെ തുടക്കമാണ്. ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കലാരൂപമായ തെയ്യം മരണവംശത്തിൽ ആദ്യന്തം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ക്ഷമയുടെയും സഹനത്തിന്റെയും പര്യായങ്ങളാണ് തങ്ങളെന്ന ദ്വന്ദ്വവ്യക്തിത്വം വെച്ചുപുലർത്തുന്ന ആര്യദേവതാ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യവികാരങ്ങളെയും അവന്റെ പ്രതിസന്ധികളെയും പച്ചയ്ക്ക് തുറന്നുകാട്ടുന്ന ഒരനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. തോറ്റ മനുഷ്യൻ എന്ന് ഒറ്റ വാക്യത്തിൽ തെയ്യത്തെ നിർവചിക്കാം. അതുകൊണ്ടുതന്നെ പകയും പ്രതികാരവുമാണ് പല തെയ്യക്കോലങ്ങളുടെയും സ്വത്തും. നാങ്കളെ കൊത്തിയാലും ചോര തന്നെ, നീങ്കളെ കൊത്തിയാലും ചോര തന്നെ എന്ന പ്രത്യയശാസ്ത്രം വെച്ചു പുലർത്തുന്ന ദൈവസങ്കല്പമാണ് തെയ്യം. അത്തരമൊരു രൗദ്രസങ്കല്പത്തിൽ നിന്നാണ് മരണവംശവും ഉണ്ടാകുന്നത്. വടക്കേ മലബാറിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന പരമ്പരാഗത നൃത്ത ചടങ്ങാണ് പൂരക്കളി. പൂരക്കളിക്ക് പാടുന്ന പൂരമാലയുടെ 1 മുതൽ 18 വരെയുള്ള നിറങ്ങളാണ് മരണവംശത്തിൽ അധ്യായങ്ങളായി വേർതിരിച്ചിരിക്കുന്നത്. പാട്ടുകളുടെ രീതിയാണ് നിറങ്ങൾ. ദൈവം കൊന്നുകളഞ്ഞ കാമത്തിന്റെ തിരിച്ചുവിളിയാണല്ലോ പൂരം. അതുകൊണ്ടുതന്നെ ആ നിറങ്ങൾ ആസക്തിയിൽ നിന്നുണ്ടായതാണെന്ന് നോവലിന്റെ ആദ്യഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ആസക്തിയുടെ പലതരത്തിലുള്ള അനുരണനങ്ങളും അനന്തരഫലങ്ങളുമാണ് മരണവംശം മുന്നോട്ട് വയ്ക്കുന്നത്. ആസക്തിക്ക് നോവലിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് മത്ത് എന്നാണ്. ഇത് ഉത്തരമലബാറിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രാദേശിക പദമാണ്. ധനത്തിന്റെ, കാമത്തിന്റെ, മദ്യത്തിന്റെ, ലൈംഗികതയുടെ, പകയുടെ, പ്രതികാരത്തിന്റെ, സൌഹൃദങ്ങളുടെ ഒക്കെ പലതരത്തിലുള്ള മത്തുകളുടെ ഘോഷയാത്രയാണ് മരണവംശം. അതായത് പുറമേക്ക് സാമൂഹ്യജീവിയെന്ന് അഭിനയിക്കുകയും അങ്ങനെ അവകാശപ്പെടുകയും ചെയ്യുന്ന മനുഷ്യന്റെ യഥാർത്ഥ രൂപവും ഭാവവുമാണ് ഏർക്കാന എന്ന സാങ്കല്പിക ഗ്രാമത്തിന്റെ കഥയിലൂടെ മരണവംശം തുറന്നുകാട്ടുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ഭാഷയുടെ വീണ്ടെടുപ്പ് നോവലിന്റെ മറ്റൊരു പ്രത്യേകതയായി കാണാം. ചെറാക്കത്തി, പട്ടമാച്ചി, കൊണ്ട, മർള്, പൊഞ്ഞേറ്, ചാപ്പ, വടക്ക് തുടങ്ങി ഉത്തരമലബാറിൽ മാത്രം ഉപയോഗിക്കുന്ന അപൂർവ പദപ്രയോഗങ്ങൾ ആഖ്യാനത്തിന്റെ ചാരുത വർദ്ധിപ്പിക്കുന്നു. പുരാണത്തിൽ

ഇതിഹാസത്തിലൂടെയും ചരിത്രത്തിലൂടെയുമാണ് ഏർക്കാനയിൽ പോരിന്റെ വംശാവലി തുടങ്ങുന്നതും തുടരുന്നതും അസ്തമിക്കുന്നതും. നോവലിന്റെ കഥയും ആഖ്യാനവും ഇതിഹാസകഥയായ മഹാഭാരതവുമായി ചേർന്ന് നിൽക്കുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള ചേരിപ്പോലിൽ ചത്തൊടുങ്ങുന്നതിന്റെ കഥയാണല്ലോ മഹാഭാരതം. ഇതുതന്നെയാണ് മറ്റൊരു രീതിയിൽ മരണവംശത്തിന്റെ പശ്ചാത്തലമായ ഏർക്കാനയിലും സംഭവിക്കുന്നത്. ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്ന ഒരു സംഘം പച്ച മനുഷ്യരിലേക്ക് കാമം, പക, പ്രതികാരം തുടങ്ങിയ മനുഷ്യസഹജമായ വാസനകൾ കടന്നുവരികയും രാഷ്ട്രീയം അതിനെ ദുഷ്ടലാക്കോടെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണ കഥയ്ക്ക് അദൃശ്യ പശ്ചാത്തലമായി കേരള ചരിത്രത്തിലെ നിർണായക സംഭവങ്ങൾ മാറുന്നത് നോവലിന് പുതിയ മാനം നൽകുന്നു. കർണാടകയിലെ പാലോറിൽ ബല്ലാൽമന എന്നറിയപ്പെടുന്ന വലിയൊരു തറവാട്ടിൽ നടന്ന മോഷണവും കൊലപാതകവും കഥാഗതിയിലെ വഴിത്തിരിവുകളാണ്. ആൾപ്പാർപ്പില്ലാതെ അനാഥമായ ബല്ലാൽമന പിന്നീട് പാലോർ സ്കൂളായി രൂപം മാറുന്നു. മനുഷ്യന്റെ പ്രാഥമിക ചോദനകളായ ദുരാഗ്രഹത്തിന്റെയും ചതിയുടെയും അമിതാസക്തിയുടെയും സ്മാരകമായ ബല്ലാൽമന രൂപം മാറിയ പാലോർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയവരാണ് മരണവംശത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ സ്കൂൾ അക്രമങ്ങൾക്ക് വിത്തുപാകുന്ന വലിയൊരു പ്രതീകമായി നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നാം സംസ്കാരം എന്ന ലേബൽ ഉപയോഗിച്ച് മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ പ്രാകൃത വാസനകളുടെയും പലവിധ വികാരങ്ങളുടെ കുത്തൊഴുക്കിന്റെയും എല്ലാം തുടക്കം ഈ വിദ്യാലയത്തിൽ നിന്നാണ്. മഹാഭാരതത്തിലെ അർജുനന്റെയും ഉലൂബിയുടെയും പുത്രനായ ഇരാവാനെ പോരുകോഴിയുടെ പ്രതീകമായി അവതരിപ്പിക്കുന്ന നാടോടിക്കഥ നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അർജുനപുത്രനായിട്ടും ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും നേടാനാവാതെ ഭാരതയുദ്ധത്തിൽ ചാവിയറിനെ പോലെ പൊരുതി മരിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഇരാവൻ. പോരുകോഴികളെ കൊണ്ട് മനുഷ്യൻ ചെയ്യിക്കുന്നതും ഇതുതന്നെയാണ്. ഭാസ്കരനും നളിനിയുമാണ് മരണവംശത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഇവരുടെ പ്രണയത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്ന നിസ്സഹായരായ ഒരു സംഘം നാട്ടുകാർ, അതാണ് ഏർക്കാനയുടെ പശ്ചാത്തലം. ഗ്രാമത്തിന്റെ ഈ നിസ്സഹായതയിലേക്ക് രാഷ്ട്രീയത്തിന്റെ വിഷവിത്തുകൾ കടന്നുവരുന്നതും അത് പടർന്നു പന്തലിക്കുന്നതും പ്രാദേശിക ഭാഷയുടെയും നാടൻ ശൈലികളുടെയും നാടോടിക്കഥകളുടെയും ധാരാളിത്തം നിറഞ്ഞ വേറിട്ടൊരാഖ്യാന ശൈലിയിലൂടെ കുറിക്കുകൊള്ളുന്ന പ്രതീകങ്ങളിലൂടെ ഒരു കഥ പോലെ പറഞ്ഞുവെക്കുകയാണ് നോവലിസ്റ്റ്. മഹാഭാരത യുദ്ധത്തിന്റെ തുടക്കം ദ്രൗപദിയുടെ അഴിച്ചിട്ട മുടിയിൽ നിന്നാണ്. ദുശാസനന്റെ ചോരപുരണ്ട കൈകൊണ്ട് ഭീമൻ ആ മുടി വാരിക്കെട്ടുന്നതുവരെ അത് അഴിഞ്ഞുലഞ്ഞു തന്നെ കിടന്നു. അവളുടെ പകയും പ്രതികാരവും മുഴുവൻ 13 വർഷം അഴിച്ചിട്ട ആ മുടിയിൽ ദൃശ്യമാണ്. ഏർക്കാനയിൽ പോരിന് തിരികൊളുത്തുന്നത് തഴച്ചിടതൂർന്ന് വളരുന്ന നളിനിയുടെ മുടി സ്വന്തം സഹോദരനായ ചന്ദ്രൻ ബലം പ്രയോഗിച്ച് മുറിക്കുന്നതോടെയാണ്. തന്റേതല്ലാത്ത തെറ്റിന് ദ്രൗപദി 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും അനുഭവിക്കുന്നത് പോലെ തന്നെയാണ് പിന്നീടുള്ള നളിനിയുടെ ജീവിതവും. സന്തോഷം എന്തെന്ന് പിന്നീടൊരിക്കലും അവൾ അറിയുന്നില്ല. പുരാണത്തിൽ ദ്രൗപദിയുടെ അഴിച്ചിട്ട മുടിക്ക് ഉത്തരം പറയാൻ നിരവധി പേരുണ്ടായിരുന്നെങ്കിലും മാറിയ കാലത്ത് മുടിമുറിക്കപ്പെട്ടതോടെ നളിനി തീർത്തും ജീവിതത്തിൽ ഒറ്റപ്പെടുകയും അനാഥയാവുകയും ചെയ്യുകയാണ്. ഇത് കാലത്തിന്റെ മാറ്റമാണ്. സാമൂഹിക ജീവിയാണെങ്കിലും മനുഷ്യൻ ആന്തരികമായി എത്രമാത്രം ഒറ്റപ്പെടുന്നുവെന്ന് നളിനിയുടെ ജീവിതത്തിലൂടെ നോവലിസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നു. സാങ്കല്പിക കഥയാണെങ്കിലും ഏകദേശം 100 കാലത്തെ ഉത്തര കേരളത്തിന്റെ പ്രാദേശിക ചരിത്രം ഇതിൽ നിഴലിക്കുന്നുണ്ട്. ചരിത്ര സന്ദർഭങ്ങളുമായി കൂട്ടിയിണക്കിയ ആഖ്യാനം നോവലിന് മറ്റൊരു മാനം നൽകുന്നുണ്ട്. വർഷത്തെക്കുറിച്ച് സൂചനയില്ലെങ്കിൽ പോലും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഏർക്കാനയിലെ പ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത് നോവലിന് കൃത്യമായ കാലസൂചന നൽകുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ പ്രായം, മാനസികാവസ്ഥ, ബന്ധങ്ങൾ തുടങ്ങിയവ കൃത്യമായി രേഖപ്പെടുത്താൻ ഇത്തരം കാലഗണനകൾ സഹായിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പുറത്താക്കപ്പെട്ടതിന്റെ ദിവസവും പിറ്റേന്നുമായിട്ടാണ് കഥാനായകരായ ഭാസ്കരനും ചന്ദ്രനും ജനിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് ചന്ദ്രനും വെയിലത്ത് നിന്ന് ഭാസ്കരനും. അടിയന്തരാവസ്ഥ കാലത്ത് ചന്ദ്രനും ഭാസ്കരനും സ്കൂൾ വിദ്യാർത്ഥികളാണ്. നോവലിലെ പ്രധാന കഥാപാത്രമായ ജനൻ ഈ സമയത്ത് നാട്ടിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നുണ്ട്. അയാളിൽ നക്സലേറ്റ് ബന്ധം ആരോപിക്കപ്പെടുന്നുണ്ട്. അതോടുകൂടി അയാളുടെ ഭാര്യയായ സതിയുടെ അടിയന്തരാവസ്ഥ തുടങ്ങി എന്നും പറയുന്നു. 3 കരുണാകരൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ് കോമൻ നായരെന്ന സ്ത്രീലമ്പടൻ തെക്കൻ കേരളത്തിൽ നിന്നും വളക്കൂറുള്ള മണ്ണന്വേഷിച്ച് മലബാറിലേക്ക് എത്തിയ ജോർജിന് അവൻ ആഗ്രഹിച്ച സ്ഥലം ദാനം ചെയ്ത് അവന്റെ ഭാര്യയായ ആലീസിന്റെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഭാസ്കരൻ ചന്ദ്രി വിവാഹം നടന്ന ദിവസം രാത്രിയാണ് പ്രമാദമായ ചീമേനി കൊലക്കേസ് സംഭവിക്കുന്നത്. ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ട സംഭവത്തിൽ നിരോധനാജ്ഞ നിലനിൽക്കുന്ന സമയത്താണ് ചന്ദ്രൻ വധക്കേസിലെ പ്രതികളായ ഭാസ്കരൻ, രഘു, ഭരതൻ എന്നിവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി വരുന്നത്. വാനപ്രസ്ഥം എന്ന മലയാള സിനിമയ്ക്ക് ദേശീയ അംഗീകാരം ലഭിക്കുന്ന വർഷമാണ് ചന്ദ്രന്റെ കൊലപാതകിയായ ഭാസ്കരനെ അന്വേഷിച്ച്

0: രമണി എന്ന കഥാപാത്രം കദ്രോളിക്കുന്നിറങ്ങി ഏർക്കാനയിലെത്തുന്നത്. എ കെ ആന്റണി രണ്ടാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ് ഭാസ്കരന്റെ കൈകൊണ്ട് അരവിന്ദൻ കൊല്ലപ്പെടുന്നത്. ഇവിടെയൊന്നും നോവലിസ്റ്റ് വർഷം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യാ ചരിത്രത്തിലെയും കേരള ചരിത്രത്തിലെയും സുപ്രധാന സംഭവങ്ങൾ നടന്ന വർഷങ്ങളിലൂടെ വായനക്കാർക്ക് കഥ നടക്കുന്ന കാലവും കഥാപാത്രങ്ങളുടെ പ്രായവും അതിനു പിന്നിലെ രാഷ്ട്രീയവും കൃത്യമായി അറിയാൻ പറ്റും. 1983 ഭാസ്കരൻ ചന്ദ്രനെ കൊല്ലുന്നതെന്ന് മനസ്സിലാവുന്നതും ഈ വർഷക്കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. വയലൻസിനിരയായവർക്ക് പിന്നീട് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാനാവില്ല. ഇതുതന്നെയാണ് മറ്റൊരു രീതിയിൽ മരണവംശവും നമ്മോട് സംസാരിക്കുന്നത്. വേദനിക്കുന്നവനും വേദനിപ്പിക്കുന്നവനും ഒന്നാകുന്ന ഒരു പാരസ്പര്യത്തിന് സാക്ഷിയാകുന്നുണ്ട് ഏർക്കാന. സ്വയമറിയാതെ ഹിംസയുടെ വക്താവാകുന്ന കഥാപാത്രമാണ് ഭാസ്കരൻ. അനുജന്മാർക്കൊപ്പം കളിക്കുമ്പോൾ അപ്രതീക്ഷിതമായി കാണാനിടയായ വല്യച്ഛന്റെ തോക്ക് അവനിൽ വലിയ ലഹരിയായി മാറുന്നു. ക്രമേണ നായാട്ടും മദ്യവും അതിലും വലിയ ലഹരിയായി മാറുന്നു. നളിനിക്കൊപ്പം സംഘനൃത്തം കളിച്ചും അവൾക്ക് പാട്ടുപാടിക്കൊടുത്തും അവളോട് കൊച്ചുവർത്തമാനം പറഞ്ഞും നിരവധി സൌഹൃദങ്ങൾക്കൊപ്പം വലുതായ ബാല്യമാണ് ഭാസ്കരന്റേത്. ഭാസ്കരന്റെയും നളിനിയുടെയും പ്രണയം തളിർത്തു പൂവിടുന്നത് തന്നെ സംഗീതത്തിലൂടെയാണ്. കൊട്ടൻ എന്ന വല്യച്ഛനിലെ കാമുകനും നായാട്ടുകാരനും സമഞ്ജസമായി സമ്മേളിച്ചതാണ് ഭാസ്കരൻ എന്ന പേരക്കുട്ടി. മഹാഭാരതത്തിലെ ധർമ്മപുത്രരും ഏതാണ്ട് ഇതേ മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കാണാം. ആർക്കോ വേണ്ടി ചെയ്യുന്ന യുദ്ധത്തിൽ ബാക്കിയാവുന്ന വിജയം ഒരു ബാധ്യതയെന്നോണം അനുഭവിക്കുക എന്ന പുരാണത്തിലെ നീതി തന്നെയാണ് മറ്റൊരു തരത്തിൽ മരണവംശത്തിലും അവതരിപ്പിക്കുന്നത്. ആയുധവിദ്യ അഭ്യസിച്ചതിന്റെ പേരിൽ പെരുവിരൽ നഷ്ടപ്പെട്ടവനാണ് മഹാഭാരതത്തിലെ ഏകലവ്യൻ. അരവിന്ദന്റെ വെട്ടേറ്റ് ജീവച്ഛവമായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഭാസ്കരൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടത് തന്റെ പെരുവിരലിന് ഒന്നും സംഭവിക്കരുതെന്നാണ്. സാന്ദർഭികമായി വ്യക്തികളിലേക്ക് ഹിംസ കടന്നുവരുന്നതിന്റെ സൂചകമാണിത്. ഇത് സ്വാഭാവികമാണോ എന്നത് ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രമാണ്. വ്യക്തികളിലേക്ക് രാഷ്ട്രീയം കടന്നുവരുന്നതും രാഷ്ട്രീയത്തിലേക്ക് വ്യക്തികൾ കടന്നുവരുന്നതും രാഷ്ട്രീയം വ്യക്തികളെ ഉപയോഗിക്കുന്നതും വ്യക്തികൾ രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നതും വളരെ സമർത്ഥമായി നോവൽ അവതരിപ്പിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താത്ത നോവലിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം മരണശേഷം അറിയപ്പെടുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരായാണ്. പാർട്ടിക്കൊടികളും ജാഥയും പ്രതിഷേധ യോഗങ്ങളും ഹർത്താലും സ്വീകരണങ്ങളുമൊക്കെയായി ഇവരുടെ രക്തസാക്ഷിത്വം ആഘോഷിക്കപ്പെടുന്നതിലൂടെ കേരളത്തിന്റെ ഭൌതിക ദുരന്തം തന്നെയാണ് വരച്ചിടുന്നത്. കുറ്റവാളി കുറ്റം ചെയ്യുന്നതും രാഷ്ട്രീയ നേതാവ് കുറ്റം ചെയ്യുന്നതും രണ്ടാണ്. കുറ്റവാളിയുടെ കൃത്യം അതിക്രൂരതയായി പരിഗണിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയക്കാരന്റേതിന് മാന്യതയുടെ പരിവേഷം വരും. അത് അയാളെ കൂടുതൽ കുറ്റകൃത്യങ്ങൾ കൂടുതൽ സാമർഥ്യത്തോടെ ചെയ്യാൻ പ്രേരിപ്പിക്കും. കോമൻ നായർ പോലുള്ള കഥാപാത്രങ്ങൾ ഉദാഹരണം. കൊല്ലപ്പെടുമ്പോഴാ പാർട്ടി വളരല്, കൊല്ലുമ്പോഴല്ല എന്ന കോമൻ നായരുടെ അഭിപ്രായത്തിന് കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. കേരളത്തിലെ ജാലിയൻവാലാബാഗ് എന്നറിയപ്പെടുന്ന ചീമേനി കൊലപാതകം നോവലിന്റെ അടിയൊഴുക്കാണ്. കൂടാളിയിലും കൂത്തുപറമ്പിലുമെല്ലാം പല കാലങ്ങളിലായി നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളോട് ചേർത്തുവെച്ച് തന്നെ വായിക്കേണ്ട ഒരു നോവലാണിത്. ഇവയുടെ യാഥാർത്ഥ്യവും നോവലിന്റെ രാഷ്ട്രീയവും വേർതിരിച്ച് കാണാനാവില്ല. ഏർക്കാനയിലെ കുഴപ്പങ്ങൾ ജില്ലയിൽ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. അത് പാർട്ടിയുടെ ജനകീയ അടിത്തറ തകർത്തു എന്ന രീതിയിലുള്ള മേൽക്കമ്മിറ്റി വിലയിരുത്തലും തെരഞ്ഞെടുപ്പിലെ പരാജയവും സംഘടനകൾക്ക് വെളിപാടുണ്ടാക്കിയതിന്റെ ഫലമായി മേലത്ത് ഭാസ്കരനെ പോലുള്ള കൊലപാതക പരമ്പരകളുടെ സൂത്രധാരന്മാർ അതിസമർത്ഥമായി അക്കരപ്പച്ച തേടുന്ന കാഴ്ചയും പ്രബുദ്ധ കേരളത്തിന്റെ സമകാലിക സംസ്കാരമാണ്. ജാതിക്ക് ജാതി പകൈ, നായിക്ക് നായി പകൈ എന്ന് നോവലിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. സ്വന്തം വംശത്തോട് തന്നെയുള്ള അടങ്ങാത്ത പകയാണ് ഓരോ ജീവിയെയും മുന്നോട്ട് നയിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഇടങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള വെമ്പലാണ് ഓരോ ജീവിയുടെയും ജീവിതം. മനുഷ്യനും ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല. ആളിക്കത്തുകയും കത്തിക്കുകയും ചെയ്യുന്ന പക നോവലിന്റെ അന്തർധാരയാണ്. മനസ്സിൽ പക കാത്തുസൂക്ഷിക്കുന്ന തെയ്യമെന്ന സാംസ്കാരിക രൂപകത്തിലൂടെയും പ്രാദേശിക സംസ്കൃതിയിലൂടെയും ആഖ്യാനത്തിലുടനീളം ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിലൂടെ പകയുടെയും പോരാട്ടത്തിന്റെയും വേര് പടർന്നു പിടിക്കുന്ന അന്തരീക്ഷം നിലനിർത്താൻ നോവലിസ്റ്റ് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. തോക്ക്, റാക്ക് മുതലായ പ്രതീകങ്ങൾ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ശരീരത്തെയും മനസ്സിനെയും പരിധികളില്ലാതെ സ്വാധീനിക്കുന്ന ഈ ആയുധങ്ങളുടെ അതിപ്രസരത്തിലൂടെ മനുഷ്യന്റെ ഉള്ളിലുള്ള കാമം, ക്രോധം, മതം, മത്സരം തുടങ്ങിയ വികാരങ്ങളുടെ സ്വാഭാവികോൽപ്പന്നങ്ങളായ ഹിംസയെ ഹിംസ കൊണ്ട് പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് നോവലിസ്റ്റ് നടത്തുന്നതെന്ന് കാണാം.
1: പി വി ഷാജികുമാറിന്റെ മരണവംശം എന്ന നോവലിന്റെ വായനാനുഭവം ശ്രോതാക്കളുമായി പങ്കുവച്ചത് ഡോക്ടർ സി കെ ദീപ. സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ജയചന്ദ്രൻ പാടിയത്, ചിത്രം തിളക്കം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: പി ജയചന്ദ്രൻ പാടിയ ഗാനമാണിത്. ചിത്രം തിളക്കം. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 കേൾക്കാം. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളുമായി വ്യോമസേനയുടെ 2 വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് തിരിച്ചു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 ആയി. 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 20

0: 2006 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി തിരുവനന്തപുരം കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ദുബായിൽ ഇന്ത്യൻ പീപ്പിൾസ് ഫോറം യുഎഇയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. മുതിർന്ന നയതന്ത്രജ്ഞർ, സാമൂഹ്യരംഗത്തെ പ്രമുഖർ, കലാകാരന്മാർ, ഇന്ത്യൻ പ്രവാസികൾ എന്നിവരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വന്ദേമാതരം ഇന്ത്യയുടെ ആത്മാവിനെയും പൈതൃകത്തെയും ദേശീയ ഉണർവിനെയും ആഘോഷിക്കുന്നു എന്ന പ്രമേയത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാളെ നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഞായറാഴ്ച നടക്കുന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ജി ഒ വി നമോ ആപ്പ് അല്ലെങ്കിൽ 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൾ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വേയെയും സൌദി അറേബ്യ ക്യാബോവെർദെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 183 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. മലയാളി താരം സഞ്ജു സാംസൺ 5 റൺ നേടി പുറത്തായി. മുംബൈ, ബംഗളൂരു, വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. ഒന്നിലധികം സ്ഥലങ്ങളിൽ നടത്തിയ ഓപ്പറേഷനുകളിലായി 23 കോടി രൂപ വില മതിക്കുന്ന 15 കിലോഗ്രാം വിദേശ സ്വർണം പിടിച്ചെടുത്തതായും 15 പേരെ അറസ്റ്റ് ചെയ്തതായും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. സൂറത്തിൽ നടന്ന മറ്റൊരു ഓപ്പറേഷനിൽ DRI 2 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. scensus.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ LSGD ഓഫീസിലേക്ക് ഓവർസിയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത ഡിപ്ലോമ ITI. ഫോൺ 0499423776. വേടെടുക്ക ഗ്രാമപഞ്ചായത്തിലെ കല്ലളിയിൽ ആശാവർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച July 2 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. അപേക്ഷകർ 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിവാഹിതരായിരിക്കണം. പ്രായപരിധി 25-ഉം 45-ഉം മധ്യേ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499423235. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അറബിക് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും.

നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499425627. പീലിക്കോട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത +2, കമ്പ്യൂട്ടർ പരിജ്ഞാനം, മലയാളം ടൈപ്പിംഗ്, MS ഓഫീസ്, പ്രവൃത്തി പരിചയം അഭികാമ്യം. പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന. പ്രായപരിധി 18-നും 41-നും മധ്യേ. ഫോൺ നമ്പർ 0467221154. എളേരിത്തട്ട് EK നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 11 മണിക്ക് നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ നെറ്റ്, PhD. ഇവരുടെ അഭാവത്തിൽ 55% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 0467224533. ചെമ്മനാട് പഞ്ചായത്തിലെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് കന്നഡ മലയാളം അറിയാവുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499423726. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തീഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുണ്ട്. യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി. പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 30 രാവിലെ 11 മണിക്ക് മുമ്പായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം. നർക്കിലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് ആശുപത്രിയിൽ നടക്കും. യോഗ്യത സർക്കാർ അംഗീകൃത DMLT, BSc MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. ഫോൺ നമ്പർ 0467224188. സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 1 ജൂലൈ രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത MSW, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 40 വയസ്സ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499425536. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: and lightning till Monday. Meanwhile, heat wave conditions are expected over isolated places over Uttar Pradesh till Sunday. With Rishu Jaiswal, Aman Yadav, Akashvani News, Delhi.
1: In Arunachal Pradesh, search and rescue operations for the four missing persons suspected to have been washed away in the flash flood on 24th of June concluded today without success. The operation was carried out around the affected Yazali Neepko colony and the reservoir. 23 SDRF jawans in association with the local people, ex-servicemen, police personnel searched the entire area. The team also helped to remove the debris from the flood-affected Neepko colony. The district administration said 30 houses completely washed away in the flash flood and another 52 houses damaged in the colony. On to sports. Indian shooters have ended their campaign at the IISSF Junior World Championship in Germany as table toppers with 24 medals, including 7 gold. They performed brilliantly in the pistol and rifle events, bagging 7 gold, 8 silver and 9 bronze, leaving behind the individual neutral athletes who claimed 14 medals and Italy at third position with 10 medals. In badminton, India's Ronak Chahan created the biggest upset of the US Open tournament in Fullerton today when he bagged off world number 6 and men's singles top seed Shoutin Chen of Chinese Taipei in straight games 21-17, 26-24 to reach quarters. In another men's singles, Kidambi Srikanth registered a 21-14, 21-13 win over Lee Zijia of Malaysia to enter quarterfinals. In women's singles, Tanvi Sharma, Rakshita Shri and Devika Sehak also advanced to the last 8 stage, winning their respective matches. In men's hockey, India will face arch rivals Pakistan in its penultimate FIH Pro League match at the Lee Valley Hockey and Tennis Centre in London this evening. The match is scheduled to begin at 10:30 p.m. In men's cricket, host Ireland have set a target of 183 runs for India in the first T20 international match of the two-match series in Belfast. Put into bat, Ireland scored 182 for 9 wickets in stipulated 20 overs. In reply, India were 129 for 6 in 15 overs when reports last came in. And now, before we end the bulletin, the headlines once again. Home Minister Amit Shah launches 3-year vision document for narcotics control, calls for better coordination and use of technology to strengthen anti-drug campaign. Centre to deploy 1,000 advisory personnel across the country and upgrade trade portal to maximise benefits of India-UK trade agreement. Death toll in Venezuela earthquakes rises to 589. India sends 2 Air Force planes with emergency relief material. US and Iran agree to establish direct military communication channel to reduce risk of further conflict, says US Vice President J.D. Vance. And in US Open badminton, India's Ronak Chahan stuns top seed Shoutin Chen of Chinese Taipei to enter quarterfinals of men's singles. Kidambi Srikanth and 3 women shuttlers also reach the quarters. That is all in the news at 9. Good night.
2: Akashvani. വിദ്യാഭ്യാസ രംഗം കോഴ്സുകൾ സാധ്യതകൾ പ്രത്യേക പരിപാടി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ
3: പ്ലസ് ടു തലത്തിൽ ഹ്യൂമാനിറ്റീസ് അഥവാ ആർട്സ് സ്ട്രീം തെരഞ്ഞെടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ചില തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. സയൻസിനോ കൊമേഴ്സിനോ സീറ്റ് കിട്ടാത്തവർ മാത്രം തെരഞ്ഞെടുക്കുന്ന ഒന്നാണ് ഹ്യൂമാനിറ്റീസ് എന്ന ചിന്താഗതി തികച്ചും തെറ്റാണ്. യഥാർത്ഥത്തിൽ ലോകത്തെ നയിക്കുന്ന ആശയങ്ങളും ഭരണസംവിധാനങ്ങളും നിയമങ്ങളും രൂപപ്പെടുത്തുന്നത് മാനവിക വിഷയങ്ങൾ പഠിച്ച വ്യക്തികളാണ്. പാരമ്പര്യമായി ഈ മേഖലയിലുള്ള കുട്ടികൾ തെരഞ്ഞെടുക്കുന്ന പ്രധാന പാതയാണ് BA ബിരുദ കോഴ്സുകൾ. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യോളജി, സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, ജിയോഗ്രഫി എന്നിവയിലെല്ലാം ഇന്ന് വിശാലമായ ഉപരിപഠന സാധ്യതകളുണ്ട്. ഇന്ന് രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ BA ഓണേഴ്സ് കോഴ്സുകൾ ലഭ്യമാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 4 വർഷത്തെ പ്രായോഗിക റിസർച്ച് ബിരുദങ്ങളായി ഇവ മാറ്റിയിരിക്കുന്നു എന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും PhDയും നേടുന്നവർക്ക് സർവകലാശാലകളിൽ പ്രൊഫസർമാരായും തിങ്ക് ടാങ്കുകളിൽ

0: കൺസൾട്ടന്റുമാരായും വലിയ കരിയർ പടുത്തുയർത്താൻ സാധിക്കും.
1: രാജ്യത്തെ ഏറ്റവും ഉന്നതവും അഭിമാനകരവുമായ കരിയറായ സിവിൽ സർവീസിനെ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ട്രീം ഹ്യൂമാനിറ്റീസ് തന്നെയാണ്. യു പി എസ് സി നടത്തുന്ന IAS, IPS, IFS പരീക്ഷകളുടെ പ്രിലിംസ് മെയിൻ പരീക്ഷകളിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് തുടങ്ങിയ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടുതന്നെ പ്ലസ് ടുവിലും ബിരുദതലത്തിലും ഈ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുന്നത് സിവിൽ സർവീസ് മോഹിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു മുൻതൂക്കം സമ്മാനിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കേന്ദ്ര സർവകലാശാലകളായ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ഹ്യൂമാനിറ്റീസ് ബിരുദ കോഴ്സുകൾക്ക് ചേരുന്നത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മികച്ച അന്തരീക്ഷം ഒരുക്കും. ഈ കേന്ദ്ര സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന CUET UG കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. പ്ലസ് ടു പഠനകാലത്ത് തന്നെ ഈ പ്രവേശന പരീക്ഷയ്ക്കായി വ്യവസ്ഥാപിതമായി തയ്യാറെടുക്കുന്നത് മികച്ച ക്യാമ്പസുകളിലേക്ക് വഴി തുറക്കും.
0: ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കരിയർ സുരക്ഷയും ഉയർന്ന പദവിയും നൽകുന്ന മറ്റൊരു പ്രധാന പ്രൊഫഷണൽ മേഖലയാണ് നിയമ പഠനം. 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് നിയമ ബിരുദങ്ങളായ BA LLB കോഴ്സുകൾക്ക് ഇന്ന് വലിയ ഡിമാൻഡാണ് ഉള്ളത്. രാജ്യത്തെ 20-ലധികം വരുന്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടുന്നതിനായി നാഷണൽ ലോ സ്കൂളുകൾ സംയുക്തമായി നടത്തുന്ന ക്ലാറ്റ്, അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. കൂടാതെ കേരളത്തിലെ ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കായി പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന KLEE പരീക്ഷയും എഴുതാം. നിയമപഠനം പൂർത്തിയാക്കുന്നവർക്ക് കേവലം കോടതികളിലെ പ്രാക്ടീസിന് പുറമെ കോർപ്പറേറ്റ് കമ്പനികളിൽ ലീഗൽ അഡ്വൈസർമാരാകാനും ജുഡീഷ്യൽ സർവീസ് പരീക്ഷകൾ എഴുതി ജഡ്ജിമാരാകാനും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളിൽ ലീഗൽ ഓഫീസർമാരാകാനും സാധിക്കും. സാമൂഹിക പ്രതിബദ്ധതയും മികച്ച വാദമുഖങ്ങളും അവതരിപ്പിക്കാൻ താൽപര്യമുള്ള കുട്ടികൾക്ക് തെരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ഉത്തമമായ പ്രൊഫഷണൽ കോഴ്സാണ് ഇത്.
1: സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ആഗ്രഹിക്കുന്ന ക്രിയേറ്റീവായ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു ശാഖയാണ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അഥവാ മാധ്യമപ്രവർത്തനം. വാർത്താ ചാനലുകൾ, പത്രങ്ങൾ, ഡിജിറ്റൽ മീഡിയ പോർട്ടലുകൾ, റേഡിയോ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, പബ്ലിക് റിലേഷൻസ്, പരസ്യമേഖല എന്നിവയിലെല്ലാം ജേർണലിസം കഴിഞ്ഞവർക്ക് വലിയ അവസരങ്ങളുണ്ട്. 3 വർഷത്തെ BA മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദ കോഴ്സുകൾ ഇതിനായി തിരഞ്ഞെടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡൽഹി കോട്ടയം ക്യാമ്പസുകളിൽ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകൾ, തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം നടത്തുന്ന കോഴ്സുകൾ എന്നിവ ഈ രംഗത്ത് പ്രൊഫഷണൽ ട്രെയിനിംഗ് നൽകുന്നവയാണ്. എഴുതാനും സംസാരിക്കാനും താൽപര്യമുള്ള ലോകകാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രാഷ്ട്രീയ സാമൂഹിക ബോധ്യമുള്ള കുട്ടികൾക്ക് മാധ്യമരംഗത്ത് വലിയ പേരും പ്രശസ്തിയും നേടാൻ സാധിക്കും. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വരവോടെ ഈ മേഖലകളിൽ തൊഴിൽ സാധ്യതകൾ 10 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്.
0: മാനുഷിക പെരുമാറ്റങ്ങളെയും മാനസിക ആരോഗ്യത്തെയും കുറിച്ച് പഠിക്കാൻ താൽപര്യമുള്ള കുട്ടികൾക്ക് സൈക്കോളജി അഥവാ മനഃശാസ്ത്രം മികച്ചൊരു കരിയർ പാതയാണ്. BA സൈക്കോളജി അല്ലെങ്കിൽ BSc ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സുകൾ ഇന്ന് ഏറെ ജനപ്രിയമാണ്. ആധുനിക ലോകത്ത് മനുഷ്യർ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളും കൌൺസിലിംഗ് ആവശ്യകതകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൈക്കോളജിസ്റ്റുകൾക്ക് വലിയ ആവശ്യക്കാരുണ്ട്. ഈ കോഴ്സിന് ശേഷം ക്ലിനിക്കൽ സൈക്കോളജി, കൌൺസിലിംഗ് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നിവയിൽ സ്പെഷ്യലൈസേഷൻ പൂർത്തിയാക്കുന്നവർക്ക് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ എന്നിവിടങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ കൌൺസിലർമാരായും സൈക്കോളജിസ്റ്റുകളായും സേവനമനുഷ്ഠിക്കാം. അതുപോലെ തന്നെ

0: സാമൂഹിക സേവനങ്ങളിൽ താൽപ്പര്യമുള്ളവർക്കായി ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് അഥവാ BSW കോഴ്സുകളുണ്ട്. ഇതിനുശേഷം MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പൂർത്തിയാക്കുന്നവർക്ക് അന്താരാഷ്ട്ര NGOകൾ, ലോകാരോഗ്യ സംഘടന, യുണിസെഫ്, വിവിധ ഗവൺമെന്റ് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ എന്നിവിടങ്ങളിൽ പ്രോജക്ട് മാനേജർമാരായി കരിയർ കെട്ടിപ്പടുക്കാം.
1: കലയും സർഗാത്മകതയും ഡിസൈനിംഗ് കഴിവുകളുമുള്ള ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ആഗോളതലത്തിൽ തിളങ്ങാൻ വലിയ അവസരങ്ങൾ നൽകുന്ന മേഖലയാണ് ഡിസൈനിംഗ് കോഴ്സുകൾ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID നടത്തുന്ന പ്രവേശന പരീക്ഷ വഴിയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നടത്തുന്ന പരീക്ഷകൾ വഴിയോ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടാം. പ്രോഡക്ട് ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, അനിമേഷൻ ഡിസൈൻ, ഇന്റീരിയർ ഡെക്കറേഷൻ, ഫാഷൻ ഡിസൈനിംഗ് എന്നിവയിലെല്ലാം ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് മികച്ച കരിയറുണ്ട്. കൂടാതെ ഫിലിം മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സൗണ്ട് ഡിസൈൻ എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്കായി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊൽക്കത്തയിലെ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എന്നിവിടങ്ങളിൽ മികച്ച പ്രൊഫഷണൽ കോഴ്സുകൾ ലഭ്യമാണ്.
0: ബിസിനസ് മാനേജ്മെന്റും കസ്റ്റമർ റിലേഷൻസും താൽപ്പര്യമുള്ള ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് BBA ബിരുദ കോഴ്സുകൾ ധൈര്യമായി തെരഞ്ഞെടുക്കാവുന്നതാണ്. BBA പ്രവേശനത്തിന് സയൻസോ കൊമേഴ്സോ വേണമെന്ന നിർബന്ധമില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ നടത്തുന്ന IPMAT പരീക്ഷ എഴുതി 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് കോഴ്സുകൾക്ക് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കും പ്രവേശനം നേടാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് എന്നിവയിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ വലിയ സഹായമാകും. ഇതുകൂടാതെ ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, BA ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സുകൾ എന്നിവയും മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ആഗോളതലത്തിൽ ഹോസ്പിറ്റാലിറ്റി രംഗം വലിയ രീതിയിൽ വികസിക്കുമ്പോൾ മികച്ച വ്യക്തിത്വവും ഭാഷാ നൈപുണ്യവുമുള്ള പ്രൊഫഷണലുകളെയാണ് കമ്പനികൾ തിരയുന്നത്. വിദേശ ഭാഷകളായ ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ജാപ്പനീസ് എന്നിവയിൽ ബിരുദമോ ഡിപ്ലോമയോ നേടുന്നവർക്ക് വിദേശ കാര്യാലയങ്ങളിലും എംബസികളിലും ട്രാൻസ്ലേറ്റർ തസ്തികകളിൽ ജോലി ലഭിക്കാറുണ്ട്.
1: ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നേരിട്ട് ജോലി നേടാൻ സഹായിക്കുന്ന മത്സര പരീക്ഷകളെക്കുറിച്ചുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷകൾ, ബാങ്കിംഗ് പരീക്ഷകൾ എന്നിവയ്ക്കെല്ലാം ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. ഈ പരീക്ഷകളിലെ ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ് ഭാഗങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മുടെ കേരള PSC നടത്തുന്ന KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പരീക്ഷകൾക്കെല്ലാം ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നിർണായക പങ്കുവഹിക്കുന്നത്. കോളേജ് പഠനകാലത്ത് തന്നെ കൃത്യമായ പത്രവായനയും പൊതുവിജ്ഞാനവും വളർത്തിയെടുത്താൽ ആദ്യ ശ്രമത്തിൽ തന്നെ ഉയർന്ന സർക്കാർ ജോലികൾ സ്വന്തമാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനം മാത്രമാണ് ഇതിനായി ആവശ്യം.
0: പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പരമ്പരാഗത അറിവുകൾക്കൊപ്പം ചില ഡിജിറ്റൽ സ്കില്ലുകൾ കൂടി വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ആഗോള വിപണിയിൽ വലിയ ഡിമാൻഡുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി, SEO തുടങ്ങിയ മേഖലകളിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് വലിയ സാധ്യതകളാണ് ഉള്ളത്. ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ക്രിയേറ്റീവ് ചിന്തകളും ഈ കരിയറുകളിൽ വലിയ വിജയങ്ങൾ നൽകും.
1: ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് മുന്നിൽ അനന്തവും വിപുലവുമായ ഒരു കരിയർ ലോകമാണ് തുറന്നുകിടക്കുന്നത്. സിവിൽ സർവീസോ, നിയമപഠനമോ, മാധ്യമപ്രവർത്തനമോ, സൈക്കോളജിയോ ഏതുമാകട്ടെ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ ആഴത്തിലുള്ള വായനയും സാമൂഹിക ബോധ്യവും ഉണ്ടെങ്കിൽ ആഗോളതലത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സമൂഹത്തിന്റെ

0: കോഴ്സുകൾ, സാധ്യതകൾ, പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ആരണ്യ കേരളം,
1: ഇരവികുളം ദേശീയോദ്യാനം.
2: മൂന്നാറിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയായി വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം. പശ്ചിമഘട്ടത്തിന്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഇവിടം 1895 ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 കേരള സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഇവിടത്തെ പ്രത്യേകത മൂലം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ദേശീയോദ്യാനമായി. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്ന് പേരിട്ടു. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഉദ്യാനത്തിന്റെ വിസ്തീർണം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലമനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങളാണ് ഇവിടെയുള്ളത്. സിംഹവാലൻ കുരങ്ങടക്കം വിവിധയിനം കുരങ്ങുകൾ, മാനുകൾ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട്. ഈ പ്രദേശം അപൂർവമായ സസ്യജാലങ്ങൾ നിറഞ്ഞതാണ്. ഓർക്കിഡുകൾ, കാട്ടുബോൾസം എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത ഇനങ്ങൾ ഇരവികുളത്തുണ്ട്. അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം. ദേശീയോദ്യാനത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോർ ഏരിയ, ബഫർ ഏരിയ, ടൂറിസം ഏരിയ എന്നിങ്ങനെ. ടൂറിസം ഏരിയയായ രാജമലയിലേക്ക് മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളത്. ഇവിടെ വരയാടുകളെ വളരെ അടുത്തുനിന്ന് വീക്ഷിക്കാനാകും.
0: ആരണ്യ കേരളം.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: ആകാശവാണി കണ്ണൂർ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അങ്ങാടിക്കപ്പുറത്ത്, പി ജയചന്ദ്രനും കൃഷ്ണചന്ദ്രനും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ ഈണം.

ചിത്രം കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ. പാടിയത് അമ്പിളി വസന്ത. ഗാനരചന പാപ്പനംകോട് ലക്ഷ്മണൻ. സംഗീതം എം കെ അർജുൻ.

നജീം അർഷാദ് പാടിയത് ചിത്രം കാപ്പിരിത്തുരുത്ത്. സന്തോഷ് വർമ്മയുടെ വരികൾ രതീഷ് വേഗയുടെ ഈണം.

മൂടുപടം. ഈ ചിത്രത്തിൽ യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം നൽകി ആലപിച്ചത്.

ആകാശവാണി നാടകം ചാരുചന്ദ്രബോസ്. മൂലരചന നീരജ് കുമാർ. നാടകരൂപാന്തരം വിനോദ് കുമാർ. മലയാള പരിഭാഷ കെ ടി അപർണ.

0: പങ്കെടുക്കുന്നവർ വൈഷ്ണവ് ബാലകൃഷ്ണൻ, ശ്രീഹരി ശിവരാമൻ, കെ കൃഷ്ണകുമാർ, ടി വി ബാബു, പ്രഭൻ പൊടിക്കുണ്ട്, ധനരാജ് മാമ്പ, ബേബി സ്മിത, പ്രേംകുമാർ കണ്ണൂ, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ, ചന്ദ്രൻ മന്ന, രാമകൃഷ്ണൻ പഴശ്ശി, തോമസ് ദേവസ്യ, ദീപു കാരക്കുന്ന്, സെബാസ്റ്റ്യൻ പച്ചാണി, ബാലമുരളി ചിറക്കൽ, ജിതേഷ് പി വി. സഹകരണം: എസ് ആർ മായ, കെ വി നിഷ, എ ടി നിത്യ. സാങ്കേതിക സഹായം: കെ എസ് ലതിക, സുരേന്ദ്രൻ കൂടാളി. നിർവഹണ സഹായം: വിനീത സുമം. അവതരണം: ആകാശവാണി കണ്ണൂർ നിലയം. ചാരുചന്ദ്ര ബോസ്.
1: ചാരു, ചാരുചന്ദ്ര, നിന്നോടല്ലേ പിറകിൽ പോയിരിക്കാൻ പറഞ്ഞത്?
2: എന്തിനാത്? ഞാൻ ഇവിടെ തന്നെ ഇരിക്കും.
1: താൻ എന്താ പറഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കുമെന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിറകിൽ പോയിരിക്കുന്നതാണ് നിനക്ക് നല്ലത്.
2: ഇല്ല, ഞാൻ പോകില്ല.
1: വെറുതെ വാശി പിടിക്കല്ലേ. നിന്റെ ഈ അംഗവൈകല്യം ബാധിച്ച ശരീരത്തോടുള്ള സഹതാപം കൊണ്ട് പറയുക, പോയി പിറകിൽ പോയിരിക്കും. ചാരുചന്ദ്ര, നീ ഇത് കേട്ടോ, ഇനി നിന്നോടൊപ്പം കളിക്കാനും പഠിക്കാനും ഒന്നും ഞങ്ങളില്ല. ക്ലാസ്സിൽ പിറകിലിരിക്കുന്നതാണ് നിനക്ക് നല്ലത്.
2: ചങ്ങാതി, ക്ലാസ്സിൽ എവിടെ ഇരുന്നാലും നിങ്ങളുടെ ചിന്തകളെക്കാളും മുന്നിലുണ്ടാവുക ഞങ്ങളുടെ ചിന്തകളായിരിക്കും. അതാദ്യം മനസ്സിലാക്ക.
1: ഇവൻ പറയുന്നത് കേട്ടില്ലേ, ഈ പൊളിഞ്ഞ് പാളീസായ ശരീരം വെച്ച് ഇവൻ മുന്നേറും എത്ര.
2: നിങ്ങളൊരു അടിമയായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിങ്ങൾ ജനിച്ചത് അടിമത്തത്തിലാണ്. അടിമത്തത്തിൽ തന്നെയായിരിക്കും നിങ്ങളുടെ മരണവും.
1: എല്ലാവരും കേട്ടവൻ പറഞ്ഞത്. ഇവൻ ആരാണെന്നറിയാമോ? അതുല്യനായ മഹാവിപ്ലവകാരി ചാരുചന്ദ്ര ബോസ്. ഇവനെ നോക്കിയേ, ഇവന്റെ ശരീരം നോക്കിയേ. വലതുഭാഗം ആകെ തളർന്നു പോയിരിക്കുന്നു. കയ്യിലാകട്ടെ വിരലുകൾ പലതുമില്ല. ശരീരശേഷിയെ കുറിച്ച് പിന്നെ പറയുകയേ വേണ്ട. ഒരു കാറ്റ് വീശിയാൽ മതി, ഒരു പട്ടമായി ആകാശത്തേക്ക് പറന്നു പോവും ഇവൻ. ഈ ശരീരം വെച്ചാണ് ഇവൻ ജീവിതത്തിൽ മുന്നേറാൻ പോകുന്നത്, അടിമത്തത്തിനെതിരെ പോരാടാൻ പോകുന്നത്. അമ്മയെ കുരുതി കൊടുത്താണ് ഇവന്റെ വരവ്. ജീവിതത്തിൽ അച്ഛനൊരു തുണയാകാനും ഇവന് പറ്റിയില്ല. എടോ ചാരുചന്ദ്ര, നീ ആദ്യം മനസ്സിലാക്കേണ്ടത് നിന്നെപ്പോലുള്ള ഒരു വികലാംഗൻ കുടുംബത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ ഒരു ഭാരമാണ്. വ്യർത്ഥമാണ് നിന്റെ ജീവിതം. വല്ല അമ്പലത്തിന് മുന്നിലും ഇരുന്ന് ഭിക്ഷയാചിക്കാമെന്നല്ലാതെ നിന്നെ കൊണ്ടൊന്നും ഒന്നും കഴിയില്ല.
3: എന്തായത് രമേശ്, ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? അതും നിന്റെ ക്ലാസ്സിൽ തന്നെയുള്ള വയ്യാത്ത ഒരാളോട്. ഒരാളുടെ ശരീര വൈകല്യത്തെ പരിഹസിക്കുന്നത് കേട്ട് ചിരിക്കാനും ആനന്ദിക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. ഇതാണോ നിങ്ങളുടെ മാന്യത? ആ, എല്ലാവരും അവനവന്റെ ഇരിപ്പിടത്തിലേക്ക് പോയേ.
4: അവർ പറയട്ടെ സാർ.
3: ചാരു, നീ സങ്കടപ്പെടരുത്.
4: സങ്കടമോ? ഇന്ന് എന്റെ സഹപാഠികളുടെ ഈ പരിഹാസങ്ങളെ നേരിടാൻ എനിക്കാവുന്നില്ലെങ്കിൽ നാളെ ബ്രിട്ടീഷുകാരെ എനിക്കെങ്ങനെ നേരിടാനാകും?
3: ചാരു, ഞാൻ പറയുന്നത് നീ കേൾക്കണം. ബ്രിട്ടീഷുകാരോട് പോരാടാനുള്ള നിന്റെ തീരുമാനം നീ ഉപേക്ഷിക്കണം. അത് നീ കരുതുന്നത് പോലെ അത്ര എളുപ്പമല്ല. പിന്നെ മറ്റൊരു കാര്യം, അച്ഛന്റെ മരണത്തോടെ നീ തീർത്തും അനാഥനായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നീ എങ്ങനെ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? അതിന് നിനക്ക് എന്തെങ്കിലും ജോലി കണ്ടെത്തേണ്ടതുണ്ട്.
4: മാസ്റ്റർജി വിഷമിക്കേണ്ട, ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്താം. പിന്നെ അങ്ങയുടെ ശിഷ്യനായി എനിക്ക് അസാധ്യമായതൊന്നുമില്ല മാസ്റ്റർജി. ഈ ഒരു ആത്മവിശ്വാസം എനിക്ക് പകർന്നു തന്നത് മാസ്റ്റർജി ഒരേ ഒരാളാണ്.
3: നിന്റെ കഴിവിൽ എനിക്ക് അഭിമാനമുണ്ട്. നീ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തുവച്ചാരോ?
4: തീർച്ചയായും മാസ്റ്റർജി.

0: ചാരചന്ദ്ര, എന്തായി മാസികയുടെ കാര്യം? പുതിയതൊക്കെ ഇന്ന് ഇറങ്ങുമോ?
1: ഇല്ല ഘോഷ് ഭായ്, ഇന്നിറങ്ങില്ല.
0: എന്താ പ്രശ്നം?
1: അച്ചടി മഷി ഏതാണ്ട് തീർന്നു.
0: ഓ, നിന്നെ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല ഈ പ്രസിന് മാസികയ്ക്ക്. നിന്നെ കണ്ട് പാവം തോന്നിയിട്ട് ജോലിക്ക് വെച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കൃത്യസമയത്ത് മാസിക വായനക്കാരുടെ മുന്നിൽ എത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ഓ, ദേ അങ്ങോട്ട് നോക്കിയേ, അതാ പേപ്പർ കഴിഞ്ഞു. മെഷീനിൽ പേപ്പർ ഇട്ട് കൊടുക്ക്. തനിക്ക് കണ്ണും കാണാതായി തുടങ്ങിയോ? നിർത്തിയേ, മെഷീൻ നിർത്തിയേ, ഞാൻ നോക്കിക്കൊള്ളാം ബാക്കി കാര്യങ്ങൾ. ആ, നീ ഒരു കാര്യം ചെയ്യ്, മാസികയുടെ വരിസംഖ്യ കുറേ പിരിക്കാനുണ്ട്. ഈ വർഷം എത്ര പേരാണ് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്? നീ പോയി ഹൗറ മുതൽ ആലിപ്പൂർ വരെയുള്ള എല്ലാ കുടിശ്ശികളും പിരിച്ചുകൊണ്ടുവാ.
1: ശരി.
0: ആ, ഒന്ന് നിന്നെ ഒരു കാര്യം ഓർത്താ നന്ന്. ആദ്യം വിശപ്പ്, അത് കഴിഞ്ഞേയുള്ളൂ നിന്റെ വിപ്ലവം. മനസ്സിലായോ? ജോലിയും കൂലിയും കളഞ്ഞ് നീ എന്തിനാ വെറുതെ അനുശീലൻ സമിതിയുടെയും യുഗാന്തർ സംഘടനയുടെയും സമ്മേളനങ്ങൾക്ക് പോകുന്നത്? ഞാൻ പറയുന്നത് പലതെന്ന് എന്റെ തലയിൽ കയറുന്നുണ്ടോ? എനിക്കറിയാം, ഇവൻ എന്റെ കണ്ണു വെട്ടിച്ച് അനുശീലൻ സമിതിക്കാരുടെ സമ്മേളനത്തിന് പോകുക തന്നെ ചെയ്യും. ഇവർ ഈ സമിതിക്കാർ എന്ത് മാജിക്കാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. യുവാക്കൾ മുഴുവൻ ഇംഗ്ലീഷുകാർക്കെതിരെ വെടിയുതിർക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. വെള്ളക്കാരുടെ കഴുമരത്തിലേക്ക് ഓടിയെടുക്കാൻ ആവേശം കാണിക്കുകയാണ് ഈ പ്രാന്തന്മാർ.
2: സമയം കളയാതെ ഇനി മുന്നോട്ടുള്ള നമ്മുടെ പ്ലാൻ എന്താണെന്ന് പറയൂ ഹേംദ.
3: പറയാം, അതിനു മുമ്പ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ എന്ന് എനിക്കൊന്ന് അറിയണം.
4: എല്ലാം പൂർത്തിയായി ഹേംദ. ബോംബ് നിർമ്മാണ സാമഗ്രികളൊക്കെ സമാഹരിച്ചു കഴിഞ്ഞു. അത് ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്.
3: നന്നായി. ബ്രിട്ടീഷുകാരുടെ ഉള്ളിൽ ഇന്ത്യൻ വിപ്ലവകാരികളെ കുറിച്ച് നാം ഭയം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ വിപ്ലവകാരികൾ എന്ന് കേട്ടാൽ അവർ പേടിച്ച് ഞെട്ടിത്തെരിക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും ബ്രിട്ടീഷുകാർ സ്ഫോടന ശബ്ദം കേട്ടുണരേണ്ടതുണ്ട്. എന്നാൽ നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. ചെറിയൊരു പിഴവ് പോലും നമ്മുടെ പദ്ധതികളെ തകിടം മറിക്കും. അത് നമ്മുടെ നാടിന്റെ വിമോചന സ്വപ്നങ്ങളെ താറുമാറാക്കും. പറഞ്ഞത് മനസ്സിലായോ?
4: മനസ്സിലാകുന്നുണ്ട് ഹേംചന്ദ് ഭായ്.
3: വെള്ളക്കാരുടെ ശ്രദ്ധ ഇപ്പോൾ നമ്മൾ വിപ്ലവകാരികളിലാണ്. അതുകൊണ്ട് നാം ഏറെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെറിയ സംശയം തോന്നിയാൽ തന്നെ ആ നിമിഷം നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ വർഷങ്ങൾ നീളുന്ന ശിക്ഷ. ബ്രിട്ടീഷുകാർ മാത്രമല്ല അപകടകാരികൾ, അവർക്ക് പാദസേവ ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരായ പ്രമാണിമാരും അപകടകാരികളാണ്.
2: ആ പബ്ലിക് പ്രോസിക്യൂട്ടർ അശുതോഷ് ബിശ്വാസിനെ പോലുള്ള ദേശവിരുദ്ധ വക്കീലിനെ പോലുള്ളവർ അല്ലേ ഹേംദ?
3: അതെ അതെ.
2: ബ്രിട്ടീഷുകാരുടെ കയ്യടി വാങ്ങാൻ കള്ളസാക്ഷികളെ കൂട്ടുപിടിച്ച് നമ്മുടെ വിപ്ലവ സഖാക്കളെ ശിക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്ന വർഗവഞ്ചകനാണ് അയാൾ.
4: അതെ, അശുതോഷ് വിശ്വാസ് എന്ന വഞ്ചകൻ നമ്മുടെ എത്ര സഹയാത്രികരെയാണ് തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയത്. അയാൾ ഒരു വിഷസർപ്പമാണ്, വിഷസർപ്പം.
5: അതെ, ആ വിഷസർപ്പത്തിന്റെ അന്തകൻ ഈ ചാരുചന്ദ്രായിരിക്കും. ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട.
3: ഓ ചാരുചന്ദ്രനോ, വരൂ വരൂ, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ആ പിന്നെ ചാരു, നിങ്ങളെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ബോംബ് നിർമ്മാണത്തിൽ ഇത്ര പെട്ടെന്ന് വൈദഗ്ധ്യം നേടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു ചാരു?
4: ചാരുവിനെ പോലൊരു വിപ്ലവകാരി കൂടെയുണ്ടെങ്കിൽ ബോംബ് മാത്രമല്ല പീരങ്കി പോലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മാതൃരാജ്യത്തെ അടിമത്തത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ സ്വജീവിതം മാറ്റിവെച്ചവനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ ചാരുചന്ദ്.
3: ആ ചാരു, നീ എന്നും ആവേശപൂർവ്വം പറയാറുള്ള ആ പ്രചോദനവാക്യം എനിക്കൊന്ന് കേട്ടാ കൊള്ളാം. സിരകൾക്ക് ചൂട് പിടിക്കും അത് കേട്ടാൽ.
5: പിന്നെന്താ വിപ്ലവം? അതെന്താണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ത്യാഗം, മഹാത്യാഗം, ഉന്മാദത്തോടു കൂടിയ സാഹസികത, മാറ്റത്തിനായുള്ള കാഹളം.
4: അടുത്ത വരികൾ ഞാൻ പറയാം. ഈ പ്രതിധ്വനികൾ, നിലവിളികൾ നിശ്ചലമായ നമ്മുടെ ചരിത്രത്തെ മാറ്റിയെഴുതും. മരവിച്ച സിംഹാസനങ്ങളും തിളങ്ങുന്ന കിരീടങ്ങളും ഇതാ വിറകൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. അനീതിയുടെ കരുത്തുറ്റ പാദങ്ങളും ഇതാ ഇടറാൻ തുടങ്ങിയിരിക്കുന്നു.
5: സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അദമ്യമായ ദാഹം ഓരോ ഹൃദയത്തിലും ധീരതയുടെയും കരുത്തിന്റെയും അഗ്നി പടർത്തുന്നു. വിപ്ലവകാരികൾ അവരുടെ പാതയിൽ നിന്നും മാറി സഞ്ചരിക്കില്ല.
1: പ്രതിസന്ധികളെ അതിജീവിച്ചും അവർ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും.

0: ഹേ സ്വാതന്ത്ര്യമേ, നീ രക്തദാഹിയാണെങ്കിൽ ഇതാ എന്റെ രക്തം, മതി ഒരു ഗോളം കുടിച്ചോളൂ. രക്തം വാർന്നു മരിച്ചാലും നാം സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും.
1: ഹേംദാ, ഹേംദാ, ഒരു മോശം വാർത്തയുണ്ട് അറിയിക്കാൻ.
0: എന്താ, എന്താണത്?
1: ബ്രിട്ടീഷ് ഭരണകൂടം ബംഗാളിനെ രണ്ട് ഭാഗങ്ങളാക്കി വിഭജിക്കാൻ പോകുന്നു.
0: എന്ത്?
1: ഇതാ നോക്കൂ ഹേംദാ, ഗവർണർ ജനറൽ ലോർഡ് കേഴ്സന്റെ പ്രസ്താവന ഈ പത്രത്തിലുണ്ട്. ബംഗാൾ ഒരു വലിയ പ്രവിശ്യയായതുകൊണ്ട് ഭരണകാര്യങ്ങൾ സുഗമമാക്കാൻ രണ്ടായി വിഭജിക്കണമത്രേ, പശ്ചിമബംഗാളും പൂർവ ബംഗാളും.
0: ഇത് സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു.
1: എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത്?
0: ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇവിടുത്തെ വിപ്ലവ ശ്രമങ്ങൾ വെള്ളക്കാരെ വല്ലാതെ ആശങ്കപ്പെടുത്തി തുടങ്ങി എന്നാണ് ഇതിനർത്ഥം. ബംഗാൾ വിഭജനത്തോടെ ഇവിടുത്തെ വിപ്ലവ മുന്നേറ്റത്തെ ചെറുക്കാം എന്നാണ് അവർ കരുതുന്നത്.
1: ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങൾ?
0: മറ്റൊന്നുകൂടിയുണ്ട്. ഹിന്ദു മുസ്ലിം ആധിപത്യ പ്രദേശങ്ങളെ രണ്ടായി വിഭജിച്ച് പരസ്പരം ഏറ്റുമുട്ടിക്കുക എന്ന ഗൂഢമായ ഉദ്ദേശം കൂടി വെള്ളക്കാർക്കുണ്ട്.
2: ഇത് നമ്മൾ അനുവദിച്ചുകൂടാ ഹേംദാ.

0: തിരിക്കുകയാണ്.
1: ഹേംദ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല.
0: നമ്മുടെ കരുത്ത് എന്തെന്ന് ബ്രിട്ടീഷുകാർ നേരിട്ടറിയണം. അവരുടെ താവളങ്ങൾ നാം അഗ്നിക്കിരയാക്കണം. നമുക്കത് മിഡ്നാപൂരിൽ നിന്ന് തന്നെ
1: തുടങ്ങാം.
0: ഒരു സന്തോഷ വാർത്ത പറയാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വിപ്ലവകാരികളായ നിങ്ങളെ കാണാൻ, അഭിസംബോധന ചെയ്യാൻ ഭാരീന്ദ്ര ഘോഷും അരവിന്ദ് ഘോഷും അടുത്ത ആഴ്ച കൽക്കത്തയിലേക്ക് വരുന്നു. നിന്ദ്യരായ ബ്രിട്ടീഷ് ഭരണകൂടമേ, നിങ്ങൾ ബംഗാളിനോട് ചെയ്തത് കൊടും ക്രൂരത. ആ അനീതിയെ ഈ വിപ്ലവപ്പട നേരിടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ. ബോലോ ഭാരത് മാതാ കീ ജയ്! ഭാരത് മാതാ കീ ജയ്!

0: അതിരറ്റ സ്വാതന്ത്ര്യബോധത്താൽ പ്രക്ഷുബ്ധമായ ഈ കാലഘട്ടത്തിൽ വിപ്ലവ മുന്നേറ്റങ്ങളുടെ പതാകവാഹകനും വിപ്ലവകാരികളുടെ മാർഗദീപവുമായ ബാരേന്ദ്രഘോഷിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന യുവജനങ്ങളെ ആവേശോജ്ജലമായ ഒരു പ്രസംഗത്തിലൂടെ അന്തിമ സമരത്തിന്റെ സഹനപാതയിലേക്ക് നയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഭാരത് മാതാ കീ ജയ്.
1: ഭാരതമാതാവിന്റെ വീരപുത്രന്മാരെ, സ്വാതന്ത്ര്യസമരത്തെ അടിച്ചമർത്താനുള്ള ബ്രിട്ടീഷുകാരുടെ പദ്ധതികളെ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് നാം ഇന്ന് ഇവിടെ കൊൽക്കത്തയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. രാഷ്ട്രീയമായ സംവാദങ്ങളും പ്രചാരണങ്ങളും കൊണ്ട് മാത്രം നമുക്കവരെ എതിരിടാനാവില്ല. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടാനായുള്ള പോരാട്ടം ഒരു മഹത് കാര്യമാണെന്ന അഭിമാനബോധം യുവാക്കളിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രധാന കാര്യം. അതിനുവേണ്ടി യുവാക്കൾക്കിടയിൽ ചുറുചുറുക്കുള്ള ചില പ്രവർത്തകരെ നിയോഗിച്ച് നിർത്തേണ്ടതുണ്ട്. നമ്മുടെ മഹത്തായ ലക്ഷ്യം നേടിയെടുക്കുന്നതുവരെ നമ്മുടെ പോരാട്ടം തുടരും.
2: ബാരേന്ദ്രഘോഷ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
1: മഹാനായ അരവിന്ദഘോഷിന് എന്നോട് എന്തും പറയാമല്ലോ.
2: ഞാൻ നിങ്ങളുടെ പ്രസംഗം ശ്രദ്ധിക്കുകയായിരുന്നു. അസാമാന്യമായ പ്രസംഗ പാഠവത്തിലൂടെ നിങ്ങൾ യുവാക്കളെ ഒന്നടങ്കം കയ്യിലെടുക്കുകയായിരുന്നു. രാജ്യത്തിലെ യുവശക്തിയെ നിങ്ങൾ ആവേശഭരിതരാക്കി വിപ്ലവ പാതയിലേക്ക് നയിക്കുക തന്നെയാണ്.
1: പ്രിയ അരവിന്ദോ, ഇതല്ലാതെ മറ്റു വഴികളില്ല നമുക്ക് മുന്നിൽ. രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ യുവശക്തിയെ പ്രോജ്വലിപ്പിച്ചു നിർത്തണം. അവരതിന് പ്രതിജ്ഞ എടുത്ത് നിൽക്കുകയാണ്. അവരിൽ രാജ്യസ്നേഹത്തിന്റെ ആവേശമിരമ്പുന്നുണ്ട്. പക്ഷേ ആ രാജ്യദ്രോഹി അശുതോഷ് വിശ്വാസിനെ പോലുള്ള ബ്രിട്ടീഷ് ദാസന്മാർ നമ്മുടെ കുട്ടികളെ കള്ളക്കേസുകളിൽ കുടുക്കി ശിക്ഷിക്കുകയാണ്.
3: ആ ദേശവിരുദ്ധനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. മറുപടിയായി നമുക്കും കൊടുക്കണം അയാൾക്കൊരു കഠിന ശിക്ഷ.
1: അതെ, അവന് കഠിന ശിക്ഷ കൊടുക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ആര് നടപ്പാക്കും ആ കഠിന ശിക്ഷ?
3: ഞാൻ ശിക്ഷിക്കും അയാളെ.
1: നീയോ?
3: അതെ, ഞാൻ തന്നെ.
1: പക്ഷേ ഇങ്ങനെ പറയുന്നത് കൊണ്ട് വിഷമം തോന്നരുത്. നിന്നെ പോലെ ഒരാൾക്ക് നിന്നെ കണ്ടിട്ട് ചെറിയൊരു ആയുധം എടുക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
2: ആരാണ് ഈ പയ്യൻ?
0: ഇതാണ് ചാരിചന്ദ്ര ബോസ്, നമ്മുടെ കൂട്ടത്തിലെ ബോംബ് നിർമ്മാണ വിദഗ്ധൻ. 10 രസഗുള ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഇവൻ 20 ബോംബുകൾ ഉണ്ടാക്കും. അത്ര കേമനാണിവൻ.
1: ഓഹോ, കണ്ടിട്ട് തോന്നുന്നില്ല. ഒന്നാമത് പ്രായം തീരെ കുറവ്, രണ്ടാമത് ഈ ദുർബല ശരീരം. നിങ്ങളെ കൊണ്ട്?
3: നിങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാനാവില്ല. ഇതല്ലേ അങ്ങ് പറയാൻ ഉദ്ദേശിച്ചത്? രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളവർക്ക് ശക്തമായ 2 കാലുകൾ, അതിശക്തമായ 2 കൈകൾ, ഇവയൊക്കെ നിർബന്ധമായി വേണമെന്നാണോ?
0: അങ്ങനെ ആവില്ല ചാരു. ബാരിന്ദ ഉദ്ദേശിച്ചത് അങ്ങനെ ആവില്ല.
3: നമ്മൾ സ്വപ്നം കാണുന്ന സ്വതന്ത്ര രാഷ്ട്രത്തിൽ അംഗവിഹീനർക്ക് സ്ഥാനമുണ്ടാവില്ല എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ശരീരഭാഗങ്ങൾക്ക് വൈകല്യമുള്ളവർക്കും ദുർബലർക്കും കൂടി അവകാശപ്പെട്ടതല്ലേ നമ്മുടെ രാജ്യം? രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കാനുള്ള അവകാശം പൂർണ്ണാരോഗ്യമുള്ളവർക്ക് മാത്രമുള്ളതാണോ? നിങ്ങൾ എന്റെ കൈകാലുകളുടെ വൈകല്യം മാത്രമേ കാണുന്നുള്ളൂ. എന്റെ ഹൃദയത്തിൽ തിളച്ചുമറിയുന്ന സ്വാതന്ത്ര്യ ദാഹവും ത്യാഗ മനോഭാവവും കാണുന്നതേയില്ല. രാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ ശരീരമല്ല വേണ്ടത്,

0: അമ്മാവാണ്, മനോധൈര്യമാണ്.
1: ഇവനെ കാണുമ്പോൾ, ഇവന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നാം സ്വപ്നം കാണുന്ന വിപ്ലവം ഇതാ അടുത്തെത്തിക്കഴിഞ്ഞെന്ന് തോന്നുന്നു. യുവത്വം രാജ്യസ്നേഹത്താൽ പ്രചോദിതരായി കഴിഞ്ഞു.
2: ശരിയാണ് അരവിന്ദോ, ഈ പയ്യൻ രാജ്യത്തിന് വേണ്ടി മഹത്തായ ചിലതൊക്കെ ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്.

0: ഇത് ശരിയാവില്ല ചാരു. ഇത്രയും സമയം എവിടെയായിരുന്നു നിങ്ങള്? കൃത്യസമയത്ത് ജോലിക്ക് വരണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ക്ഷമയ്ക്കുണ്ട് ഒരതിര്. നിങ്ങൾ ഈ പണി മതിയാക്കി മറ്റെവിടെയെങ്കിലും പോയി ജോലി അന്വേഷിച്ചോ?
1: നിങ്ങൾ ഏൽപ്പിച്ച ജോലികളെല്ലാം കൃത്യസമയത്ത് തന്നെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ഏത് ജോലിയാണ് ഞാൻ പൂർത്തിയാക്കാത്തത് എന്ന് കൂടി പറയൂ ഘോഷ്ബാബു.
0: നിങ്ങളെ പോലുള്ളവർക്ക് ജോലി തന്നതാണ് പ്രശ്നമായത്.
1: ശരിയാണ്, ഞങ്ങളെ പോലുള്ളവർക്ക് ജോലി അധികം ആരും തരാറില്ല. ഈ വൈകല്യങ്ങൾ ഒക്കെ മറികടന്ന് എല്ലാ ജോലികളും നന്നായി ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ജോലി ചെയ്യാത്തത് കൊണ്ടല്ല അങ്ങനെ ഇവിടുന്ന് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നത്.
0: ചാരു എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല.
1: പോലീസും പട്ടാളവും എന്നെ തേടി ഇവിടെ വന്നാൽ അങ്ങ് കഷ്ടത്തിലാകും, അതല്ലേ കാര്യം? ശരിയാണ്, എന്റെ കൈകൾക്ക് വെടിമരുന്ന് മണമാണ്. ഈ നഗരത്തിൽ എവിടെയെങ്കിലും ബോംബ് സ്ഫോടനം ഉണ്ടായാൽ അവർ എന്നെ തേടി ഇവിടെ വന്നുകൂടായില്ല, അതുകൊണ്ടല്ലേ അങ്ങനെ ജോലിയിൽ നിന്നും പറഞ്ഞുവിടാമെന്ന് കരുതുന്നത്.
0: അങ്ങനെയാണെന്ന് തന്നെ വെച്ചോ.
1: ഘോഷ്ബാബു കരുതിയതുപോലെ ബോംബ് സ്ഫോടനങ്ങൾക്ക് പിറകിൽ ഈയുള്ളവന്റെ ബുദ്ധിയുണ്ട്, കൈകളുമുണ്ട്. ചിലപ്പോൾ സംഘം ചേർന്ന്, ചിലപ്പോൾ ഒറ്റയ്ക്ക്. നിങ്ങളുടെ ഉത്കണ്ഠ നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചാണ്, പക്ഷേ എന്റെ ഉത്കണ്ഠ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്.
0: ചാരു തന്നെ അത് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളെ ഇനി ഇവിടെ തുടരാൻ എനിക്ക് അനുവദിക്കാനാവില്ല.
1: ഇത്രയും കാലം ജോലി തന്ന് സംരക്ഷിച്ചതിന് നന്ദിയുണ്ട്. ഞാൻ അങ്ങയെ ഇനിയും ബുദ്ധിമുട്ടിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ശമ്പള കണക്കുകൾ തീർത്തു തന്നാൽ ഇപ്പോൾ തന്നെ ഞാൻ ഇവിടം വിട്ടു പോകാം.
0: ചാരു അവിടെ ഇരിക്കൂ, കണക്കുകൾ ഞാൻ ഇപ്പോൾ തന്നെ തീർത്തു തന്നേക്കാം.
1: ശരി, ഞാൻ ഇവിടെ ഇരിക്കാം.
2: ഘോഷ്ബാബു, ദാദാ ഘോഷ്ബാബു.
0: എന്താ, എന്തിനാ ഒച്ചയിടുന്നത്?
2: ദാദാ, താങ്കൾ അറിഞ്ഞില്ലേ?
0: എന്തറിഞ്ഞില്ലെന്ന്?
2: മുസാഫർപൂരിൽ ജഡ്ജി കിങ്സ്ഫോർഡിന് നേരെ ആരൊക്കെ ചേർന്ന് ബോംബെറിഞ്ഞുവെന്ന്, പ്രഭുല്ല ചാക്കിയും ഗുദുറാം ബോസുമാണ് അത് ചെയ്തതെന്ന് ചിലർ പറയുന്നു.
0: എന്നിട്ട് കിങ്സ്ഫോർഡിന് എന്തെങ്കിലും?
2: ഇല്ല, ഒന്നും പറ്റിയില്ല. അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ
0: എന്താണ് പിന്നീട് പക്ഷേ? പെട്ടെന്ന് പറഞ്ഞു തീർക്കൂ.
2: ജഡ്ജി അങ്ങൊന്ന് രക്ഷപ്പെട്ടു. എന്നാൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ അനുഭാവി കെന്നഡിയുടെ ഭാര്യയും മകളും കൊല്ലപ്പെട്ടു.
0: ചാരു, നീ ഇത് കേട്ടില്ലേ?
1: അല്ല.
0: ഇവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കണക്ക് തീർത്തിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇത് അങ്ങോട്ട് പോയി.

0: ഹേംദ, ഇത് ഇത് ഞാനാണ്, ചാരു, ചാരു ചന്ദ്രബോസ്.
1: ആ ചാരു, വരൂ ഇരിക്കൂ. എന്തെങ്കിലും വിശേഷം?
0: പ്രഫുല്ല ചാക്കി, കുതിരാം ബോസ്, ഇവരെ കുറിച്ച് എന്തെങ്കിലും വാർത്തകളുണ്ടോ ഹേംദ?
1: ചാരു, കുതിരാം ബോസിനെ വെള്ളക്കാർ പിടികൂടി. എന്നാൽ പ്രഫുല്ലയെ കുറിച്ച് ഒരു വിവരവുമില്ല.
0: ഇനി എന്താണ് നമുക്ക് ചെയ്യാനാവുക?
1: നമ്മുടെ പദ്ധതികൾ ആകെ തകിടം മറിഞ്ഞു എന്ന് വേണം കരുതാൻ. എന്റെ പ്രഫുല്ല, കുതിരാം, അവരെനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു.
0: എനിക്കറിയാം ഹേംദ, കുതിരാം അങ്ങയുടെ ശിഷ്യനായിരുന്നല്ലോ. അയാളുടെ ചിന്തകൾക്ക് മൂർച്ച കൂട്ടിയത് അങ്ങായിരുന്നു എന്ന് എനിക്കറിയാം. നാം വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.
1: ചാരു, ചാരു, എനിക്കൊരു സംശയം. നമ്മൾ ഈ വിപ്ലവത്തിന് ഒരുങ്ങുന്നത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണോ?
0: ആര് പറഞ്ഞു? ഭാരത മാതാവിന്റെ കരചരണങ്ങളിൽ നിന്ന് അടിമച്ചങ്ങല അഴിഞ്ഞു വീഴുന്നത് കാണാൻ കാത്തിരിക്കുന്നത് സ്വാർത്ഥതയാണോ? എന്താ ഹേംദ, പതിവില്ലാത്ത മട്ടിൽ ഇങ്ങനൊരു നിരാശ കലർന്ന ചോദ്യം?
1: നിരാശയുണ്ട് ചാരുചന്ദ്ര. കുതിരാം മിഡ്നാപൂരിലേക്ക് വരുന്നുണ്ടെന്ന് അറിയാവുന്ന നമ്മളിൽപ്പെട്ട ഒരാളാണ് അവനെ ഒറ്റുകൊടുത്തത്.
0: ആ വഞ്ചകൻ എങ്ങനെ നമ്മളിൽപ്പെട്ട ഒരാളാകും? അയാൾ എങ്ങനെ

0: ഇന്ത്യക്കാരനാകും. ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വളരുന്ന ഇവർക്ക് ഈ മണ്ണിനെ എങ്ങനെ വഞ്ചിക്കാനാകും?
1: ചാരു, നീ ആ കവിത ഒന്ന് പാടിയേ.
0: വിപ്ലവം, വിപ്ലവം, അതെന്താണ് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത്? ത്യാഗം, മഹാത്യാഗം. എന്താ, എനിക്കെപ്പോഴാണ് രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യാനുള്ള അവസരം ലഭിക്കുക?
1: ചാരുചന്ദ്ര, നിനക്കുള്ള അവസരം ഇനി വൈകാതെ വന്നു ചേരും എന്ന് എന്റെ മനസ്സ് പറയുന്നു.

0: May I come in, sir?
1: Yes, come in.
0: Sir, ഒരു സന്തോഷ വാർത്തയുണ്ട് പറയാം.
1: Yes, പറയൂ.
0: വിപ്ലവകാരികളുടെ അനുശീലന സമിതിയിൽ നിന്ന് ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്.
1: Good. പക്ഷേ എത്ര കണ്ട് വിശ്വസിക്കാനാവും ആ വാർത്ത? ബൈ ദ ബൈ, ആരാണ് ആ രഹസ്യ വിവരം നമുക്ക് ചോർത്തി തന്നത്?
0: വൺ മിസ്റ്റർ നരേന്ദ്ര ഗോസ്വാമി.
1: ഐ സീ. Who is that fellow?
0: അയാൾ മുമ്പ് വിപ്ലവ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്നു സർ. ഇപ്പോൾ അതേ സംഘടനയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സാർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഇതേ നരേന്ദ്ര ഗോസ്വാമി തന്നെയാണ് ഖുദിറാം ബോസിനെ പിടികൂടാൻ നമ്മളെ രഹസ്യമായി സഹായിച്ചത്.
1: ഇവനെപ്പോലുള്ള ഒറ്റുകാരുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലും നമുക്കിങ്ങനെ അടക്കി ഭരിക്കാനാകുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഓഫീസർ?
0: സത്യമാണ് സർ.
1: ഒറ്റുകാരായി പട്ടികൾക്ക് ഇടയ്ക്കിടെ എല്ലിൻ കഷണങ്ങൾ ഇട്ടു കൊടുക്കാൻ മറക്കണ്ട. എന്നാലേ ഇവർ വാലാട്ടിക്കൊണ്ട് അവരുടെ വിധേയത്വം കാണിക്കൂ.
0: ഓക്കെ സർ. ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയുണ്ട് സർ പറയാൻ.
1: എന്താണത്?
0: അരവിന്ദ ഘോഷിന്റെയും ഭാരീന്ദ്ര ഘോഷിന്റെയും നേതൃത്വത്തിൽ കൊൽക്കത്തയിലും പരിസര പ്രദേശങ്ങളിലും രഹസ്യ സങ്കേതങ്ങളിൽ ആയുധശേഖരണം നടക്കുന്നതായ വിവരം കിട്ടിയിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ ബോംബ് നിർമ്മാണവും വ്യാപകമായി നടക്കുന്നുണ്ടത്രേ.
1: അറിഞ്ഞത് നന്നായി. കൊൽക്കത്തയിലും ഇപ്പറഞ്ഞ പ്രദേശങ്ങളിലും സെർച്ച് ഓപ്പറേഷനുകൾക്ക് പട്ടാളക്കാരെ നിയോഗിക്കുവാനുള്ള ഉത്തരവ് ഇന്ന് തന്നെ ഒപ്പുവെക്കാം. അവിടങ്ങളിലൊക്കെ കയറി നിരങ്ങട്ടെ പേരുകേട്ട് നമ്മുടെ ബ്രിട്ടീഷ് പട്ടാളം. ഒറ്റ ഒരുത്തനെ ബാക്കി വെച്ചേക്കരുത്. ഇവനൊക്കെ എത്രത്തോളം ആവേശമുണ്ടെന്ന് നോക്കട്ടെ.
2: മേ ഐ കം ഇൻ ഗവർണർ ആൻഡ്രു ഫിഷർ സർ?
1: യെസ് പ്ലീസ്. ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു മിസ്റ്റർ അശ്രുതോഷ് ബിശ്വാസ്. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ചെയ്യുന്ന സേവനങ്ങൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഈ ലിസ്റ്റ് നോക്കൂ. ഇതിൽ നമുക്ക് കിട്ടേണ്ട 33 പേരുടെ പേര് വിവരങ്ങളുണ്ട്. പ്ലീസ് ഗോ ത്രൂ ദിസ് പേപ്പേഴ്സ്
2: സർ.
1: ഈ ലിസ്റ്റിൽ നിന്ന് ആരെ കിട്ടിയില്ലെങ്കിലും അരബിന്ദു, ഭാരീന്ദ്ര ഘോഷ് എന്നീ പുള്ളികളെ നമ്മുടെ ജയിലിലേക്ക് എത്തിക്കണം. അവരുടെ ആശയ പ്രചരണവും സംഘടനാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് മതിയാകൂ. അവരെ പിടികൂടുക എന്നത് അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്.
2: സാർ വിഷമിക്കണ്ട, ഇവരുടെ പേരിൽ ഈ അശുതോഷ് ബിശ്വാസ് കുറ്റം ചാർത്തി കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ പോകുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ ദൈവത്തിന് പോലും കഴിയില്ല.
1: ഗുഡ്. ഞാൻ റെയ്ഡിന് ഉത്തരവിട്ടു കഴിഞ്ഞു. അതിലെല്ലാ വിപ്ലവകാരികളും കുടുങ്ങുമെന്നുറപ്പ്. I am waiting to see all of them behind bars.
2: Done, sir.
3: യുവസഖാക്കളെ, പോരാളികളെ, ഇതുവരെയുള്ള നമ്മുടെ പോരാട്ടത്തിൽ നാം നേടിയതെന്ത്, നമുക്ക് നഷ്ടപ്പെട്ടതെന്ത് എന്ന ഒരു തിരിഞ്ഞു നോട്ടത്തിന് സമയമായി. അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. മിഡ്നാപൂരിൽ ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിന് കനത്ത നാശം വരുത്തിവെക്കാൻ നമുക്കായിട്ടുണ്ട്. നമ്മുടെ ധീരയോദ്ധാക്കളായ പ്രഫുല്ല ചാക്കിയും ഖുദിറാം ബോസും നേതൃത്വം നൽകിയ വിപ്ലവ ശ്രമം ഒറ്റിക്കൊടുത്തത് കാരണം പരാജയപ്പെട്ടു. അന്ന് ഇംഗ്ലീഷുകാരനായ ജഡ്ജ് കിങ്സ്ഫോർഡ് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ജഡ്ജിക്ക് പകരം നിഷ്കളങ്കരായ രണ്ട് സ്ത്രീകളാണ് അബദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. അതോടെ മിഡ്നാപൂരിൽ വെള്ളക്കാർ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു, നിയമങ്ങൾ കർശനമായി നടപ്പാക്കി. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ യുഗാന്തർ ക്രാന്തികാരി ദളിന്റെ വീരനായ പോരാളി പ്രഫുല്ല ചാക്കി 1 May ബീഹാറിൽ വെച്ച് ആത്മഹത്യ ചെയ്തു.
4: ബ്രിട്ടീഷുകാരുടെ കയ്യിലകപ്പെട്ട് പീഡനത്തിന് വിധേയമാകുന്നതിലും നല്ലത് സ്വന്തം റിവോൾവറിലെ ഒരു വെടിയുണ്ട അഭിമാനപൂർവ്വം വിനിയോഗിക്കാമെന്ന് പ്രഫുല്ല കരുതി കാണും.
3: മനുഷ്യസ്നേഹി എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും പ്രഫുല്ല ചാക്കിക്ക് പകരക്കാരനില്ല. വല്ലാത്തൊരു നഷ്ടം തന്നെയാണത്. ആ ദുഃഖം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ മുഖങ്ങളിലും തളങ്കിട്ട് നിൽക്കുന്നതായി എനിക്ക് തോന്നുന്നു.
5: ഈ ദുഃഖഭാവത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ട് ഹേംദ.
3: എന്താണത്? തെളിച്ച് പറയ.
5: വിപ്ലവം കൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ലഭിക്കില്ല എന്ന് മഹാത്മജി ഈയിടെ പ്രസ്താവിച്ചല്ലോ. നമ്മൾ നടത്തുന്ന ഈ സായുധ വിപ്ലവ ശ്രമങ്ങൾ വെറുതെയാണെന്നല്ലേ ഇതിനർത്ഥം? സ്വാതന്ത്ര്യലബ്ധിക്ക് നമ്മുടെ വിപ്ലവം പ്രയോജനമാവില്ല എന്നാണോ ആ പറഞ്ഞതിനർത്ഥം?
6: പ്രയോജനമില്ലായിരുന്നെങ്കിൽ പിന്നെ ബാലഗംഗാധര തിലക് തന്റെ സ്വരാജ് പത്രത്തിൽ ഈ ധീര ദേശാഭിമാനികൾക്ക് അഭിവാദ്യം അർപ്പിക്കുമായിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തത് പിന്നെ എന്തിനാണ്?
5: ആരെന്ത് പറഞ്ഞാലും വിപ്ലവത്തിന്റെ പാതയിൽ നിന്ന് നമ്മൾ വഴിമാറി നടക്കില്ല. പ്രഫുല്ല ചാക്കിയെ പിടികൂടിയ പോലീസ് ഇൻസ്പെക്ടറായ നന്ദലാലിനെ നമ്മുടെ സഖാക്കളായ ശ്രീഷ്പാലും റുണൽ ഗാംഗുലിയും ചേർന്ന് വധിച്ച വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വിപ്ലവ പാത ഉപേക്ഷിക്കില്ല. സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിൽ ജീവൻ വരെ ഉപേക്ഷിക്കാൻ തയ്യാറായി വന്നവരാണ് നാം. വിദേശ ശക്തികളുടെ ഇന്നാട്ടിലെ ആധിപത്യം ഞങ്ങൾ അവസാനിപ്പിക്കും. തീർച്ചയാണിത്, നാം സ്വീകരിച്ച പാത തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് കാലമാണ്.
3: പ്രിയപ്പെട്ടവരെ, 1908 ആഗസ്റ്റ് 11 ഇന്ത്യയുടെ വിപ്ലവ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും. അന്നാണ് നമ്മുടെ വീര പോരാളി കുതിരാംബൂസിനെ വെള്ളക്കാർ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്.
6: മുന്നണി പോരാളികളെയും നേതാക്കളെയും വധിച്ചാൽ നമ്മൾ പേടിച്ച് പിന്മാറുമെന്നാണ് വിഡ്ഢികളായ ബ്രിട്ടീഷുകാർ ധരിച്ചിരിക്കുന്നത്. ഒന്നല്ല, 100 ആയിരക്കണക്കിന് പേരെ തൂക്കിക്കൊന്നാലും ഞങ്ങൾ വിപ്ലവകാരികൾ ലക്ഷ്യം കാണാതെ പിന്തിരിഞ്ഞു പോകില്ല. ഇത് സത്യം. കുതിരാം ബോസാണ് സത്യം.
3: ആ, മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. നാം ജാഗരൂകരായിരിക്കേണ്ട സമയമാണിത്. വെള്ളക്കാർ തക്കം പാർത്തിരിക്കുകയാണ്. ചെറിയ വീഴ്ചയ്ക്ക് പോലും നാം വലിയ വില കൊടുക്കേണ്ടതായി വരും. ചാരുചന്ദ്ര, നിങ്ങൾക്ക് ആവേശം കുറച്ച് കൂടുതലാണ്. കുറച്ച് നാളത്തേക്ക് ഈ വഴി വരുന്നതും പോകുന്നതും നിർത്തിവെക്കുക. ഇനി എല്ലാ സഖാക്കളും ഈ ആയുധങ്ങൾ കൈപ്പറ്റുക. വരൂ വരൂ, ശ്രദ്ധിച്ച് ഇത് വാങ്ങോ, ഇത് വാങ്ങോ.
6: എനിക്കും വേണം പിസ്റ്റൾ.
3: ഇത് നല്ല കഥ. നിനക്കെന്തിനാണ് പിസ്റ്റൾ? ഈ പിസ്റ്റൾ കൊണ്ട് നീ എന്ത് ചെയ്യും? ഈ ദുർബല ശരീരം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? നിങ്ങളുടെ വലത് കയ്യിലാകട്ടെ ഒരു വിരൽ പോലുമില്ല.
6: എന്താ, വെടിവെക്കാൻ വിരൽ മാത്രം പോരാ, ആത്മധൈര്യം കൂടെ വേണം. അതെനിക്കുണ്ട്, അതെനിക്ക് വേണ്ടുവോളമുണ്ട്.

0: വികാരത്തിൻ്റെ തള്ളിച്ചയിൽ ഞാൻ ചെയ്തത് വിഡ്ഢിത്തമായി പോയോ? ഒരാവേശത്തിന് ഹേംദായുടെ കയ്യിൽ നിന്ന് പിസ്റ്റളും ബുള്ളറ്റുകളും കൈപ്പറ്റി. ആ ആവേശം ഇപ്പോഴും എന്നിൽ അതുപോലെ കത്തിക്കാളുന്നുണ്ട്. പക്ഷേ വിരലുകളില്ലാത്ത ഈ കയ്യും വെച്ച് ഞാൻ എങ്ങനെ ഈ പിസ്റ്റൾ പ്രവർത്തിപ്പിക്കും? എനിക്കെന്റെ മാതൃരാജ്യത്തെ സേവിക്കാനാവില്ലേ?
1: ഇല്ല, ഞാൻ ഏറ്റെടുത്ത ദൗത്യമാണിത്. ഇതിൽ നിന്നും ഞാൻ പിൻവാങ്ങില്ല. എനിക്കിത് സാധിക്കുമെന്ന് ഞാൻ തെളിയിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതം വ്യർത്ഥമായി എന്നാണ് അർത്ഥം.
0: എന്റെ സഖാക്കളും എന്റെ രാജ്യവും എന്നിലർപ്പിച്ച വിശ്വാസം തകർക്കാൻ ഞാൻ അനുവദിക്കില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും പിസ്റ്റൾ ഉപയോഗിക്കാൻ പഠിച്ചേ മതിയാകും.
2: അതെങ്ങനെയാണ് സാധ്യമാവുക?
0: ഇവിടെ കിടക്കുന്ന വടിക്കഷ്ണം എടുത്ത് കയ്യിൽ കെട്ടിയാലോ? എന്നിട്ട് പിസ്റ്റൾ ആ വടിക്കഷ്ണത്തോട് ചേർത്ത് വിരലുകളില്ലാത്ത എൻ്റെ ഈ കയ്യിൽ കെട്ടാം. പക്ഷേ എന്തു വെച്ചാണ് കെട്ടുക? ഈ കിടക്കുന്ന പഴന്തുണിക്കെട്ടിൽ നിന്ന് ഒരു തുണിക്കഷ്ണം, ദാ ഇങ്ങനെ, ഒരുവിധം ശരിയായി കിട്ടി. ഇനി ഈ പിസ്റ്റൾ പിടിച്ച് ഈ അടുത്തുള്ള മരത്തിലേക്ക് ഉന്നം വെക്കാം. ദേ ഇങ്ങനെ. എന്ത്, എനിക്കിതിന് കഴിഞ്ഞെന്നോ? ലക്ഷ്യം തെറ്റി. സാരമില്ല, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ എൻ്റെ ലക്ഷ്യം ഭേദിക്കുക തന്നെ ചെയ്യും. അങ്ങനെ എൻ്റെ ജീവിത ലക്ഷ്യം നേടിയെടുക്കും. ദുർബലമായ ഈ കൈകൾ വെച്ച് ഇത്രയും പെട്ടെന്ന് ചെയ്യാനായെങ്കിൽ ഞാനത് നേടുക തന്നെ ചെയ്യും.

0: അങ്ങോട്ട് വഴിമാറി നിൽക്ക്. ഏയ്, മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? അങ്ങോട്ട് മാറി നിൽക്കാൻ,
1: വഴിമാറാനല്ലേ പറഞ്ഞത്?
2: എന്റെ പ്രിയപ്പെട്ട സാറേ, എന്റെ ഈ തട്ടുകാടി മാറ്റണമെന്നാണോ താങ്കൾ പറയുന്നത്?
0: അയ്യോ, അത് വേണ്ട ചേട്ടാ. ഒന്നുമില്ലേലും ഈ കോടതി വളപ്പിൽ വർഷങ്ങളായി നമുക്ക് ചായ തന്നുകൊണ്ടിരിക്കുന്ന ആളല്ലേ ഞാൻ. ചേട്ടനോടല്ല, ഇവിടെ ഈ കോടതി പരിസരത്ത് യാതൊരു കാര്യവുമില്ലാതെ കറങ്ങി നടക്കുന്നവരോടാ പറഞ്ഞത്. ഏ, അതാരാ അതാരാ ഇവിടെ പോത്തിനെ പോലെ കടന്നുറങ്ങുന്നത്? അതും ഈ സമയത്ത്. ഏയ് ഏയ്, എണീറ്റേ, കിടന്നുറങ്ങാൻ കണ്ട സ്ഥലം, എണീക്കാനല്ലേ പറഞ്ഞത്?
3: ക്ഷമിക്കണം സാർ, ഞാൻ ഏതാ എണീറ്റു.
4: ആ മോനെ, നല്ലൊരു ഉറക്കം കഴിഞ്ഞതല്ലേ, ചായ ഒന്ന് എടുക്കട്ടെ, ഒന്ന് ഉഷാറാക്കാൻ.
3: ആയിക്കോട്ടെ, കടുപ്പത്തിലൊന്ന്.
2: അല്ല സാറേ, ഇന്ന് രാവിലെ മുതലേ ഇവിടെ വളരെ കർശനമാണല്ലോ, നിറയെ പോലീസും പട്ടാളവും. എന്താ, ഇംഗ്ലണ്ടിലെ റാണിയോ മറ്റോ ഈ വഴി വരുന്നുണ്ടോ?
0: ആ, അറിയില്ലേ, കമ്മീഷണർ ഹോളിഡേയും സംഘവും ഇതുവഴി വരുന്നുണ്ട്.
3: അതിനെന്തിനാ ഇത്രയധികം പോലീസും പട്ടാളവും ഒക്കെ? മറ്റെന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ?
0: അപ്പോഴതൊന്നും അറിഞ്ഞിട്ടില്ലേ. വിപ്ലവകാരികളായ അരവിന്ദ ഘോഷും വരീന്ദ്ര ഘോഷും അറസ്റ്റിലായി.
3: എപ്പോ?
0: കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ നടന്ന പോലീസ് റെയ്ഡിൽ.
3: അതിനെ അവർ ചെയ്ത കുറ്റം എന്താണ്? യുഗാന്തർ പത്രം നടത്തിയതാണോ അവർ ചെയ്ത കുറ്റം?
0: നിന്നെ പോലുള്ള പയ്യന്മാർക്ക് എന്തറിയാം, ഇന്നലെ സ്കോട്ട് സ്ട്രീറ്റ്, ഹാരിസൺ റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡിൽ നിറയെ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടത്രേ. അതിലധികവും ബോംബും ബോംബ് നിർമ്മാണ സാമഗ്രികളും. ഇപ്പറഞ്ഞ അരവിന്ദ ഘോഷിനും വരീന്ദ്ര ഘോഷിനും വിപ്ലവകാരികളുമായുള്ള ബന്ധം തെളിയിക്കുന്ന നിരവധി രേഖകളും കിട്ടി. യുഗാന്തർ പത്രം വിപ്ലവ പ്രവർത്തനങ്ങൾക്കുള്ള വെറുമൊരു മറ മാത്രമാണ് സഹോദര. അല്ല, അതിരിക്കട്ടെ, ഇതൊക്കെ ഇത്ര ആവേശത്തോടെ ചോദിക്കാൻ നീ ആരാണ്? നീ എവിടെ നിന്നാണ് വരുന്നത്?
3: എന്റെ പേര് ചാരുചന്ദ്ര, ഒരു പ്രസ്സിൽ ജോലി ചെയ്യുന്നു. അല്ല, മറ്റെന്തെങ്കിലും വാർത്തയുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പത്രമുണ്ട്, അതിൽ കൊടുക്കാം.
0: വേറെ ഒന്നുമില്ല, താൻ തന്റെ പണി നോക്ക്. കമ്മീഷണർ സാറും സംഘവും ഇപ്പോൾ ഇങ്ങെത്തും. പോകാൻ, അങ്ങോട്ട് മാറി നിൽക്കണോ?
3: സാർ, ഒരു സംശയം കൂടി.
0: എന്താ?
3: അരവിന്ദ് ഘോഷിനെയും ബാരീന്ദ്ര ഘോഷിനെയും അവർ എവിടെയാണ് കൊണ്ടുപോയിട്ടുണ്ടാവുക?
0: ആദ്യം ലാൽ ബസാർ, പിന്നെ ആലിപ്പൂർ കോടതി.
3: എന്നാലും കൊൽക്കത്ത പോലൊരു നഗരത്തിൽ ഒരു റെയ്ഡ് കൊണ്ട് മാത്രം ഇവരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്.
0: അതൊക്കെ ഉണ്ട്, ഒരു ചാരൻ ഒറ്റിക്കൊടുത്തതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി.
3: ആരാത്?
0: ഏതോ ഒരു നരേന്ദ്ര ഗോസ്വാമി. മതി മതി, താൻ പോയേ. തന്റെ പത്രത്തിൽ വേണ്ടാതിനെ എഴുതി പിടിപ്പിച്ച് എന്റെ പണി കളയരുത് കേട്ടോ.
3: അല്ല സാർ, ഈ ഘോഷുമാരെ തൂക്കിലേറ്റി കൊല്ലുമോ?
0: അതൊന്നും പറയാനാവില്ല, ഇനി വിചാരണയില്ലേ, അത് കഴിഞ്ഞേ ഒക്കെയും പറയാൻ ഒക്കൂ.
3: ഓ, അങ്ങനെയാണോ?
0: അധികപക്ഷവും ആലിപ്പൂർ ജയിലിലായിരിക്കും വിചാരണ. ഈ കേസും അശുതോഷ് വിശ്വാസ് ആയിരിക്കും ബാധിക്കുക. എന്താന്നറിയില്ല, വിപ്ലവകാരികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അങ്ങേർക്ക് വലിയ ഉത്സാഹം.
3: അതെന്താ അങ്ങനെ?
0: മതി മതി, തന്റെ ചോദ്യങ്ങൾ പോയേ.
3: എന്നാ ശരി സാർ.
5: ഏ ചാരു, ഒന്ന് നിന്ന്.
3: ഇതാര്? നിരഞ്ജന്താ? അങ്ങെന്താ ഇവിടെ? പോലീസ് റെയ്ഡിൽ നിന്നും അങ്ങനെ രക്ഷപ്പെട്ടു?
5: ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ നിന്നെ തിരക്കി ഇവിടെ വന്നത് ഈ സന്ദേശം കൈമാറാനാണ്. നിനക്കുള്ളതാ, ഹേംദ തന്നയച്ചതാ. ഈ സഞ്ചിയിൽ കുറച്ച് വെടിയുണ്ടുകളുണ്ട്. പോരാട്ടം തുടരും.

0: ഏ ചെറുപ്പക്കാര, ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളെ. എന്നും വരുന്നു, ചായ കുടിക്കുന്നു, ഇവിടെ ചുറ്റിക്കറങ്ങുന്നു, കോടതി സമയം കഴിയുമ്പോൾ തിരിച്ചു പോകുന്നു. ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം?
1: അങ്ങനെ വിശേഷിച്ചൊന്നുമില്ല.
0: അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഞാനിവിടെ ഇത്രയും കാലമായില്ലേ കച്ചവടം തുടങ്ങിയിട്ട്. എനിക്കിവിടെയുള്ള ധാരാളം വക്കീലന്മാരെ അറിയാം.
1: എനിക്കൊരു വക്കീലിനെ തന്നെയാണ് കാണേണ്ടത്. അദ്ദേഹത്തെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ?
0: അങ്ങനെയാണെങ്കിൽ ഇതെന്താ നേരത്തെ പറയാതിരുന്നത്? ആരാണ് വക്കീല്?
1: അശുതോഷ് ബിശ്വാസ്.
0: ഇത്രയധികം വക്കീലന്മാരുള്ള ഈ കോടതിയിൽ നിന്ന് നിനക്ക് തിരഞ്ഞെടുക്കാൻ അശുതോഷിനെ കിട്ടിയിട്ടുള്ളൂ. അയാളെ പോലെ പ്രഗത്ഭനായ മറ്റൊരു വക്കീലിന്റെ പേര് പറയൂ.
1: അല്ല, എനിക്ക് അദ്ദേഹത്തെ തന്നെ കിട്ടണം. ചേട്ടൻ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരൂ പ്ലീസ്.
0: ഞാൻ എന്തു പറയാനാ? അയാൾ വരുന്നതും പോകുന്നതുമായ സമയം പറഞ്ഞുതരാം. ആ, നീ ഒറ്റക്ക് പോയി സംസാരിക്ക്.
2: നോക്കിയേ, അതാ ആ പോകുന്നത്, ആ ദുഷ്ടനാണ് അശുതോഷ് ബിശ്വാസ്.
1: ചേട്ടൻ എന്താ പറഞ്ഞത്? ദുഷ്ടനെന്നു?
0: പിന്നെ എന്താ അയാളെ കുറിച്ച് പറയേണ്ടത്? വെള്ളക്കാരന്റെ വളർത്തുപട്ടിയാണ് അയാള്. കോടതിയിൽ വരുന്നത് തന്നെ വെള്ളക്കാർക്ക് കേസുകൾ അനുകൂലമാക്കാനാണ്. പാവപ്പെട്ടവരായ നാട്ടുകാർക്ക് പരമാവധി ശിക്ഷ വാങ്ങി കൊടുക്കുന്നതിലാണ് അയാൾ ആഹ്ലാദം കണ്ടെത്തുന്നത്.
1: ചേട്ടാ, അശുതോഷ് എത്ര മണിക്കാണ് കോടതിയിൽ വരാറ്?
0: രാവിലെ കൃത്യം 10 മണിക്ക് വരും, ഉച്ചയ്ക്ക് 2 മണിക്ക് തിരിച്ചു പോകും. ആ, എന്നാൽ ഈയിടെ കുറച്ച് വൈകിയാണ് പോകുന്നത്.
1: അതെന്താ അങ്ങനെ?
2: ഭാര്യേന്ദ്രഘോഷിനെയും അരവിന്ദ ഘോഷിനെയും രാജ്യദ്രോഹികളാക്കി ശിക്ഷിക്കാനുള്ള കള്ള തെളിവുകൾ ഉണ്ടാക്കുകയാണ് അയാൾ.
1: ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ?
0: എന്താ ചോദിക്കൂ.
1: ഹേമചന്ദ്രദാദയെ ചേട്ടൻ അറിയുമോ?
0: അദ്ദേഹത്തെ നിനക്കെങ്ങനെ അറിയാം?
1: എന്റെ ജ്യേഷ്ഠ സഹോദരനായി വരും. അദ്ദേഹത്തെ എനിക്കൊന്ന് കാണാനാകുമോ?
0: അസാധ്യം, നടക്കാത്ത കാര്യമാണത്. രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്യുകയാണ് അദ്ദേഹത്തെ. ആർക്കും അദ്ദേഹത്തെ കാണാൻ കഴിയുകയില്ല. പക്ഷേ
1: എന്താണൊരു പക്ഷേ?
0: അല്ല, അദ്ദേഹത്തിന് വല്ല സന്ദേശവും കൈമാറേണ്ടതുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാം.
1: വലിയ ഉപകാരം ചേട്ടാ. പക്ഷേ എങ്ങനെ ചേട്ടനതെങ്ങനെ പറ്റും?
0: അതൊക്കെ ഉണ്ട്. എന്റെ ചായ എത്താതെ സ്ഥലമില്ല ഇവിടെ. ജയിലിലും കോടതിയിലും ചിലപ്പോൾ തടവറയിൽ പോലും. ഇത് ഞാൻ ഏറ്റു. പക്ഷേ സന്ദേശം എന്താണെന്ന് എനിക്കറിയണം.
1: ആ സന്ദേശം ഇതാ, ഞാൻ വായിക്കാം. ഹേംദ, നമസ്കാരം. ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. നരേന്ദ്ര ഗോസ്വാമി ഒറ്റുകാരനാണോ? അങ്ങനെയാണെങ്കിൽ അയാൾ രാജ്യദ്രോഹിയാണ്. എന്ന് ചാരുചന്ദ്ര ബോസ്.
2: അയ്യോ, ഈ വക സന്ദേശങ്ങൾ എത്തിക്കാൻ എനിക്ക് പറ്റില്ല.
1: എത്തിക്കാമെന്ന് ചേട്ടൻ എനിക്ക് ഉറപ്പ് തന്നതാണ്.
0: പക്ഷേ ഇത് നരേന്ദ്ര ഗോസ്വാമിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ കുടുങ്ങും. ഞാനിത് ചെയ്യില്ല.
1: എന്റെ പേര് കേട്ടല്ലോ, ചാരുചന്ദ്ര ബോസ്. നിങ്ങൾക്കിപ്പോ ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഞാനും ഒരു അനുശീലന സമിതി അംഗമാണ്. ചേട്ടാ, നരേന്ദ്ര ഗോസ്വാമിയെ പോലുള്ള വഞ്ചകരെ വെറുതെ വിട്ടാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ശിഥിലമായി പോകും.
0: എന്നാലും വെള്ളക്കാർക്ക് എന്തെങ്കിലും സൂചന കിട്ടിയാൽ?
1: ഇല്ല, അതുറപ്പാണ്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് നന്നായി അറിയാം. കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം പോലെ രാജ്യത്തോടുള്ള കടമയും പ്രധാനമാണ്. ഈ അടിമത്തത്തിൽ നിന്നൊരു മോചനം അങ്ങേയും ആഗ്രഹിക്കുന്നില്ലേ?
0: ശരി, ഞാൻ ഈ സന്ദേശം കൈമാറാം. നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി.
1: ആ ചേട്ടാ, എന്തായി കാര്യങ്ങൾ? ഞാൻ തന്ന സന്ദേശം കൈമാറിയോ? ഭാര്യേന്ദ്ര ഘോഷും ഹേംദായും ഒക്കെ എങ്ങനെയുണ്ട്? അവർക്കെന്തെങ്കിലും?
0: ആ, ബ്രിട്ടീഷ് പോലീസുകാർ അവരെ നിർദ്ദയം മർദ്ദിച്ചതിന്റെ പാടുകൾ ശരീരം മുഴുവനും കാണാം.
2: ക്ഷീണിതരാണവർ. തക്കം കിട്ടിയപ്പോൾ നിങ്ങളുടെ സന്ദേശക്കുറിപ്പ് ഞാൻ കൈമാറി.
0: ആ രാജ്യദ്രോഹി നരേന്ദ്ര ഗോസ്വാമിക്കുള്ള ശിക്ഷ, അറിയിക്കുന്ന ശിക്ഷ ഉടൻ തന്നെ ലഭിക്കുമെന്ന് നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ചു.
2: ആ പിന്നെ വെള്ളക്കാരുടെ പിടിയിലാകാതെ ഒളിച്ചു നിൽക്കണമെന്ന് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു.
1: നന്ദിയുണ്ട് ചേട്ടാ, ഞങ്ങളുടെ കൂടെ നിന്നതിന്, രാജ്യത്തിന്റെ കൂടെ നിന്നതിന്.
0: ആ, എന്റെ കർത്തവ്യമല്ലേ അത്? ആ, ഒരു കാര്യം പറഞ്ഞോട്ടെ. നിന്റെ ഈ കോലം കണ്ടാൽ

0: വിപ്ലവ പ്രസ്ഥാനക്കാരനാണെന്ന് ആരും പറയില്ല കേട്ടോ. വെള്ളക്കാർക്കെതിരെ പോരാടാൻ മുന്നിട്ടിറങ്ങിയ ആദ്യത്തെ അംഗപരിമിതനായിരിക്കും നിങ്ങൾ.
1: 30,000 വരുന്ന ബ്രിട്ടീഷുകാർ 30 കോടി ഇന്ത്യക്കാരെ ഭരിക്കുന്നു എന്ന അപമാനം ഇനിയും സഹിക്കാനാവില്ല. ഈ വെള്ളപ്പരിശകളെ ആയുധമെടുത്താലേ കീഴ്പ്പെടുത്താനാകൂ എന്നതാണ് സത്യം. രാജ്യസ്നേഹികളായ എല്ലാവരും ആയുധമെടുത്തേ പറ്റൂ. അംഗപരിമിതി അതിനൊരു പരിമിതിയാവില്ല തന്നെ.

0: സഖാക്കളെ, ഇപ്പോൾ കിട്ടിയൊരു വാർത്തയുണ്ട്. ആലിപ്പൂർ ഗൂഢാലോചന കേസിന്റെ വിധി പ്രഖ്യാപനം ഉടനെ ഉണ്ടാവും എന്നതാണ് ആ വാർത്ത.
1: എന്തായിരിക്കും വിധിന്യായം എന്നതിന് വല്ല സൂചനകളുമുണ്ടോ?
2: വിപ്ലവകാരികളൊക്കെ തൂക്കുമരത്തിലേക്ക് പറഞ്ഞേക്കാൻ ആ രാജ്യദ്രോഹി അശുതോഷ് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്.
1: ബാലേന്ദ്രഘോഷിനെയും അരവിന്ദയെയും തൂക്കിലേറ്റിയാൽ പിന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകുമോ? എന്തു പറയുന്നു നിരഞ്ജൻ?
3: അതൊക്കെ കാലം തീരുമാനിക്കട്ടെ. ഏതായാലും വിധി പ്രഖ്യാപിക്കട്ടെ.
2: വിധി പ്രഖ്യാപനം വരുംവരെ നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ? പ്രവർത്തിക്കേണ്ട സമയമാണിത്.
3: ചാരു, നീ അവിടെ അടങ്ങിയിരുന്നേ. നീ നിന്റെ വികാരങ്ങൾ അടക്കി നിർത്താദ്യം.
2: നേതാക്കളെ തൂക്കിലേറ്റുന്നത് കണ്ടു നിൽക്കുന്നതാണോ വിപ്ലവ പ്രവർത്തനം?
3: ചാരു, നിന്റെ ആവേശം അതിരി കടക്കുന്നു. ആവേശം മൂലം നീ വരുത്തി വെക്കുന്ന തെറ്റിനെ ബാക്കിയുള്ള സഖാക്കളെ നീ ആയിട്ട് ബലി കൊടുക്കരുത്. കേസ് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് നാളത്തേക്ക് നാം ശാന്തരായിരിക്കണം.
2: നാം ശാന്തരായിരുന്നാൽ കാര്യങ്ങൾ വഷളാവുകയല്ലേ ചെയ്യുക? നമ്മൾ നിശബ്ദരായിരുന്നാൽ ജനഹൃദയങ്ങളിൽ നിന്നും വിപ്ലവചിന്തയുടെ തീജ്വാല അണയാൻ തുടങ്ങും.
3: ഹേയ്, ഇല്ല, അതുണ്ടാവില്ല. ഏതായാലും നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം.
1: എന്തുതന്നെയായാലും ആ രാജ്യദ്രോഹി അശുതോഷിന്റെ അന്ത്യം നമ്മൾ ഉറപ്പുവരുത്തണം. അത് ആരേറ്റെടുക്കും?
2: ആ ചെന്നായ എന്റെ ഇരയാണ്. അവന്റെ മരണം രേഖപ്പെടുത്തുന്നത് ഇതാ ഈ പിസ്റ്റളായിരിക്കും. ഇതിനകത്തെ വെടിയുണ്ടകൾ അവനുള്ളതാണ്.
3: ചാരു, നീ വിടുവായത്തം പറയാതെ നിന്നെ കൊണ്ടാവില്ല അത്.
2: എന്തുകൊണ്ടാവില്ല?
3: അത് പ്രായോഗികമല്ല. അത്ര തന്നെ.
1: നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. പക്ഷെ ചാരു, ഇത്തരം കാര്യങ്ങൾ ശാരീരിക ക്ഷമതയുള്ള പൂർണ്ണ ആരോഗ്യവാന്മാർക്ക് പോലും പറ്റുന്ന ഒന്നല്ല. അത് നീ മനസ്സിലാക്കണം.
2: ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് പല പരിമിതികളുമുണ്ട്. പക്ഷേ ഈ ദൗത്യം നിർവഹിക്കുന്നതിന് അംഗപരിമിതി ഒരു അനുഗ്രഹമാണെന്ന് കൂടി നിങ്ങൾ കാണണം.
1: മനസ്സിലായില്ല.
2: ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. പൂർണ്ണമായും ശാരീരികാരോഗ്യമുള്ള നിങ്ങളിൽ ഒരാൾക്കു പോലും കോടതി പരിസരങ്ങളിൽ ഒരു മിനിറ്റിലധികം നിൽക്കാനാവില്ല. അത്ര കർശനമാണ് അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ. പക്ഷേ ഒരു വികലാംഗനായ എന്നെ സുരക്ഷാ ഭീഷണി എന്ന നിലയിൽ എന്നെ പരിഗണിക്കുന്നത് പോലുമില്ല. ആ ഒരു ആനുകൂല്യം എനിക്കവിടെയുണ്ട്. നിങ്ങൾക്കാർക്കും കിട്ടാത്ത ഒന്നാണത്. ആയുധ പരിശോധനയിൽ നിന്നു പോലും എന്നെ അവർ ഒഴിവാക്കുന്നു. ഞാൻ ഉറപ്പുതരാം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്കു പോലും സാധിക്കാത്തതാണ് ഈ ദൗത്യം.
1: ആ ശരി, സമ്മതിച്ചു. പക്ഷേ ഈ കയ്യും വെച്ച് നിങ്ങൾ എങ്ങനെ അശുതോഷിനു നേരെ വെടിയുതിർക്കും?
2: വേണ്ടുവോളം പരിശീലനം ചെയ്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഞാനിത് പറയുന്നത്. അശുതോഷിന്റെ കാര്യം എനിക്ക് വിട്ടുതരിക.
3: എല്ലാവരും എന്തു പറയുന്നു?
1: ചാരുവിന് പരിമിതികളും പ്രയാസങ്ങളുമുണ്ട്, ശരി തന്നെ. പക്ഷേ അവൻ സൂചിപ്പിച്ചതുപോലെ ചില ആനുകൂല്യങ്ങളുമുണ്ട്. അവന്റെ ഈ ആത്മവിശ്വാസം കാണുമ്പോൾ അവനിത് സാധിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു.
3: എല്ലാവരുടെയും അഭിപ്രായം അതാണെങ്കിൽ പിന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ചാരുചന്ദ്രനെ ഈ യോഗം ചുമതലപ്പെടുത്തുന്നു. എന്താ, അങ്ങനെയല്ലേ?
1: അതെ, അങ്ങനെയാവട്ടെ.

0: Order, order. Mr. Ashutosh, you may proceed.
1: Yes, my lord. പ്രതികളുടെ വക്കീൽ സൂചിപ്പിച്ചതുപോലെ ഈ നിൽക്കുന്ന ബാരീന്ദർ ഘോഷ്, അരവിന്ദ ഘോഷ് ഇവരൊക്കെ വിദ്യാസമ്പന്നരായിരിക്കാം, ഉന്നതകുല ജാതരായിരിക്കാം. പക്ഷെ ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിഷ്കളങ്കരായ പൊതുജനങ്ങളെയും ചെറുപ്പക്കാരെയും

0: തങ്ങളുടെ പ്രസംഗങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്? അവരെ സർക്കാരിനെതിരെ പ്രക്ഷോഭ പാതയിൽ അണിനിരത്തുകയല്ലേ ഇവർ ചെയ്യുന്നത്? ഇവർ സർക്കാരിനുണ്ടാക്കിയ നാശനഷ്ടത്തിന് വല്ല കണക്കുമുണ്ടോ? കൂടാതെ കൊള്ള, കവർച്ച, ആയുധശേഖരണം, ബോംബ് സ്ഫോടനങ്ങൾ, അങ്ങനെ അസംഖ്യം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവരെ പൊതുസമൂഹത്തിൽ സ്വതന്ത്രരായി വിടുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അപകടമാണ്.
1: Yes,
0: my lord. ഇവർക്കെതിരെ ഞാൻ ഹാജരാക്കിയ സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഇവർക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
2: എനിക്കെന്താണ് പറ്റിയത്? ഇത്രയും കാലം കഠിന പരിശീലനം നടത്തിയിട്ടും എന്റെ കുഞ്ഞം പിഴച്ചുപോയത് എന്തുകൊണ്ടാണ്? അംഗപരിമിതി ഉള്ളവനും ചിലതൊക്കെ ചെയ്യാനാകുമെന്ന് തെളിയിക്കാൻ കിട്ടിയ അവസരമായിരുന്നു. ഇല്ല, ഞാൻ ഈ ശ്രമം ഉപേക്ഷിക്കില്ല. ഈ ദൗത്യം നിർവഹിക്കേണ്ടവൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം പോലീസ് പിടിയിൽ നിന്നും ആ ബഹളത്തിനിടയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത്. ഇല്ല, അടുത്ത അവസരം ഞാൻ പാഴാക്കില്ല. കഠിനമായ പരിശീലനം ഇനിയും ഞാൻ തുടരും. സമൂഹം എന്നിൽ ആരോപിക്കുന്ന ബലഹീനതയെ ഞാൻ ശക്തിയാക്കി മാറ്റും. ശുതോഷ്, അടുത്ത തവണ നീ രക്ഷപ്പെടില്ല. നീ നിമിഷങ്ങൾ എണ്ണിത്തുടങ്ങിക്കോ.

0: ഏ ശിപ്പായി,
1: യെസ് സർ.
0: ഇന്നല്ലേ ആ കള്ളത്തിരിമാലികയുടെ കേസ്? വിപ്ലവം ഉണ്ടാക്കാൻ നടക്കുന്ന ആ കുഴപ്പക്കാരുടെ?
1: അതെ സർ.
0: പേപ്പറുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, ഒന്നും വിട്ടുപോകരുത്. ഇന്ന് അവരുടെ അന്ത്യം തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ്.
1: എല്ലാം എടുത്തിട്ടുണ്ട് സർ. പിന്നെ സാർ ഏത് വഴിയാണ് പോകുന്നത്?
0: കിഴക്കേ ഗേറ്റ് വഴിയായിരിക്കണം കോടതിയിലേക്ക് കടക്കേണ്ടത്. തെക്കേ ഗേറ്റ് വഴി തിരിച്ചുവരാം. കരുതലോടെ ഇരിക്കണം. അവർ നമുക്ക് പിറകിൽ മണം പിടിച്ചുണ്ടാവും. പക്ഷെ ഇന്നത്തോടെ എല്ലാ വിപ്ലവവും അവസാനിക്കും. ആ, എന്നാ നിങ്ങൾ നടന്നോളൂ.
2: ഇതാ, ഞാൻ എന്റെ ജന്മദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു. അശുതോഷ് ബിശ്വാസ് എന്ന രാജ്യദ്രോഹിക്ക് അയാൾ അർഹിക്കുന്ന ശിക്ഷ ഞാൻ നൽകിയിരിക്കുന്നു. ഹേ ഭാരതമാതാവേ, നിങ്ങൾ പേർന്ന അടിമത്തത്തിന്റെ ഭാരം എന്നാൽ കഴിയും വിധം ഞാനിതാ ലഘൂകരിച്ചിരിക്കുന്നു. ഭാരത് മാതാ കീ ജയ്.
3: സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ആരാണ് ആരാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്? ആരൊക്കെയുണ്ട് നിന്റെ കൂടെ പറ?
4: ഈ അടിമ രാജ്യത്തിലെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾ എന്റെ കൂടെയുണ്ട്.
3: ഓഹോ, ഇവൻ നമ്മ കളിയാക്കുകയാണ്. അതാ ആ കാണുന്ന ഐസ് കട്ടയെ കിടത്തിയവനെ എന്നിട്ട് ചോദിക്കും. മണി മണിയായി അവൻ ഉത്തരം പറയുന്ന കേട്ടോളൂ. നിന്നോടല്ലേ ചോദിച്ചത്? ഇനി പറ, നിന്റെ കൂടെ എത്ര പേരുണ്ട് പറ?
4: 30 കോടി ഇന്ത്യക്കാർ.
3: ഇവൻ ആള് ചില്ലറക്കാരനല്ലോ. അപ്പൊ പിന്നെ ആ ചുട്ടുപഴുത്ത ഇരുമ്പ് തന്നെ വേണ്ടി വരും. അതൊന്ന് പ്രയോഗിച്ചു നോക്ക്. ഇനി പറയ, നിന്റെ കൂടെ മറ്റാരാണുള്ളത്?
4: എന്റെ കൂടെ
3: ആ പറയൂ പറയൂ.
4: എന്റെ കൂടെ ഭാരത് മാതാവുണ്ട്.
3: കഴുതേറിട്ട മോനെ, നീ പറയില്ല അല്ലേ? നിന്നെ കൊണ്ടത് പറയിക്കാനാകുമെന്ന് ഞാൻ നോക്കട്ടെ. കൊണ്ടുവാ കൊണ്ടു.

0: Public Prosecutor Ashutosh Vishwasine വെടിവെച്ച് കൊന്ന കേസിന്റെ വിധിന്യായം പുറപ്പെടുവിക്കുകയാണ്. പ്രതിയാണെന്ന് ആരോപിക്കപ്പെട്ട ചാരു ചന്ദ്രബോസ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ കോടതി വിധി പ്രഖ്യാപിക്കുന്നു. The accused has been found guilty. The court recommends death penalty to the accused, Charu Chandra Bose, to hang him till death. Pradiyaya Charu Chandra Bose-ine marikkum vare tookilida ikkodathi vethi kalpikunnu. Pradi Charu Chandra Bose-ine endengilum bodhippikkanundo?
1: Adhe, Ashutosh Vishwas enna rajyadrohiye konnathu ഞാൻ തന്നെയാണ്. എന്റെ രാജ്യത്തിന്റെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് ഞാനത് ചെയ്തത്.
2: മേൽക്കോടതികളിൽ അപ്പീൽ സമർപ്പിക്കാൻ പ്രതി ആഗ്രഹിക്കുന്നുണ്ടോ?
1: ഇല്ല, ഒരിക്കലുമില്ല. എന്റെ മോചനമല്ല എന്റെ ലക്ഷ്യം, മാതൃരാജ്യത്തിന്റെ വിമോചനമാണ് എന്റെയും എന്നെ പോലുള്ള പതിനായിരക്കണക്കിന് വിപ്ലവകാരികളുടെയും ലക്ഷ്യം. ഇത് വിപ്ലവമല്ല, ത്യാഗമാണ്. ഓരോ രാജ്യസ്നേഹിയിൽ നിന്നും രാജ്യം ആഗ്രഹിക്കുന്നത് ഈ ത്യാഗമാണ്, ത്യാഗസന്നദ്ധതയാണ്. എനിക്കുറപ്പുണ്ട്, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ വികലാംഗന്റെ പേര് കൂടി എത്തിച്ചേർക്കപ്പെടുമെന്ന് എനിക്കുറപ്പുണ്ട്. എനിക്കുറപ്പുണ്ട് എന്റെയും എന്റെ സഖാക്കളുടെയും ജീവത്യാഗം പാഴായി പോകില്ല എന്ന് എനിക്കുറപ്പുണ്ട്. ഭാരത് മാതാ കീ ജയ്, വന്ദേ മാതരം, വന്ദേ മാതരം.
3: അങ്ങോട്ട് നടക്ക്, അവിടെയാണ് തൂക്കുമരം.
1: ഇന്ന് ഏതാണ് ദിവസം?
3: ഇന്ന് 1909 മാർച്ച് 19.
1: അപ്പോൾ ഇതാണ് ആ ദിനം, എന്റെ പേരിനൊപ്പം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ദിവസം.
3: ചാരുചന്ദ്ര ബോസ് ശിക്ഷ നടപ്പാക്കാൻ സമയമായി. തൂക്കിലേറ്റപ്പെടുന്നതിന് മുമ്പ് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? ഐ മീൻ, എന്തെങ്കിലും ആഗ്രഹങ്ങൾ?
1: ആഗ്രഹങ്ങളൊക്കെ 19 വയസ്സിൽ തന്നെ തീർത്തു കഴിഞ്ഞവനാണ് ഞാൻ. ഞാനും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഓരോ ജന്മത്തിലും ബ്രിട്ടീഷ് ഭരണകൂടത്തോട് പോരാടുന്ന ഒരു വിപ്ലവകാരിയായി ജനിക്കണമെന്നതാണ് എന്റെ ആഗ്രഹം. നിരന്തര പോരാട്ടങ്ങളിലൂടെ ഭാരതം എന്നെങ്കിലും സ്വതന്ത്രമാകും എന്ന് എനിക്കുറപ്പുണ്ട്. സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന, ജീവൻ ബലികഴിക്കുന്ന ഓരോ വിപ്ലവകാരിയിലും ഞാൻ പുനർജനിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് എന്റെ ആഗ്രഹം.
4: ഭാരത് മാതാ കീ ജയ്, വന്ദേ മാതരം, വന്ദേ മാതരം.

0: നിങ്ങൾ കേട്ടത് ചാരുചന്ദ്ര ബോസ്. മൂലരചന നീരജ് കുമാർ. നാടകരൂപാന്തരം വിനോദ് കുമാർ. മലയാള പരിഭാഷ കെ ടി അപർണ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ചാരുചന്ദ്ര ബോസ്, വൈഷ്ണവ് ബാലകൃഷ്ണൻ. സഹപാഠി ശിപായി ശ്രീഹരി ശിവരാമൻ. മാസ്റ്റർജി കെ കൃഷ്ണകുമാർ. ഘോഷ് ബാബു, ടി വി ബാബു, ഹേംചന്ദ്രദ, പ്രഭൻ പൊടിക്കുണ്ട്, വിപ്ലവകാരി ധനരാജ് മാമ്പ, സ്ത്രീ വിപ്ലവകാരി ബേബി സ്മിത, ബാരീന്ദ്ര ഘോഷ്, പ്രേംകുമാർ കണ്ണൂർ, അരവിന്ദ് ഘോഷ്, സജി സെബാസ്റ്റ്യൻ, പ്രസ് തൊഴിലാളി ബാബുരാജ് പെരിയ, ചായക്കടക്കാരൻ ശംഭു, ചന്ദ്രൻ മന്ന, പട്ടാളക്കാരൻ ജയിലർ രാമകൃഷ്ണൻ പഴശ്ശി, ഗവർണർ ഫ്രേസർ തോമസ് ദേവസ്യ, അശുതോഷ് ബിശ്വാസ്, ദീപു കാരക്കുന്ന്, ഗവർണർ ഫ്രേസറിന്റെ അസിസ്റ്റന്റ് സെബാസ്റ്റ്യൻ പച്ചാണി, പോലീസ് നിരഞ്ജൻ, ബാലമുരളി ചിറക്കൽ, ജഡ്ജ് കിങ്സ്ഫോർഡ്, ജിതേഷ് പി വി. സഹകരണം എസ് ആർ മായ, കെ വി നിഷ, എ ടി നിത്യ. സാങ്കേതിക സഹായം കെ എസ് ലതിക, സുരേന്ദ്രൻ കൂടാളി. നിർവഹണ സഹായം വിനീത സുമം. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം. സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം യേശുദാസും അമ്പിളിയും പാടിയത്. ചിത്രം മണിയറ. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം എ ടി ഉമ്മർ.

ഈ ഗാനം കല്യാണി മേനോൻ പാടിയത്. ചിത്രം മുല്ലവള്ളിയും തേന്മാവും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ഔസേപ്പച്ചൻ.

ഈ ഗാനം യേശുദാസും സുജാതയും പാടിയത്. ചിത്രം ഗ്രാമഫോൺ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും.

0: is a source.
1: Studio test computer 1.